നമസ്കാരം. കെ ആർ ടി കമ്മ്യൂണിറ്റി എന്റെ റേഡിയോ 91.2 പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം.

0: ശുഭദിന ചിന്തകൾ.
1: സ്നേഹം വലിയൊരു പ്രശ്നമാണ്. സ്നേഹത്തെക്കുറിച്ച് പരാതി പറയുന്നവരും കിട്ടുന്നില്ല, മതിയാകുന്നില്ല, സ്നേഹിക്കുന്നില്ല എന്നൊക്കെ പറയുന്നവരുമാണ് നമുക്ക് ചുറ്റിനും ധാരാളമുള്ളത്. എന്നാൽ ഇത് നൽകുന്നവരാകട്ടെ എല്ലാം നൽകുകയാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ഇവിടെ എനിക്ക് തോന്നിയിട്ടുള്ളത് തിരിച്ചറിയപ്പെടാതെ പോകുന്ന സ്നേഹമാണ് പലപ്പോഴും പല പ്രശ്നങ്ങൾക്കും കാരണം. പരസ്പരം സ്നേഹിക്കുന്നുണ്ട് എന്ന് വാദിക്കുകയും അത് രണ്ടുപേർക്കും മനസ്സിലാകാതെ വരികയും ചെയ്തതിനേക്കാൾ ദുരന്തം മറ്റെന്താണുള്ളത്? സ്നേഹിക്കുക എന്നതൊരു കടമയാണ്. സ്നേഹിക്കപ്പെടുക എന്നുള്ളത് മനുഷ്യന്റെ ഒരു അവകാശം. എന്ത് കാര്യവും ഒരാളെ നിർബന്ധിച്ച് ചെയ്യിക്കാം, സ്നേഹിക്കുന്നതൊഴിച്ച്. സത്യമല്ലേ? ബാക്കി എന്ത് കാര്യത്തിലും നമുക്കൊരാളിനെ കൊണ്ട് ഒരുപക്ഷെ കാശ് കടം വാങ്ങാം, വസ്തു എഴുതി വാങ്ങാം, വാഹനം വായ്പ വാങ്ങാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെല്ലാം ചെയ്യിക്കാം. പക്ഷെ സ്നേഹം നിർബന്ധിച്ചു വാങ്ങാൻ എളുപ്പമല്ല. സ്നേഹിക്കാൻ നിർബന്ധിക്കപ്പെടുമ്പോൾ സ്നേഹത്തിന്റെ അർത്ഥം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, സ്നേഹിക്കുന്നവന്റെ ജീവിതവും പാഴായിത്തീരുക തന്നെ ചെയ്യും. സംഭവിച്ചു പോയ ബന്ധങ്ങളുടെയോ അധികാരത്തിന്റെയോ പേരിൽ ഇല്ലാത്ത സ്നേഹം പ്രകടിപ്പിക്കേണ്ടി വരുമ്പോൾ സ്നേഹം കാപട്യത്തിന്റെ മുഖമൂടി അണിയുന്നതും നാം കാണാറുണ്ട്. ചിലരെ സ്നേഹിക്കാൻ കഴിയില്ല, ചിലരെ സ്നേഹിക്കാതിരിക്കാനും കഴിയില്ല. രണ്ടും ലഭിക്കുന്ന സമീപനങ്ങളുടെയും ഇടപെടലുകളുടെയും അനന്തരഫലമാണ് എന്ന് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും വലിയ വിജയം. സ്നേഹത്തിനും സ്നേഹം പ്രകടിപ്പിക്കാനും ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് ഒരേ ഭാഷയായിരിക്കണം. പ്രകടിപ്പിക്കാത്ത സ്നേഹത്തിന് ആരിലും ഒരു പരിവർത്തനവും ഉണ്ടാക്കാനാവില്ല. സ്നേഹമല്ല, സ്നേഹത്തിന്റെ ഭാവമാണ് ഏറ്റവും പ്രധാനം. സ്നേഹത്തിന്റെ പൂർണ്ണത സ്നേഹിക്കപ്പെടുന്നവരുടെ സംതൃപ്തിയാണ്. അന്യർക്ക് മനസ്സിലാകാത്ത വിധത്തിൽ അവരെ സ്നേഹിക്കുന്ന ആരും സ്നേഹത്തിന്റെ ഉടമകളല്ല, സ്വാർത്ഥതയുടെ ഉദാഹരണങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ സ്നേഹത്തെ പരസ്പരം ബോധ്യപ്പെടുന്ന വിധം പങ്കുവെക്കാം. അത് വാക്കുകളിലൂടെ അല്ലെങ്കിലും ഇടപെടലുകളിലൂടെയും വികാരങ്ങളിലൂടെയും അതിന്റെ ഭാവങ്ങളെ നമുക്ക് പരസ്പരം ബോധ്യപ്പെടുത്താം. സന്തോഷവും സ്നേഹവുമുള്ള ഒരു ലോകം നമുക്ക് സൃഷ്ടിക്കാം. അതിനുള്ളിൽ എന്നേക്കുമായി യാത്ര പറയുന്നതിന് മുമ്പ് ആ സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും മധുര നിമിഷങ്ങൾ പങ്കുവെച്ച് നമുക്ക് പിരിയാം. അവിടെ ഒരു ശുഭകരമായ നിമിഷത്തിന്റെ മനോഹാരിത മനസ്സിലുണ്ടാവും. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ. 8 റേഡിയോ 91.2.

0: പ്രകാശ്. പ്രധാന വാർത്തകൾ. ഖേലോ ഇന്ത്യ സംവാദത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യും. നേപ്പാളിൽ ഇന്നലെയുണ്ടായ ശക്തമായ മിന്നൽ പ്രളയത്തിൽ നൂറിലേറെ ഇന്ത്യക്കാർ ഉൾപ്പെടെ 500 പേരെ കാണാതായതായി റിപ്പോർട്ട്. അന്തരിച്ച മുൻ IAS ഉദ്യോഗസ്ഥനും അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമായ PH കുര്യന്റെ സംസ്കാരം മറ്റന്നാൾ. സംസ്ഥാനത്ത് ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി കലാ സാംസ്കാരിക പരിപാടികൾ പുരോഗമിക്കുന്നു. തിരുവനന്തപുരത്ത് KCL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. വാർത്തകൾ വിശദമായി. ഖേലോ ഇന്ത്യ സംവാദത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യും. 2026 ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി മേരാ യുവഭാരതാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
1: സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഓരോ ജില്ലയിൽ നിന്നും 2 കോളേജുകളിലെ യുവജനങ്ങളാണ് രാജ്യവ്യാപക പരിപാടിയുടെ ഭാഗമാകുന്നത്. കായിക മേഖല, യുവനേതൃത്വം, പൌര ഉത്തരവാദിത്വം, സന്നദ്ധ സേവനം, ഫിറ്റ്നസ്, രാഷ്ട്രനിർമ്മാണം തുടങ്ങി വിവിധ തലങ്ങളിലൂന്നിയാണ് പരിപാടി. രാജ്യത്തെ കായിക മേഖലയുമായി ബന്ധപ്പെട്ട തുടർച്ചയായ ചർച്ചകളിൽ യുവജനങ്ങളെ ഭാഗമാക്കുന്നതിനൊപ്പം കായിക ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ പരിപാടി യുവാക്കൾക്ക് നേരിട്ട് വേദിയൊരുക്കും. കായിക മേഖലയിൽ തൽപരരായ യുവാക്കളും മുൻനിര ഇന്ത്യൻ കായിക താരങ്ങളും മെഡൽ ജേതാക്കളും തമ്മിലെ ആശയവിനിമയമാണ് സംരംഭത്തിന്റെ പ്രധാന സവിശേഷത. പങ്കെടുക്കുന്നവർക്ക് സ്വന്തം ആശയങ്ങൾ, കാഴ്ചപ്പാടുകൾ, അഭിലാഷങ്ങൾ എന്നിവ പങ്കിടാൻ യുവസംവാദ് അവസരമൊരുക്കും. സ്പോർട്സ്, ഒളിമ്പിക് ലക്ഷ്യങ്ങൾ, യുവനേതൃത്വം, വികസിത് ഭാരത്, നിശാമുക്ത് യുവ എന്നീ 5 വിഷയങ്ങളിലൂന്നിയാണ് സംവാദം. രാജ്യത്ത് കായികക്ഷമതയും അച്ചടക്കവും ഉറപ്പാക്കി യുവാക്കളുടെ അഭിലാഷങ്ങൾ ദേശീയ വികസന അജണ്ടയുടെ കേന്ദ്ര ബിന്ദുവാക്കുകയെന്ന കാഴ്ചപ്പാടിന്റെ ഭാഗമായാണ് ഖേലോ ഇന്ത്യ സംവാദം സംഘടിപ്പിക്കുന്നത്.
0: നേപ്പാളിൽ ഇന്നലെയുണ്ടായ ശക്തമായ മിന്നൽ പ്രളയത്തിൽ 100 ഇന്ത്യക്കാർ ഉൾപ്പെടെ 500 പേരെ കാണാതായതായി റിപ്പോർട്ട്. ടിബറ്റ് അതിർത്തിക്ക് സമീപം റാസുവ മേഖലയിൽ ഫോട്ടെ കോഷി നദിയിലാണ് മിന്നൽ പ്രളയമുണ്ടായത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: ദുരന്തബാധിത മേഖലകളിൽ നിന്ന് ഇതുവരെ 46 മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചു. 93 പേരെ രക്ഷപ്പെടുത്താനായി. കാണാതായവരിൽ 105 ഇന്ത്യക്കാരും 37 പ്രവാസി ഇന്ത്യക്കാരും ഉൾപ്പെടുന്നതായാണ് വിവരം. ഇവരിൽ ഭൂരിഭാഗം പേരും ടിബറ്റിലെ കൈലാഷ് മാനസ സരോവർ തീർത്ഥാടകരായിരുന്നുവെന്നും അധികൃതർ അറിയിച്ചു. ദുരന്ത സാഹചര്യത്തിൽ ബീഹാർ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിമാരുമായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസാരിച്ചു. അതിർത്തി മേഖലകളിൽ പ്രാദേശിക ഭരണകൂടങ്ങൾക്കും ദുരിതാശ്വാസ രക്ഷാസംഘങ്ങൾക്കുമൊപ്പം NDRFനെ നിയോഗിച്ചതായി അമിത്ഷാ അറിയിച്ചു. വിദേശ വിനോദസഞ്ചാരികളും നേപ്പാൾ പൌരന്മാരും കാണാതായവരിലുണ്ട്. ബ്രിട്ടൻ, ഓസ്ട്രേലിയ, US, മലേഷ്യ, ദക്ഷിണാഫ്രിക്ക, നെതർലാൻഡ്സ് തുടങ്ങിയ വിവിധ രാജ്യക്കാരാണ് കാണാതായ വിദേശികൾ. രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്.
0: നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ സംസ്ഥാന ഗവൺമെന്റ് സാഹചര്യം നിരീക്ഷിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. വിനോദസഞ്ചാരത്തിനായി നേപ്പാളിലെത്തിയ മലയാളികളെ ബന്ധപ്പെടാൻ കുടുംബാംഗങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടാനും നിർദ്ദേശമുണ്ട്. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളീയർക്ക് അടിയന്തര സഹായവും സേവനങ്ങളും വിവരങ്ങളും ലഭ്യമാക്കാൻ നോർക്ക ഹെൽപ് ഡെസ്ക് ആരംഭിച്ചു. ടോൾ ഫ്രീ നമ്പറായ 1800-425-3939 വിദേശത്തുനിന്ന് മിസ്ഡ് കോളായി +1 8 8 0 2 0 1 2 3 4 5 നമ്പറുകളിൽ ബന്ധപ്പെടാം. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഡൽഹി NRK വികസന ഓഫീസറെ ചുമതലപ്പെടുത്തി. നേപ്പാൾ പ്രളയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ എംബസിയും ഹെൽപ് ഡെസ്ക് തുടങ്ങി. +1 7 7 9 8 5 1 3 1 6 8 0 7 +1 7 7 9 0 9 0 7 5 0 0 എന്നീ നമ്പറുകളിൽ സഹായത്തിന് ബന്ധപ്പെടാം. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നേപ്പാൾ ഗവൺമെന്റുമായി നിരന്തര സമ്പർക്കം പുലർത്തുന്നുണ്ടെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. വെള്ളപ്പൊക്ക ദുരന്തം വിതച്ച നേപ്പാളിന് സഹായവും ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അറിയിച്ച് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ. ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്താനും സഹായ വാഗ്ദാനം നൽകാനും മോദി നേരിട്ട് വിളിച്ചതിൽ സന്തോഷമുണ്ടെന്നും ഇരു രാജ്യങ്ങളും തമ്മിലെ ശക്തമായ സൌഹൃദത്തിന്റെ തെളിവാണ് നിലപാടെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വരും മാസങ്ങളിൽ സവാളയുടെ മതിയായ ലഭ്യത ഉറപ്പാക്കാനും വിലക്കയറ്റം നിയന്ത്രിക്കാനും കേന്ദ്ര ഗവൺമെന്റ് നടപടി തുടങ്ങി. കരുതൽ ശേഖരത്തിൽ നിന്ന് ഘട്ടംഘട്ടമായി കൃത്യമായ ആസൂത്രണത്തോടെ സവാള വിപണിയിലിറക്കുന്ന നടപടികളാണ് ആരംഭിച്ചത്. 2025-26 വർഷത്തെ സവാള ഉൽപാദനം 307 ലക്ഷം മെട്രിക് ടണ്ണിലധികം വരുമെന്ന് കണക്കാക്കുന്ന സാഹചര്യത്തിൽ വരും മാസങ്ങളിലെ ആഭ്യന്തര ആവശ്യകതയ്ക്ക് സവാള ലഭ്യമാണെന്ന് ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. നാഫെഡ്, NCCF അടക്കം വിവിധ ഗവൺമെന്റ് ഔട്ട്ലെറ്റുകളിലൂടെ കിലോയ്ക്ക് 35 രൂപ നിരക്കിൽ സവാള വിൽക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. ഇതിനായി കേരളമടക്കം രാജ്യത്തെ പ്രധാന കേന്ദ്രങ്ങളിലേക്ക് റോഡ് മാർഗം സവാള എത്തിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. അന്തരിച്ച മുൻ IAS ഉദ്യോഗസ്ഥനും അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമായ PH കുര്യന്റെ സംസ്കാരം മറ്റന്നാൾ കോട്ടയം സൌത്ത് പാമ്പാടി സെന്റ് തോമസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ നടത്തും. അർബുദബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരത്തായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. 67 വയസ്സായിരുന്നു. കോട്ടയത്തെ സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച് രസതന്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ശാസ്ത്ര ഗവേഷണം നടത്തുന്നതിനിടെയാണ് അദ്ദേഹം സിവിൽ സർവീസിൽ എത്തുന്നത്. 1986 ബാച്ചിൽ ഒറീസ കേഡറിൽ നിയമിതനായ അദ്ദേഹം പിന്നീട് പാലക്കാട്ടും പാലായിലും സബ് കളക്ടറായും കോട്ടയം ഇടുക്കി ജില്ലാ കളക്ടറായും സേവനം അനുഷ്ഠിച്ചു. സംസ്ഥാനത്തിന്റെ വിവരസാങ്കേതിക രംഗത്തെ മാറ്റങ്ങൾക്കും അടിസ്ഥാന സൌകര്യ വികസനങ്ങൾക്കും നേതൃത്വം നൽകിയ അദ്ദേഹം റവന്യൂ ദുരന്ത നിവാരണ സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്നീ നിലകളിൽ 2018 പ്രളയ രക്ഷാ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിലും നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ്. PH കുര്യന്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും അനുശോചിച്ചു. ജനപക്ഷത്ത് ഉറച്ചുനിന്ന് സാധാരണക്കാരുടെ ക്ഷേമത്തിന് അധികാരം എങ്ങനെ വിനിയോഗിക്കണമെന്ന് തെളിയിച്ച സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു PH കുര്യനെന്ന് VD സതീശൻ പറഞ്ഞു. ഉന്നത പദവികൾ വഹിക്കുമ്പോഴും വ്യക്തിബന്ധങ്ങൾ കാത്തുസൂക്ഷിച്ച അദ്ദേഹത്തിന്റെ വിയോഗം കേരളത്തിന് നികത്തനാകാത്ത നഷ്ടമാണെന്നും മുഖ്യമന്ത്രി അനുശോചിച്ചു. കുടുംബാംഗങ്ങളുടെയും സഹപ്രവർത്തകരുടെയും സുഹൃത്തുക്കളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ഭരണനിർവഹണത്തിലും IT വ്യവസായ നയരൂപീകരണത്തിലും അദ്ദേഹം നൽകിയ സംഭാവനകൾ ഏറെ ശ്രദ്ധേയമാണെന്നും പിണറായി വിജയൻ അനുസ്മരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 137 പതിപ്പ് ഈ മാസം 30. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ പങ്കുവയ്ക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഓണാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന ടൂറിസം വകുപ്പും ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിലും ചേർന്ന് കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനിയിൽ സംഘടിപ്പിച്ചു വരുന്ന ഓണാഘോഷ പരിപാടികൾ ശ്രദ്ധേയമാകുന്നു. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: നാടൻ കലാരൂപങ്ങൾ കൊണ്ടും ശാസ്ത്രീയ നൃത്ത ചുവടുകൾ കൊണ്ടും കണ്ണൂർ നഗരത്തിന്റെ ഓരോ സായാഹ്നവും സമ്പന്നമാവുകയാണ്. കേരളത്തിനകത്തും പുറത്തു നിന്നുമുള്ള വൈവിധ്യമാർന്ന കലാപരിപാടികളാണ് ആഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്നത്. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലുള്ള തഞ്ചാവൂർ സൌത്ത് സോൺ കൾച്ചറൽ സെന്ററിന്റെയും തിരുവനന്തപുരം ഭാരത് ഭവന്റെയും നേതൃത്വത്തിൽ ഇന്നലെ നടന്ന ആഘോഷ പരിപാടികളിൽ നിരവധി പേർ സാക്ഷിയായി. രാജസ്ഥാനിൽ നിന്നുള്ള ഭവായി നൃത്തം, പഞ്ചാബിൽ നിന്നുള്ള ബാംഗ്ര ജിണ്ടുവ നൃത്തം, പശ്ചിമബംഗാളിൽ നിന്നുള്ള പുരലിയ ചൌ നൃത്തം എന്നിവ ശ്രദ്ധേയമായിരുന്നു. രാജ്യത്തിന്റെ സാംസ്കാരിക സമ്പന്നതയെ എടുത്തു കാണിക്കുന്നതായിരുന്നു ഓരോ കലാരൂപങ്ങളും. ഈ മാസം 30 വരെയാണ് ആഘോഷ പരിപാടികൾ.
0: മലപ്പുറം കോട്ടക്കുന്നിലെ ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. കോട്ടക്കുന്ന് ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം പൊന്നാനി താലൂക്ക് ഓണം ടൂറിസം വാരാഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന BM കായൽ ജലോത്സവം ഇന്ന് ഉച്ചയ്ക്ക് നടത്തും. മന്ത്രി AP അനിൽകുമാർ ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ജില്ലാതല ഓണാഘോഷത്തിന്റെ ഭാഗമായി വൈകിട്ട് ബീച്ച് ഫ്രീഡം സ്ക്വയർ ഓപ്പൺ സ്റ്റേജിൽ ഹരിശങ്കർ ആന്റ് ടീമിന്റെ ഓർക്കസ്ട്രയും ബിജുല ബാലകൃഷ്ണന്റെ കുച്ചിപ്പുടിയും അരങ്ങേറും. ഭട്ട്റോഡ് ബീച്ചിൽ MS ബാബുരാജ് മെഹഫിൽ, നാട്ടുവെളിച്ചം ഗാനമേള എന്നിവയാണ് ഇന്നത്തെ പരിപാടികൾ. തിരുവനന്തപുരത്ത് KCL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ ഉച്ചകഴിഞ്ഞ് 2:30 കൊല്ലം സെയിലേഴ്സ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെയും വൈകിട്ട് 6:45 കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് ട്രിവാൻഡ്രം റോയൽസിനെയും നേരിടും. അപകടത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന പ്രമുഖ സാഹിത്യകാരൻ കണ്ണൂരിലെ TKD മുഴപ്പിലങ്ങാട് നിര്യാതനായി. 80 വയസ്സായിരുന്നു. നോവൽ, കഥ, കവിത, ബാലസാഹിത്യം, നാടകം തുടങ്ങി സാഹിത്യത്തിന്റെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തിയാണ് TK ദാമോദരൻ എന്ന TKD മുഴപ്പിലങ്ങാട്. ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷങ്ങളുടെ ഒരുക്കങ്ങൾ ശിവഗിരിയിൽ പൂർത്തിയായി. ജയന്തി ദിന സമ്മേളനം നാളെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. ഖേലോ ഇന്ത്യ സംവാദത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യും. നേപ്പാളിൽ ഇന്നലെയുണ്ടായ ശക്തമായ മിന്നൽ പ്രളയത്തിൽ 100+ ഇന്ത്യക്കാർ ഉൾപ്പെടെ 500+ പേരെ കാണാതായതായി റിപ്പോർട്ട്. അന്തരിച്ച മുൻ IAS ഉദ്യോഗസ്ഥനും അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമായ PH കുര്യന്റെ സംസ്കാരം മറ്റന്നാൾ. സംസ്ഥാനത്ത് ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി കലാ സാംസ്കാരിക പരിപാടികൾ പുരോഗമിക്കുന്നു. തിരുവനന്തപുരത്ത് KCL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

ഗുഡ് മോർണിംഗ്, നമസ്തേ, എല്ലാവർക്കും നമസ്കാരം. ഇത് എന്റെ റേഡിയോ 91.2-ൽ ഓണാട്ടുകാര പാസഞ്ചർ ആണ് കൂടെയുള്ളത്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ സുമയാണ് കൂടെയുള്ളത്. അങ്ങനെ അവിട്ടം ഒക്കെ ആയി. ഇന്നലെ തിരുവോണം എല്ലാവരും നന്നായിട്ട് അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു കഴിഞ്ഞു. ഇന്ന് ദാണ്ട അവിട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അത്തം തുടങ്ങി പൂക്കളമൊക്കെ ഒരുക്കി തിരുവോണമൊക്കെ ആഘോഷിച്ച് ഇന്നിപ്പോൾ അവിട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഓണത്തിൻ്റെ തിരക്കുകളും ആഘോഷങ്ങളും പതിയെ അവസാനിക്കുമ്പോഴും ഓണം സമ്മാനിച്ച സന്തോഷം അത്ര പെട്ടെന്നൊന്നും അവസാനിക്കത്തില്ലല്ലോ അല്ലേ. അവിട്ടം എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് ആഘോഷങ്ങൾ മാത്രമല്ല, ബന്ധുക്കൾ വീട്ടിലേക്ക് വന്നതും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചതും ചിരിച്ചും കളിച്ചും സമയം ചെലവഴിച്ചതും, അങ്ങനെ ഒരുപാട് ഒരുപാട് ഒരുപാട് ചെറിയ സന്തോഷങ്ങളുണ്ട്. ഓണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയെന്ന് പറയുന്നതും ഈ ഒരു ഒരുമ തന്നെയല്ലേ. അതായത് പക്ഷേ ഇന്നത്തെ തിരക്കുള്ള ആ ഒരു ജീവിതത്തിൽ ഒരു വീട്ടിലെല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ പോലും സമയം കണ്ടെത്തുന്നത് ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഓണം പോലുള്ള ആഘോഷങ്ങൾ നമ്മളെ വീണ്ടും കുടുംബങ്ങളിലേക്കും ബന്ധങ്ങളിലേക്കും കൂട്ടിക്കൊണ്ടു വരുന്നു. ഇന്നിപ്പോൾ എല്ലാവരും എനിക്ക് തോന്നുന്നു വീടുകളിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു രണ്ടാമത്തെ ഒരു ദിവസമാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പം അവിട്ടം നമ്മളോട് പറയുന്നത് ഇതാണ്, ആഘോഷങ്ങൾ അവസാനിച്ചാലും ആ ഒരു സ്നേഹമുണ്ടല്ലോ അത് അവസാനിക്കരുത്. ഓണസദ്യയൊക്കെ കഴിഞ്ഞു, പക്ഷെ പൂക്കളം മാഞ്ഞു, ഓണക്കോടിയുടെ പുതുമയും പതിയൊക്കെ ഒന്നിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. പക്ഷെ ഒരുമിച്ചിരുന്ന് ചിലവഴിക്കുന്ന ആ ഒരു നിമിഷങ്ങൾ, നിങ്ങളുടെ കുടുംബങ്ങളോടൊപ്പം നിങ്ങൾ ചിലവഴിക്കുന്ന ആ ഒരു നിമിഷങ്ങൾ എന്ന് പറയുന്നത് അത് ചെറുതല്ല, അതെപ്പോഴും വളരെ വലിയ ഒരു ഒരുമ തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധം കൂട്ടിയുറപ്പിക്കുന്നതിനും നിങ്ങളുടെ ബന്ധം കുറച്ചും കൂടി ദൃഢമാക്കുന്നതിനും ഒക്കെ വഴിയൊരുക്കുന്നതാണ് ഇതുപോലെയുള്ള ആഘോഷങ്ങൾ. പ്രത്യേകിച്ച് ഓണം എന്ന് പറയുമ്പോൾ അത് ഇത് തന്നെയാണ്. നിങ്ങളുടെ നമ്മുടെ ബന്ധുക്കളുടെയും നമ്മളുടെ കുടുംബക്കാരുടെയും നമ്മളുടെ ചുറ്റുമുള്ള നാട്ടുകാരുടെയും എല്ലാവരും കൂടി ചേർന്നൊരു ആഘോഷം. ആ ആഘോഷങ്ങളൊക്കെ വളരെ അധികം അടിപൊളിയായിട്ട് ഒക്കെ തന്നെ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ കൂടെ തന്നെ വളരെ പ്രത്യേകമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞോട്ടെ. അതായത് കഴിഞ്ഞ രണ്ട് ദിവസം ഓണാട്ടുകാര പാസഞ്ചറിൽ പറയണമെന്ന് വിചാരിച്ചൊരു കാര്യം തന്നെയാണ്. അതായത് മിസ് യൂണിവേഴ്സ് ഇന്ത്യയ്ക്ക് വേണ്ടിയിട്ട്, മിസ് യൂണിവേഴ്സിനെ പ്രതിനിധീകരിച്ച് മിസ് യൂണിവേഴ്സ് ഇന്ത്യയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാടിനെ റെപ്രസെൻ്റ് ചെയ്ത്, ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്ത് പോകുന്നത് ആലപ്പുഴക്കാരിയാണ്. അതായത് മലയാളിയാണ്. അതും ഒരു ഇരട്ടി ആഘോഷമാണ്. 19 വയസ്സുള്ള കെസിയ ലിസ് മെജോ ആലപ്പുഴക്കാരിയാണ് കേട്ടോ. ആലപ്പുഴക്കാരിയാണ്, 19 വയസ്സ് മാത്രം പ്രായമുള്ള കെസിയ ലിസ് മെജോ ആണ് മിസ് യൂണിവേഴ്സ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ലോകസുന്ദരി പട്ടത്തിലേക്ക് ദാണ്ട പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഒരു മലയാളി പോകുമ്പോൾ അതിനുള്ളൊരു ആത്മാഭിമാനവും വേറെ തന്നെയാണ് അല്ലേ. മലയാളികളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് വളരെ അധികം അഭിമാനത്തോടുകൂടി തന്നെ നമുക്ക് പറയാം, ദാണ്ട് ലോകസുന്ദരി പട്ടം നമുക്കിങ്ങനെ നിറകയിൽ ഇങ്ങനെ കിട്ടാൻ പോകുന്ന ആ ഒരു നിമിഷങ്ങളും കൂടിയൊക്കെയാണ് കടന്നു പോകുന്നത്. അപ്പം 19 വയസ്സിൽ ഇപ്പം സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്നൊരു കാര്യമെന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ ഒരു 19 വയസ്സുകാരി, അവർ ബ്രോൺ ആൻഡ് അവർ വളർന്നതൊക്കെ അബുദാബിയിലാണ്, പക്ഷെ അവർ കേരളത്തിലായിരുന്നു എങ്കിൽ അവർക്ക് ഇത്രത്തോളം പ്രോത്സാഹനമൊക്കെ ലഭിക്കുമായിരുന്നോ, അവർക്ക് ഇത്തരത്തിലുള്ള അവസരങ്ങൾ ലഭിക്കുമായിരുന്നോ എന്നുള്ളൊരു ചോദ്യം. അത് വളരെ സംശയത്തോടു കൂടിയൊന്നും കാണണ്ട. കഴിവുള്ളവർ എവിടെയാണെങ്കിലും അവരുടെ കഴിവുകളനുസരിച്ച് അതിന് വേണ്ടി പോകാൻ വേണ്ടിയിട്ട് അവർ ഏതറ്റം വരെയും പോകുമെന്നതിനുള്ള ഒരു ഉദാഹരണമാണ് ഈ ഒരു 19-കാരിയുടെ ആ ഒരു ഇത്. അതായത് ഐശ്വര്യ റായ്, സുസ്മിത സെൻ, ഹർനാസ് കൗർ സന്ധു ഒക്കെ ആ ഒരു നെറുകയിൽ കൊണ്ടുതന്ന ആ ഒരു കിരീടമാണ് ഇപ്പോൾ ദാണ്ട മലയാളികൾക്ക് കിട്ടാനായിട്ട്, മലയാളികളെ പ്രതിനിധീകരിച്ച്, ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ലോകസുന്ദരി പട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം കഴിവുള്ളവർ ഇങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ ദാണ്ട നല്ല അടിപൊളിയായിട്ട് നല്ല എനർജറ്റിക് ആയിട്ട് എല്ലാവരും ഇവിടെ തന്നെയുണ്ട്.
അപ്പം നമുക്ക് അവിട്ടം സ്പെഷ്യൽ ദൈവമായിട്ടാണ് ഇന്ന് ഓണാട്ടേര പാസഞ്ചർ വന്നിരിക്കുന്നത്. കേട്ടുകൊണ്ടേയിരിക്കും എൻ്റെ റേഡിയോ 91.2 ഇത് ഓണാട്ടേര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ സുമയ.

0: 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
1: അല്ലേ, താൻ എന്ത് കേടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
2: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
1: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
2: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
1: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
2: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
1: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
2: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
1: എടി മിടുക്കി.
3: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
8: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ
7: അനവധി സമ്മാനങ്ങൾ.
8: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
7: TNC apply.
9: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
10: രണ്ടും ഒരുമിച്ചായാലോ?
9: ഒരുമിച്ച് കിട്ടാനോ?
10: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
9: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
11: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട, ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
12: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
13: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
14: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
15: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
13: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
16: കയർ ഫെഡ് ഓണം മെഗാ വിപണന മേള. കയർ ഉൽപ്പന്നങ്ങൾ വാങ്ങാം. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർ ഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 160 കടന്നു. 133 ഇന്ത്യൻ പൌരന്മാരടക്കം 750-ലധികം പേരെ കാണാതായി. നേപ്പാളിന് എല്ലാ പിന്തുണയും ഉറപ്പു നൽകി ഇന്ത്യ. നേപ്പാൾ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മലയാളികൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പറുകൾ സജ്ജമാക്കി നോർക്ക. സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഖേലോ ഇന്ത്യ ഡയലോഗ് പരിപാടിയെ അഭിസംബോധന ചെയ്യും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്ത് സന്ദർശിക്കും. അഹമ്മദാബാദിൽ നടക്കാനിരിക്കുന്ന ഒളിമ്പിക് കോമൺവെൽത്ത് ഗെയിംസുകളുടെ ഒരുക്കങ്ങൾ വിലയിരുത്തും. രാജ്യത്ത് ഉള്ളിയുടെ ലഭ്യത ഉറപ്പാക്കാനും വിലക്കയറ്റം നിയന്ത്രിക്കാനും കരുതൽ ശേഖരത്തിൽ നിന്നുള്ള വിതരണം ആരംഭിച്ച് കേന്ദ്ര സർക്കാർ. കൊളംബോ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ആധിപത്യം. ഫോളോ ഓണിന് ശേഷം രണ്ടാം ഇന്നിംഗ്സിൽ ശ്രീലങ്ക 6 229 എന്ന നിലയിൽ. വാർത്തകൾ വിശദമായി. നേപ്പാളിൽ ഇന്നലെയുണ്ടായ അതിശക്തമായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 160 കടന്നു. 133 ഇന്ത്യൻ പൌരന്മാരടക്കം 750-ലധികം പേരെ കാണാതായതായാണ് റിപ്പോർട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷായുമായി സംസാരിക്കുകയും എല്ലാ സഹായങ്ങളും ഉറപ്പു നൽകുകയും ചെയ്തു. ഇന്ത്യയുടെ പിന്തുണയ്ക്ക് നേപ്പാൾ പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്.
1: ടിബറ്റ് മേഖലയിലെ ഭൂചലനത്തെ തുടർന്നുണ്ടായ പ്രളയത്തിൽ നിരവധി പട്ടണങ്ങളും ഗ്രാമങ്ങളും തകർന്നടിഞ്ഞു. പ്രധാനപ്പെട്ട പാലങ്ങളും റോഡുകളും അടക്കം ഒഴുകിപ്പോവുകയും 1 ഡസനോളം ജലവൈദ്യുത പദ്ധതികൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഫോട്ടേകോസി നദിയിലുണ്ടായ പ്രളയം തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ നിന്ന് ഏകദേശം 200 കിലോമീറ്റർ വരെയുള്ള പ്രദേശങ്ങളെ ബാധിച്ചു. കാണാതായ ഇന്ത്യക്കാരിൽ 50 പേർ കൈലാസ് മാനസരോവർ യാത്രയ്ക്കെത്തിയവരാണ്. US, മലേഷ്യ, UK, ദക്ഷിണാഫ്രിക്ക തുടങ്ങി 24-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ളവരെ നേപ്പാളിൽ കാണാതായിട്ടുണ്ട്. കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസി അടിയന്തര സഹായ നമ്പറുകൾ ഏർപ്പെടുത്തി. 9 7 7 9 3 1 6 8 0 7 9 7 7 0 9 1 0 7 5 0 0 എന്നീ നമ്പറുകളിലാണ് ബന്ധപ്പെടേണ്ടത്. നേപ്പാൾ ടൂറിസം ബോർഡിന്റെ ടോൾ ഫ്രീ എമർജൻസി നമ്പർ 1 2 3 4, ഹോട്ട്ലൈൻ 1 1 4 4, ടൂറിസ്റ്റ് പോലീസ് നമ്പർ 9 8 5 1 2 8 9 4 4 5 എന്നിവയിലും വിളിക്കാവുന്നതാണ്. ബെയ്ജിംഗിലെ ഇന്ത്യൻ എംബസിയും 0 0 8 6 1 8 5 1 4 2 8 4 9 0 5 എന്ന ഹെൽപ്പ് ലൈൻ നമ്പർ പുറത്തിറക്കി. 44 നേപ്പാൾ സൈനികർ ഉൾപ്പെടെ 80 സുരക്ഷാ ഉദ്യോഗസ്ഥരെ കാണാതായതായി നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ അറിയിച്ചു. നേപ്പാൾ സൈന്യത്തിന്റെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിന് പിന്തുണ നൽകാൻ ചൈന 145 സുരക്ഷാ ഉദ്യോഗസ്ഥരെ അയച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിലേക്ക് ഇന്ത്യ 10 ടൺ വരുന്ന ദുരിതാശ്വാസ സാമഗ്രികളും അവശ്യ മരുന്നുകളും അയച്ചു. പ്രതിസന്ധി ഘട്ടത്തിൽ നേപ്പാളിലെ ജനങ്ങൾക്കൊപ്പം നിലകൊള്ളുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. അതിനിടെ രക്ഷാപ്രവർത്തനം, ദുരിതാശ്വാസം, പുനർനിർമ്മാണം എന്നിവയ്ക്കായി നേപ്പാളിന് ലോകബാങ്ക് 25 ബില്യൺ നേപ്പാളി രൂപയുടെ അടിയന്തര സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്തു. നേപ്പാൾ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ ബീഹാർ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിമാരുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസാരിച്ചു. പ്രളയ സാധ്യതയുള്ള അതിർത്തി പ്രദേശങ്ങളിലെ പ്രാദേശിക ഭരണകൂടങ്ങൾ, ദേശീയ ദുരന്ത നിവാരണ സേന ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എന്നിവയ്ക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ നേപ്പാളിനൊപ്പമുണ്ടെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. നേപ്പാളിലെ സാഹചര്യങ്ങൾ സർക്കാർ നിരീക്ഷിച്ചു വരികയാണെന്ന് കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. വിവരങ്ങൾ അറിയാൻ 9 4 7 1 1 1 8 4 4 9 7 4 7 1 3 2 1 4 7 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. നോർക്ക റൂട്ട്സിന്റെ ടോൾ ഫ്രീ നമ്പർ 1 8 0 0 4 2 5 3 9 3 9 വിളിക്കാവുന്നതാണ്. നേപ്പാളിൽ കുടുങ്ങിയ ഉത്തർപ്രദേശ് സ്വദേശികൾക്കായി UP സർക്കാർ 1070 എന്ന ഹെൽപ്പ് ലൈൻ നമ്പർ ആരംഭിച്ചു. നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന മഹാരാജ്ഗഞ്ച്, കുശിനഗർ ജില്ലകളിൽ ജാഗ്രത ശക്തമാക്കി. ഗണ്ഡക്, നാരായണി നദികളിലെ ജലനിരപ്പ് നിരന്തരം നിരീക്ഷിക്കാനും പൂർണ്ണ സജ്ജരായിരിക്കാനും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി മേരാ യുവഭാരത് സംഘടിപ്പിക്കുന്ന ഖേലോ ഇന്ത്യ ഡയലോഗ് പരിപാടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായി അഭിസംബോധന ചെയ്യും. രാജ്യത്തെ എല്ലാ ജില്ലകളിലെയും തിരഞ്ഞെടുത്ത 2 കോളേജുകൾ വീതം കേന്ദ്രീകരിച്ച് യുവാക്കൾ ഇതിന്റെ ഭാഗമാകും. കായികം, യുവനേതൃത്വം, പൌരബോധം, സന്നദ്ധ സേവനം, ലഹരിമുക്ത യുവത്വം എന്നിവയെ സമഗ്രമായി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള യുവ സംവാദ് പരിപാടിയും നടക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്ത് സന്ദർശിക്കും. അമ്രേലി ജില്ലയിലെ ദുധാലയിൽ ഹരികൃഷ്ണ ഫൌണ്ടേഷൻ ഒരുക്കിയ ഹെച്ച്നി ഹവേലി തടാകം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ഗുജറാത്ത് വിദ്യാപീഠത്തിന്റെ 72-ാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുന്ന കേന്ദ്രമന്ത്രി അഹമ്മദാബാദിൽ നടക്കാനിരിക്കുന്ന ഒളിമ്പിക് കോമൺവെൽത്ത് ഗെയിംസിനായുള്ള ഒരുക്കങ്ങളും വിലയിരുത്തും. അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനം നിലനിർത്തുന്നതിനും ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുന്നതിനുള്ള പ്രതിബദ്ധത ഇന്ത്യയും ചൈനയും ആവർത്തിച്ചു. ഇന്ത്യ ചൈന അതിർത്തി പ്രശ്ന പരിഹാരത്തിനായുള്ള പ്രത്യേക പ്രതിനിധികളുടെ 25-ാമത് യോഗം ഇന്നലെ ബീജിംഗിൽ നടന്നു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ചർച്ചകൾ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്നലെ തിരുവോണം ആഘോഷിച്ചു. കേരളത്തിലെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ കലാപരിപാടികളും മത്സരങ്ങളും നടന്നു. ജില്ലകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഓണം ടൂറിസം വാരാഘോഷങ്ങൾ തുടരുകയാണ്. ചതയ ദിനമായ നാളെ ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു ജയന്തി ദിന സമ്മേളനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 30-ന്. പരിപാടിയുടെ 137-ാം പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നും നാളെയും കൂടി പങ്കുവയ്ക്കാം. രാജ്യത്ത് ഉള്ളിയുടെ ലഭ്യത ഉറപ്പാക്കാനും വിലക്കയറ്റം നിയന്ത്രിക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കരുതൽ ശേഖരത്തിൽ നിന്നും ഉള്ളിയുടെ ഘട്ടംഘട്ടമായുള്ള വിതരണം ആരംഭിച്ചു. വരും മാസങ്ങളിലെ ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ഉള്ളി ലഭ്യമാണെന്ന് ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. മികച്ച ഉൽപാദന സാധ്യത കണക്കിലെടുത്ത് 2026-27 കാലയളവിൽ 200,000 മെട്രിക് ടൺ ഉള്ളി സംഭരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ത്യ ലോകത്തിലെ 3-ാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയായി മാറിയെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ടോക്കിയോയിൽ ഇന്ത്യ ജപ്പാൻ സ്റ്റാർട്ടപ്പ് വട്ടമേശ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡീപ് ടെക് സംരംഭങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി ഇന്ത്യ ലക്ഷ്യമിടുന്ന $1 ബില്യൺ ഫണ്ടിലേക്ക് ജാപ്പനീസ് നിക്ഷേപകരെ ശ്രീ ഗോയൽ സ്വാഗതം ചെയ്തു.
3: ഇന്ത്യ വിത്ത് ദ വേൾഡ്സ് തേർഡ് ലാർജസ്റ്റ് സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം ആർ സ്റ്റാർട്ടപ്പ് നമ്പേഴ്സ് ഹാവ് ഇൻക്രീസ്ഡ് ഡ്രമാറ്റിക്കലി ഫ്രോം ജസ്റ്റ് അബൌട്ട് 400-500 അഗോ ടു നിയർലി 250,000 ടുഡേ. എ യങ് മാൻ ഓർ വുമൻ ഇൻ ഇന്ത്യ ടുഡേ, ദേ ആർ ജോബ് ക്രിയേറ്റേഴ്സ്. വി ഹാവ് നിയർലി 130+ യൂണികോൺസ്, സെവറൽ ഹൺഡ്രഡ് സുനികോൺസ്, ആൻഡ് ഓൾ ദീസ് യങ് മെൻ ആൻഡ് വുമൻ മേക്ക് ഇന്ത്യ പ്രൗഡ്.
0: ഇന്ത്യക്കെതിരായ 2-ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 4-ാം ദിനം കളി അവസാനിക്കുമ്പോൾ ആതിഥേയരായ ശ്രീലങ്ക 6 വിക്കറ്റിന് 229 റൺസ് എന്ന നിലയിൽ. ആദ്യ ഇന്നിംഗ്സിൽ 290 റൺസിന് പുറത്തായ ശ്രീലങ്ക ഫോളോ ഓൺ വഴങ്ങി. ഒരു ദിനവും 4 വിക്കറ്റും ശേഷിക്കെ ശ്രീലങ്കയ്ക്ക് 16 റൺസിന്റെ ലീഡാണുള്ളത്. PSA ബുഡാപെസ്റ്റ് സ്ക്വാഷ് ഓപ്പൺ സെമി ഫൈനൽ യോഗ്യത നേടി ഇന്ത്യയുടെ വീർ ചോത്രാണിയും വേലവൻ സെന്തിൽകുമാറും. ഇന്ന് വൈകുന്നേരം നടക്കുന്ന സെമി പോരാട്ടത്തിൽ ഇരുവരും നേർക്കുനേർ ഏറ്റുമുട്ടും. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്നും നാളെയും കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. US എല്ലാ കുടിയേറ്റ വിസ അപേക്ഷകളും താൽക്കാലികമായി നിർത്തിവച്ച് ട്രംപ് ഭരണകൂടം. അമേരിക്കൻ പൌരന്മാർക്കായുള്ള പൊതു ആനുകൂല്യങ്ങളെ അനാവശ്യമായി ആശ്രയിക്കാൻ സാധ്യതയുള്ള അപേക്ഷകരെ കർശനമായി നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. H-1B വിസ അപേക്ഷകൾക്ക് ഭീമമായ ഫീസ് ഏർപ്പെടുത്താനും ട്രംപ് ഭരണകൂടം നിർദ്ദേശിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 160 കടന്നു. 133 ഇന്ത്യൻ പൌരന്മാരടക്കം 750-ലധികം പേരെ കാണാതായി. നേപ്പാളിന് എല്ലാ പിന്തുണയും ഉറപ്പു നൽകി ഇന്ത്യ. നേപ്പാൾ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മലയാളികൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പറുകൾ സജ്ജമാക്കി നോർക്ക. സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഖേലോ ഇന്ത്യ ഡയലോഗ് പരിപാടിയെ അഭിസംബോധന ചെയ്യും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്ത് സന്ദർശിക്കും. അഹമ്മദാബാദിൽ നടക്കാനിരിക്കുന്ന ഒളിമ്പിക് കോമൺവെൽത്ത് ഗെയിംസുകളുടെ ഒരുക്കങ്ങൾ വിലയിരുത്തും. രാജ്യത്ത് ഉള്ളിയുടെ ലഭ്യത ഉറപ്പാക്കാനും വിലക്കയറ്റം നിയന്ത്രിക്കാനും കരുതൽ ശേഖരത്തിൽ നിന്നുള്ള വിതരണം ആരംഭിച്ച് കേന്ദ്ര സർക്കാർ. കൊളംബോ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ആധിപത്യം. ഫോളോ ഓണിന് ശേഷം 2-ാം ഇന്നിംഗ്സിൽ ശ്രീലങ്ക 6 വിക്കറ്റിന് 229 റൺസ് എന്ന നിലയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും. അതെങ്ങനെ? മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
1: കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ കൂടുതൽ മികവോടെ 10ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ബൈക്കുകളും സ്കൂട്ടറുകളും വെറും 100 രൂപയ്ക്ക് ഹൈപവർ വാഷും സർവീസും. ബുള്ളറ്റിന് 150 രൂപ. സ്വിഫ്റ്റ് വരെയുള്ള എല്ലാ കാറുകൾക്കും വെറും 400 രൂപ. ഇന്നോവ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് വെറും 500 രൂപ. യാത്രക്കിടയിൽ വാഹനം പെട്ടെന്ന് വൃത്തിയാക്കണമെന്നുണ്ടോ? വെറും 150 രൂപയ്ക്ക് 5 മിനിറ്റിനുള്ളിൽ അത്യാധുനിക ഫോം വാഷ്, കൂടാതെ 200 രൂപയ്ക്ക് ബോഡി വാഷിംഗ് ലഭ്യമാണ്. കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ, പദ്ധാരം.
2: മലയാളി കണക്ട് ആകുന്നു ലുലുവിനൊപ്പം.
3: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ട് ആയി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാ സെറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ടായി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
4: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: 70% വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
6: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
5: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
6: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
7: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
8: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
9: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: എന്തോ കുറെ നേരം കൊണ്ട് താടിച്ച് കയ്യും കൊടുത്തിരിക്കുന്നേ, തന്റെ വല്ലതും കളഞ്ഞു പോയോ?
1: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
0: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
1: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
0: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
1: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
0: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
1: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
0: എടി മിടുക്കി.
2: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
5: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
4: 20 കിയ സിറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
5: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
4: TNC അപ്ലൈ.
6: മനസ്സിലും കേറി കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
7: മൈജി ഓണം മാസോണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: ഗീതം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഒനാട്ടേര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ സുമയാണ്. അപ്പം ഓണത്തിന്റെ ആഘോഷങ്ങൾ ഇവിടെയും വീടുകളിലൊക്കെ ഇനിയും ബാക്കിയൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇന്നും നാളെയൊക്കെ ആയിട്ട് എല്ലാവരും വീട്ടിലേക്കൊക്കെ എത്താനും കൂടാനും അല്ലെങ്കിൽ ആഘോഷിക്കാനും ഒക്കെ പറ്റുന്ന ദിവസങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ ഒരു ചെറിയൊരു ഓർമ്മപ്പെടുത്തലുണ്ട്. നമ്മളിവിടെ ഇങ്ങനെ സന്തോഷിക്കുമ്പോൾ ലോകത്തിൻ്റെ മറ്റൊരു കോണിൽ ഒരു ദുരന്തത്തിൻ്റെ വേദനയിലൂടെ കടന്നു പോകുന്ന മനുഷ്യരെ കൂടെ നമ്മൾ ഓർക്കണം. പ്രത്യേകിച്ച് ഇന്നലെ നേപ്പാളിൽ സംഭവിച്ച ദുരന്തത്തിൻ്റെ വാർത്തകളൊക്കെ കുറച്ച് ഞെട്ടിപ്പിക്കുന്നതാണ്. ഒരു നിമിഷം കൊണ്ടാണ് വീടുകളും സ്വപ്നങ്ങളും ജീവിതങ്ങളും ഒക്കെ അവിടെ തകർന്നു പോകുന്നത്. നമ്മൾ ആഘോഷിക്കുന്ന സുരക്ഷിതമായ ഒരു ദിവസം പോലും എത്ര വലിയൊരു അനുഗ്രഹമാണെന്ന് നമുക്ക് തിരിച്ചറിയാം. ഓണം നമ്മളെ പഠിപ്പിക്കുന്നതും അത് തന്നെയാണ്. ഒരുമിച്ച് നിൽക്കുക, ഒരാൾ മറ്റൊരാളുടെ വേദനയിൽ മനസ്സിലാക്കുക. ഈ അവിട്ടത്തിൻ്റെ ഈ ഒരു ദിവസം ആഘോഷത്തിൻ്റെ സന്തോഷത്തിനൊപ്പം നമുക്ക് അത്തരം ദുഃഖങ്ങളും അല്ലെങ്കിൽ അത്തരം പ്രയാസങ്ങളും കൂടെ നേരിടുന്ന ആളുകളെ കൂടി നമുക്ക് ഓർക്കേണ്ടതായിട്ടുണ്ട്. പ്രകൃതി എപ്പോഴാണ് തിരിച്ചടിക്കുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് എപ്പോഴും നമുക്ക് പറ്റണം എന്നില്ല. അപ്പോൾ ആ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെ നമുക്ക് ഇതിനകത്തൊന്ന് ആഡ് ചെയ്തു പോകണം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം എന്നൊക്കെ പറയുന്നത് ആദ്യം പറഞ്ഞു എല്ലാവരും അവരുടെ കുടുംബങ്ങളിലും വീടുകളിലും ഒക്കെ ഒത്തുകൂടുന്നൊരു ദിവസമൊക്കെയാണ് ഇന്നത്തെ ദിവസമെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കുടുംബവുമായിട്ടൊക്കെ ഇങ്ങനെ ചേർന്നിരിക്കുമ്പോൾ എന്തായിരിക്കും നിങ്ങൾക്ക് പറയാനായിട്ടൊക്കെ ഉണ്ടാവുക എന്നുള്ളൊരു കാര്യമുണ്ട്. എന്തൊക്കെയാണ് ഇന്ന് അവിടുത്തെ സ്പെഷ്യൽസ് എന്നും അറിയാനായിട്ട് നമുക്ക് ആകാംക്ഷയുണ്ട്. അപ്പോൾ ആദ്യത്തെ പാസഞ്ചർ ആരാണെന്ന് നോക്കാം. കട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ആ ഒരു സന്തോഷവും നമ്മളുടെ ആ ഒരു സ്നേഹവും ഒക്കെ കൂടുതൽ അധികം കാണുന്നതും ഈ ഒരു ആഘോഷങ്ങളൊക്കെ വരുമ്പോഴാണ്. നമസ്കാരം.
1: നമസ്കാരം.
0: നമസ്കാരം. നമസ്കാരം
1: എല്ലാവർക്കും. ഞാൻ അങ്ങോട്ട് പറയാൻ പോകുന്ന ഉദ്ദേശിച്ച കാര്യമാണ് സുമയ്യ പറഞ്ഞത്. എങ്കിലും എന്റെ കണക്കാട്ട് പറയാൻ, നമ്മള് സമ്പൽ സമൃദ്ധിയുടെ ഏതൊരു ആഘോഷമായാലും അതിന് ശേഷം ഓണം നമ്മൾ സന്തോഷിക്കുകയും ഉല്ലസിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ, പക്ഷെ ഇതിനെ ഒന്നിനും പറ്റാതെ വിഷമിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ടെന്നുള്ള ഓർക്കുക എങ്കിലും ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പെട്ടെന്നുള്ള ഒരു ദുരന്തം വന്ന് എല്ലാവരും വിഷമിക്കുകയും പ്രയാസപ്പെടുകയും വരുമ്പോൾ അത് നമുക്കാണോ ഈ അവസ്ഥയെന്ന് നമ്മളൊന്ന് ചിന്തിച്ച് കൂടി ചെയ്യണം എന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ.
0: ഓക്കെ. അതായത് നമ്മൾ ഇത്രയധികം വളരെ സന്തോഷമായിട്ട് ഇങ്ങനെ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു നിമിഷത്തിൽ ഇതിന് പറ്റാത്ത ആളുകളെ കുറിച്ചും കൂടി നമ്മൾ ഓർക്കണം അല്ലേ. ഈ ഒരു കാര്യത്തെക്കുറിച്ച് കുറച്ചും എന്താ പറയുക, ആ ഒരു ആഘോഷങ്ങളിലൊന്നും ഏർപ്പെടാനായിട്ട് പറ്റാത്ത ആളുകളെ കുറിച്ചും കൂടിയിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു ദിവസമാണ് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. നമ്മുടെ സങ്കടങ്ങൾ മറ്റൊരാൾക്കൊരു സങ്കടങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അതിനും കൂടി ഭാഗമാകാൻ കൂടി നമുക്ക് സാധിക്കണം. അതും ഒരു ഓർമ്മപ്പെടുത്തലാണ്. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
2: ഹലോ, കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം.
0: നമസ്കാരം.
2: ഇപ്പൊ നമ്മള് കുടുംബസമേതം എല്ലാം ഒന്നിച്ച് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നു. എല്ലാരും വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. പക്ഷെ പെട്ടെന്നാണ് നമ്മള് പ്രകൃതി അറിയുന്ന പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാവുന്ന നമ്മളിപ്പോഴും നിമിഷം ചിന്തിക്കേണ്ട ഒരേ കാര്യങ്ങളുണ്ട്. നമ്മൾ എത്ര സന്തോഷമായിട്ടിരുന്നാലും നമ്മളെ ചുറ്റുപാടും ഉണ്ടാവുന്ന പെട്ടെന്നുണ്ടാവുന്ന ഓരോ പ്രശ്നങ്ങളും നമ്മുടേതാണെന്ന് നമ്മൾ കരുതണം എപ്പോഴും. അപ്പം ഇപ്പൊ തന്നെ നേപ്പാളിൽ ഭയങ്കരമായി ഒറ്റ ദിവസം കൊണ്ട് അവിടെ എത്ര ജനങ്ങളാ മരിച്ചത്. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കും വരാം. എപ്പോ വേണമെങ്കിലും എന്ത് സംഭവിക്കാം. നമ്മുടെ ഭവനത്ത് തന്നെ സംഭവിക്കാം, നമ്മുടെ ചുറ്റുപാട് സംഭവിക്കാം, നമ്മുടെ സമൂഹത്തിൽ വരാം. ഇതെല്ലാം എപ്പോഴും വരുന്ന സംഭവങ്ങളാണ്. അപ്പം എല്ലാവരും നല്ല സന്തോഷമായിട്ടിരിക്കട്ടെ. നമ്മൾ നല്ല വസ്ത്രവും ഫുഡും എല്ലാം കഴിക്കുമ്പോൾ തെരുവോരങ്ങളിൽ ഇതുപോലും കിട്ടാതെ ഈ ഭക്ഷണം കൊണ്ട് വേസ്റ്റ് തള്ളിയിടുമ്പോഴേ അതിൻ്റെ ഇടയിൽ നിന്ന് ആഹാരം എടുത്തു കഴിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അവരെ കുറിച്ചും കൂടി നമ്മളൊന്ന് ഓർക്കണം. നമ്മൾ എത്രയും പൈസ അനാവശ്യമായിട്ട് ചെലവാക്കി കളയുന്നു. ഒരു നിമിഷം അവരെ കുറിച്ച് ഓർത്തു കഴിഞ്ഞാൽ അവരും നമ്മളെ പോലാണ്. എല്ലാ സ്വപ്നങ്ങളും നല്ല ഭക്ഷണം, വേർനിറച്ച ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു, നല്ലൊരു വസ്ത്രം ഇടാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ തെരുവോരങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ അവരെ ഏകാന്തമായിട്ട് ഒരു കടത്തിണ്ണിൽ കിടന്ന് ഉറങ്ങുന്ന കാണാം, ചുറ്റുപാടും കണ്ണൊട്ടിച്ച് എന്തോ അവർക്കൊന്നുമില്ല എന്നുള്ളൊരു സംബോധനയിൽ അവരിരിക്കുന്ന കാണാം. ഇതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് വരണം. അപ്പോൾ നമ്മൾ എല്ലാവരും നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ ചുറ്റുപാടുമുള്ളവരും നമ്മുടെ സമൂഹത്തിൽ ദുഃഖം അനുഭവിക്കുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട്, അവരെയൊക്കെ കുറിച്ച് ഓർക്കുക. ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും നല്ലപോലെ ഇരിക്കട്ടെ.
0: അടുത്ത പാസഞ്ചർ ആരാണ് നോക്കാം. നമസ്കാരം.
3: ഹലോ, നമസ്കാരം.
0: നമസ്കാരം.
3: ആ, ഓണമായിട്ട് മഴയൊക്കെ ആയതുകൊണ്ട് എല്ലാരും പ്രകൃതിയെ ശപിക്കുമായിരിക്കും. നമുക്ക് ഒന്നുമില്ല. നമ്മുടെ ഈ ഏരിയയില് ചെറിയ പൊടി ചാറ്റൽ വരുമ്പോഴേ അത് ശപിക്കുക. പണ്ട് നമുക്ക് ഓരോന്നും അനുഗ്രഹങ്ങൾ തരുമ്പോൾ അത് പോരാ, അതിനപ്പുറത്ത് വേണമെന്ന് പറയുന്നത് പോലെ നമ്മള് ഒന്നും പ്രകൃതിയെ നശിപ്പിക്കരുത്, ആഹാരത്തെ നശിപ്പിക്കരുത്, മറ്റുള്ളവരുടെ ദുഃഖത്തിൽ ഓർക്കുക, ചിന്തിക്കുക, അവരെ പറ്റി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സഹായിക്കുക, ഒക്കുന്നതൊക്കെ നമ്മൾ ചെയ്യുക. അത്രയുള്ള നമുക്ക് ചെയ്യാൻ ഒക്കുന്നതേ ചെയ്യാനൊക്കൂ. എങ്കിലും നമ്മൾ ചിന്തിക്കുകയും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും നമുക്കും ഇത് വരാം. നമ്മളും ഇതുപോലെ ഉള്ള നമ്മുടെ ഒരു നിമിഷത്തെ ഉള്ള നമ്മുടെ ഗ്യാരണ്ടി അത് ആ ഒരു ചിന്തയിൽ ജീവിക്കുക. ഓണം എല്ലാവർക്കും ദേശീയോത്സവമാണ്, സന്തോഷമാണ്. അത് ഒരുപാട്
0: അതെ, അതായത് ഒരു നിമിഷം മതി എന്തെങ്കിലും നമുക്ക് ഇതേപോലെ എന്തെങ്കിലും പ്രകൃതിക്ഷോഭങ്ങളോ പ്രകൃതി ദുരന്തങ്ങളോ വരുമ്പോഴത്തേക്ക് നമുക്ക് മൊത്തത്തിൽ നമ്മളിതെല്ലാം അനുഭവിച്ചിട്ടുള്ളതാണ് അല്ലേ. നമ്മൾ ഒറ്റ രാത്രി കൊണ്ട് നമ്മൾ എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. നമ്മളത് അനുഭവിച്ചറിഞ്ഞ ആളുകളാണ് മലയാളികൾ എന്ന് പറയുന്നത്. അതിപ്പം ഫ്ലഡ് ആയിക്കോട്ടെ, വെള്ളപ്പൊക്കം ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങളായിക്കോട്ടെ, നമ്മളത് നേരിട്ടവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആഴം എത്രത്തിലാണെന്ന് നമുക്കത് അറിയാനും ഒക്കെ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ കടന്നു വരാനായിട്ട് ആ ഒരു ജനതയ്ക്ക് പറ്റട്ടെ എന്ന് പറഞ്ഞു.

0: ഇപ്പോ ഏറ്റവും ജോളി കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
4: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
3: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
4: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.

0: ഫാൻസി അപ്ലൈ.
1: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
2: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു PS ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
6: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
7: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
8: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
9: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
10: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
8: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
11: അല്ലേ, താനെന്ത് കേടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
12: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
11: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
12: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
11: സകല കമ്പനിയുടെ സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
12: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
11: 2 ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചങ്ങള് നടന്നത്.
12: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
11: എടി മിടുക്കി.
3: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: കേത്താം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഒണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചേ സുമയാണ്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവിട്ടം ദിന സ്പെഷ്യലായിട്ട് എന്താണ് അവിട്ടവുമായിട്ട് എല്ലാവർക്കും വീട്ടില് ഇന്നത്തെ സ്പെഷ്യല് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പൊ പെട്ടെന്ന് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ മറക്കണ്ട, 954-4700-1 എന്ന നമ്പറിലേക്ക് പെട്ടെന്ന് വിളിച്ച് നിങ്ങളുടെ അവിട്ടം സ്പെഷ്യൽ എന്താണെന്നും ഇന്നലത്തെ തിരുവോണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ എന്താണെന്നും ഒന്ന് പറയുക. തിരുവോണത്തിൻ്റെ ആഘോഷ പൊലിമയ്ക്ക് ശേഷം എത്തുന്നതാണ് ഈ അവിട്ടമെന്ന് പറയുന്നത്. ഓണത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ ഒന്നും മാത്രമല്ല, ആഘോഷങ്ങളുടെ തിരക്കിൽ നിന്ന് പതുക്കെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുന്ന ഒരു സമയം കൂടിയാണ് ഇതല്ലേ. അപ്പം അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: ഓണവിശേഷങ്ങളാണല്ലോ. നമുക്ക് സംഭവിക്കുന്നത് പോലെയുള്ള വലിയ ദുഃഖവുമാണല്ലോ നമ്മള് കേട്ടത് എന്ന് പറയുമ്പോ, ഈ ആൾക്കാർക്ക് നല്ല ദിവസം വന്നാ പോലും ഒന്നിനും സമയമില്ലാത്ത ഒരു ലോകമാണ്. ഇതേപോലെ ഒരു ദുഃഖം വരുമ്പോഴാണ് ഈ ലോകത്തിന്റെ എല്ലാം അറിയുന്നത്. ഒരു നല്ല നാളിൽ പോലും മാതാപിതാക്കളെ കരയിക്കുന്ന മക്കളുണ്ട്, നന്മ കാണിക്കുന്ന മക്കളുണ്ട്. അവർക്ക് സമയമില്ല, സമയക്കുറവാ, ഇപ്പൊ എത്താൻ പറ്റത്തില്ലെന്നാ പറയുന്നത്. എത്രയോ പേര് എന്ത് ത്യാഗം അനുഭവിച്ച് തലയും തന്തയും മിത്രങ്ങളെയും എല്ലാവരെയും കാണണമെന്നും പറഞ്ഞു വരുന്നവരുണ്ട് കൂടെ. ഇതെല്ലാം നമ്മൾ വെട്ടിപ്പിരിച്ചുണ്ടാക്കി ഒരേ ഒരു നിമിഷം കൊണ്ട് മൊത്തം ഒലിച്ചു പോയോ മകളെ. നമ്മൾ കാറ് കൊണ്ടുപോയോ വീട് കൊണ്ടുപോയോ മറ്റു വല്ലതും കൊണ്ടുപോയോ എത്രയോ വേണ്ടും നമ്മുടെ ഭക്ഷണത്തിന്റെ വേസ്റ്റ് കഴിച്ച് ജീവിക്കുന്നവരുണ്ടോ. ഇതെല്ലാം നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ ഇന്നും പഴ തീരാത്ത എത്രയോ കുടുംബങ്ങളുണ്ടെന്നറിയാമോ. ഒരാള് ജീവിച്ചിരിക്കുമ്പം അവർ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് ആരും തിരക്കത്തില്ല. മരിച്ചു കഴിയുമ്പോ ചോദിക്കുകയോ മരിച്ചോ അവരെങ്ങനെ മരിച്ചു എന്ന് തിരക്കുന്നതല്ലാതെ ജീവിച്ചിരിക്കുമ്പോ അവരുടെ മുഖത്തൊന്ന് നോക്കിയോ സംസാരിക്കുകയോ നല്ല വാക്കുകൾ പറയുകയോ ചെയ്യത്തില്ല. അവര് മരിച്ചു കഴിയുമ്പോ വലിയ തിരക്കിട്ടാ ബോഡി കാണാനും കൂടിക്കോട്ടെ. അതിലൊക്കെ എത്രയോ നല്ലതാ മോളെ, ജീവിച്ചിരിക്കുമ്പോ ഒരു സന്തോഷ വാക്ക് പറഞ്ഞ് അവരെ ചേർത്ത് വിളിച്ച് സന്തോഷിക്കുന്നത് നമ്മളിപ്പോ കണ്ട് ഇച്ചിരി കഴിയുമ്പോ കാണുമല്ലോ എന്ന് എങ്ങനെ അറിയാം. നമുക്ക് സംഭവിച്ച ദുഃഖമാണ് ഈ ഇപ്പൊ നമ്മള് കേട്ട ആ ദുരന്തം. നേപ്പാളില്ല നമ്മള് കരയുക, എന്തു കൊണ്ടുപോയി മോളെ, എന്തോ വിദ്വേഷം കൊണ്ടുപോയി മോളെ, എന്ത് പറ കൊണ്ടുപോയി. ഞാൻ എന്റെ കാര്യം ഉൾപ്പെടെ പറയുന്നത്, അല്ലാതെ മറ്റു ഒരാളിന്റെയും നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ല.
0: അതായത് നമ്മൾക്ക് ഈ പെട്ടെന്ന് ഇപ്പൊ ഈ ഉണ്ടാകുന്ന, അപ്പൊ നമ്മൾ ആദ്യമേ പറഞ്ഞൊരു കാര്യം കൂടിയിട്ടാണ്, എങ്ങനെയാണ് പെട്ടെന്ന് നമ്മളൊരു ആഘോഷങ്ങളിലും കാര്യങ്ങളിലും ഒക്കെ ഏർപ്പെടുമ്പോൾ ഇതുപോലുള്ള ആളുകളെ കൂടിയിട്ട് നമ്മൾ പരിഗണിക്കണമെന്ന് പറഞ്ഞത്. പ്രത്യേകിച്ച് പെട്ടെന്നൊരു പ്രകൃതി ദുരന്തവും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സ് പാകപ്പെടുമ്പോഴേക്കും എല്ലാം നഷ്ടപ്പെട്ടു പോയ ജനങ്ങളാണ് ചുറ്റുമുള്ളത്. ഇത് നമുക്ക് ആ ഒരു ആഘാതം നമുക്ക് എത്തി നിൽക്കുമ്പോൾ പോലും നമുക്ക് അത് നേരിട്ടതാണ് അല്ലേ. ഇപ്പോൾ വയനാട്ടിലെ ആയാലും ചൂരൽമലയിലെ ദുരന്തം ആയിക്കോട്ടെ, അല്ലെങ്കിൽ 2019-ലെ 18-ലെ പ്രളയം ആയിക്കോട്ടെ, കൊറോണ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇതെല്ലാം നമ്മൾ മഹാദുരന്തം വ്യാപി എല്ലാം നമ്മൾ നേരിട്ടതാണ്. അപ്പോൾ ആ ഒരു നേരിട്ട ആ ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു ദുരന്തം കയറി വരുമ്പോൾ അത് എത്രത്തോളം അവിടുത്തെ മനുഷ്യരെ ബാധിക്കുമെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോസിലൂടെയൊക്കെ അവിടെ ആ ഒരു മലവെള്ളപ്പാച്ചിലും ആ വെള്ളം ഇങ്ങനെ പെട്ടെന്ന് ശക്തിയായിട്ട് ഒഴുകി വരുമ്പോഴൊക്കെ അതിനെ എങ്ങനെ പിടിച്ചു നിർത്താനായിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് പറ്റും. അത് ഇന്ത്യയിലെ പരിസര പ്രദേശങ്ങളിലും അതിൻ്റെ ഒരു ആഘാതം ഉണ്ടായേക്കാം എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ഏകദേശം 300 വിനോദസഞ്ചാരികളെ കണ്ടെത്താനുണ്ട്, അവർ മിസ്സിങ് ആണ് എന്നുള്ള വാർത്തകളൊക്കെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എത്രയും പെട്ടെന്ന് അവരെ പെട്ടെന്ന് കണ്ടുപിടിക്കാനും ആ ഒരു ആഘാതത്തിൽ നിന്ന് അവർക്ക് മോചിതരാവാനും സാധിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു അവിട്ടം സ്പെഷ്യൽ നമ്മൾ ഇന്നത്തെ ഈ ഒരു ദിവസത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരു നാളെയും മറ്റേ നാളും ഒക്കെ കഴിയുമ്പോഴേക്കും ഈ ഓണത്തിൻ്റെ ആ ഒരു ആഘോഷമൊക്കെ മാഞ്ഞ് എല്ലാവരും തിരിച്ച് അവരുടേതായിട്ടുള്ള ഒരു ലൈഫിലേക്ക് പോകുന്ന ഒരു ദിവസം കൂടിയാണ് ഇനി ഒരു ദിവസവും കൂടെ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ എല്ലാവരും ഈ ഒരു ഹാങ് ഓവറും കാര്യങ്ങളും ഒക്കെ മാറ്റിവെക്കണം എന്നൊന്നും അല്ല, ആ ഒരു ഇതിൽ തന്നെ നമുക്ക് അതായത് ആഘോഷത്തിൻ്റെ ഇതൊക്കെ കഴിഞ്ഞു തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും എത്തുക എന്നുള്ളൊരു കാര്യം കൂടി നമുക്കിതിനകത്ത് പറഞ്ഞു വെക്കാനായിട്ടുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്നുള്ളൊരു വിഷയമാണ് നമുക്കിന്ന് ഇവിടെ സംസാരിക്കാനുള്ളത്. ഓണം എങ്ങനെയായിരുന്നു, നിങ്ങളുടെ ഇന്ന് താഴ്വട്ടം എങ്ങനെയാണ്, വീടുകളിലൊക്കെ ആരൊക്കെയായി ചേർന്നൊക്കെ ഇരുന്നാണ് എല്ലാ കാര്യങ്ങളും എന്നൊക്കെയുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 ലോണായിട്ട് പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ RJ സുമയ്യ.

0: കണക്റ്റായോ?
1: ഏ ആയിട്ടില്ല, വെയിറ്റ്, കണക്റ്റ് ആകുന്നു. മലയാളി കണക്റ്റ് ആകുന്നു ലുലുവിനൊപ്പം.
0: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ട് ആയി കണക്റ്റ് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാ സിറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ട് ആയി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
3: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
2: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക്
4: പോവാജി.
5: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
6: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
7: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
8: ത്രില്ലടുപ്പിക്കുന്ന ഓണം ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
9: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
8: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
9: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
10: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം. മഹത്തായ 30 വർഷത്തിലേക്ക് നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൗണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൗണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.

0: ഒറ്റയ്ക്കേത്താം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഒണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർജി സുമയാണ് കൂടെ ഉള്ളത്. അപ്പൊ തിരുവോണത്തിന് വീട്ടിലെത്തിയവർ പലരും ചിലപ്പോൾ യാത്ര തിരിക്കുന്ന ഒരു ദിവസം കൂടിയായിരിക്കും എന്നല്ലേ. ഇന്നലെ വരെ നിറഞ്ഞു നിന്നിരുന്ന വീട് പതിയെ ഒന്ന് ശാന്തമാവാൻ പോവുകയാണ്. സദ്യയുടെ രുചിയൊക്കെ മാറും, പൂക്കളമൊക്കെ പോകും, പക്ഷെ ഒരുമിച്ച് ചിരിച്ച നിമിഷങ്ങളുടെ ഓർമ്മകൾ അവിടെ തന്നെ ഇങ്ങനെ ബാക്കിയാകുന്ന കുറച്ച് നിമിഷങ്ങളാണ്. പണ്ടൊക്കെ അവിട്ടത്തിനും അതിൻ്റെതായിട്ടുള്ള ആഘോഷങ്ങളുണ്ടായിരുന്നു. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒത്തുകൂടി കളികളും വിരുന്നുകളും നടത്തി ഓണത്തിൻ്റെ സന്തോഷം കുറച്ചും കൂടി നീട്ടിയിരുന്ന സമയങ്ങളൊക്കെ ആയിരുന്നു അത്. ഇന്ന് ജീവിതം കുറച്ചുകൂടി തിരക്കിലാണ്. ഓണം കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ ജോലിയും പഠിത്തവും ഒക്കെ ആയിട്ട് എല്ലാവരും അങ്ങ് പോകും. പക്ഷേ ഓണത്തിൻ്റെ യഥാർത്ഥ സൗന്ദര്യം ഒരു ദിവസത്തെ ആഘോഷത്തിലല്ല, നമ്മൾ പരസ്പരം നൽകിയ സമയത്തിലാണ് എന്നുകൂടി നമ്മൾ ഓർക്കണം. അതുകൊണ്ട് ഈ ഒരു അവിട്ടത്തിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മളോടൊപ്പം ഓണം ആഘോഷിച്ച ഒരാളെ ഒന്ന് വിളിക്കാം, എങ്ങനെയുണ്ട് എന്ന് നമുക്കൊന്ന് സംസാരിക്കാം എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്കൊന്ന് ചോദിക്കാം. കാരണം ചിലപ്പോൾ ഒരാളുടെ ദിവസം മനോഹരമാക്കാൻ വലിയ സമ്മാനങ്ങളൊന്നും വേണ്ട കേട്ടോ, ഒരു ഫോൺ കോൾ, ഒരു സ്നേഹവാക്ക് മതി. ഓണത്തിൻ്റെ ആഘോഷങ്ങൾ അവസാനിക്കുമ്പോഴും ആ സ്നേഹങ്ങൾ അങ്ങനെ തന്നെ ജീവിതത്തിൽ തുടങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയ.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
5: രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപ മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
4: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
6: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
7: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
8: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
9: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
10: ടിഎൻസി അപ്ലൈ.
11: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
12: ഓഫർ കണ്ടിട്ട് ഡിസ്കൗണ്ട് ഉണ്ടാ?
11: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
12: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജയിലോട്ടാ.
13: മൈജി ഓണം മാസോണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആയിരുന്നു. കൂടെയുള്ളത് ഞാൻ ആർഷേ സുമയ്യായിരുന്നു. അങ്ങനെ ഓണത്തിന്റെ ആഘോഷങ്ങൾ പതുക്കെ ഇങ്ങനെ അവസാനിക്കുകയാണ്. ഈ പൂക്കളങ്ങളും ഓണക്കോടിയുടെ ഒക്കെ ഭംഗി ഇങ്ങനെ മാഞ്ഞാലും ഒരുമിച്ചിരുന്ന ആ ഒരു നിമിഷം ആരിൽ നിന്നും മായാതിരിക്കട്ടെ. ഈ അവിട്ടം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ആഘോഷങ്ങൾക്ക് ദിവസങ്ങളുണ്ട്, പക്ഷേ സ്നേഹത്തിനും ബന്ധങ്ങൾക്കും അവസാനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: പൂവിളിയും തുമ്പപ്പൂവിന്റെ മണവും മനസ്സിൽ സന്തോഷം നിറയ്ക്കുന്ന ഈ പൊന്നോണക്കാലത്ത് നമ്മുടെ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണം എന്ന് പറയുമ്പോൾ മനസ്സിന് കുളിർമ നൽകുന്ന കുറെ നല്ല പാട്ടുകൾ നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ ഇന്ന് നമ്മുടെ ഒപ്പം ഈ ദിവസം അതിഥിയായി എത്തിയിരിക്കുന്നത് ആരാണെന്നല്ലേ, വേറെ ആരുമല്ല നമ്മുടെ കുഞ്ഞു കുറിഞ്ഞിയാണ്. തന്റെ കൊഞ്ചെന്ന ശബ്ദം കൊണ്ടും മാസ്മരിക ഗായകന്മാർക്കൊപ്പം മത്സരിച്ച് പാടിയും മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച നമ്മുടെ സ്വന്തം പാർത്ഥിവ് പി ആര്യ. സ്നേഹത്തിന്റെ, പാട്ടിന്റെ, പൂക്കളുടെ ഈ ഉത്സവ കാലത്ത് നമ്മെ പാട്ടിന്റെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ എത്തിയ നമ്മുടെ കുഞ്ഞു പാട്ടുകാരിയോട് നമുക്ക് കുറച്ച് വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞാലോ. കുഞ്ഞു മിടുക്കിയായ പാർത്ഥിവ് പി ആര്യയാണ്, കുറിഞ്ഞുമോൾ എന്നാണ് ഞങ്ങൾ വിളിക്കാറ്. അപ്പൊ കുറിഞ്ഞി പറയൂ, എന്താണ് ഈ പ്രാവശ്യത്തെ ഓണത്തെ കുറിച്ച് പറയാനുള്ളത്?
1: നമ്മളിങ്ങനെ ഒരുമിച്ച് നിന്ന് ആഘോഷിക്കുന്നതാണല്ലോ ഓണം. അപ്പൊ നല്ലൊരു ഇതാണ് നമ്മളിങ്ങനെ പൂ പറിക്കാൻ പോകുന്നതും കൂട്ടുകാരൊപ്പം കളിക്കുന്നതും. പിന്നെ എല്ലാവരും വരും. പിന്നെ നല്ല സദ്യ ഉണ്ണുന്നതും പായസം ഒക്കെ കൂട്ടുന്നതും ആ ഒരു ദിവസം അത്തപ്പൂ ഇടുന്നതൊക്കെ ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. അപ്പൊ നല്ലൊരു ആഘോഷമാണല്ലോ.
0: പറഞ്ഞു വന്നാൽ ഓണം കളറാണ് അല്ലേ? അങ്ങനെ തന്നെ നമുക്ക് പറയാം, ഈ വർഷത്തെ ഓണം കളർഫുൾ ആകട്ടെ. എന്തൊക്കെയുണ്ട്, സുഖമാണോ?
1: സുഖമാണ്. ഇപ്പൊ ഓണക്കാലായതുകൊണ്ട് തന്നെ നല്ല സന്തോഷമാണ്.
0: അപ്പൊ കുറിഞ്ഞിമോളെ സംബന്ധിച്ച്, ഞാൻ കുറിഞ്ഞി എന്ന് പറയുന്നത് പാർത്ഥിവ് പി ആര്യയാണ്, ഞങ്ങളെല്ലാം കുറിഞ്ഞി എന്നാണ് വിളിക്കുക അല്ലേ? അപ്പോൾ കുറിഞ്ഞിക്കും അങ്ങനെ തന്നെ വിളിക്കുന്നതല്ലേ ഇഷ്ടം?
1: എനിക്ക് കൂടുതൽ എന്റെ കുഞ്ഞു പേര് വിളിക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം.
0: ഓണത്തെ കുറിച്ച് മോൾക്ക് എന്താണ് പറയാനുള്ളത്?
1: ഓണം നമ്മള് നാട്ടിലാണ് വന്ന് ആഘോഷിക്കാറുള്ളത്. ഞാനിപ്പോ കോഴിക്കോടായതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഇങ്ങനെ ആഘോഷിക്കുമ്പോ ഒരു പ്രത്യേക സുഖമാ. കാരണം അമ്മാമ്മയുടെ അപ്പമ്മന്റെ ഒക്കെ കൂടെ ഇങ്ങനെ അത്തപ്പൂക്കെ, വലിയ അത്തപ്പൂക്കെ ഇട്ട് ഊഞ്ഞാലിലാടിയും സദ്യയൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോക്ക് ആ ഒരു രുചി നമ്മുടെ മനസ്സിൽ നിറയ്ക്കുമല്ലോ.
0: ഇപ്പൊ കോഴിക്കോട്ടിന്ന് കൊല്ലത്താണ് ഇപ്പൊ ഉള്ളത് അല്ലേ?
1: അതെ.
0: അപ്പൊ മോൾക്ക് ഏറ്റവും ഇഷ്ടം കൊല്ലമാണോ കോഴിക്കോടാണോ? ഇത് എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്.
1: അതെ അതെ.
0: അപ്പൊ എന്താണ് മോൾക്ക് ഇതിൽ പറയാനുള്ളതിനെ കുറിച്ച്?
1: കോഴിക്കോട് വേറൊരു സുഖമാണ്, പക്ഷേ നമ്മൾ ജനിച്ച നാടിനോടായിരിക്കുമല്ലോ. എനിക്ക് കൊല്ലമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, കാരണം എന്റെ എല്ലാവരും ഇവിടാണ് ഉള്ളത്.
0: അപ്പൊ ഇവരെയൊക്കെ മിസ് ചെയ്യാറുണ്ടോ? ഓരോ ആഘോഷങ്ങൾ വരുമ്പോഴല്ലേ നമ്മളിങ്ങനെ മിസ് ചെയ്യുന്നത് മനസ്സിലാക്കുന്നത് അല്ലേ? അതുപോലെ തന്നെ നമ്മളിപ്പോ പാടാൻ തുടങ്ങിയിട്ട് എത്ര നാളായി?
1: ഞാൻ ജനിക്കുമ്പോ മുതലേ പാടുന്നു.
0: ഓക്കെ. അപ്പം പാട്ട് പഠിക്കാൻ തുടങ്ങിയിട്ടോ?
1: ഒരു 4 വയസ്സില് ഞാൻ പാട്ട് പഠിക്കാൻ തുടങ്ങിയതാണ്. ഇപ്പോഴും അത് നിലനിർത്തിക്കൊണ്ട് പോകുന്നു.
0: അതെ, തുടരട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം കൂടിയല്ലേ, നമ്മളെ നമ്മളാക്കുന്ന ഒരു കലയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ എത്രത്തോളം അതിനകത്തൊന്ന് അറിവ് നേടാൻ പറ്റുന്നോ അത് നേടുക. മോള് ടോപ് സിംഗർ വേദിയിലൊക്കെ പാടിയില്ലേ, അതിൽ ഏറ്റവും പ്രിയപ്പെട്ട പാട്ട് ഏതായിരുന്നു?
1: എനിക്ക് അങ്ങനെ പറയാനില്ല, ഞാൻ പാടിയെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
0: എന്നാലും ഏതെങ്കിലുമൊക്കെ ഒരു പാട്ട് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പാടണം, എനിക്കൊരു അവസരമോടെ കിട്ടിയെങ്കിൽ ഈ പാട്ട് ഞാൻ പാടും എന്ന് തോന്നിയ ഏതെങ്കിലും ഒരു പാട്ട് കാണുമല്ലോ.
1: ദൂരെ ഒരു താരം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടായിരുന്നു, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ പാടിയത് ടിവിയിലൂടെ കേട്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി.

0: നല്ല രസമുണ്ടടാ കേട്ടുകൊണ്ടിരിക്കാന്. നമുക്ക് ഇനിയും പാട്ടുകൾ പാടാനുള്ളതാണ് അല്ലേ? നമ്മളിപ്പോ ഇന്ന് ഓണത്തിന്റെ പ്രാധാന്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിനകത്ത് കൊറേ ഓണപ്പാട്ടുകൾ നമുക്ക് കേൾക്കുന്നവർക്ക് വേണ്ടിയിട്ട് പാടി കൊടുക്കേണ്ടതുണ്ട്. ഇപ്പൊ സ്കൂളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഏതാണ്?
1: സബ്ജക്റ്റാണോ?
0: ആ സബ്ജക്റ്റ്.
1: എനിക്കങ്ങനെ ചോദിച്ചാ മലയാളമാണ് നമ്മുടെ മാതൃഭാഷയല്ലോ. അപ്പൊ എനിക്ക് മലയാളത്തിനോട് പ്രത്യേകിച്ച് കൂടുതൽ ഇഷ്ടമാണ്. ചെറുതിലേ മുലേ
0: ആ മലയാളം. മലയാളത്തിൽ കവിതകളൊക്കെ ചൊല്ലാറുണ്ടോ കുഞ്ഞു?
1: ആ കലോത്സവങ്ങൾക്കൊക്കെ കവിതയൊക്കെ ചൊല്ലാറുണ്ട്.
0: അപ്പം ഞാൻ ചോദിക്കട്ടെ, നാടൻ പാട്ടുകളാണോ അതോ ഏത് തരം പാട്ടുകൾ പാടുമ്പോഴാണ് കൂടുതൽ എന്നെ കൊണ്ട് പാടാൻ പറ്റും, ഇത് പാടുമ്പോഴാണ് എനിക്ക് ഏറ്റവും നന്നായി പാടാൻ പറ്റുക എന്ന് തോന്നിയിട്ടുള്ളത്? ശാസ്ത്രീയ സംഗീതം, നാടൻ പാട്ട്, ലളിതഗാനം, കവിതകൾ, ഇങ്ങനെ പാട്ടെന്ന് പറഞ്ഞ മാപ്പിളപ്പാട്ട്, ഇങ്ങനെ പാട്ടെന്ന് പറഞ്ഞ നീണ്ട നിര ഗസൽ വരെയുണ്ട്. അപ്പൊ ഈ നീണ്ട നിരയുള്ള പാട്ടുകളിൽ ഏകദേശം കുറെ പാട്ടുകൾ മോള് പാടിക്കഴിഞ്ഞിട്ടുണ്ട്. അതിൽ മോക്ക് അങ്ങനെ ആ ടൈപ്പിൽ ഏത് പാട്ട് പാടുമ്പോഴാണ് കൂടുതൽ എനിക്ക് ഇന്ന പാട്ടിലാണ് കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുള്ളത്?
1: എനിക്ക് ലളിതഗാനങ്ങളോട് ആണ് കൂടുതൽ അങ്ങനെ തോന്നിയിട്ടുള്ളത്.
0: അപ്പം ലളിതഗാനങ്ങൾ പാടുമ്പോൾ ഇന്ന രീതിയിൽ പാടണം അങ്ങനെ എന്തെങ്കിലും ഒക്കെ റൂൾസ് ഉണ്ടോ?
1: ഓ, നമ്മൾ ആ ഒരു ഫീൽ അറിഞ്ഞുകൊണ്ടാണല്ലോ പാടണ്ടേ. അപ്പൊ അതിന്റെ ആ ഒരു ഭംഗി കൊടുത്ത് നമ്മൾ കേൾക്കുന്ന പോലെ തന്നെ നമുക്കും പാടണമെന്നൊരു ആഗ്രഹം കാണുമല്ലോ. അപ്പൊ നമുക്ക് ആ ഒരു രീതിയിൽ പാടാൻ ദൈവം അങ്ങനെ ഒരു കഴിവ് വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്.

0: ഇത്രയെങ്കിലും എങ്ങോട്ടാ?
1: മൈ ജി ഫ്യൂച്ചറില്
0: എന്താ ഇത്ര അത്യാവശ്യം?
1: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
0: എന്നാ ഞാനും വരുന്നളിയാ.
2: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
6: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
7: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
8: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
7: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
8: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
7: ടിഎൻസി അപ്ലൈ.
9: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
10: രണ്ടും ഒരുമിച്ചായാലോ?
9: ഒരുമിച്ച് കിട്ടാനോ?
10: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
9: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
11: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണ് പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
12: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിങ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമാണ്.

0: ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. ഈ വർഷത്തെ ഓണം കളറാക്കാൻ നമ്മളോടൊപ്പം ഉള്ളത് കുഞ്ഞുമിടുക്കിയായ പാർത്ഥിവി പി ആര്യയാണ്. ഈ പാട്ട് കൂടാതെ ഏറ്റവും ഇഷ്ടമുള്ള വിനോദം ഏതാണ്?
1: ഞാൻ ചിത്രം വരയ്ക്കാറൊക്കെ ഉണ്ട്, പിന്നെ ഡാൻസ് നല്ലോണം കളിക്കും. പഠിക്കുന്നില്ലെങ്കിലും കളിക്കാൻ നല്ല ഇഷ്ടമാണ്.
0: പറഞ്ഞു വന്നാൽ ഒരു സകലകലാവല്ലഭിയാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത് അല്ലേ. പിന്നെ ഇപ്പൊ മഴയാണല്ലോ, നമ്മുടെ ഈ മഴക്കാലത്താണ് ഈ പ്രാവശ്യം ഓണമായി പോയത്. അപ്പൊ മഴയാണോ വെയിലാണോ കൂടുതൽ ഇഷ്ടം?
1: മഴയാണ് കൂടുതൽ ഇഷ്ടം.
0: കൂടുതൽ ആൾക്കാരും പറയുന്ന ഒരു അനുസൃത തന്നെയാണ് കുറിഞ്ഞിയും പറഞ്ഞത്. കാരണം എന്താ, മഴ കണ്ടോണ്ടിരിക്കുമ്പോൾ മനസ്സിന് വലിയൊരു കുളിർമയും ഒരു സന്തോഷം ഉണ്ടാകും. അപ്പൊ കുറിഞ്ഞിയുടെ ഓർമ്മയിൽ മഴക്കാലത്തുള്ള ഓണം അതെങ്ങനെയായിരിക്കും?
1: അത്തപ്പൂട്ടോണ്ടിരിക്കുമ്പോ മഴ പെയ്യുന്ന ഭയങ്കര ഒരു കഷ്ടപ്പാടാണ്. നമ്മൾ അത്രയും നേരം കഷ്ടപ്പെട്ട് അത്തപ്പൂട്ടോണ്ടിരുന്നത് ഇങ്ങനെ മഴയത്ത് ഇങ്ങനെ ഒലിച്ചു പോകുമ്പോഴുള്ള ഒരു സങ്കടം അത് വേറെയാ. അങ്ങനെ മഴയത്ത് ഇങ്ങനെ നനഞ്ഞു പൂക്കളെ പിച്ചുന്നതൊക്കെ കാണാനും നല്ല ഭംഗിയാ. അപ്പോ അതൊക്കെ നല്ലൊരു ദിവസങ്ങളായിരുന്നു
0: മഴയുള്ള ദിവസങ്ങൾ. മഴയെ കുറിച്ച് പറയുമ്പം മിക്കവാറും പാട്ടുകാർക്കെല്ലാം മഴയെ കുറിച്ചൊരു പാട്ടൊക്കെ മനസ്സിൽ പെട്ടെന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കാം, മഴയുമായി ബന്ധപ്പെട്ട് കുറിഞ്ഞിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാണ്?
1: അങ്ങനെ ചോദിച്ചാ

0: നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. വീട്ടിലെ ഏറ്റവും കൂടുതൽ കുറഞ്ഞേ പാട്ടിന് പാട്ട് പാടാനും ഒക്കെ പ്രോത്സാഹിപ്പിക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്നവരാ. എല്ലാവരും കാണും എങ്കിലും നമുക്കറിയാലോ നമ്മൾ ഏറ്റവും കൂടുതൽ ആ ഒരു കാര്യത്തിൽ കെയർ ചെയ്യുന്ന ഒരു വ്യക്തി.
1: എന്റെ ചേച്ചിയും അമ്മയാണ്.
0: അമ്മയാണ്. അമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ അമ്മ സംസ്കൃത അധ്യാപികയാണ്. അച്ഛൻ?
1: അച്ഛൻ പഞ്ചായത്ത് ഓഫീസിലെ AS ആണ്. ഇപ്പൊ സെക്രട്ടറിയുടെ ചാർജാണ്.
0: ഓ, അപ്പം എല്ലാവരും തിരക്കുള്ള ജോലികളിലിടയിലാണ് മോളെ ഇങ്ങനെ പല കലകൾക്കായി കൊണ്ട് നടക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്നത്. കാര്യം ഓരോ പ്രോഗ്രാം ഇന്നടുത്തൊക്കെ അല്ലേ, എവിടെയൊക്കെ കൊണ്ടുപോയി എടുക്കുക, അവരുടെ ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തല്ലേ പോകുന്നത്. ഇപ്പൊ ഒരു പ്രോഗ്രാം പറഞ്ഞു കഴിഞ്ഞാൽ എത്താൻ ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടോ?
1: അല്ല, ചിലപ്പോ മാത്രമേ ഉള്ളൂ അങ്ങനത്തെ ബുദ്ധിമുട്ട്. നമ്മള് ചിലപ്പോ വേറെ എവിടെങ്കിലും പോവായിരിക്കും, അല്ലെങ്കിൽ നല്ല ദൂരമുള്ള സ്ഥലങ്ങളായിരിക്കും.
0: ദൂരം ഒരു പ്രശ്നമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അല്ലേ. എന്നാലും നല്ല സപ്പോർട്ടോടുകൂടി അച്ഛനും അമ്മയും കുടുംബം എല്ലാം കൂടെ ഉണ്ട്. അത് തന്നെയാണ് കുറിഞ്ഞുമോൾക്ക് കിട്ടിയ ഏറ്റവും നല്ല ഭാഗ്യം അല്ലേ. പല കുട്ടികൾക്കും അങ്ങനെ കിട്ടാറുണ്ടോ? ഇല്ല. നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി ഉണ്ടാണോ എന്നില്ല. പക്ഷെ അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ കഴിവിനെ അത്രത്തോളം വളർത്തിയെടുക്കുക എന്നത് ആരുടെ ഉത്തരവാദിത്തമാണ്? കുറഞ്ഞു കുട്ടിയുടെ ഉത്തരവാദിത്തമാണ് അല്ലേ. ഇതുപോലെ സങ്കടവും ദേഷ്യമൊക്കെ വരില്ലേ ഇടയ്ക്ക്?
1: ഓ,
0: ഈ സങ്കടമോ ദേഷ്യമൊക്കെ വരുമ്പോ നമ്മൾ മനസ്സൊന്ന് ശാന്തമാകാൻ ഏതെങ്കിലും പാട്ട് കേൾക്കാറൊക്കെ ഉണ്ട്. മിക്ക എല്ലാവരും ചെയ്യുന്ന ഒരു പണിയാണ് അല്ലേ. അത്തരത്തില് ദേഷ്യവും സങ്കടമൊക്കെ വരുമ്പോ ഏത് പാട്ടായിരിക്കും പാടുക?
1: നമ്മുടെ ആ ഒരു സമയത്ത് വരുന്ന പാട്ട് ആയിരിക്കുമല്ലോ. അപ്പൊ ഇപ്പോഴൊക്കെ ചോദിച്ചാ.
0: അതുപോലെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ മനസ്സിൽ ഓർക്കുന്ന ഏതെങ്കിലും പാട്ട് കാണുമല്ലോ, അതേതൊക്കെയാണ്?

0: ഉറക്കാനായിട്ട് കിടക്കുമ്പോ അച്ഛൻ പാടിത്തരുന്നായിരുന്നു.
1: സാധാരണ എല്ലാം അമ്മമാരാണ് പാട്ട് പാടിത്തരാറ്, ഇവിടെ അച്ഛനാണ് ഉറങ്ങാൻ പാട്ട് പാടിത്തരുന്നത് അല്ലേ?
0: അതെ,
1: അതും വലിയൊരു ഭാഗ്യം കൂടിയാണ് കുറഞ്ഞു പോകേണ്ടത്.

0: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
1: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മംമ്ത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
2: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
0: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
3: കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബി കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: അല്ലേ, താൻ എന്തുവാടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
7: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
6: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
7: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
6: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
7: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ലിയ ഓണക്കോള് നടത്തുന്നത്.
6: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
7: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
3: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: 30 crore ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
8: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: ഈ വർഷത്തെ ഓണം കളറാക്കാൻ നമ്മളോടൊപ്പം ഉള്ളത് കുഞ്ഞു മിടുക്കിയായ ഭാരതി വിപി ആര്യയാണ്. നമ്മളിപ്പം ആദ്യം ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വരും
1: അല്ലേ?
0: കുറിഞ്ഞിയുടെ മനസ്സിൽ ഓണം എന്ന് പറയുമ്പോൾ ആദ്യം ഓടിയെത്തുന്ന കാര്യം എന്താണ്?
2: എല്ലാവരും ഒത്തുകൂടി നടക്കുന്ന ഒരു ദിനമാണല്ലോ ഓണം എന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് പൂക്കളൊക്കെ എല്ലാവരും കൂടെ ഓടി മത്സരിച്ച് പറിക്കാൻ പോകുന്നതും രാവിലെ എണീറ്റ് അത്തപ്പൂ ഇടാനായിട്ട് വാശി പിടിക്കുന്നതും ഒക്കെയാണല്ലോ നമ്മുടെ ഒരു മനസ്സിൽ വരുന്നേ.
0: അതെ അതെ.
2: പിന്നെ ഊഞ്ഞാലാടാനും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടും ഒക്കെ ചെയ്യുമല്ലോ നമ്മളിങ്ങനെ. എനിക്ക് ഊഞ്ഞാലാടണം അല്ലെങ്കിൽ എനിക്ക് അവിടെ പോയി പറിക്കണം പൂക്കൾ അങ്ങനെയൊക്കെയാണല്ലോ. അപ്പൊ അതൊക്കെ ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്.
0: പാടുമ്പോൾ ഏറ്റവും കൂടുതൽ പേടി തോന്നാറുള്ളത് ആരെയാണ്?
2: പാടുമ്പോൾ പേടി തോന്നാറുള്ള ആരെയാണെന്ന് വെച്ചാ,
0: പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ ജഡ്ജസ് ഇരിക്കുകയാണ്, അച്ഛനമ്മ ഇരിക്കുകയാണ്, അപ്പൊ അവരൊക്കെ ഇരിക്കുമ്പോൾ ആരുടെയെങ്കിലും പേടി തോന്നാ, അങ്ങനെ പേടി തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആരോടാണ്?
2: എനിക്കങ്ങനെ പേടി വരാറില്ല.
0: അതാണ് നല്ലത്. നമ്മൾ എന്തിനാണ് പേടിക്കുന്നത് അല്ലേ?
2: പാടി പഠിച്ചത് നല്ലോണം പാടാനേ നോക്കൂ. നമ്മൾ പേടിച്ചോണ്ടിരുന്ന നമ്മുടെ ഉള്ള പാട്ടും കൂടെ കയ്യിന്ന് വിട്ടുപോകും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും
0: നല്ല കോൺഫിഡൻസോടുകൂടി പാടുക, അതാണ് എല്ലാവരോടും പറയാനുള്ളത് അല്ലേ? നമുക്ക് എന്ത് പരിപാടി സ്റ്റേജിൽ അവതരിപ്പിക്കണമെങ്കിലും പേടി അങ്ങ് മാറ്റിവെക്കുക. നമ്മുടെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം
2: അതെ
0: അതങ്ങ് ചെയ്യുക. അതെ, അതാണ്.
2: തെറ്റിയാലും നമ്മൾ അത് മുഖത്ത് കാണിക്കാൻ പാടില്ല. എനിക്കൊരു തവണ അങ്ങനെ പറ്റിയിട്ട് ഒരു ജഡ്ജ് പറഞ്ഞതാണ്, അങ്ങനെ മുഖത്ത് കാണിച്ചാൽ കൂടുതലും കൂടെ ആൾക്കാർ അറിയാത്തതേ ഉള്ളൂ.
0: വീട്ടിൽ ഏറ്റവും കൂടുതൽ കുറുമ്പ് കാണിക്കുന്നത് ആരോടാണ്? അച്ഛനോടാണോ അമ്മയോടാണോ?
2: അച്ഛനോടോ അമ്മയോടോ അല്ല,
0: പിന്നെ
2: ചേച്ചിയോടാണ്. ചേച്ചിയുടെ അടുത്ത് അടിയിടുമ്പോ വേറൊരു സുഖമാണ്.
0: കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഏതാണ്?
2: എനിക്ക് സദ്യയോടാണ് ഇഷ്ടം, പിന്നെ അല്ലാതെ ബിരിയാണി ഒക്കെ കഴിക്കുമല്ലോ.
0: ചോക്ലേറ്റോ അതോ ഐസ്ക്രീമോ, അങ്ങനെ അതിൽ കൂടുതൽ ഏതാ കഴിക്കുക?
2: എനിക്ക് രണ്ടും ഇഷ്ടമാണ്, പക്ഷേ ഐസ്ക്രീമാണ് കൂടുതൽ ഇഷ്ടം. പാട്ടുകാർ ഐസ്ക്രീം കഴിച്ചുകൂടാന്ന് പറയുന്നതൊക്കെ സത്യമാണ്, എന്നാലും ഞാൻ കഴിക്കും. ഞാൻ അലീച്ച അലീച്ച കഴിക്കുന്നത്.
0: ജീവിതത്തിൽ ആരാവാനാണ് ഏറ്റവും വലിയ ആഗ്രഹം?
2: എനിക്ക് ടീച്ചർ ആവാനാണ് ഇഷ്ടം.
0: എന്തുകൊണ്ടാണ് ടീച്ചർ എന്ന് പറഞ്ഞത്?
2: കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചു വിടുമല്ലോ, അപ്പൊ അവര് വലിയ നിലയിലാവുമ്പോ ഇന്ന ടീച്ചർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്
0: എന്ന് പറയാം അല്ലേ. ടോപ്പ് സിംഗറിലെ കൂട്ടുകാരിൽ ഏറ്റവും കൂടുതൽ തമാശ പറയാറുള്ളത് ആരാണ്?
2: എല്ലാവരും ഭയങ്കര കോമഡിയാണ്. പിന്നെ ഞങ്ങൾ കൂടുതല് കൃഷ്ണ എന്ന് പറഞ്ഞ ചേച്ചിയൊക്കെ ആയിരുന്നു ഭയങ്കര ഫ്രണ്ട്സ്. കൃഷ്ണ, നക്ഷത്ര ചേച്ചി, ഇവരെല്ലാവരും എന്നെക്കാട്ടി മൂത്തവരാ. പിന്നെ അഞ്ജന എന്ന് പറഞ്ഞ് ഒരു കുട്ടിയുണ്ടായിരുന്നു എൻ്റെ കൂടെ പാടിക്കൊണ്ടിരുന്നാണ്. അപ്പൊ അവളും ഞാനും ഭയങ്കര കൂട്ടുകാരായിരുന്നു. ഇങ്ങനെ ഒരു കൂട്ടുകാരെ ഞാൻ എന്തെങ്കിലും ഒത്ത് കണ്ടിട്ടില്ല. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന അവളെയാണ്. അപ്പൊ അതൊക്കെ ഒരു വേറെ, നമ്മൾ വേറൊരു ലോകത്ത് പോയ പോലെ നമ്മൾ ടോപ്പ് സിംഗറിലൊക്കെ പോയപ്പോൾ ഉള്ള ഒരു അനുഭവം.
0: അതെ, അത് ഇതുവരെ നിന്നത് ഒരു സാഹചര്യത്തിലല്ല അല്ലേ? വലിയ കുറേ ആളുകളുടെ ഇടയിൽ നമ്മളും ഒരാളായി എത്തപ്പെടുന്നു. പിന്നെ നമ്മുടെ ഡ്യൂട്ടി എന്തായിരുന്നു അവിടെ? നല്ലപോലെ പാട്ട് പാടുക എന്നുള്ളൊരു ജോലി. വേറെ ഒരു ടെൻഷനും ഇല്ലായിരുന്നല്ലോ.
2: ഇല്ല,
0: അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. സംഗീതം കുറിഞ്ഞുമോൾക്ക് എന്താണ്? സന്തോഷമാണോ അതോ കൂട്ടുകാരനാണോ?
2: നമ്മുടെ മനസ്സിലുള്ള ഒരു കൂട്ടുകാരനാണ്
0: സംഗീതം.
2: അതെ.
0: എന്തുകൊണ്ടാണ് കൂട്ടുകാരൻ എന്നുള്ള ആൻസർ പറഞ്ഞത്?
2: അങ്ങനെ പറയാൻ, ഒരു കൂട്ടുകാരനെ പോലെയാണ് കൂടെ നടക്കുന്നത്. നമുക്കിപ്പോൾ, നമ്മൾ ഇപ്പോൾ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ നമുക്കൊരു പേടിയാണല്ലോ. അപ്പം നമ്മളൊരു പാട്ടങ്ങോട്ട് പാടി നടന്നാൽ നമ്മുടെ കൂടെ ആരോ ഉള്ളതുപോലെ തോന്നും. അപ്പോൾ സങ്കടം വരുമ്പോഴും പാടുമ്പോൾ നമ്മുടെ കൂട്ടുകാരൻ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്ന പോലെ നമുക്കൊരു തോന്നൽ തോന്നും. അപ്പോൾ എല്ലാവരും അങ്ങനെയാണല്ലോ. നമുക്ക് പേടി വരുമ്പോൾ കൂടുതൽ ഇങ്ങനെ പാട്ട് പാടുമ്പോൾ നമുക്കൊരു ആശ്വാസമാണ്. അതുകൊണ്ടാണ് ഞാൻ കൂട്ടുകാരൻ എന്ന് പറയുന്നത് തന്നെ.
0: ഇനിയും നമ്മുടെ ഓണ ഓർമ്മകളുമായി ബന്ധപ്പെട്ട് ഓണത്തിനെ കുറിച്ച് ഏത് പാട്ടാണ് കുഞ്ഞിന് പാടാനുള്ളത്?
2: പാടട്ടെ.
0: ആ, പാടിക്കോ.

0: തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
1: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
2: ത്രില്ലടുപ്പിക്കുന്ന ഓണം ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
3: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
2: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
3: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
4: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, മഹത്തായ 30ാം വർഷത്തിലേക്ക് നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൗണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൗണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
5: പിള്ളേർക്കൊരു സൈക്കിള് വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
6: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിള് മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
7: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
8: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
9: ജോളി സെയിൽസ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
10: ഓർമ്മ എന്ന് പറഞ്ഞാൽ ഓർമ്മകളാണ്. ഓണത്തിന് എപ്പോഴും ഓർമ്മകളാണല്ലോ ഉള്ളത്. ഇപ്പോൾ ഓർത്തെടുത്ത് പറയാൻ പറ്റുന്ന ഓണ ഓർമ്മകൾ എന്തൊക്കെയാണ്?
11: അങ്ങനെ ചോദിച്ചാ നമ്മള് ഞാനും അനിയത്തിയും അനിയനും ഒക്കെ ഒളിച്ചും പാത്തും ഒക്കെയാണ് കളിക്കുന്നത് ഓണത്തിന്. പിന്നെ പൂക്കളിട്ട നമ്മള് ഫോട്ടോ എടുക്കുമല്ലോ, അപ്പൊ പാവാട തട്ടരുത്.
10: അത് വലിയൊരു ടാസ്ക് ആണ്.
11: അതെ, പാവാട തട്ടരുത്. പാവാട തട്ടിയ പിന്നെ കിട്ടുന്ന വേറെ
10: ഇട്ട പൂക്കളും അത് നശിപ്പിച്ച പിന്നെ പറയണ്ട.
11: അതാ നമ്മൾ പിന്നെ അതിന്റെ പുറത്ത് ഇലകളും എല്ലാം വീണ അപ്പോഴേ ഓടി ചെന്ന് പറക്കിക്കളയും. നമ്മൾ അതിന്റെ ചുറ്റും ആയിരിക്കുമല്ലോ നിക്കുന്നേ. പിന്നെ പുലികളിയും ഒക്കെ നമ്മൾ മുഖം മൂടിയൊക്കെ വെച്ച് കളിക്കാറുണ്ട്
10: നിങ്ങളൊക്കെ തന്നെ.
11: അതെ, ആ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കാൻ പോകുന്നതും പാത്തിരിപ്പും അങ്ങനെ.
10: ഈ പുലികളിയൊക്കെ കളിക്കുമ്പോൾ അമ്മൂമ്മയും അപ്പൂപ്പനും ഒക്കെ അതിനൊക്കെ സഹായിക്കാറുണ്ടോ?
11: അമ്മൂമ്മയും അപ്പൂപ്പനും ഒക്കെ അത് നോക്കിയിരിക്കും.
10: ഇങ്ങനെ അങ്ങനെയുള്ള പാട്ടൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് പാടി തരാറോ? അങ്ങനെ ഉണ്ടോ?
11: ഇല്ല, അമ്മൂമ്മയും അപ്പൂപ്പനും അങ്ങനെ പാടാറില്ല.
10: എന്താണെന്നോ അങ്ങനെ ചോദിച്ചേ. പണ്ടുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനെ പുലികളിക്കുള്ള പാട്ട്, കരടി കളിക്കുള്ള പാട്ട്, ഓണപ്പാട്ട് എന്ന് പറഞ്ഞ കുറെ പാട്ടുകളൊക്കെ അറിയാം. അങ്ങനെയൊക്കെ അറിയാത്തവരുമുണ്ട്, അറിയാവുന്നവരുമുണ്ട്. ചിലവരൊക്കെ നമ്മളിങ്ങനെ കളിക്കുമ്പോൾ ആ പാട്ട് തരാറൊക്കെ ഉണ്ട്, ഇന്ന പാട്ട് ഇതാണെന്നൊക്കെ പറഞ്ഞു തരാറുണ്ട്. പൂക്കളും പ്രകൃതിയൊക്കെ കാണുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആ പാട്ട് ഏതാണ്? അതിന്റെ ഒരു വരി പാടാമോ?

0: നല്ല പാട്ടായിരുന്നു. എല്ലാ മലയാളികളുടെ മനസ്സിലും ഓണം എന്ന് പറയുമ്പോൾ എത്തുന്ന കുറെ പാട്ടുകൾ ഒന്നിതാണ് അല്ലേ. നമ്മൾ അങ്ങനെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പേര് പറഞ്ഞു പോകാൻ കുറെ പാട്ടുകളല്ലേ. ഇപ്പൊ മോള് പാടിയ പറ നിറയെ പൊന്നിളക്കും, ഉത്രാട പൂ നിലാവേവ, പിന്നെ പൂവിളി പൂവിളി പൊന്നോണമായി,
1: ഓണപ്പൂവേ
0: ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ പൂവേ, പിന്നെ ഉണ്ടല്ലോ കുറെ ഏറെ പാട്ടുകളുണ്ട്.

0: കുറിഞ്ഞി ഇത്രയും നല്ലൊരു പാട്ടുകാരിയായി. അപ്പോൾ ഈ പാട്ടുകാരിയാകാൻ കുറെ അധ്യാപകർ പരിശ്രമിച്ച് കാണുമല്ലോ, അപ്പം പ്രിയപ്പെട്ട അധ്യാപകർ ആരൊക്കെയായിരുന്നു?
1: എന്നെ ആദ്യം പഠിപ്പിച്ചത് ലത ടീച്ചർ, പിന്നെ ശുഭ ടീച്ചറായി, പിന്നെ പ്രശാന്ത് മാഷ് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ സ്കൂളിലുള്ളൊരു സാറായി, പിന്നെ ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിജയൻ സാർ എന്ന് പറഞ്ഞു, വിജയൻ കോവൂർ. അങ്ങനെ
0: ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ കാണുമല്ലോ അതില്, ഇന്നെടുത്ത് പഠിച്ചപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എളുപ്പമായിട്ട് തോന്നിയത്.
1: എനിക്ക് ശുഭ ടീച്ചറിൻ്റെ അടുത്ത് പഠിച്ചപ്പോഴാണ് ആ ഒരു ഫീല് വന്നത്. മിസ് നല്ല സ്നേഹത്തിലാണ് പഠിപ്പിക്കുന്നത്. അല്ല, ബാക്കിയുള്ള മിസ്സുമാര് സ്നേഹം അല്ലെന്നല്ല,
0: എന്നാലും നമുക്ക് കൂടുതൽ ഇഷ്ടം തോന്നിയത് ശുഭ ടീച്ചറിനോടാണ്.
1: ഇപ്പോഴും എന്നെ വിളിക്കുകയൊക്കെ ചെയ്യും, ഓണത്തിന് പോണം.
0: കുറിഞ്ഞിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകൻ അല്ലെങ്കിൽ ഗായിക ആരാണ്?
1: എനിക്ക് ജാനകിയമ്മയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോ നമ്മളെ ഇപ്പൊ വിട്ടുപിരിഞ്ഞു പോയല്ലോ, ജാനകിയമ്മയുടെ പാട്ടാണ് ഞാൻ ടോപ്പ് സിംഗറിലെ ഏറ്റവും കൂടുതൽ പാടിയേക്കുന്നത്.
0: അപ്പോൾ ജാനകിയമ്മയ്ക്ക് വേണ്ടിയിട്ട്
1: ഒരു
0: ഓർമ്മപ്പെടുത്തൽ എന്ന രീതിയിൽ നമുക്കൊരു പാട്ട് പാടിയാലോ?
1: ഓ

0: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
4: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
5: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
7: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
6: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
7: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
6: TNC അപ്ലൈ.
8: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
9: 20 കാറുകൾ,
8: 25 സ്കൂട്ടറുകൾ,
9: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
8: 1 ലക്ഷം രൂപ വീതം 100 പേർക്ക്
9: ബമ്പർ സമ്മാനമായി BMW കാർ,
8: അങ്ങനെ 30 കോടി രൂപയുടെ
9: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
10: ഈ വർഷത്തെ ഓണം കളറാക്കാൻ കുറിഞ്ഞ എന്തൊക്കെയാണ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്?
11: പല നിറങ്ങളുള്ള പൂക്കൾ വെച്ച് പൂക്കളം ഒരുക്കുക. പിന്നെ നമ്മള് ഓരോ നിറങ്ങളുള്ള ഡ്രസ്സ് ഓണക്കോടി മേടിച്ചിടുക. പിന്നെ സദ്യയില് പിന്നെ പറയണ്ടല്ലോ, എല്ലാ കളറും അടങ്ങിയിട്ടുള്ളതാണല്ലോ സദ്യ. അങ്ങനെ ഓരോന്ന്.
10: അപ്പൊ ഈ പ്രാവശ്യത്തെ ഓണം കളർഫുൾ ആകട്ടെ അല്ലേ? നമ്മൾ സ്റ്റേജിലൊക്കെ പാടുന്ന സമയത്ത് ജഡ്ജസിന്റെ ഒക്കെ അടുത്ത് നിന്ന് ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്ക് ഏതാണ്?
11: മോള് നല്ലോണം പാടി. ഇത്തവണത്തെയും പോലെ അല്ല, നമ്മള് പറയുന്ന എല്ലാരും കേട്ട് നല്ലോണം പഠിച്ച് പാടി, അങ്ങനെയാണ് പറയാൻ കേൾക്കാൻ ഇഷ്ടം. എണീറ്റ് നിന്ന് കൈയടിക്കുക, നമ്മളെ ബ്ലസ് ചെയ്യുക, ഇതൊക്കെയാണല്ലോ നമ്മുടെ ഒരു സന്തോഷം.
10: പാട്ടാണോ പഠിത്തമാണോ കൂടുതൽ ഇഷ്ടം?
11: പഠിത്തവും ഇഷ്ടമാണ്. ഇങ്ങനെ ബുക്ക് തുറന്ന് വെച്ചിങ്ങനെ വായിക്കാനും അതിനകത്ത് ഓരോ ചിത്രങ്ങളും ഒക്കെ നോക്കി വായിച്ച് പഠിക്കാലോ. പിന്നെ പാട്ടും ഇഷ്ടമാണ്. പാട്ടൊരു വഴിക്കും, പഠിത്തം ഒരു വഴിക്കും, എല്ലാം ഒരു വഴിക്കാ.
10: ഇപ്പോൾ കുറഞ്ഞ് 6ാം ക്ലാസ്സില് അല്ലേ? ഇനിയിപ്പോ അടുത്ത വർഷം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൈസ്കൂൾ എത്തുകയാണ്. ഒരു വർഷം പെട്ടെന്ന് ദാ പോയി എന്ന് പറഞ്ഞ രീതിയിൽ അങ്ങ് പോകും. നമ്മുടെ ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് കുറഞ്ഞുമോൾക്ക് ഏത് പാട്ട് പാടാനാണ് ഇഷ്ടം? അവർക്ക് വേണ്ടി

0: അപ്പോൾ ഇനിയും കുറിഞ്ഞിക്ക് ജീവിതത്തിൽ പാട്ടിലൂടെ മുന്നേറാൻ കഴിയട്ടെ. കൂടാതെ ഒട്ടനവധി അവസരങ്ങൾ അമ്മയുടെ ജീവിതത്തിൽ പാട്ടിൻ്റെ മേഖലയിൽ എത്താൻ അവസരങ്ങൾ ധാരാളം കിട്ടട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു.
1: കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു.

0: എന്റെ റേഡിയോ 91.2 എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഓണാശംസകൾ. അപ്പൊ ദേ, ഈ ഓണത്തിന് നമ്മളോടൊപ്പം മറ്റൊരു അതിഥി കൂടി എത്തിയിട്ടുണ്ട്, പാർവതി പ്രകാശ്. ശബ്ദത്തിലൂടെ നമുക്ക് എല്ലാവർക്കും വളരെയധികം സുപരിചിതയാണ്. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയ, ജീവൻ നൽകിയ ഒരാളാണ് കേട്ടോ നമ്മളോടൊപ്പം ഉള്ളത്. ഓണാശംസകൾ. താങ്ക് യു. അപ്പോ ഈ ഒരു ശബ്ദം കേൾക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലൂടെ കടന്നു പോകുന്ന കുറെ അധികം കഥാപാത്രങ്ങളുണ്ട്. പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് ഈ സീരിയൽ ഒക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഫേമിലിയർ ആണ് അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഓണ വിശേഷങ്ങളിലേക്ക് പോകാം. എന്താണ് ഇത്തവണത്തെ ഓണ വിശേഷങ്ങളൊക്കെ?
1: ഓണവിശേഷം എന്റെ മോന്റെ രണ്ടാമത്തെ ഓണമാണ്. ആദ്യത്തെ ഓണം ആക്ച്വലി കൈക്കുഞ്ഞായിരുന്നു, അപ്പൊ നല്ലപോലെ ഒന്നും സെലിബ്രേറ്റ് ചെയ്യാനായിട്ടൊന്നും പറ്റിയില്ല. ഇപ്പൊ മോന്റെ ആദ്യത്തെ ഓണം എന്ന് തന്നെ പറയാം. അവനെ മുണ്ടാക്കി ഉടുപ്പിച്ച് ഇലയിട്ട് ഇത് തിരിച്ചു കുറക്കെ കൊടുത്ത് ആ ഒരു ത്രില്ലിലാണ്, എക്സൈറ്റ്മെന്റിലാണ്. എന്താവും, സ്ഥിതി നിറഞ്ഞുവിടാം, നിറഞ്ഞുവിടാം. എന്നാലും വലിയൊരു എക്സ്പെക്ടേഷൻ ഉണ്ട് എന്റെ മനസ്സിൽ, അതുപോലെ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.
0: നമുക്ക് നോക്കാം.
1: ഇപ്രാവശ്യം ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത് പന്തളമാണ് ഹസ്ബൻഡ് നാട്. അപ്പൊ അവിടെ എല്ലാരും കൂടി പോയി. അവിടെ നല്ല ഒരുപാട് കസിൻസ് ഒക്കെ ഉണ്ട്, അപ്പൊ ഭയങ്കര രസാണ് അവിടെ. എനിക്ക് ഓണം വൈബ് കിട്ടും. അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റിലും ത്രില്ലിലും ആണ് ഞാൻ.
0: പൊതുവെ ഓണം തിരുവനന്തപുരം അവിടെ തന്നെ ആയിരിക്കാം അല്ലേ?
1: അതെ അതെ അതെ, എന്റെ നാട് ട്രിവാൻഡ്രം ആണ്, ഹസ്ബൻഡിന്റെ നാട് പന്തളമാണ്. അപ്പൊ ട്രിവാൻഡ്രത്ത് അങ്ങനെ അധികം ഓണം ഉണ്ട് ഇല്ലാന്നില്ല, പക്ഷെ നമ്മുടെ ഇവിടെ ഒരു ചുറ്റുപാട് ഒരു സറൗണ്ടിങ്സിലെ കസിൻസ് ഒന്നും ഇല്ല, എല്ലാവരും കുറച്ച് ദൂരെയൊക്കെയാണ്. പക്ഷെ ഹസ്ബൻഡ് അവിടെ എങ്ങനെ വെച്ചാൽ നമ്മുടെ വീട് കഴിഞ്ഞ തൊട്ടടുത്ത് തന്നെ കസിൻസ് അങ്ങനെ ഇങ്ങനെയുണ്ട്. അപ്പൊ എല്ലാരും കൂടി ഒരുമിച്ച് നല്ല ആഘോഷമാണ് അവിടെ ഓണം.
0: തീർച്ചയായിട്ടും നമ്മുടെ ഫ്രണ്ട്സ് അതുപോലെ തന്നെ പ്രത്യേകിച്ച് കസിൻസ് ഉള്ളപ്പോഴാണല്ലോ ആ ഒരു മൂഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നത് തന്നെ.
1: അതെ, ഓണം
0: തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഡബിംഗ് ആർട്ടിസ്റ്റ് ആണ് പാർവതി പ്രകാശ് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പൊ ഈ ഒരു ശബ്ദം അല്ലേ നമുക്ക് വളരെയധികം സുപരിചിതമാണ്, പക്ഷേ ഇതിനു പിന്നിലെ ഒരു വ്യക്തിയെ മലയാളികൾക്ക് അത്രയും ഇങ്ങോട്ട് ഒരു സുപരിചിത ആയിരിക്കണമെന്നില്ല. എന്താണ് പാർവതിക്ക് എന്താണ് തോന്നുന്നത്?
1: അതെ, ശരിയാണ്. കാരണം വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അറിയാൻ ചാൻസ് ഉള്ളൂ. കാരണം ഈ പണ്ടത്തെ പോലെ അല്ല കേട്ടോ, ഇപ്പോ ഈ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒക്കെ വരുന്നത് കൊണ്ട് റീൽസ് ഒക്കെ ഇട്ട് കുറെ പേര് നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ ശരിക്കും ഭയങ്കര സന്തോഷമാണ്, വീഡിയോസിലൂടെയൊക്കെ. അപ്പൊ ആ വീഡിയോസിലൊക്കെ കണ്ട് നമ്മളെ പുറത്ത് വെച്ച് ഐഡന്റിഫൈ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. എന്നാലും വളരെ കുറവാണ്. നമ്മുടെ ആർട്ടിസ്റ്റുകാരെ നേരിട്ട് കാണുവാണല്ലോ, ആർട്ടിസ്റ്റുകാർ അതിന് പിന്നിലുണ്ടെന്നുള്ള കാര്യം കുറെ നേരം ഓർക്കുന്നില്ല. ആ ഒരു വിഷമമുണ്ട്, പേര് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഒരു സന്തോഷമുണ്ട്.
0: തീർച്ചയായിട്ടും. ഇപ്പൊ ഒരു എത്രത്തോളം കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയിട്ടുണ്ടാവും?
1: ഞാന് ആക്ച്വലി 15 ഇയേഴ്സ് ആയി, 15 ഇയേഴ്സ് കഴിഞ്ഞു ഈ ഫീൽഡിൽ വന്നിട്ട്. പണ്ട് ഞാൻ സീരിയൽ ആക്ട് ചെയ്തിരുന്നു, ഒരു ഫോർത്ത് സ്റ്റാൻഡേർഡ് ഒക്കെ ഫോർത്ത് ഗ്രേഡിലൊക്കെ പഠിക്കുമ്പോൾ സീരിയൽസിൽ ആക്ട് ചെയ്തിരുന്നു. അപ്പൊ അതിനകത്ത് ഞാൻ ഡബിംഗ് ചെയ്തിട്ട്, ഞാൻ എനിക്ക് വേണ്ടി ഡബ് ചെയ്തിട്ട് അങ്ങനെയാണ് ഞാൻ ഈ ഡബിംഗ് ഫീൽഡിലോട്ട് വരുന്നത്. അപ്പൊ ആ ഒരു ഏജ് മുതൽ ഞാൻ സ്കൂൾ ടൈമിലൊക്കെ തന്നെ ഡബ് ചെയ്ത് ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാനങ്ങനെ ആക്ച്വലി കണക്ക് കൂട്ടിയിട്ടില്ല, എന്നാലും ഒരുപാട് കഥാപാത്രങ്ങൾക്ക് എനിക്ക് ശബ്ദം നൽകാൻ സാധിച്ചിട്ടുണ്ട്.
0: തീർച്ചയായിട്ടും. എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നൊരു കഥാപാത്രം എന്താണെന്നറിയാമോ? ഒരു സീരിയലില്, സാന്ത്വനം സീരിയലില് ഗോപിക ചെയ്തിട്ടുള്ള ഒരു കഥാപാത്രം ഉണ്ടല്ലോ, ഞാൻ വല്ലാതെ നോട്ട് ചെയ്തിട്ടുള്ള. നമ്മൾ ഈ ശബ്ദത്തിന്റെ മേഖലയിൽ നിൽക്കുന്നവരായതുകൊണ്ട് പെട്ടെന്നൊരു ശബ്ദം കേൾക്കുമ്പോ ആ കൊള്ളാലോ ഇത് എന്ന് തോന്നുന്ന നമ്മളത് ശ്രദ്ധിക്കും, ശബ്ദം കൂടുതലായിട്ട് ശ്രദ്ധിക്കും. അപ്പോ ഇത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ നോട്ടീസ് ചെയ്യുന്ന ചില ശബ്ദങ്ങളുണ്ട്. അങ്ങനെ ഒരു ശബ്ദമായിരുന്നു
1: സാന്ത്വനം. അതെ, ഏഷ്യാനെറ്റിലെ സാന്ത്വനം സീരിയലാണ് എനിക്ക് നല്ലൊരു ടേൺ ഓവർ, എന്റെ ഒരു കരിയറിലെ നല്ലൊരു ടേൺ ഓവർ തന്നൊരു സീരിയലാണ്. കാരണം അതിന് ചിപ്പി ചേച്ചിക്കും രഞ്ജിത്തായിട്ടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഒരുപാട് ഓഡീഷനൊക്കെ കഴിഞ്ഞിട്ടാണ് ഓരോ ക്യാരക്ടേഴ്സിനും അവര് സൗണ്ട് സെലക്ട് ചെയ്തത്. അപ്പോ ഞാൻ തന്നെ അതിനകത്ത് ഒരുപാട് ക്യാരക്ടേഴ്സും ആദ്യം ഓഡീഷനിൽ സൗണ്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഗോപികയ്ക്ക് വേണ്ടിയിട്ട് പാർവതി എന്ന് സെലക്ട് ചെയ്തത് അവരാണ്. അപ്പൊ അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ എനിക്ക് ഒരുപാട് അംഗീകാരങ്ങളും അപ്രിസിയേഷൻസും ഒരുപാട് പേരിലേക്ക് റീച്ചായതും ഞാൻ റീച്ചായതും ആ ഒരു സീരിയലിലൂടെയാണെന്ന് ഞാൻ കരുതുന്നു. കാരണം ശിവേട്ട എന്നുള്ള ശിവേട്ടന്റെ പിറകെയുള്ള ഒരു നൃത്തവും കുറച്ച് കുശുമ്പ്, കുറച്ച് ദേഷ്യം, കുറച്ച് വിഷം, എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഇമോഷൻ ആയിരുന്നു ആ ഒരു സീരിയലിൽ എനിക്ക് കിട്ടിയത്. അപ്പൊ എനിക്ക് ഒരുപാട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയ ഒരു സീരിയലായിരുന്നു അത്. അപ്പൊ അതിന് ഒരുപാട് താങ്ക്ഫുൾ.
0: നല്ലൊരു ഓണപ്പാട്ട് വരുന്നുണ്ട് അതിനുശേഷം.

0: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.
1: ഈ ഓണനാളിൽ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നത് പാർവതി പ്രകാശാണ്. പുറത്തൊക്കെ പോകുമ്പോൾ ഗോപിയൊക്കെ സൗണ്ട് കൊടുത്തത് പാർവതിയാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ആളുകളുടെയൊക്കെ ഒരു സന്തോഷ പ്രകടനമൊക്കെ ഉണ്ടായിട്ടുണ്ടോ?
2: അത് ഉണ്ടായിട്ടുണ്ട്. കാരണം ഉല്ലാസ് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനുണ്ട്. പുള്ളിക്കാരന് ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകാരുടെ എല്ലാവരുടെയും റീൽസ് ഒക്കെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നൊരു ആളാണ്. അപ്പോ ആ പുള്ളി ഒരു ഇൻസ്റ്റയില് എന്റെയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ശങ്കർലാൽ ചേട്ടനെയും കൂടി വീഡിയോ വെച്ചിട്ട് ഒന്ന് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അത് ഭയങ്കര ഒരു റീലാണ്. അപ്പൊ ആ റീൽസ് കണ്ടിട്ട് കുറെ പേര് തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. പുറത്ത് പോകുമ്പോ അഞ്ജലിക്ക് സൗണ്ട് കൊടുക്കുന്ന എന്ന് പറയുമ്പോ അതെ ഞാൻ തന്നെയാണ്, അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് ഒന്ന് പറയും. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ ഭയങ്കര സന്തോഷമാണ്. കുറച്ച് പേര് എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്.
1: ശരിക്കും ഒരു കഥാപാത്രത്തിന് ജീവൻ കൊടുക്കുക എന്ന് പറയുന്നത് അതൊരു പുറത്തു നോക്കുമ്പോ ഒരാളുടെ ശബ്ദത്തിന് കൊടുക്കുക അല്ലേ, പക്ഷെ അതിന് പിന്നിൽ കുറച്ച് ടാസ്ക് ഒക്കെ ഉണ്ടല്ലേ പാർവതി?
2: ഡബ്ബിംഗ് എന്ന് പറയുന്നത് നല്ല ടാസ്ക് തന്നെയാണ്. അത് എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്ക് ചിലപ്പോൾ അത് വലിയ ടാസ്ക് ആയിട്ട് ഫീൽ ചെയ്യത്തില്ലായിരിക്കും. ആദ്യമായിട്ട് വരുന്നവർക്ക് കുറച്ചൊരു ഡിഫിക്കൽട്ട് ഫീൽ ചെയ്യും. കാരണം ഇപ്പൊ നമുക്കിപ്പോ ഞാനാണെങ്കിൽ പോലും എനിക്ക് ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും ചില ആർട്ടിസ്റ്റുകാര് തമിഴ് ആർട്ടിസ്റ്റ് ആയിരിക്കും, കന്നഡിയൻസ് ആയിരിക്കും. അപ്പൊ അവർക്കൊക്കെ നമുക്ക് ഡബ് ചെയ്യുമ്പോൾ അവർ മലയാളം ത്രൂ ഔട്ട് പറയില്ല, മലയാളം ആയിരിക്കില്ല കറക്റ്റ് ആയിട്ട് പറയുന്നത്. ഇപ്പൊ എന്തുണ്ട്, സുഖമാണോ, എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമാണോ എന്നാണ് ഒരു ഡയലോഗ് ആയിരിക്കും. എന്തൊക്കെയുണ്ട്
3: വിശേഷം, സുഖം, അങ്ങനെ പറയുന്നു. നമ്മൾ വേണം അത് കംപ്ലീറ്റ് ആയിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമാണോ എന്ന് ആ ലിസ്റ്റിൽ അങ്ങ് തീർക്കാനായിട്ട്. അതൊരു

0: ഒരു ട്രാക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് പിടിച്ചങ്ങ് ഡബ് ചെയ്ത് അങ്ങ് പൊക്കോളും. അതുകൊണ്ട് അത് വലിയ സീനായിട്ട് ഫീൽ ചെയ്യാറില്ല.
1: ആസ് എ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, പാർവതി ഒരു കഥാപാത്രത്തിന് ശബ്ദം നൽകുമ്പോൾ എന്താണ് ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത്? ഒരു കഥാപാത്രത്തിന്റെ ഭാവമാണോ, ഒരു സംസാര ശൈലിയാണോ, അല്ലെങ്കിൽ ആ ഒരു ശബ്ദത്തിന്റെ പിച്ചാണോ, എന്താണ്?
0: ഇത് ആക്ച്വലി എല്ലാം നമ്മൾ ഒരുപോലെ ശ്രദ്ധിക്കണം. നമ്മുടെ ഒരു ആദ്യം നമ്മുടെ ക്യാരക്ടറിന്റെ എന്താണ് ക്യാരക്ടർ, എങ്ങനെയാണ്, പാവം പിടിച്ച കുട്ടിയാണോ വില്ലത്തിയാണോ എന്നൊക്കെയുള്ളത് നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് ചോദിച്ച് നമ്മൾ മനസ്സിലാക്കും. മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അതിനനുസരിച്ച് സംസാരിക്കുന്നതാണെങ്കിലും, ഇപ്പൊ വില്ലത്തി ആണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ആ ഒരു ടോണില് നമ്മൾ മാറ്റം വരുത്തിയിട്ട് ഇച്ചിരി റൂഡായിട്ടുള്ള സ്ലാങ്ങിലായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. പാവം ആണെങ്കിൽ തീരെ പാവം പിടിച്ച് നമ്മുടെ എന്താണെങ്കിലും എല്ലാം കേട്ടോണ്ട് നിൽക്കുന്ന ഒരു വ്യക്തി, എല്ലാം നമ്മൾ ഒരുപോലെ ശ്രദ്ധിക്കണം. മോഡലേഷൻ ആണെങ്കിലും ആ കുട്ടിയുടെ രീതിയാണെങ്കിലും ആർട്ടിസ്റ്റിന്റെ രീതിയാണെങ്കിലും, ആർട്ടിസ്റ്റ് ചില പോസ്റ്റ് പ്രൊഡക്ഷൻ പറയും ആർട്ടിസ്റ്റിനെ ഫോളോ ചെയ്താൽ മതി, ആർട്ടിസ്റ്റ് എന്താണോ ചെയ്തിരിക്കുന്നത് അത് ഫോളോ ചെയ്താൽ മതി എന്ന് പറയും. ചിലർ പറയും എല്ലാം പാർവതിയുടെ കയ്യിലാണ്, പാർവതി എന്താന്ന് വെച്ചാൽ കാട്ടിക്കോ എന്ന്
1: പറയും.
0: അതെ അതെ അതെ, ഫുൾ ഫ്രീഡം തരും. ചിലര് പറയും ഇങ്ങനെ എന്താണോ ആർട്ടിസ്റ്റുകാർ പറയുന്നത് അതുപോലെ ചെയ്താൽ മതി നമുക്ക് എന്ന് പറയും. ചിലരാണെങ്കിൽ സ്ക്രിപ്റ്റ് ഒന്നും ഫോളോ ചെയ്യത്തില്ല, അതായത് അതൊരു ബാഡ് അല്ല, പക്ഷെ അവര് ആ ഒരു കഥാപാത്രത്തിൽ ഉൾക്കൊണ്ട് അങ്ങ് കലക്കും, ആ ഒരു സീനിനെ കലക്കും. അപ്പോ നമ്മളും അതിനനുസരിച്ച് അതിനേക്കാൾ മേലെ കലക്കണം, എന്നാലേ നമുക്ക് ഔട്ട് കറക്റ്റ് ആയിട്ട് വരുള്ളൂ.
1: അതെ,
0: അപ്പൊ അങ്ങനത്തെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്.
1: ഓക്കെ, അപ്പോ ഇത്രയും കാലത്തെ ഒരു ഡബ്ബിംഗ് എക്സ്പീരിയൻസിൽ ഞാൻ ചോദിക്കുകയാണ്, എങ്ങനെയുള്ള കഥാപാത്രങ്ങൾക്ക് സൗണ്ട് കൊടുക്കാനാണ് താല്പര്യം? ഇപ്പൊ പറഞ്ഞല്ലോ വില്ലത്തി ഉണ്ടാവും, ചിലപ്പോ പാവം കുട്ടി ഉണ്ടാവും, ചിലപ്പോ കുറച്ച് കുറുമ്പൊക്കെ ഉള്ളവരുണ്ടാകും. എങ്ങനെയുള്ള ക്യാരക്ടറിന് സൗണ്ട് കൊടുക്കുന്നതാണ് കൂടുതൽ താല്പര്യം?
0: എനിക്ക് പൊതുവെ എല്ലാം ഒരുപോലെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. എല്ലാം ഞാൻ ചെയ്തിട്ടുള്ള കഥാപാത്രമാണ്, പാവമാണെങ്കിലും വില്ലത്തിയാണെങ്കിലും ഇനി ഡബിൾ മൈൻഡ് ഉള്ള ക്യാരക്ടേഴ്സ് ആണെങ്കിലും എല്ലാം ഞാൻ ഒരുപോലെ ചെയ്തിട്ടുണ്ട്. എന്നാലും എനിക്ക് കുറച്ചുകൂടി ഏതാണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ കുറച്ച് കുശുമ്പും കുറച്ച് കുന്നായ്മ നമ്മുടെ തിരിച്ചുകൊണ്ട് കഴിച്ചിറക്കുന്ന ടൈപ്പ് അത് ചെയ്യാനാണ് എനിക്ക് കുറച്ചുകൂടി കൂടുതൽ താല്പര്യം.
1: അതൊരു രസകരമായ ക്യാരക്ടർ ആയിരിക്കും, കാരണം എനിക്കും ഞാനിപ്പോ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അമ്മ ഈ സീരിയലൊക്കെ കാണുമ്പോ എനിക്ക് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത് ഒരു പാവം കുട്ടീനെക്കാളും കൂടുതൽ കുറച്ച് കുറുമ്പൊക്കെ ഉള്ള അല്ലെങ്കിൽ കുറച്ച് ഇതുപോലുള്ള വില്ലത്തിലൊക്കെ ഉള്ള ക്യാരക്ടേഴ്സിനാണല്ലോ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത്.
0: ചെയ്യുമ്പോഴും
1: നമുക്കൊരു രസമാണ്.
0: അതെ അതെ, ഭയങ്കര രസമാണ്. നമ്മുടെ സ്റ്റുഡിയോയിലൊക്കെ നമ്മളിങ്ങനെ ചെയ്യുമ്പോ റെക്കോർഡിസ് ഒക്കെ നമ്മുടെ മുഖത്ത് ഇങ്ങനെ നോക്കും, എന്താ നമ്മുടെ മുഖത്ത് വരുന്ന ഭാവം, അത് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു ഫീൽഡാണ് ഞാൻ ഡബ്ബിംഗ്.
1: അങ്ങനെ ഡബ് ചെയ്തിട്ട് ഇന്നും മനസ്സിൽ നിന്ന് മായാത്ത ഒരു ക്യാരക്ടർ ഉണ്ടോ?
0: മനസ്സിൽ നിന്ന് മായാത്ത ക്യാരക്ടർ ഇഷ്ടം, ഞാൻ ചെയ്തതെല്ലാം എനിക്ക് ഒരുപോലെ പ്രിയപ്പെട്ടതാണ്. പിന്നെ ഈ സാന്ത്വനം, നമ്മളിപ്പോ ഈ സാന്ത്വനം പറഞ്ഞു, പിന്നെ ചന്ദനമഴയാണ് ഞാൻ ആദ്യമായിട്ട് മെയിൻ ക്യാരക്ടർ ചെയ്യുന്ന ഒരു സീരിയൽ. ചന്ദനമഴയിലെ അമൃതയ്ക്ക്, മേഘനയ്ക്ക് ഡബ് ചെയ്തത് ഞാനാണ്. അപ്പൊ ഇപ്പോഴും റീൽസ് ഒക്കെ ട്രോളൊക്കെ കാണുമ്പോ
1: എനിക്ക് ചോദിക്കാൻ വന്നോ,
0: അതെ ഇതൊക്കെ ഞാൻ തന്നെയാണല്ലോ പറഞ്ഞത്.
1: ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു, ഇപ്പൊ ആ ട്രോളൊക്കെ കാണുമ്പോ അയ്യോ ഞാൻ അന്ന് ഇതൊരു അല്ലെങ്കിൽ അയ്യോ ഇത് ഇങ്ങനെയായിരുന്നു, ഹോംവർക്ക് പോലും മാറ്റി വെച്ചത് കാണാനിരുന്നൊരു ടൈം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോ
0: ശരിക്കും ആ കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും ഞാൻ ഈശ്വര ഇത് ഞാൻ തന്നെയായിരുന്നു. എനിക്ക് ഇപ്പോഴും എനിക്ക് കുറേ പേര് എനിക്ക് ഇൻസ്റ്റയില് ഷെയർ ചെയ്യും കേട്ടോ, വീഡിയോസ് കാണുമ്പോ എന്റെ പൊന്ന് ചേച്ചി ഇത് ചേച്ചി തന്നെയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും രസാണ് പക്ഷെ അന്ന് നമ്മൾ ചെയ്യുമ്പോ അന്നത്തെ ആ ഒരു കുട്ടി മൈൻഡിൽ ഇത് ഇത്ര വലിയ വൈറലാകും, ഇത്ര ട്രോളാകും അന്നൊന്നും നമ്മൾ വിചാരിക്കുന്നില്ല. ഇത് ആക്ച്വലി നമ്മുടെ വർക്ക് സൂപ്പർ ആയിരിക്കണം ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യും, പക്ഷെ ഇത് ഔട്ട്പുട്ട് ഇങ്ങനെ ഭാവിയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും.
1: കാലങ്ങൾക്കിപ്പുറമാണ്
0: അതൊക്കെ ചെയ്ത് എനിക്ക് ഷെയർ ചെയ്യുമ്പോ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാണുമ്പോ.
1: തീർച്ചയായിട്ടും. അപ്പൊ നല്ലൊരു ബ്രേക്കിന് ശേഷം നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺഡ് ആൻഡ് റേഡിയോ 91.2.

0: മനസ്സിനെ തൊട്ടറിഞ്ഞ പാട്ടുകളുമായി എന്റെ റേഡിയോ 91.2 കേട്ടുകൊണ്ടേയിരിക്കൂ, അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
1: 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
3: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
4: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
3: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
4: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
3: ടിഎൻസി അപ്ലൈ.
5: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
6: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
7: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
4: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ,
8: രണ്ടും ഒരുമിച്ച്
4: കിട്ടാനോ?
8: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
4: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
9: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
10: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
11: ഈ പൊന്നോണത്തിന് നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കുന്നത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ പാർവതി പ്രകാശാണ്. നമുക്കിനിയും കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ഡബ്ബിങ്ങിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്കറിയാം അതിൽ കരയുന്ന രംഗം ഉണ്ടാകും, ചിലപ്പോൾ ദേഷ്യപ്പെടുന്ന രംഗം ഉണ്ടാകും, തമാശ, പ്രണയം ഇവയിലൊക്കെ ഉണ്ടാകും. അപ്പൊ ഇതിൽ കുറച്ച് ടഫായിട്ടുള്ള ഒരു ഇമോഷൻ എന്താണ് തോന്നിയിട്ടുള്ളത്? ചിരിപ്പിക്കാനാണോ? പൊതുവെ ചിരിപ്പിക്കുന്നത് കുറച്ച് ടാസ്ക് ആണ്, അല്ലെങ്കിൽ കരയിപ്പിക്കുന്നതാണ് അതിനേക്കാൾ ടാസ്ക് എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. ഇതിലേതാണ്
12: ടാസ്ക്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, എനിക്ക് അങ്ങനെ ടാസ്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പേഴ്സണലി. പക്ഷെ ഈ കരയുമ്പോ നമ്മളിങ്ങനെ അലറി വിളിച്ച് ആരെങ്കിലും ഒക്കെ ഈ മരണപ്പെടുന്ന സീൻസ് അങ്ങനത്തെ ഒക്കെ വരുമ്പോൾ നമ്മൾ ഒരുപാട് നമ്മൾ കരയേണ്ടി വരും. അതിങ്ങനെ ത്രൂ ഔട്ട് ആ ഒരു എപ്പിസോഡ് തന്നെ, ചിലപ്പോ ഒരു ഒരു സീൻ തന്നെ ആയിരിക്കും ഒരു എപ്പിസോഡ് അവർ കവർ ചെയ്യുന്നത്. അപ്പോ അങ്ങനെ കിടന്ന് കരഞ്ഞു വിളിക്കുമ്പോ ത്രോട്ടിനൊരു ചെറിയ കഞ്ചഷൻ വരാറുണ്ട്. ഇങ്ങനെ കയറിക്കിടന്ന് നമ്മളിങ്ങനെ വിളിക്കുമ്പോ നമ്മുടെ ത്രോട്ടിനൊരു കഞ്ചഷൻ വരാറുണ്ട്. അല്ലാതെ ഡബ് ചെയ്യാനായിട്ട് എനിക്കൊരു ഡിഫിക്കൽട്ടി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഒരു ക്യാരക്ടേഴ്സിനും.
11: ഇതൊക്കെ എന്ത്?
12: അങ്ങനെയല്ല, എന്നാലും ഞാൻ എന്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയാണ് കേട്ടോ.
11: ഓക്കേ, ഞാൻ ചുമ്മാ ഒന്ന് ടീസ് ചെയ്തേ ഉള്ളൂ. ഓക്കേ, ഇപ്പോ കുറെ വർഷങ്ങളായിട്ട് ഡബ്ബിംഗ് ഫീൽഡിൽ തന്നെയുണ്ട്. തീർച്ചയായിട്ടും നിറയെ അവാർഡുകളൊക്കെ വാരിയിട്ടുണ്ടാവും അല്ലേ?
12: ദൈവാനുഗ്രഹം, എനിക്ക് 3 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്, പിന്നെ ഏഷ്യാനെറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്, സീ കേരളത്തിന്റെ ഫസ്റ്റ് കുടുംബം അവാർഡ്സിന്റെ ഫസ്റ്റ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ള അവാർഡ് എനിക്കാണ് കിട്ടിയത്. പിന്നെ ഒരുപാട് ഒരുപാട് ഒരുപാട് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഡബ്ബിങ്ങിന്. പിന്നെ ഡബ്ബിംഗ് മാത്രമല്ല, ഞാൻ ഡാൻസും ചെയ്യാറുണ്ടായിരുന്നു. ഡെലിവറിക്കൊക്കെ മുമ്പാണ് കേട്ടോ, ഞാൻ ഈ ഡെലിവറിക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ടേക്കുന്നു. അത് ഡാൻസ് ടീച്ചർ എന്നെ കാണുമ്പോൾ എനിക്ക് എപ്പോഴും മനസ്സിലാക്കിയത് പറയാറുണ്ട്, ഇവര് ഡാൻസിന് വരാത്ത എന്താന്നൊക്കെ. കലാത്തിലകം നൃത്യ സമയത്ത് ഞാനായിരുന്നു കലാത്തിലകം. അപ്പൊ അതെ, അതെ, കലാത്തിലകം ആയിട്ടുണ്ട്. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, ഫോക്ക്, അങ്ങനെ നീണ്ടു കിടക്കുന്നു നിര. പിന്നെ ഓട്ടംതുള്ളൽ ചെയ്യാറുണ്ട്.
11: അങ്ങനെ പോട്ടെ, ചെയ്യാത്തത് പറയൂ, ചെയ്യാത്തത് പറയൂ, അത് വിട്, ചെയ്യാത്തത് പറയൂ, അതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു.
12: നമ്മുടെ ഈ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ, മറ്റേ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ ഒക്കെ വരുന്ന സമയത്തൊക്കെ ഓൾ ഇൻ ഓൾ ആയിരുന്നു. ഭയങ്കര രസമായിരുന്നു അന്നത്തെ സമയമൊക്കെ
11: മിസ് ചെയ്യുന്നുണ്ടല്ലേ? അപ്പോഴത്തെ ഓണാഘോഷവും ഇപ്പോഴത്തെ ഓണാഘോഷവും വളരെ വ്യത്യസ്തമാണല്ലേ?
12: ഓണാഘോഷം ആക്ച്വലി എനിക്ക് പണ്ട് ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല.
11: എങ്ങനെയാ സമയം കിട്ടുക? ഉറങ്ങാൻ സമയം കിട്ടിയോന്ന് എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു.
12: കാരണം എന്തറിയോ, രാവിലെ ഞാൻ സ്കൂളിൽ പോകും. സ്കൂളിൽ പോകുമ്പോ സ്കൂളിൽ പോയിട്ട് അച്ഛനാ എന്നെ എപ്പോഴും കൊണ്ടുവിടുന്നതും വിളിച്ചോണ്ടുവരുന്നതും എല്ലായിടത്തും കൊണ്ടുപോകുന്ന ഒക്കെ അച്ഛനായിരുന്നു. അപ്പോ രാവിലെ കൊണ്ടുപോകും, സ്കൂളിൽ കൊണ്ടുപോകും, വിളിച്ചോണ്ട് വരുന്ന വീട്ടിലോട്ട് വരുന്ന വഴിക്ക് ഡബ്ബിംഗ് എല്ലാം ഉണ്ടെങ്കിൽ അത് തീർത്തിട്ട് വരും. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന ഉടനെ ട്യൂഷൻ കഴിഞ്ഞിട്ട് ട്യൂഷൻ ചിലപ്പോ രാവിലെ ആയിരിക്കും, ഏർലി മോർണിംഗ് ആയിരിക്കും, 6 AM 5:30 AM ആയിരിക്കും ട്യൂഷൻ വരുന്നത്. അപ്പൊ ഇനി ഭയങ്കര ടൈറ്റ് ഷെഡ്യൂൾ ആയിരുന്നു. അപ്പൊ ഈ ഓണം വിഷു അതൊന്നും എനിക്ക് ആഘോഷിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. ശരിക്കും ഞാനതൊക്കെ ഇപ്പോഴാണ് എൻജോയ് ചെയ്യുന്നത്.
11: എന്തായാലും ഈ ഒരു ഓണക്കാലവും വളരെ സൂപ്പർ ആയിരിക്കട്ടെ. നമുക്ക് ഇനിയും ചോദ്യങ്ങളുണ്ട് കേട്ടോ, ഇനിയും തീർന്നിട്ടില്ല.
12: ഓക്കേ,
11: ഈ ഒരു മിക്കവാറും എല്ലാ ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനോടും ഞാൻ ചോദിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, നമ്മളൊരു കഥാപാത്രത്തെ കാണുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കുന്നത് ആ ഒരു നടിയാണ് ഓർത്തു വെക്കുന്നത് അല്ലെ? പലപ്പോഴും അതിന് ശബ്ദം നൽകുന്നവരെ എല്ലാവരും മറന്നു പോകാറാണ്, അല്ലെങ്കിൽ അതിനെ പെട്ടെന്ന് ആരും അങ്ങോട്ട് ഓർക്കാറില്ല എന്നുള്ളതാണ്. അതിലൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഒരു വിഷമമൊക്കെ ഉണ്ടായിട്ടുണ്ടോ?
12: എനിക്ക് ആ പ്രേക്ഷകർ ഓർക്കാത്തതിൽ എനിക്ക് അങ്ങനെ വിഷമം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പൊ നമ്മള് ഡബ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകാരുണ്ടല്ലോ, ചില ആർട്ടിസ്റ്റുകാർ, വളരെ ചുരുക്കം ചില ആർട്ടിസ്റ്റുകാര് നമ്മളെങ്ങനെ ഒരിടത്തും പറഞ്ഞു കേട്ടിട്ടില്ല. നമ്മളോട് അങ്ങനെ എങ്ങനെയുണ്ട് കാര്യം, എങ്ങനെയുണ്ട് നമ്മുടെ ഡബ്ബിങ്, അങ്ങനെ ഒന്നും നമുക്ക് നമ്മളോടൊന്നും ഷെയർ ചെയ്യാറില്ല. നമ്മളുമായിട്ട് ഒരു കോണ്ടാക്ടും വെക്കാത്ത ചില ആർട്ടിസ്റ്റുകാരുണ്ട്, വളരെ ചുരുക്കം ചില ആർട്ടിസ്റ്റുകാരാണ് കേട്ടോ. അപ്പൊ അതില് നമുക്ക് നല്ല രീതിയിൽ എനിക്ക് വിഷമം ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ചെയ്യുന്ന ഒരു ജോബാണല്ലോ, നമുക്കൊരു അവരുടെ കയ്യിൽ നിന്ന് ഒരു അപ്രീസിയേഷൻ കിട്ടുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ ഒരു അവാർഡ് എന്ന് പറയുന്നത്, ചെയ്യുന്ന ആർട്ടിസ്റ്റുകാരുടെ കയ്യിൽ നിന്ന്. അപ്പോ അത് ഒരു കോണ്ടാക്ടും വെക്കാത്ത കുറച്ച് ആർട്ടിസ്റ്റുകാരുണ്ട്. അപ്പൊ അതിലെനിക്ക് നല്ല വിഷമം തോന്നിയിട്ടുണ്ട്. അല്ലാതെ പ്രേക്ഷകർക്ക് അവര് കാണുക തീർന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് അതിലെനിക്ക് വിഷമം തോന്നിയിട്ടില്ല. പക്ഷെ ഇതെനിക്ക് കുറച്ചൊരു വിഷമം ഫീൽ ചെയ്യുന്നൊരു സംഭവമാണ്.
11: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഈ ഒരു കഥാപാത്രത്തിന് എന്റെ ശബ്ദം കിട്ടിയത് കൊണ്ടാണ് ആളുകൾ എന്നെ ഓർത്തത്, അങ്ങനെ തോന്നിയിട്ടുള്ള ഏതെങ്കിലും കഥാപാത്രം ഉണ്ടോ?
12: അത് ഞാൻ നേരത്തെ പറഞ്ഞു, ചന്ദനമഴ. അതാണ് എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്, ചന്ദനമഴ, സാന്ത്വനം. പിന്നെ ഞാൻ ഇപ്പൊ ചെയ്യുന്ന ചെമ്പനീർ പൂവ്, രേവതിക്ക് റബേക്കയ്ക്ക് ചെയ്യുന്ന ചെമ്പനീർ പൂവ്, ചെമ്പനീർ പൂവ് ഞാൻ ആദ്യം വേറൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ആ ആർട്ടിസ്റ്റ് മാറി ഇപ്പോ റബേക്കയാണ് ചെയ്യുന്നത്. അപ്പോ പഴയ സൗണ്ട് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോണം എന്ന് ഈശാനെറ്റിൽ നിന്നും സ്റ്റുഡിയോയിൽ നിന്നും ഒരു പ്രഷർ ഉണ്ടായിരുന്നു. അപ്പോ നല്ല രീതിയിൽ നമ്മൾ മാക്സിമം നമ്മുടെ ഔട്ട് കൊടുക്കണം എന്നുള്ള രീതിയിൽ എന്നോട് സ്റ്റുഡിയോയിൽ നിന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ചെമ്പനീർ പൂവും അങ്ങനെ എനിക്കൊരു ഫീൽ ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ് റബേക്കയുടെ, രേവതിയുടെ വോയിസ്.
11: അപ്പൊ നല്ലൊരു ബ്രേക്കിന് ശേഷം നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺഡ് ഇൻ റേഡിയോ 91.0.

0: ഉദാഹരണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
3: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ എന്നാ.
2: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
3: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
2: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
3: 10-18 വർഷങ്ങളായിട്ട് നമ്മള് ചോയ്സ് നല്ലിയ ഓണ നടത്തുന്നത്.
2: രണ്ട് ജോയിസിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
3: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ജോയിസിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
2: എടി മിടുക്കി.
4: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: കയർഫെഡ് ഓണം മെഗാ വിപണന മേള. കയറുൽപ്പന്നങ്ങൾ വാങ്ങാം. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232.
6: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലീ രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
7: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
8: ഈ പൊന്നോണത്തിന് നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കുന്നത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ പാർവതി പ്രകാശാണ്. നമുക്കിനിയും കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാനുണ്ട്.
9: ഞാൻ സത്യത്തിൽ ഇന്നലെ ഞാൻ അത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കറിയില്ലായിരുന്നു പാർവതി ആയിരുന്നു അത് ചെയ്യുന്നതെന്ന്.
10: അപ്പൊ
9: ഇന്നലെ ഞാനത് കണ്ടപ്പോ ഞാനിങ്ങനെ അയ്യോ, ഇങ്ങനെ ആക്സിഡന്റ് പറ്റി സിസ്റ്റർ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്തുള്ള ആളുണ്ടല്ലോ. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ഈ എന്തൊരു വെപ്രാളം പിടിക്കലായത്. പക്ഷെ നമ്മള് ശ്രദ്ധിക്കും കേട്ടോ, നമ്മള് പ്രത്യേകിച്ച് ഈ ഇതില് നിക്കുന്നവരായത് കൊണ്ട് നമ്മള്
10: പ്രത്യേകിച്ച്
9: ശ്രദ്ധിക്കും. ഈ പാർവതി പ്രകാശ് എന്ന ഒരു ശബ്ദ കലാകാരിയുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ ഏറ്റവും കൂടുതൽ ഈ ശബ്ദം കൊണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച ഒരു നിമിഷം എന്താണ്?
10: ശബ്ദം കൊണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച നിമിഷം നമ്മുടെ എനിക്ക് ഫസ്റ്റ് സ്റ്റേറ്റ് അവാർഡ് അനൗൺസ് ചെയ്ത സമയം. ഞാന് ആക്ച്വലി ഞാൻ മാർബസിലസ് കോളേജിലാണ് ഞാൻ പഠിച്ചത്, ബിടെക് ഗ്രാജുവേറ്റ് ആണ്. അപ്പോ അവിടെ കോൺവക്കേഷൻ സെറമണി നടക്കുകയായിരുന്നു. അപ്പൊ ഗ്രാജുവേഷൻ സെറമണി, അപ്പോ അത് എല്ലാം സെറമണി ഒക്കെ കഴിഞ്ഞപ്പോ എനിക്ക് എന്റെ അമ്മയുടെ ഫോണിലോട്ട് ഒരു കോൾ വന്നു. അത് സ്റ്റുഡിയോയിൽ നിന്ന് ജിമോൾ ചേച്ചി റെക്കോർഡിസ്റ്റാണ്. അപ്പൊ ജിമോൾ ചേച്ചി അമ്മയെ വിളിച്ചതാ, കൺഗ്രാജുലേഷൻ പാറൂ എന്ന് പറഞ്ഞിട്ടാ വിളിച്ചേ. അപ്പൊ അമ്മ കൺഗ്രാജുലേഷൻസ്, എന്തിന്, എന്താണ് കാര്യം, എന്താ നമുക്ക് ഈ സ്റ്റേറ്റ് അവാർഡിന്റെ നോമിനേഷൻ പോയിന്ന് ഒന്നും അറിയില്ല. ഇത് സ്റ്റുഡിയോയിൽ നിന്നും ചാനലിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് കൊടുത്ത് അങ്ങനെ കിട്ടിയൊരു അവാർഡാണ്. അപ്പോ നമുക്ക് അറിയില്ലായിരുന്നു. അപ്പൊ കൺഗ്രാജുലേഷൻ, എന്തിന് സ്റ്റേറ്റ് അവാർഡ് ഇപ്രാവശ്യം പാർവതിക്കാണ് എന്ന് പറഞ്ഞു. അമ്മ എല്ലാം ഒരുമാതിരി ഇങ്ങനെ കണ്ണൊക്കെ തള്ളി ഇങ്ങനെ. ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? നിനക്കാ ഇപ്രാവശ്യത്തെ സ്റ്റേറ്റ് അവാർഡ്? ഞാൻ പിന്നെ അന്ന് കോളേജില് ആ ക്യാമ്പസ് മുഴുവൻ അങ്ങ് പാട്ടായി, എല്ലാവരും വന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു, മൈക്കിൽ കൂടെ നമ്മുടെ പ്രിൻസിപ്പൽ അനൗൺസ് ചെയ്യുന്നു. അതൊക്കെ എനിക്ക് ഭയങ്കര മറക്കാൻ പറ്റാത്തൊരു നിമിഷമാണ്. എനിക്ക് പറഞ്ഞപ്പോ എനിക്ക് അതാ ഓർമ്മ.
9: ശരിക്കും ഒരു സർപ്രൈസ് ആണ് കേട്ടപ്പോ എനിക്ക്, അങ്ങനെയാണ് തോന്നിയത്. വണ്ടറിങ് സർപ്രൈസ്,
10: ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റും സർപ്രൈസും. അത് നല്ലൊരു ചടങ്ങാണ് നമുക്ക് നടക്കുന്ന ഒരു സെറമണി എന്ന് പറയുന്നത്. അതിന്റെ കൂടെ ഒരു ഇരട്ടി മധുരം എന്നാണെനിക്ക് പറയാം അത് കിട്ടിയപ്പോ.
9: തീർച്ചയായിട്ടും നല്ലൊരു മൊമെന്റ് ആയിരിക്കും അത്, ലൈഫിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു മൊമെന്റ്.
10: അതെ അതെ അതെ അതെ.
9: അപ്പൊ നല്ലൊരു ബ്രേക്കിന് ശേഷം നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺഡ്. 91.9

0: ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ടായി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്ടിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയ സെറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്ടിനൊപ്പം സ്മാർട്ടായി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
1: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
2: ത്രില്ലടിപ്പിക്കുന്ന ഓണം ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
3: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
2: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
3: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
4: ഈ പൊന്നോണത്തിന് നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കുന്നത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ പാർവതി പ്രകാശാണ്. നമുക്കിനിയും കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാനുണ്ട്. ഓണത്തിന്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് എന്താണ്?
5: ഓണത്തിന്റെ ഓണം എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഈ പൂക്കളം ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. തിരുവാതിരക്കളി നമ്മുടെ ഈ ഡാൻസ് റിലേറ്റഡ് ആണല്ലോ, അപ്പൊ തിരുവാതിരക്കളി ഇഷ്ടമാണ്. പിന്നെ അങ്ങോട്ടൊക്കെ പോകുമ്പോ പുലിക്കളി, തൃശ്ശൂർ ഏരിയയില് എനിക്ക് കുറേ കസിൻസ് ഉണ്ട്, അപ്പൊ അവിടെ പോകുമ്പോ പുലിക്കളിയൊക്കെ കാണാൻ പറ്റും. അതൊക്കെ ഈ ഓണം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എന്റെ മനസ്സിൽ വരുന്നത് പിന്നെ സദ്യ
4: മസ്റ്റ് ആണ്,
5: അത് മറക്കാൻ പറ്റില്ലല്ലോ.
4: അതാണ്
5: അതാണ് ഓണസദ്യ, അത് അത് മസ്റ്റ് ആണല്ലോ.
4: ഈ ഒരു ഡബ്ബിംഗ് ഫീൽഡില് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഓണമൊക്കെ എങ്ങനെയായി?
5: അങ്ങനെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, നമ്മുടെ കാഷ്വൽ ഒന്നുമില്ല.
4: മുൻപ് തൊട്ടേ അതുമായിട്ട് ഇങ്ങനെ ജീവിതം അതുമായി പൊരുത്തപ്പെട്ടത് കൊണ്ട് പോയിരുന്നു.
5: സിങ്ക് ചെയ്ത് നമ്മള് നമ്മുടെ ലൈഫ്
4: സിങ്കായി പോകുന്നുണ്ട്. ഓക്കെ, ലൈഫില് ഈ ഒരുപാട് ഡയലോഗുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ ലൈഫിൽ മറക്കാൻ കഴിയാത്തൊരു ഡയലോഗ് എന്താണ്? എപ്പോഴും ഓർക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു ഡയലോഗ് എന്താണ്? അമൃതയുടെ ഡയലോഗ് എന്തെങ്കിലും ആണോ?
5: എനിക്ക് ഞാൻ ആ റീല് ഇടയ്ക്കിടയ്ക്ക് ഞാൻ എടുത്ത് കാണും, നമ്മുടെ സാന്ത്വനത്തിന്റെ റീല്. അപ്പൊ അതിനകത്തെ ശിവേട്ടന്റെ നമ്മുടെ എന്തിനാ ശിവേട്ടൻ എന്നോട് ഇങ്ങനെ ഞാൻ എന്ത് തെറ്റോ ചെയ്ത എന്നൊക്കെ പറയുന്ന ഒരു സാധനമുണ്ട്. പിന്നെ കരഞ്ഞിട്ട് എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്ത ആ ഒരു സംഭവം ഉണ്ട്. പിന്നെ കൊറേ ഡയലോഗ്സ് ഉണ്ട്. നമ്മൾ ഈ സ്ക്രിപ്റ്റ് നോക്കി നമ്മൾ പൈലറ്റും കേട്ട് നമ്മളിങ്ങനെ പറഞ്ഞു പോവാണല്ലോ. അപ്പൊ ഇങ്ങനെ ഒന്നും ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പറയാൻ എനിക്കറിയില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന എല്ലാ സാധനവും നമ്മള് നമ്മുടെ ഫുൾ എഫേർട്ട് ഇട്ട് നമ്മുടെ കയ്യിലുള്ള എല്ലാ കാര്യവും നമ്മൾ അതിനകത്ത് കൊടുത്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എല്ലാ ഡയലോഗ്സ് എനിക്ക് ഒരുപോലെ പ്രിയപ്പെട്ടതാണ്.
4: ഒരുപാട് സന്തോഷം കേട്ടോ. ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇനി ഞാൻ എന്തെങ്കിലും ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഓക്കെ, ഇപ്പോ പുതിയ വർക്കുകൾ എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വർക്കുകൾ?
5: ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ഏഷ്യാനെറ്റിൽ തന്നെ ചെമ്പനീർ പൂവ്, പത്തരമാറ്റ, മൗനരാഗം ഇപ്പൊ കഴിഞ്ഞു. പിന്നെ നമ്മുടെ മാംഗല്യം സീരിയൽ ചെയ്യുന്നുണ്ട് സീ കേരളത്തില്. പിന്നെ ശ്യാമാംബരം ചെയ്യുന്നുണ്ട്. ശ്യാമാംബരത്തിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ, ശ്യാമാംബരത്തില് ആദ്യം ശ്യാമാംബരം എന്ന് തുടങ്ങിയ ഒരു ക്യാരക്ടർ ഹരിതയ്ക്ക് ഞാൻ ഡബ് ചെയ്തിരുന്നു. പിന്നെ ഇപ്പം സ്നേഹപൂർവ്വം ശ്യാമിയായി സെക്കൻഡ് പാർട്ടായി. അപ്പൊ ഹരിതയുടെ ഡബിൾ റോൾ ആണ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്തെ വൃദ്ധയായ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതെനിക്ക് നല്ലൊരു എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടർ ആണ്. നല്ലൊരു വയസ്സായിട്ട് നമ്മുടെ സൗണ്ട് ഒക്കെ അങ്ങ് മാറ്റി നമ്മള് നല്ല എഫേർട്ട് കൊടുത്താണ് അത് നമ്മള് ഡബ് ചെയ്യുന്നത്. അപ്പൊ അതെനിക്കുണ്ട്. പിന്നെ സൂര്യ ടി വിയിൽ 5 സുന്ദരികളുണ്ട്. പിന്നെ ഇപ്പോ മെർലാൻഡ് പ്രൊഡക്ഷന്റെ പുതിയൊരു വർക്ക് വരുന്നുണ്ട്. അങ്ങനെ കൊറേ ഉണ്ട് നമുക്ക്.
4: അപ്പൊ നല്ലൊരു ബ്രേക്കിന് ശേഷം നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം.

0: എല്ലാവർക്കും സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
1: താൻ എന്റെ ഒപ്പം വാടോ. എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
1: 45 ദിവസം
0: മൈജിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
2: മൈജിയോണം മാസോണം സീസൺ 4 വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
3: ഈ പൊന്നോണത്തിന് നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കുന്നത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ പാർവതി പ്രകാശാണ്. നമുക്കിനിയും കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാനുണ്ട്. ഒരു സീരിയലിൽ തന്നെ രണ്ട് കഥാപാത്രങ്ങൾക്ക് ഇങ്ങനെ മുഖാമുഖം നോക്കിയിട്ട് പറയുന്നത് പോലെയുള്ള ഡയലോഗുകൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ?
4: ഞാന് കണ്ണന്റെ രാധ ചെയ്തിരുന്ന സമയത്ത് രാധയുടെ വോയിസ് എന്റേതായിരുന്നു. അപ്പോ രാധയുടെ ഡബിൾ റോള് വരുന്നൊരു സംഭവം ഉണ്ടായിരുന്നു, അതായത് ഒന്ന് ദേഷ്യവും ഒന്ന് നമ്മുടെ പാവം പിടിച്ചൊരുവതും. അപ്പൊ ഒരു സീനിൽ തന്നെയാണ് അത് രണ്ടും ഡബിൾ റോളായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ റെക്കോർഡ് സീനെ ഒറ്റ തേക്കിടും, ചേച്ചി അങ്ങ് കാട്ടിക്കോന്ന് പറയും. അപ്പൊ നമ്മളിങ്ങനെ ദേഷ്യപ്പെട്ട് നീ എന്താ കണ്ണ എന്നോട് ഇങ്ങനെ ചെയ്തത്, കണ്ണ നീ എന്തിനാ കണ്ണ എന്നോട് ഇങ്ങനെ ചെയ്തത്, ആ ഒരു ട്രാൻസിഷൻ നല്ല രീതിയിൽ നമുക്ക് നിനക്ക് എന്താ വേണ്ടത് കണ്ണാന്നെങ്കിൽ ഇങ്ങനെ ചോദിച്ചിട്ട് കണ്ണ നീ എന്നോട് അങ്ങനെ പറയും. നമ്മുടെ ഈ അന്യനില്ലേ,
3: അത് തന്നെ എന്റെ മനസ്സിലേക്ക് അതാണ് കേട്ടോ വന്നത്.
4: അതെ, അന്യൻ അമ്പി ആ ഒരു റോള് അതുണ്ടായിരുന്നു, നമ്മുടെ ഡബിൾ റോൾ ഉണ്ടായിരുന്നു കണ്ണന്റെ രാധയില്. അപ്പൊ അത് നല്ലൊരു ക്യാരക്ടർ ആയിരുന്നു കണ്ണന്റെ രാധയില്, രാധയുടെ സൗണ്ട്.
3: പാട്ട് പാടുമോ?
4: പാട്ട് പാടില്ല, ഡാൻസ് ഉള്ളി.
3: അതിപ്പോ എന്തായാലും റേഡിയോയിലൂടെ എനിക്ക് ആരെയും കാണിച്ചു കൊടുക്കാൻ പറ്റില്ല.
4: പാട്ടില്ല, ഡാൻസ് മാത്രമേ ഉള്ളൂ.
3: ഡാൻസ് മാത്രമേ ഉള്ളൂ. അതെ, ഈ പറഞ്ഞ കൂട്ടത്തിൽ എന്തൊക്കെയോ ഒന്ന് മിസ്സായി പോയിട്ടുണ്ട്. അതിലെങ്ങോ ഒരു പാട്ടോ അല്ലെങ്കിൽ ഞാൻ പാട്ട് പഠിക്കാൻ പോയിട്ടുണ്ട് എന്നൊന്നും വന്നിട്ടില്ലായിരുന്നു.
4: ഇല്ല, കാരണം ഞാന് പാട്ട് അത്ര നല്ലതല്ല.
3: എന്തുകൊണ്ട് ആ മേഖലയിലേക്കും കൂടി കൈവച്ചില്ല?
4: എന്നെ കൊണ്ട് പറ്റൂലെന്ന് എനിക്ക് തന്നെ അറിയാം. അതുകൊണ്ട്
3: മോള് പാടണ്ട കേട്ടോ, പറഞ്ഞാ മതി എന്ന് പറഞ്ഞിട്ടുണ്ടോ ആരേലും?
4: ഇല്ല, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല, കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ എന്തെങ്കിലും കൈവയ്ക്കൂ.
3: ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ഇനി അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, എന്തായാലും ഓണാശംസകൾ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. ഒരുപാട് സന്തോഷം,
4: ഒരുപാട് സന്തോഷം എന്നെ ഇൻവൈറ്റ് ചെയ്തതിലും എന്റെ മനസ്സിലുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയതിലും എന്നെ ഒരു ഗസ്റ്റ് ആയിട്ട് എന്നെ വിളിച്ചതിലും ഒരുപാട് സന്തോഷമുണ്ട്.
3: താങ്ക് യു സോ മച്ച്.

ഹലോ എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 അമ്മയ്ക്കൊരു സ്നേഹ പായസത്തിലേക്ക് സ്വാഗതം. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. ഒരു ഔട്ട ദിനത്തിൽ ഓണമൊക്കെ ആയിട്ട് വീടുകളിൽ വലിയ തിരക്കൊക്കെ ആവുമല്ലോ. സദ്യയും പായസം ഒക്കെ ഒരുക്കി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരത്തെ ചായക്കൊപ്പം കഴിക്കാനായിട്ട് അടിപൊളി നാടൻ പലഹാരം വേണം. അപ്പോ അതും കടകളിൽ നിന്നും വാങ്ങുന്നതല്ല, നമ്മളെ സ്വന്തം അടുക്കളയിൽ നല്ല കിടിലിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് ഈ ഒരു അവിട്ട ദിനത്തിൽ വൈകിട്ട് ചായക്കൊപ്പം കൊടുക്കുക, അല്ലെ? അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുക, അമ്മയ്ക്കും നമ്മുടെ വീടുകളിൽ വിരുന്നിനായിട്ട് വന്ന എല്ലാവർക്കായിട്ട് ഉണ്ടാക്കി കൊടുക്കുക. ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് നമുക്ക് നന്നായിട്ട് പഴുത്ത പഴം വേണം കേട്ടോ. ഞാലിപ്പൂവൻ അല്ലെങ്കിൽ പാളയംതോടൻ പഴമാണ് വേണ്ടത്. പിന്നീട് ശർക്കര പൊടിച്ചത്, പച്ചരിപ്പൊടി, മൈദ, നെയ്യ്, തേങ്ങാക്കൊത്ത്, എള്ള്, ഏലക്കാപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ എന്നിവയാണ്. അപ്പോൾ വേഗം തന്നെ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പഠിക്കാം. ആദ്യം തന്നെ ഒരു പാത്രത്തിൽ ശർക്കര പൊടിച്ചു വെച്ച് കാൽ കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അലിയിച്ചെടുക്കണം. ശർക്കര നന്നായിട്ട് അലിഞ്ഞു വരുമ്പോൾ അത് അരിച്ചെടുത്ത് മാറ്റി വെക്കണം കേട്ടോ. ഒരു വലിയ പാത്രത്തിലേക്ക് നന്നായിട്ട് പഴുത്ത പഴം എടുത്തുകൊണ്ട് വന്ന് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് അതിനെ ഒന്ന് ഉടച്ചെടുക്കാം. ഇതിലേക്ക് അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കര പാനിയും ഒരു നുള്ളുപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കാം. ഇനി എന്താണ്, ഇതിലേക്ക് പച്ചരിപ്പൊടിയും മൈദയും കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കട്ട കെട്ടാത്ത രീതിയിൽ ദോശമാവിനേക്കാൾ അല്പം കൂടി കട്ടിയുള്ള പരുവത്തിൽ കലക്കിയെടുക്കണം. ഈ മാവ് കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും അടച്ചു വെച്ച് പുളിക്കാൻ അനുവദിക്കണം കേട്ടോ. മാവ് പൊന്തി വന്ന ശേഷം ഒരു ചെറിയ പാനിൽ നെയ്യ് ചൂടാക്കി തേങ്ങാക്കൊത്തും എള്ളും ചേർത്ത് നല്ല ഗോൾഡൻ നിറമാകുന്നത് വരെ വറുത്തെടുക്കാം. ഇനി മാവിലേക്ക് ഈ ഒരു വറുത്തെടുത്ത തേങ്ങയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എന്താണ്, ഒപ്പം ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും കൂടെ ചേർത്ത് നമ്മുടെ ഈ ഒരു മാവിനെ നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. ഇനി അടുപ്പത്ത് ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഓരോ കുഴിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തീയുടെ ഫ്ലെയിം അല്പം കുറച്ച് വെക്കണം കേട്ടോ. ഉണ്ണിയപ്പത്തിന്റെ അടിഭാഗം നല്ല ബ്രൗൺ കളർ ആവുമ്പോൾ മറിച്ചിടുക. ഇനി 2 വശവും നമുക്ക് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നാളെ മറ്റൊരു വിഭവമായിട്ട് കേട്ടുമുട്ടാം. അതുവരേക്കും വീണ്ടും തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കും എൻ്റെ റേഡിയോ 91.2.

0: സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
3: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
2: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
3: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
2: ടിഎൻസി അപ്ലൈ.
4: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
4: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
6: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
7: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
8: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
9: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
7: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
10: കയർ ഫെഡ് ഓണം മെഗാ വിപണന മേള. കയർ ഉൽപ്പന്നങ്ങൾ വാങ്ങാം. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർ ഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232.
11: എന്റർടൈൻമെന്റ്, ഇത് എന്റെ റേഡിയോ 91.2.

0: Stop the music. Girls, Kamala, come here. Come on, everybody.
1: Tell it. Go. പ്രധാന വാർത്തകൾ. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 162 കടന്നു. 300 ഇന്ത്യൻ വിനോദസഞ്ചാരികളെ കാണാതായതായി സ്ഥിരീകരണം. നേപ്പാളിൽ കുടുങ്ങിയ 53 മലയാളികളെ കണ്ടെത്താൻ ശ്രമം തുടരുകയാണെന്നും എല്ലാവരും സുരക്ഷിതരാണെന്ന് വിവരം ലഭിച്ചതായും നോർക്ക അധികൃതർ. 21 നൂറ്റാണ്ടിനുതകുന്ന രീതിയിൽ രാജ്യത്ത് ആധുനിക കായിക ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 172 ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം നാളെ. ശിവഗിരിയിൽ ജയന്തി സമ്മേളനം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ഓണാഘോഷങ്ങൾ ആവേശകരമായി പുരോഗമിക്കുന്നു. പാലക്കാട് ഇന്ന് വൈകിട്ട് അവിട്ടത്തല്ല. തൃശൂരിൽ നാളെ കുമ്മാട്ടിക്കളി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം കൊല്ലം തീരങ്ങളിലും കന്യാകുമാരി തീരത്തും കടലാക്രമണത്തിനും സാധ്യത. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ 300 ഇന്ത്യൻ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 1000+ ആളുകളെ കാണാതായതായി സ്ഥിരീകരണം. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനലാണ് ഇക്കാര്യം അറിയിച്ചത്. റാസുവ മേഖലയിലുണ്ടായ ദുരന്തത്തിൽ 162 പേർ മരിച്ചതായും ഔദ്യോഗിക സ്ഥിരീകരണമുണ്ട്. ഭോട്ടെ കോസി നദിയുടെ പോഷക നദിയായ ലെന്തയിലേക്ക് മഞ്ഞുമല വീണ് ഒഴുക്ക് തടസ്സപ്പെട്ടതിനെ തുടർന്നാണ് മിന്നൽ പ്രളയമുണ്ടായത്. നേപ്പാളിലെ 3 ജില്ലകളിൽ പ്രളയം വലിയ നാശം വിതച്ചു. നേപ്പാൾ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ ബീഹാർ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിമാരുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസാരിച്ചു. പ്രളയ സാധ്യതയുള്ള അതിർത്തി പ്രദേശങ്ങളിലെ പ്രാദേശിക ഭരണകൂടങ്ങൾ, ദേശീയ ദുരന്ത നിവാരണ സേന ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സദാ ജാഗരൂകരായിരിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിർദ്ദേശം നൽകി. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ 53 മലയാളികൾ നേപ്പാളിൽ കുടുങ്ങിയതായി നോർക്ക സിഇഒ രാജേഷ് മാധവൻ. ഇവരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എല്ലാ മലയാളികളും നിലവിൽ സുരക്ഷിതരാണെന്ന് എംബസിയിൽ നിന്നുൾപ്പെടെ വിവരങ്ങൾ ലഭിച്ചുവെന്നും നോർക്ക സിഇഒ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
2: ഏകദേശം 53 മലയാളികളെയാണ്, ഇൻക്ലൂഡിംഗ് കുടുംബാംഗങ്ങൾ, അഡൾട്ട്സ്, കുട്ടികൾ എല്ലാവരും ഉൾപ്പെടെ. ഈ 53 പേരുടെയും കോൺടാക്ട് നമ്പേഴ്സ് നമ്മുടെ ഉണ്ടെങ്കിലും ഡയറക്റ്റ് ഇവിടെ കോൺടാക്ട് ചെയ്യാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് ഇപ്പോൾ നിലവിൽ. പക്ഷെ നമുക്ക് എംബസി മുഖേനയൊക്കെ കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഉള്ളതായിട്ട് റിപ്പോർട്ടിലില്ല.
3: നേപ്പാളിലെ വിവരങ്ങൾ അറിയാൻ സംസ്ഥാന സർക്കാരിന്റെ 9471814419 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. നോർക്ക റൂട്ട്സിന്റെ ടോൾ ഫ്രീ നമ്പർ 1800425399 വിളിക്കാവുന്നതാണ്. 21 നൂറ്റാണ്ടിനുതകുന്ന രീതിയിൽ രാജ്യത്ത് ആധുനിക കായിക ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കായിക പ്രതിഭകൾക്ക് എല്ലാ ഘട്ടത്തിലും പിന്തുണ ലഭിക്കുന്ന സംവിധാനം രാജ്യത്തുടനീളം വികസിപ്പിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഖേലോ ഇന്ത്യ ഡയലോഗിനെ ഓൺലൈനായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 5 മുതൽ 15 വയസ്സുവരെ പ്രായമുള്ള കായിക പ്രതിഭകളെ കണ്ടെത്തുന്നതിനായി വിപുലമായ പദ്ധതി നടപ്പിലാക്കുമെന്ന സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലെ പ്രഖ്യാപനവും പ്രധാനമന്ത്രി ആവർത്തിച്ചു. ശ്രീനാരായണ ഗുരുവിന്റെ 172 ജയന്തി ആഘോഷം നാളെ. ഗുരുജയന്തിയോടനുബന്ധിച്ച് തിരുവനന്തപുരം ചെമ്പഴന്തി ഗുരുകുലത്തിൽ നാളെ വൈകുന്നേരം നടക്കുന്ന ജയന്തി മഹാസമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. വി മുരളീധരൻ എംഎൽഎ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ശ്രീനാരായണ ദാർശനിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിക്കും. മേയർ വി വി രാജേഷ് അധ്യക്ഷനാകും. വൈകുന്നേരം 3 നടക്കുന്ന ഘോഷയാത്ര തിരുവനന്തപുരം നഗരസഭാ ഡെപ്യൂട്ടി മേയർ ആശാനാഥ് ജി എസ് ഫ്ളാഗ് ഓഫ് ചെയ്യും. ചതയ ദിനത്തിൽ ശിവഗിരിയിൽ വിപുലമായ പരിപാടികൾ. രാവിലെ 7 ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി ധർമ്മപതാക ഉയർത്തും. ജയന്തി സമ്മേളനം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ശ്രീനാരായണ ധർമ്മ ചർച്ചാ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മന്ത്രി എം ലിജു നിർവഹിക്കും. വൈകിട്ട് 5 ജയന്തി ഘോഷയാത്ര ആരംഭിക്കും. ശ്രീനാരായണ ഗുരു ജയന്തിയോടനുബന്ധിച്ച് നാളെ തിരുവനന്തപുരം ശ്രീകാര്യം ചേന്തി ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ നടക്കുന്ന പുഷ്പാർച്ചനയിൽ മന്ത്രി രമേശ് ചെന്നിത്തല പങ്കെടുക്കും. സാംസ്കാരിക സമ്മേളനം വൈകുന്നേരം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ചേന്തി ശ്രീനാരായണ പുരസ്കാരം എസ് എൻ ഡി പി ചിറയൻകീഴ് യൂണിയൻ പ്രസിഡന്റ് സി വിഷ്ണു ഭക്തന് മുഖ്യമന്ത്രി സമ്മാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 30 പരിപാടിയുടെ 137 പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നും നാളെയും കൂടി പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
3: സംസ്ഥാനത്ത് ഓണാഘോഷങ്ങൾ ആവേശകരമായി പുരോഗമിക്കുന്നു. ലക്ഷദ്വീപിലും ഇന്നലെ വിപുലമായ ഓണാഘോഷങ്ങൾ നടന്നു. ആരോഗ്യവകുപ്പ് സെക്രട്ടറി സോമശേഖർ അപ്പാറാവു കൊട്ടാവു കുടുംബസമേതമെത്തി കവരത്തി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികൾക്ക് ഓണാശംസകൾ നേർന്നു. കവരത്തി PM ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾക്ക് പ്രിൻസിപ്പൽ സദാനന്ദ യാദവ് തുടക്കം കുറിച്ചു. പോർവിളിയുടെ വീരസ്മരണകൾ ഉണർത്തി ഓണാഘോഷത്തോടനുബന്ധിച്ച് പാലക്കാട് പല്ലശ്ശനിയിൽ ഓണത്തല്ല് അരങ്ങേറി. ഇന്ന് വൈകിട്ട് അവിട്ടത്തല്ലും നടക്കും. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: ഇന്ന് വേട്ടക്കരിമൻ ക്ഷേത്രാങ്കണത്തിലാണ് അവിട്ടത്തല്ല് അരങ്ങേറുക. കിഴക്കുമുറി പടിഞ്ഞാറേമുറി ദേശക്കാരാണ് അവിട്ടത്തല്ലിന് അണിനിരക്കുന്നത്. തിരുവോണനാളിൽ തല്ലുമന്ദത്ത് നടന്ന ഓണത്തല്ലിൽ 1 കോടി 7 കോടി സമുദായങ്ങളിലെ യോദ്ധാക്കളാണ് കച്ചകെട്ടി ഇറങ്ങിയത്. പഴയകാവ് മൈതാനിയിൽ മണ്ണാടിയാർ വിഭാഗത്തിന്റെ ഓണത്തല്ലും അരങ്ങേറി. പല്ലശ്ശനയിലെ ദേശവാസികൾ ശത്രുരാജാവിനെതിരെ യുദ്ധാരവം മുഴക്കി പടനയിച്ചതിന്റെ ഓർമ്മ പുതുക്കിയാണ് ഓണനാളുകളിൽ ഇവിടെ ഓണത്തല്ലും അവിട്ടത്തല്ലും നടക്കുന്നത്.
3: പൊന്നാനി താലൂക്ക് ഓണം ടൂറിസം വാരാഘോഷങ്ങളുടെ ഭാഗമായുള്ള BM കായൽ ജലോത്സവം ഇന്ന് ഉച്ചയ്ക്ക് 2 നടക്കും. മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. സിനിമാ താരം ഷെയ്ൻ നിഗം വിശിഷ്ടാതിഥിയാകും. ഈ മാസം 21 തൃശൂർ വടക്കുംനാഥൻ സംഘത്തിന്റെ പുലികളിയോടെ ആരംഭിച്ച വാരാഘോഷത്തിനാണ് BM കായൽ ജലോത്സവത്തോടെ സമാപനമാവുക. മലപ്പുറം കോട്ടക്കുന്നിൽ നിർമ്മിച്ച ഏഷ്യയിലെ ഏറ്റവും വലിയ വേസ്റ്റ് ടു ആർട്ട് പൂക്കളം മാതൃക നാളെ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തരംതിരിച്ച് പുനരുപയോഗിച്ചാണ് പൂക്കളം മാതൃക ഒരുക്കിയത്. മലപ്പുറം ജില്ലാ ശുചിത്വ മിഷന്റെയും എക്കോ വേൾഡ് വേസ്റ്റ് മാനേജ്മെന്റ് LLP യുടെയും നേതൃത്വത്തിലായിരുന്നു പൂക്കളം നിർമ്മാണം. ഓണാഘോഷങ്ങളോടനുബന്ധിച്ച് നാളെ തൃശൂരിൽ കുമ്മാട്ടികൾ ഇറങ്ങും. വിനോദകലയെന്ന രൂപത്തിൽ നാടൻ കലാചരിത്രത്തിലും സ്ഥാനം പിടിച്ച കുമ്മാട്ടികൾ തൃശൂരിലെ നാട്ടിടവഴികളിൽ ആട്ടവും പാട്ടുമായി എത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
6: ഓണക്കാലത്ത് ഓണത്തപ്പനെ വരവേൽക്കുന്ന തൃശൂരിലെ കുമ്മാട്ടിക്കളി നാളെയാണ് അരങ്ങേറുക. ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ്. ദേവ മനുഷ്യ കഥാപാത്രങ്ങളും മൃഗകഥാപാത്രങ്ങളും കുമ്മാട്ടിക്കളിയിലുണ്ട്. ശിവൻ, ബ്രഹ്മാവ്, ശ്രീരാമൻ, കൃഷ്ണൻ, ഗണപതി, കിരാതമൂർത്തി തുടങ്ങിയ പൊയ്മുഖങ്ങൾക്കൊപ്പം പുലിമുഖവും തെയ്യമുഖവും കാളമുഖവും ചില കുമ്മാട്ടികൾ അണിയാറുണ്ട്. ഇപ്പോൾ നാടൻ കലാരൂപങ്ങളും ഫാൻസി വേഷങ്ങളും കൂടി ജനത്തെ രസിപ്പിക്കുന്നതിനു വേണ്ടിയും ഒരുക്കാറുണ്ട്. ശരീരം മുഴുവൻ പർപ്പടക പുല്ലുവെച്ച് കെട്ടിയാണ് കുമ്മാട്ടി വേഷം ഒരുക്കുന്നത്. കുമ്മാട്ടിക്കളിയിൽ ഏറ്റവും പഴക്കം ചെന്ന നൂറ്റാണ്ടുകൾ പിന്നിട്ട് കളി നടക്കുന്നത് തൃശൂർ കിഴക്കുംപാട്ടുകര വടക്കുംമുറി തെക്കുംമുറി വിഭാഗങ്ങളുടേതുകൂടിയാണ്.
3: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്നും നാളെയും കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കോഴിക്കോട് താമരശ്ശേരി അമ്പായത്തോട് അറവ് മാലിന്യ സംസ്കരണ ഫാക്ടറി ഈ വർഷം മാർച്ചിനകം ജനവാസ കേന്ദ്രത്തിൽ നിന്ന് മാറ്റാൻ തീരുമാനം. സമരസമിതിക്കെതിരെ ഫ്രഷ് കട്ട് ഫാക്ടറി അധികൃതർ നൽകിയ കേസുകൾ പിൻവലിക്കാനും ധാരണയായതായി PK ഫിറോസ് MLA അറിയിച്ചു. വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുടെ സാന്നിധ്യത്തിൽ സമരസമിതിയും കമ്പനി ഉടമകളും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് ധാരണയിലെത്തിയത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 208 പോയിന്റ് താഴ്ന്ന 77,265-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 50 പോയിന്റ് നഷ്ടത്തിൽ 24,158-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 560 രൂപ കുറഞ്ഞ് 119,520 രൂപയും ഗ്രാമിന് 14,940 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 162 കടന്നു. 300 ഇന്ത്യൻ വിനോദസഞ്ചാരികളെ കാണാതായതായി സ്ഥിരീകരണം. നേപ്പാളിൽ കുടുങ്ങിയ 53 മലയാളികളെ കണ്ടെത്താൻ ശ്രമം തുടരുകയാണെന്നും എല്ലാവരും സുരക്ഷിതരാണെന്ന വിവരം ലഭിച്ചതായും നോർക്ക അധികൃതർ. 21 നൂറ്റാണ്ടിനുതകുന്ന രീതിയിൽ രാജ്യത്ത് ആധുനിക കായിക ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 172 ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം നാളെ. ശിവഗിരിയിൽ ജയന്തി സമ്മേളനം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ഓണാഘോഷങ്ങൾ ആവേശകരമായി പുരോഗമിക്കുന്നു. പാലക്കാട് ഇന്ന് വൈകിട്ട് അവിട്ടത്തല്ല. തൃശൂരിൽ നാളെ കുമ്മാട്ടിക്കളി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം തീരങ്ങളിലും കന്യാകുമാരി തീരത്തും കടലാക്രമണത്തിനും സാധ്യത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
7: ആകാശവാണി.

0: ചേട്ടാ മൈജിയിലേക്ക് വിടാം.
1: ഓണം ഷോപ്പിംഗോ?
0: ആ ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
1: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്നും കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്ടീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
2: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.
5: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
6: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
6: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
8: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
9: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
8: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
10: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 160 കടന്നു. 300-ലധികം ഇന്ത്യൻ പൌരന്മാർ ഉൾപ്പെടെ 1000-ലധികം പേരെ കാണാതായി. രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. മിന്നൽ പ്രളയം കനത്ത നാശം വിതച്ച നേപ്പാളിന് ഇന്ത്യയുടെ സഹായഹസ്തം. 37.5 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുമായി രണ്ടാമത്തെ വിമാനം പുറപ്പെട്ടതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ 53 മലയാളികൾ നേപ്പാളിൽ കുടുങ്ങിയതായി നോർക്ക സിഇഒ രാജേഷ് മാധവൻ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും നോർക്ക. രാജ്യത്തെ കായിക പ്രതിഭകളെ പരിപോഷിപ്പിക്കുന്നതിനുള്ള മികച്ച വേദിയായി ഖേലോ ഇന്ത്യ മാറിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളായ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്നിവിടങ്ങളിൽ കുട്ടികളുടെ സുരക്ഷാ നടപടികൾ ശക്തമാക്കുന്നതിന് 18 ബില്യൺ US ഡോളർ നൽകാൻ മെറ്റ ധാരണയിലെത്തി. വാർത്തകൾ വിശദമായി. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 160 കടന്നു. 300-ലധികം ഇന്ത്യൻ പൌരന്മാരടക്കം 1000-ലധികം പേരെ കാണാതായി. നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷായുമായി സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ എല്ലാ സഹായവും ഉറപ്പു നൽകി. വിശദാംശങ്ങളിലേക്ക്.
1: ഭൂചലനത്തെ തുടർന്ന് ടിബറ്റ് മേഖലയിലുണ്ടായ പ്രളയത്തിൽ നിരവധി പട്ടണങ്ങളും ഗ്രാമങ്ങളും നാമാവശേഷമായി. ഫോട്ടേകോസി നദിയിലുണ്ടായ പ്രളയത്തിൽ പാലങ്ങളും റോഡുകളുമടക്കം 10 ഡസനോളം ജലവൈദ്യുത പദ്ധതികളാണ് നശിച്ചത്. 24-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ദുരന്തത്തിൽ കാണാതായി. 44 നേപ്പാൾ സൈനികർ ഉൾപ്പെടെ 80 സുരക്ഷാ ഉദ്യോഗസ്ഥരും കാണാതായവരിൽ ഉൾപ്പെടുന്നു. കാഠ്മണ്ഡുവിലെയും ബീജിംഗിലെയും ഇന്ത്യൻ എംബസികൾ അടിയന്തര സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് പിന്തുണ നൽകാൻ ചൈന 145 സുരക്ഷാ ഉദ്യോഗസ്ഥരെ അയച്ചു. ലോകബാങ്ക് 25 ബില്യൺ നേപ്പാളി രൂപയുടെ അടിയന്തര സഹായം വാഗ്ദാനം ചെയ്തു. അടിയന്തര സഹായത്തിനും രക്ഷാപ്രവർത്തനത്തിനും ഐക്യരാഷ്ട്രസഭ പൂർണ്ണ പിന്തുണ നൽകുന്നതായി ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടേറസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: നേപ്പാൾ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ ബീഹാർ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിമാരുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസാരിച്ചു. പ്രളയ സാധ്യതയുള്ള അതിർത്തി പ്രദേശങ്ങളിലെ പ്രാദേശിക ഭരണകൂടങ്ങൾ, ദേശീയ ദുരന്ത നിവാരണ സേന ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എന്നിവയ്ക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രതിസന്ധി ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ നേപ്പാളിനൊപ്പമുണ്ടെന്ന് ശ്രീ അമിത്ഷാ വ്യക്തമാക്കി. മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിലേക്ക് 37.5 ടൺ അവശ്യ സാധനങ്ങൾ അയച്ച് ഇന്ത്യ. ദുരിതാശ്വാസ സാമഗ്രികളുമായി രണ്ടാമത്തെ വിമാനം പുറപ്പെട്ടതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. നേപ്പാളിലെ ജനങ്ങളെ പിന്തുണയ്ക്കുന്നതിന് ഇന്നലെ 10 ടൺ ദുരിതാശ്വാസ സാമഗ്രികളും അവശ്യ മരുന്നുകളും ഇന്ത്യ കൈമാറിയിരുന്നു. നേപ്പാൾ ദുരന്തത്തെ തുടർന്ന് കാണാതായവരെ കണ്ടെത്താൻ പശ്ചിമബംഗാൾ സർക്കാർ കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസിയുമായി ചേർന്ന് ശ്രമം തുടരുകയാണ്. ഇതുവരെ പശ്ചിമബംഗാളിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 36 പേരെ കാണാതായതായി റിപ്പോർട്ടുണ്ട്. അതേസമയം ഗന്ധക് നദിയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ നദീതീരത്തുള്ളവർ ജാഗ്രത പാലിക്കാൻ ബീഹാർ സർക്കാർ നിർദ്ദേശം നൽകി. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ 53 മലയാളികൾ നേപ്പാളിൽ കുടുങ്ങിയതായി നോർക്ക സിഇഒ രാജേഷ് മാധവൻ. ഇവരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എല്ലാ മലയാളികളും നിലവിൽ സുരക്ഷിതരാണെന്ന് എംബസിയിൽ നിന്നുൾപ്പെടെ വിവരങ്ങൾ ലഭിച്ചെന്നും നോർക്ക സിഇഒ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നേപ്പാളിലെ സാഹചര്യങ്ങൾ സംസ്ഥാന സർക്കാർ നിരീക്ഷിച്ചു വരികയാണെന്ന് കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. 9447111844 അല്ലെങ്കിൽ 9747131247 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. നോർക്ക റൂട്ട്സിന്റെ ടോൾ ഫ്രീ നമ്പറായ 1800-425-3939 വിളിക്കാവുന്നതാണ്. കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസി അടിയന്തര ഹെൽപ്പ് ലൈൻ നമ്പറുകൾ പുറത്തിറങ്ങി. 9779-135-331-6807 അല്ലെങ്കിൽ 9779-710-750 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാം. രാജ്യത്ത് ഉള്ളിയുടെ ലഭ്യത ഉറപ്പാക്കാനും വിലക്കയറ്റം നിയന്ത്രിക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കരുതൽ ശേഖരത്തിൽ നിന്നും ഉള്ളിയുടെ ഘട്ടംഘട്ടമായുള്ള വിതരണം ആരംഭിച്ചു. വരും മാസങ്ങളിലെ ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ഉള്ളി ലഭ്യമാണെന്ന് ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. മികച്ച ഉൽപാദന സാധ്യത കണക്കിലെടുത്ത് 2026-27 കാലയളവിൽ 2 ലക്ഷം മെട്രിക് ടൺ ഉള്ളി സംഭരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 30ന്. പരിപാടിയുടെ 137-ാം പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ പങ്കുവയ്ക്കാം. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. അടുത്തമാസം 12-13 തീയതികളിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലാണ് ഉച്ചകോടി. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായുള്ള നിർമ്മാണം എന്നതാണ് പ്രമേയം. ബ്രിക്സ് രാജ്യങ്ങൾക്കുള്ളിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും പരസ്പര പ്രാധാന്യമുള്ള ആഗോള പ്രാദേശിക കാര്യങ്ങൾ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുന്നതിനെക്കുറിച്ചും ഉച്ചകോടിയിൽ ആശയങ്ങൾ കൈമാറും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്തെ കായിക പ്രതിഭകളെ പരിപോഷിപ്പിക്കുന്നതിനും യുവ കായിക താരങ്ങൾക്ക് അവരുടെ സ്വപ്നങ്ങൾ പിന്തുടരാനുമുള്ള മികച്ച വേദിയായി ഖേലോ ഇന്ത്യ മാറിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഖേലോ ഇന്ത്യ സംവാദത്തെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.
3: जब मैं स्पोर्ट्स की बात करता हूं तो ये केवल मेडल जीतने तक सीमित नहीं है. ये विकसित भारत के निर्माण में भारत की खेल शक्ति और भारत की युवा शक्ति को एक साथ जोड़ने का अभियान है. खेल में खिलना सिर्फ मैदान पर जीतना नहीं है, व्यक्तित्व का खिलना, परिवार का खिलना और देश का गौरव बढ़ाना.
0: ഈ വർഷത്തെ ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി മേര യുവ ഭാരത് ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളായ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്നിവിടങ്ങളിൽ കുട്ടികളുടെ സുരക്ഷാ നടപടികൾ ശക്തമാക്കുന്നതിന് മെറ്റ $18 ബില്യൺ നൽകാൻ ധാരണയായി. കൌമാരക്കാരുടെ സമൂഹമാധ്യമ ആസക്തിയെക്കുറിച്ചുള്ള വിചാരണ അവസാനിപ്പിക്കുകയും 47 സംസ്ഥാനങ്ങൾ സമർപ്പിച്ച അവകാശവാദങ്ങൾ പരിഹരിക്കുകയും ചെയ്യാൻ സാധിക്കുന്ന നിയമപരമായ ഒത്തുതീർപ്പിന്റെ ഭാഗമായാണ് ഈ നീക്കം. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്നും നാളെയും കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 172-ാമത് ജയന്തി ആഘോഷം നാളെ. ചതയ ദിനത്തിൽ ശിവഗിരിയിൽ വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. ജയന്തി സമ്മേളനം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ശ്രീകാര്യം ചേന്തി ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ പുഷ്പാർച്ചനയും സാംസ്കാരിക സമ്മേളനവും നടക്കും. ഇന്ത്യ ശ്രീലങ്ക പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയുടെ രണ്ടാമത്തേതും അവസാനത്തെയും ടെസ്റ്റിൽ 5-ാം ദിനം ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ ശ്രീലങ്ക 6 വിക്കറ്റ് നഷ്ടത്തിൽ 329 റൺസെടുത്ത് 116 റൺസിന്റെ ലീഡ് നേടി. ആദ്യ ഇന്നിംഗ്സിൽ ശ്രീലങ്കയെ 290 റൺസിന് പുറത്താക്കിയ ഇന്ത്യ ഫോളോ ഓൺ പ്രഖ്യാപിക്കുകയായിരുന്നു. രണ്ട് മത്സര പരമ്പരയിൽ ആദ്യ ജയം ഇന്ത്യയ്ക്കായിരുന്നു. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിനുള്ള മത്സരത്തിൽ 4-ാം സ്ഥാനത്തേക്കെത്താൻ ഇന്ത്യയ്ക്ക് ജയം അനിവാര്യമാണ്. രാജ്യത്ത് ഓഹരി വിപണികളിൽ ഇടിവ്. സെൻസെക്സ് 230.48 പോയിന്റ് താഴ്ന്ന് 77,244 നിഫ്റ്റി 53 പോയിന്റ് കുറഞ്ഞ് 24,154 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവിലയിൽ കുറവ്. പവന് 560 രൂപ കുറഞ്ഞ് 119,520 രൂപയാണ് ഇന്നത്തെ വില. പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ഇറാൻ കൃത്യമായ സമയപരിധി നൽകിയിട്ടില്ല എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സംഘർഷം ലഘൂകരിക്കുന്നത് ലക്ഷ്യമിട്ട് ഖത്തർ പ്രധാനമന്ത്രി ഇന്ന് ടെഹ്റാനിൽ ഇറാനിയൻ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തും. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 160 കടന്നു. 300-ലധികം ഇന്ത്യൻ പൌരന്മാർ ഉൾപ്പെടെ 1,000-ലധികം പേരെ കാണാതായി. രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. മിന്നൽ പ്രളയം കനത്ത നാശം വിതച്ച നേപ്പാളിന് ഇന്ത്യയുടെ സഹായഹസ്തം. 37.5 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുമായി രണ്ടാമത്തെ വിമാനം പുറപ്പെട്ടതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ 53 മലയാളികൾ നേപ്പാളിൽ കുടുങ്ങിയതായി നോർക്ക CEO രാജേഷ് മാധവൻ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും നോർക്ക. രാജ്യത്തെ കായിക പ്രതിഭകളെ പരിപോഷിപ്പിക്കുന്നതിനുള്ള മികച്ച വേദിയായി ഖേലോ ഇന്ത്യ മാറിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളായ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്നിവിടങ്ങളിൽ കുട്ടികളുടെ സുരക്ഷാ നടപടികൾ ശക്തമാക്കുന്നതിന് 18 ബില്യൺ US ഡോളർ നൽകാൻ മെറ്റ ധാരണയിലെത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ചേട്ടാ, നമ്മുടെ വിശാലാക്ഷൻ നേതാവിനെ പാർട്ടിക്കാർക്ക് അത്ര ഇഷ്ടമല്ലല്ലോ.
1: അത് വണ്ട ഇഷ്ടമല്ലല്ലോ. എന്താ ഇപ്പൊ അങ്ങനെ ഒരു സംശയം വന്നേ?
0: അയാളുടെ പാർട്ടിയിൽ പെട്ട രണ്ടു പേര് ഇവിടെ ചായ കുടിക്കാൻ വന്നായിരുന്നു. ആ സമയത്ത് വിശാലാക്ഷൻ ഇത് വഴിയെ പോയപ്പം അവർ രണ്ടുപേരും കൂടെ നേതാവിനെ കുറിച്ച് പല ആക്ഷേപങ്ങളും അങ്ങ് പറയുന്നത് ഞാൻ കേട്ടു.
1: പക്ഷെ പാർട്ടിയിൽ നിന്നുകൊണ്ട് പല കാര്യങ്ങളും സാധിച്ചെടുത്തിട്ടുണ്ട്, അതിനെല്ലാം കാശും മേടിച്ചിട്ടുണ്ട്.
0: ആ വിഷയം തന്നെ അവരിവിടിരുന്ന് പറഞ്ഞത്.
1: പക്ഷേ പാർട്ടിയുടെ ഏതെങ്കിലും കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോ 10 പൈസ വിശാലാക്ഷം കൊടുക്കത്തില്ല. അങ്ങോട്ട് മേടിച്ചെടുക്കാൻ പല അടവുകൾ ഇറക്കുകയും ചെയ്യും. കുറെ നാൾ മേപ്പടിയാൻ സുഖമില്ല കിടന്നപ്പോ നടത്തിയ കാര്യം അറിഞ്ഞായിരുന്നു?
0: ഇല്ല, അത് ഞാൻ അറിഞ്ഞില്ല.
1: വിശാലാട്ടൻ സുഖമില്ല കിടന്ന കാലത്ത് പലരും അയാളെ കാണാൻ ചെന്നാൽ ചെന്നവനോടൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടിനെ കുറിച്ച് വളച്ചു കെട്ടി അങ്ങ് പറഞ്ഞു.
0: പാർട്ടിക്കാരെല്ലാരോട് എന്തെങ്കിലും പിരിച്ചു കൊടുക്കുന്നെങ്കിൽ കൊടുക്കോട്ടെന്ന് വിചാരിച്ചായിരിക്കും.
1: അതെ, അങ്ങനെ തളയ്ക്കല കോപം കാണാൻ ചെന്നപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടിനെ കുറിച്ച് പറഞ്ഞു. നാട്ടിലിറങ്ങി പിരിക്കാമെന്ന് കോപം പറഞ്ഞപ്പോ അത് വേണ്ട, ഗൂഗിൾ പേ നടത്തിയാ മതിയെന്നായിരുന്നു വിശാലാക്ഷൻ പറഞ്ഞത്.
0: ആള് മോശക്കാരനല്ലല്ലോ, കാശ് കിട്ടുകയും ചെയ്യും, കിട്ടിയ തുക എത്ര ഉണ്ടെന്ന് ആരും അറിയത്തില്ല.
1: ഇമാതിരി വളഞ്ഞ പണിയൊക്കെ ഉണ്ടായത് കൊണ്ടാ പഞ്ചായത്ത് ഇലക്ഷന് 8 നിലയിലാശാൻ അങ്ങ് പൊട്ടിയത്.
0: പിന്നെ ഒരു വലിയ കഴിവ് ദൈവം തമ്പരാൻ കൊടുത്തിട്ടുണ്ട്, ഭംഗിയായിട്ട് പ്രസംഗിക്കും. എന്നാൽ അതിന് മാത്രം വിദ്യാഭ്യാസവും ഇല്ല.
1: വാചകവടിയും വശീകരിക്കാനുള്ള കഴിവും കൊണ്ടാ വിശാലാട്ടൻ കയറി വന്നത്. പഞ്ചായത്ത് തോറ്റെങ്കിലും ഉണ്ടല്ലോ, ഒരു ചെമ്മട് കാച്ചയാളെ ഒപ്പിച്ചെടുത്തു. താനിന്നലെ മമ്മട്ടിയും കുന്താലിയൊക്കെ ആയിട്ട് പോണത് കണ്ടല്ലോ, എവിടെ അറിഞ്ഞാ പൊടിയാ പണി?
0: വീടിനകത്ത് പന്നിയത്ത് കിടന്നോ അതോ പട്ടിയത്ത് കിടന്നോ?
2: അമ്മാവി, വീടിന്റെ തെക്കേ പറമ്പ് കൊറേ നാളായിട്ട് ഒന്നും കൃഷി ചെയ്യാതെ വെറുതെ കിടക്കുവല്ലായിരുന്നോ? അവിടെ എന്തേലൊക്കെ ഒന്ന് കുഴിച്ചു വെക്കാന്ന് വിചാരിച്ചു.
1: കുഴിച്ചു വെക്കാനുള്ള ചേമ്പും ചേനൊക്കെ കിട്ടിയോ?
2: അതൊന്നും അല്ല കുഴിച്ചു വെക്കുന്നത്, സത്യത്തിൽ ഇതൊരു വാശിപ്പുറത്ത് തുടങ്ങിയതാ.
0: വാശി തീർക്കാൻ കൃഷിയോ?
2: എന്റെ അയലത്ത് താമസിക്കുന്ന തോമസ് അച്ചായനെ നിങ്ങൾക്ക് അറിയാലോ.
1: അവനെ അറിയാം, അവന്റെ അപ്പച്ചനെ അറിയാം, അപ്പച്ചന്റെ അപ്പച്ചനെ അറിയാം.
2: തോമാച്ചൻ വിവിധ തരത്തിലുള്ള വാഴവിത്തുകള് കൃഷി ചെയ്യാൻ തുടങ്ങിയായിരുന്നല്ലോ.
1: അറിഞ്ഞു, നമ്മളാരും കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത വിവിധ തരത്തിലുള്ള വാഴകളാണ് അവൻ കൃഷി ചെയ്യുന്നത്.
2: ഞാൻ അവനോട് ചെന്ന് 3-4 വാഴകളെ വിത്ത് ചോദിച്ചായിരുന്നു. എന്തിനമ്മാവി ചിരിക്കുന്നത്?
0: ചിരിച്ചു പോയതാ പൊടിയാ?
2: 2 തവണ ചോദിച്ചു, ചോദിക്കുമ്പോഴൊക്കെ തരാൻ എന്ന് പറഞ്ഞതല്ലാതെ തന്നിട്ടില്ല. ഇനി ചോദിക്കാൻ പോകണ്ടെന്ന് എന്റെ വീട്ടുകാരിയും പറഞ്ഞു.
1: താനായിട്ടല്ലയോ അവനോട് ചോദിക്കാൻ പോയത്? ഒരു തുരുമ്പ് അവന്റെ വീട്ടിൽ നിന്ന് ആർക്കെങ്കിലും കൊടുക്കോ?
2: കഴിഞ്ഞ ആഴ്ച ഞാൻ കൊട്ടാരക്കര എന്റെ മോടെ വീട്ടിൽ പോയപ്പോ വിവിധ ഇനം വാഴവിത്തുകൾ വിൽക്കപ്പെടും എന്ന ബോർഡ് വെച്ചിരിക്കുന്ന കണ്ട്. ഞാൻ അവിടെ കേറി അമ്മാവാ, തോമച്ചാന്റെ വീട്ടിലിരിക്കുന്ന തരം വിത്തുകളാ അവിടൊക്കെ ഇരിക്കുന്നത്.
0: എന്നിട്ട് മേടിച്ചോ?
2: ഞാൻ അവിടെ ചെന്ന് മരുമോനെ വിളിച്ച് അവൻ വണ്ടിയായിട്ട് വന്ന് വാഴവിത്തുകളൊക്കെ കാറ് കയറ്റി വീട്ടിൽ കൊണ്ട് തന്നു.
0: പൊടിമോന്റെ ആ പ്രയാസം ഒന്ന് മാറിയല്ലോ.
2: ഇനി അമ്മാവി രസം, വാഴവിത്ത് കച്ചവടക്കാരനെ ഞാൻ തമ്മിൽ ഏറെ നേരം സംസാരിച്ചു. വാഴ നടുന്നതിന്റെ പ്രത്യേകതയും ഓരോ സമയത്ത് ചെയ്യേണ്ട വളത്തെ പറ്റിയൊക്കെ അയാൾ വിശദമായിട്ട് പറഞ്ഞു തന്നു.
1: അവിടെ ഫോൺ നമ്പറും കൂടെ വാങ്ങിച്ചു വെക്കാൻ ഞാൻ
2: വാങ്ങിച്ച് സംസാരിച്ചോണ്ടിരിക്കുമ്പോ തന്നെ ചോദിച്ച് നിങ്ങൾ ഈ വാഴവിത്തുകളൊക്കെ എവിടുന്നാ വാങ്ങുന്നതെന്ന്.
1: അതൊക്കെ ആവശ്യമില്ലാത്ത ചോദ്യമാ.
2: ദൈവമായിട്ട് ചോദിച്ചതാ അമ്മാവാ. അന്നേരവാ ഞാൻ അറിയുന്നത് തോമാച്ചായൻ എന്നൊരാളുണ്ട്, അയാളുടെ കയ്യിൽ നിന്ന് ഇതൊക്കെ വാങ്ങുന്നേന്ന്. അയാള് വൈകുന്നേരം ആവുമ്പോ ഇളക്കി വെച്ചിട്ട് വിളിക്കും, രാത്രി ആവുമ്പോ ചെന്ന് എടുക്കണമെന്ന്
1: പറയും. എന്നാ പിന്നെന്താടാ നിനക്ക് തിരാഞ്ഞത്?
0: അയലത്തുകാരനോട് കാശ് മേടിക്കാൻ ഒക്കോ?
2: അത് മാത്രമല്ല അമ്മാവി, ഞാൻ ഈ കൃഷി തുടങ്ങിയ അയാളുടെ ബിസിനസിന് കോട്ടം തട്ടിയോലെ ഒന്ന് ചിന്തിച്ചു വേണം.
0: അതാ അതിന്റെ പ്രധാന കാര്യം.
1: ഏതായാലും തൻ കൃഷി ഭംഗിയായിട്ടങ്ങ് ചെയ്യ്. ഇനി തന്റെ വാഴത്തോട്ടം കാണുമ്പോ തോമസ് ചോദിക്കും വിത്ത് എവിടുന്നാ സംഘടിപ്പിച്ചെന്ന്.
0: അമേരിക്കയിൽ നിന്ന് ട്രംപ് പാഴ്സൽ അയച്ചതാണെന്ന് അങ്ങ് പറയണം. ഉണ്ട് മുഷിഞ്ഞവനോട് ഉരുളയും, കണ്ടു മുഷിഞ്ഞവനോട് പണവും എന്നാ പ്രമാണം.

91.2 ഓണ സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യമാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം കൂടെയുള്ളത് നെയ്തൽ ഫോക്ക് ബാൻഡ് തിരുവല്ലയാണ്. നമുക്ക് അവരുടെ പാട്ടുകളത്തിലേക്ക് പോകാം.

0: നമ്മൾ മനോഹരമുള്ള ഒരു നാടൻപാട്ട് കേട്ടു. ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ഇവരൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇവരുടെ പേരും ഇവരെങ്ങനെയാണ് ഈ നാടൻപാട്ടിലേക്ക് വന്നതും എന്നൊക്കെ നമുക്കൊന്ന് അറിയാം. പറയട്ടെ, എന്താണ് പേര്?
1: നമസ്കാരം, എന്റെ പേര് വിഷ്ണു, വിഷ്ണു പരുമല എന്നാണ് അറിയപ്പെടുന്നത്. ശരിക്കും യഥാർത്ഥത്തിൽ എന്റെ ഒഫീഷ്യൽ നെയിം വിഷ്ണു കെ വിജയൻ എന്നാണ്.
0: എങ്ങനെയാണ് ഈ നാടൻപാട്ട് സംഘത്തിലേക്ക് വന്നത്?
1: നടൻപാട്ട് സംഘമല്ല, ജന്മന ഞാൻ ജനിച്ചു വളർന്ന നാൾ മുതൽ അച്ഛൻ കലാകാരനാണ്. അച്ഛൻ ഫോക്ലോർ അക്കാദമിയുടെ കലാകാരനായിരുന്നു. അതുപോലെ തന്നെ നെഹ്റു യുവകേന്ദ്രയുടെ അവാർഡുകളൊക്കെ വാങ്ങിയിട്ടുള്ള തെക്കൻ കേരളത്തിലേക്ക് തെയ്യം ആദ്യമായി റോഡ് ഷോകളിലേക്ക് പരിചയപ്പെടുത്തിയ ഒരു കലാകാരനാണ് എൻ്റെ അച്ഛൻ, വിജയൻ പരുമല. വിജയൻ പാർത്ഥസാരഥിയാണ് അറിയപ്പെടുന്നത്. അപ്പം ചെറുപ്പം മുതൽ ഈ കലകൾ കണ്ട് വളർന്നത് കൊണ്ട് നമുക്ക് ജന്മസിദ്ധമായി കിട്ടിയതാണ് നാടൻപാട്ടുകൾ. ഇതൊക്കെയായിട്ട് നമ്മളൊരു അപ്പർ കുട്ടനാട് അല്ലെങ്കിൽ കുട്ടനാട് മേഖലയുമായി ബന്ധപ്പെട്ട ആളുകളാണ്. അത്തരത്തിൽ ജന്മനാ കിട്ടി.
0: ഈ നെയ്തൽ ഫോക്ക് ബാൻഡ് ആ ഒരു രീതിയിലേക്ക് വന്നത്, ആ ഒരു പേര് കണ്ടുപിടിച്ചത്, ഇത്ര ആൾക്കാരെ നമ്മളൊന്ന് ക്രോഡീകരിച്ച് എല്ലാവരെയും ഒരുപോലെ കൊണ്ടുപോകുന്നത് അതൊക്കെ എങ്ങനെയാണ്?
1: യഥാർത്ഥത്തിൽ ഞങ്ങള് പല ദിക്കിലുള്ളവരാണ്. ഞങ്ങൾ തെക്ക് മുതൽ ഏതായാലും മധ്യ കേരളം വരെ ഉള്ള കലാകാരന്മാരാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ദേഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു കുറച്ച് ആളുകൾ മാത്രമായിട്ട് ഞങ്ങൾ മറ്റു പല ടീമുകളിലും ഞങ്ങൾ പാടാറുണ്ട്, ഗസ്റ്റായിട്ട് പോകാറുണ്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും വിചാരിച്ചൊരു കൂട്ടായ്മ നമുക്ക് വേണം, നമുക്ക് കൂട്ടായ്മ സ്വന്തമായി വേണം എന്നൊരു ചിന്തയിലേക്ക് ഞങ്ങൾ എത്തിപ്പെടുന്നത് ഞങ്ങൾ മറ്റു പല ടീമുകൾക്കും വേണ്ടി ഞങ്ങൾ പാടിക്കൊടുക്കുകയായിരുന്നു. അപ്പോൾ പാടിക്കുന്ന ടൈമിലാണ് ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കൂട്ടായ്മയിലേക്ക് എത്തപ്പെടാം. അങ്ങനെ ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ മാത്രം ചെയ്യും. ഞങ്ങൾ മറ്റു പ്രൊഫഷണൽ ടീമുകളിൽ ഞങ്ങൾ എല്ലാവരും പാടുന്ന ആർട്ടിസ്റ്റുകളാണ്. പക്ഷെ ഞങ്ങൾ നെയ്തലിലേക്ക് എത്തിപ്പെടുന്നതെന്ന് പറഞ്ഞാൽ പല വേദികളിൽ നിന്നും ഞങ്ങളുടെ കൂട്ടായ്മ, ഞങ്ങൾ അതുപോലെ തന്നെ പാട്ടുകളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ചെറിയ ഇതിൽ തന്നെ എത്തിപ്പെട്ടു. അതായത് ഇദ്ദേഹം വളരെ കാലങ്ങളായിട്ട് എൻ്റെ സുഹൃത്താണ്, എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ്. അതുപോലെ തന്നെ സുര നാവായിക്കുളം എന്നാണ് അറിയപ്പെടുന്നത്, സുര നാവായിക്കുളം, അതുപോലെ തന്നെ അലീന, ഇവരെല്ലാം തന്നെ പ്രണവ്, ഇവരെല്ലാം തന്നെ ഞങ്ങൾ എത്തിപ്പെടുന്നത് നെയ്തലിലേക്ക്. നെയ്തൽ എന്ന പേരിനർത്ഥം ഉറവയുള്ള നിലമെന്നാണ്, ഉറവയുള്ള നിലമെന്നാണ്. അപ്പം ഞങ്ങളെല്ലാം കുട്ടനാടിൻ്റെ മേഖലയുമായി ബന്ധപ്പെട്ട ഹൃദയത്തിൽ തൊട്ട പാട്ടുകൾ പാടുന്ന കലാകാരന്മാരായത് ഉറവയുള്ള നിലത്തിൽ നിന്നും പൊട്ടിമുളയ്ക്കുന്നതായിക്കോട്ടെ എന്ന്
0: കരുതി.
1: ഞങ്ങള് ഫ്രണ്ട്സ് എന്നല്ല, ഞങ്ങൾ സഹോദരങ്ങൾ എന്നാണ് ഞങ്ങൾ പൊതുവെ അങ്ങനെയാണ്. കാരണം ഞങ്ങൾക്ക് ഇടയിൽ ഫ്രണ്ട്സ് എന്നുള്ള ഒരു ഇതിലേക്ക് ഞങ്ങൾ എത്തിയിട്ടില്ല. കാരണം എല്ലാവരും എപ്പോഴും ഗ്രൂപ്പുകളിൽ ആക്റ്റീവ് ആയിരിക്കും, പിന്നെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും എല്ലാം ഷെയർ ചെയ്യുന്ന ഒരു മറയില്ല ഞങ്ങൾക്ക്. പ്രോഗ്രാം സ്വന്തമായിട്ടാണെങ്കിലും പറയാനുള്ള ഞങ്ങൾക്ക് പാട്ടുകളും പറച്ചിലുകളും ഒക്കെ ആയിട്ട് ഞങ്ങൾ എപ്പോഴും ആക്റ്റീവ് ആയിട്ടുള്ള
0: വ്യക്തികളാണ്. നാടൻപാട്ട് തന്നെയാണ് എല്ലാവരുടെയും ഉപജീവന മാർഗം?
1: അല്ല, ഞങ്ങൾ പല മേഖലകളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. ഞാൻ ആർട്ടിസ്റ്റാണ്, പെയിന്റിങ്സും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ഇദ്ദേഹം വാട്ടർ അതോറിറ്റിയിലെ ജോലിക്കാരനാണ്. അതുപോലെ തന്നെ അദ്ദേഹം പെയിന്റർ ആണ്. പിന്നെ അദ്ദേഹം ഒരു ഷോപ്പിൽ നടത്തുന്നുണ്ട്. പിന്നെ പഠിക്കുകയാണ്. പിന്നെ അദ്ദേഹം ഉണ്ട്, കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു കലാകാരനാണ്. അദ്ദേഹം ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഒരു ഇതിലേക്ക് ജോലിയുടെ ഇതിൽ. പിന്നെ കൂട്ടുകാരും പാട്ടുകാരും എല്ലാം.
0: നമുക്ക് എല്ലാവരുടെയും പേര് പറഞ്ഞ് അവരുടെ സ്ഥലമൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടാം.
1: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും എല്ലാം
0: പരിചയപ്പെടാം. അപ്പൊ നമുക്ക് ഓരോരുത്തരും ഒന്ന് പരിചയപ്പെടാം. ഇവിടുന്ന് തന്നെ നമുക്ക് തുടങ്ങാം.
1: ഇത് സന്ദീപ് വള്ളികുന്നം. ഇദ്ദേഹം എന്റെ അമ്മയുടെ അനിയത്തിയുടെ മകനാണ്, എന്റെ സഹോദരനാണ്. അത് വളരെ കാലങ്ങളായി ഒരുപാട് സമിതികളിൽ ചെണ്ടമേളം, അതുപോലെ തന്നെ താമ്പോലം ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു കലാകാരനാണ്. അദ്ദേഹം അച്ഛനും അതുപോലെ തന്നെ ഒരു കലാകാരനാണ്. ഈ തുടി എന്ന വാദ്യം പറഞ്ഞാൽ അസാധ്യമായി കൈകാര്യം ചെയ്യുന്ന ഒരു കലാകാരനാണ്. പിന്നെ അടുത്ത കലാകാരൻ എന്ന് പറഞ്ഞാൽ അദ്വൈത്. ഇത് നമ്മുടെ ഡ്രമ്മറാണ്.

0: ആണ്. ആലപ്പുഴ സ്വദേശി, കുട്ടനാട് സ്വദേശിയാണ്. കുട്ടനാട് പുളുങ്കുന്നാണ്, പുളുങ്കുന്നല്ല ഒന്നാങ്കരയാണ് സ്വദേശി.
1: കുട്ടനാട് ബേസ് ആയിട്ടുള്ള കുറെ നാടൻപാട്ടൊക്കെ കേൾക്കാമല്ലോ.
0: തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന്റെ അമ്മ അതായത് ഒരുപാട് നാടൻപാട്ടുകൾക്ക് ഈണം നൽകിയിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ അച്ഛനും വലിയൊരു തബലിസ്റ്റ് ആയിരുന്നു. അങ്ങനെ നാടൻപാട്ടുകളേക്കായിട്ട് ഏറെക്കാലമായി നാടൻപാട്ടുകൾക്ക് വേണ്ടി മാത്രം ജീവിച്ചൊരു കലാകാരന്റെ അല്ലെങ്കിൽ ഒരു കലാകാരിയുടെ ഒക്കെ മകനാണ് ഇദ്ദേഹം. പ്രേം എന്നാണ് പേര്. ഞങ്ങൾ യഥാർത്ഥത്തിൽ വിളിക്കുന്ന പ്രേം ഒന്നാങ്കര എന്നാണ് അറിയപ്പെടുന്നത്. അതന്നെ ഇദ്ദേഹം അമല് മാവലിക്കര സ്വദേശിയാണ്, നമ്മുടെ സഹോദരൻ തന്നെയാണ്. ഒരു രണ്ടു മൂന്ന് വർഷമായിട്ട് നമ്മുടെ കൂട്ടത്തിലെ ടീമിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നാടൻപാട്ട് കലാകാരൻ എന്നുള്ളവരി അദ്ദേഹം എല്ലാത്തിലും ആക്റ്റീവായിട്ട് നമ്മുടെ സഹകരിക്കുന്ന ഒരു കലാകാരനാണ്. പിന്നെ അടുത്തത് ഇത് ഞങ്ങളുടെ തെക്കൻ കേരളത്തിലെ പാട്ടുകാരൻ എന്നറിയപ്പെടുന്ന ഒരാളാണ് ഇദ്ദേഹം. പ്രണവ് കല്ലട, കല്ലടയിലാണ് സ്വദേശം.
1: കല്ലട എന്ന് പറയാം പടിഞ്ഞാറ കല്ലട, കിഴക്കേ കല്ലട,
0: കിഴക്കേ കല്ലടക്കാരനാണ്. പിന്നെ ഇദ്ദേഹം ടിവിയിൽ കോമഡി ഉത്സവം ഐറ്റം വേറെ എന്നുള്ള പ്രോഗ്രാമുകളിലൊക്കെ മണിച്ചേട്ടന്റെ സൗണ്ട് അനുകരിച്ച്
1: പ്രതീക്ഷിക്കാവുന്നത്.
0: തീർച്ചയായിട്ടും മണിച്ചേട്ടന്റെ സൗണ്ട് നമുക്ക് പ്രഷർക്ക് വേണ്ടിയിട്ട് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. സ്പോട്ട് ഡബ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കലാകാരനാണ്. അതെ, അദ്ദേഹം നോർമലി സംസാരിച്ച് തന്നെ മണിച്ചേട്ടന്റെ ഒരു ചായയുള്ള ഒരാളാണ്. സൗണ്ടില് സൗണ്ട് തന്നെ മണിച്ചേട്ടന്റെ ആയിട്ട് നല്ല സിമിലാരിറ്റി ഉള്ള ആളാണ്. ഇത് സുര നാവായിക്കുളം. നാവായിക്കുളം എന്നുള്ളത് അദ്ദേഹം നാവായിക്കുളത്തായിരുന്നു. നാവായിക്കുളമാണ് അദ്ദേഹത്തിനെ അറിയപ്പെട്ടതെങ്കിലും ഇദ്ദേഹം കൊല്ലം സ്വദേശിയാണ്. അതുപോലെ തന്നെ നാടൻപാട്ടുകൾ സ്വന്തമായി ഈണം നൽകി എഴുതി സ്റ്റേജുകളിൽ പാടുന്നൊരു കലാകാരനാണ്. അദ്ദേഹത്തിന്റെ പാട്ടുകൾ, ഒന്ന് രണ്ട് പാട്ടുകൾ മിക്ക സ്റ്റേജുകളിലും പലരും പാടുന്നുണ്ട്. പക്ഷെ അതിന്റെ എഴുത്തുകാരൻ ആരാണ് എന്ന് ആർക്കും അറിയില്ല. പക്ഷെ നമുക്ക് എഴുത്തുകാരൻ അറിയാവുന്ന സ്റ്റേജിലെ കുറച്ച് കലാകാരന്മാർക്ക് ഉപരി മറ്റൊരാളുകൾക്ക് ആരാണ് ഈ പാട്ട് എഴുതിയത് എന്ന് ആർക്കും അറിയില്ല. നമുക്ക് ഈ വേദിയിൽ അദ്ദേഹത്തിന്റെ പാട്ട് നമുക്ക് കേൾക്കാം. ആ പാട്ട് തന്നെ
1: കേൾക്കാം,
0: തീർച്ചയായിട്ടും കേൾക്കാം. പിന്നെ അദ്ദേഹം താമസിക്കുന്നത് കൊല്ലമാണ്. അത് അഭിഷേക്, അഭിഷേക് നമ്മുടെ സഹോദരൻ തന്നെയാണ്. അഭിഷേക്
2: ഫാമിലിയായിട്ട് ഇടുന്നൊരു പരിപാടിയാണ്,
0: തീർച്ചയായിട്ടും അല്ല. നമ്മളൊരു വലിയൊരു കലാകുടുംബം തന്നെ നമ്മളെല്ലാവരും. ഇത് അഭിഷേക് പാണ്ടനാട് സ്വദേശിയാണ്. അതായത് കുട്ടനാട് തീരുന്ന പ്രദേശമാണ് പാണ്ടനാട്. കുട്ടനാടിന്റെ ഏറ്റവും ലാസ്റ്റ് ബോർഡർ ആയിട്ടൊക്കെ വരുന്ന ഭാഗങ്ങളാണ്. അത് ചെങ്ങന്നൂര് സ്റ്റാർട്ടിംഗ് ആണ് പാണ്ടനാട് എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ അച്ഛൻ്റെ അനുജനും വലിയൊരു പാട്ടുകാരനൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛൻ വലിയ പാട്ടുകാരനാണ്. ഇത് നമ്മളെ ഞങ്ങളുടെ നെയ്തലിലെ ഏറ്റവും വലിയ കലാകാരി അലീന കുട്ടനാട്ടുകാരിയാണ്. കുട്ടനാടിന്റെ സ്വന്തം നാട്ടിൽ നിന്നും വന്ന ഞങ്ങളുടെ പാട്ടുകാരിയാണ് അലീന എന്നാണ് പേര്. നമ്മളോടൊപ്പം കാലങ്ങളായിട്ട് നമ്മളോട് പാടുന്നുണ്ട്. പിന്നെ നമ്മുടെ കുഞ്ഞനചിത്തി, എല്ലാ പാട്ടുകളും ആളുടേതായിട്ടുള്ള പിച്ചിൽ പാടാൻ പറ്റുന്നതായിട്ടുള്ള നല്ല നല്ല പാട്ടുകൾ എടുത്തു പാടാറുണ്ട്. പിന്നെ നമ്മുടെ കൂട്ടുകാരനെ പരിചയപ്പെടുത്താം. ഇത് സുമേഷ്, സുമേഷ് ചേട്ടനെ തൃപ്പനയത്താണ് വീട്, കല്ലടയൊക്കെ കഴിഞ്ഞിട്ടുള്ള തൃപ്പനയം. അദ്ദേഹം വലിയൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു. പിന്നെ മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു. പിന്നെ അദ്ദേഹം തകില് ഒട്ടനവധി വാദ്യോപകരണങ്ങൾ അസാധ്യമായിട്ട് കൈകാര്യം ചെയ്യുന്നൊരു കലാകാരനാണ് അദ്ദേഹം. ഞങ്ങളുടെ നെയ്തലിലെ തകിലുകാരനാണ്. അതെ അതെ അതെ, തീർച്ചയായിട്ടും. അത് അദ്ദേഹം മിമിക്രി ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് അദ്ദേഹം വായ കൊണ്ട് കുറച്ച് വാദ്യോപകരണങ്ങളുടെ ശബ്ദം അനുകരിക്കുക അനുകരിച്ച് ചെയ്യാറുണ്ട്.
1: ലാസ്റ്റ് നമുക്ക് അതെല്ലാം കേൾക്കാം,
0: തീർച്ചയായിട്ടും.
1: ഇനി നമുക്ക് നെയ്തൽ ഫോക്കിന്റെ മറ്റൊരു പാട്ടിലേക്ക് പോകാം. അതിന്റെ വിശദ വിവരങ്ങൾ നമുക്ക് ചേട്ടൻ പറഞ്ഞു തന്നെയായിരിക്കും.
0: ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന കലാകാരൻ സുര നാവായിക്കുളം എന്നാണ് അറിയപ്പെടുന്നത്. ഇദ്ദേഹം തന്നെ സ്വന്തമായി ഈണം നൽകി എഴുതി വേദികളിൽ ആലപിക്കുന്ന ഒരു പാട്ടുണ്ട്, ദേവിയെക്കുറിച്ച് പാടുന്ന ഒരു പാട്ട്. അദ്ദേഹം കാവുകളിലും കളറികളിലൊക്കെ വേണ്ടിയുള്ള തനതായ ശൈലികളിൽ ചാറ്റുപാട്ടുകളും മറ്റും എല്ലാം അവതരിപ്പിച്ചു വരുന്ന ഒരു കലാകാരനാണ്. അദ്ദേഹം തന്നെ ഈണം നൽകിയ ആ ഒരു പാട്ടിലേക്കാണ്.

0: എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്
0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജിയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: പാട്ടും വിശേഷങ്ങളുമായി ഇനി നിങ്ങളുടെ കാതോരം 91.2

0: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
1: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
0: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
1: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
0: ടിഎൻസി അപ്ലൈ.
2: അല്ലേ, താൻ എന്ത് കേടോ കുറെ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
3: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
2: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കുന്നു.
3: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
2: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
3: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
2: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
3: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
2: എടി മിടുക്കി.
4: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ, അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
5: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
7: ചേട്ടാ, നമ്മൾ ഇതേപോലെ കൊച്ചോലക്കിളിയെ, അതേപോലെ തന്നെ താരകപ്പെണ്ണാളെ, അങ്ങനെയുള്ള കുറെ എഴുത്തുപാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതേപോലെ എഴുത്തുപാട്ട് അല്ലാതെ വേറെ പാട്ടുകളൊക്കെ ഉണ്ടോ?
8: തീർച്ചയായിട്ടും കുറേയേറെ തനത് പാട്ടുകളെന്ന് പറയപ്പെടുന്ന കുറച്ച് പാട്ടുകളുണ്ട്. അത് വായ്മൊഴിയായി പകർന്നു കിട്ടിയ കുറച്ച് പാട്ടുകൾ ഉണ്ട്.
7: വായ്മൊഴി എന്ന് പറയുമ്പം നമ്മൾ എഴുതപ്പെടാതെ ആണോ അതോ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച പാട്ടുകളാണോ?
8: അതെ അതെ, നമുക്ക് എഴുതപ്പെടാതെ നമ്മൾ ആ പാട്ടുകൾ ചെവിത്തഴമ്പിൽ കേട്ട് പഠിച്ച് പാട്ടുകളാണ്.
7: അങ്ങനെയുള്ള പാട്ടുകൾ നമ്മൾ ആരാണ് നമുക്ക് പാടിത്തരുന്നത്?
8: തീർച്ചയായിട്ടും നമുക്ക് അത്തരത്തിലൊരു പാട്ട് പാടുന്നത് പ്രേമാണ്.
7: ആ പാട്ടിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് നമുക്കൊന്ന് പറഞ്ഞുതരാമോ?
8: മലയോര മേഖലയിൽ ബന്ധപ്പെട്ട ഈറ്റ മുളയെല്ലാം വെട്ടി ജീവിച്ചൊരു സമുദായം ഉണ്ടായിരുന്നു. ആ സമുദായത്തിൻ്റെ ബന്ധപ്പെട്ടായിട്ടുള്ള ഒരു പാട്ടാണ്.
7: നമുക്ക് പാട്ടുകളിലേക്ക് പോവാം.

0: ഇപ്പൊ നമ്മള് വാമൊഴിയായിട്ട് കിട്ടിയ ഒരു പാട്ട് നമ്മൾ കേട്ടു. ഇനി നമുക്ക് ഓണം ബേസ്ഡ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ നമുക്കൊരു ഓണപ്പാട്ട് നമുക്ക് എന്തായാലും വേണം ചേട്ടാ, നമുക്കൊരു ഓണപ്പാട്ട് വേണം. ഏത് പാട്ടാണ് ചേട്ടൻ പാടാൻ പോകുന്നത്?
1: നമുക്ക് ഇത്താന്തീതാര എന്ന് പറയുന്ന ഒരു പാട്ടാണ്, ഒരു ഓണപ്പാട്ടാണത്.
0: അതിനെ കുറിച്ച് നമുക്കൊന്ന് വിശദീകരിക്കാൻ പറ്റുമോ?
1: സാധാരണ നാട്ടുപുറങ്ങളിൽ ഓണക്കളിയുമായി ബന്ധപ്പെട്ട് പാടാറുള്ള ഒരു പാട്ടാണ്.
0: അപ്പൊ നമുക്ക് ആ പാട്ടിലേക്ക്
1: പാട്ടിലേക്ക് പോകാം.

0: തിരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16-ാം തീയതി മുതൽ 31-ാം തീയതി വരെ. ഓഗസ്റ്റ് 23-ാം തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും തിരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
1: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1-ാം സമ്മാനം 50,000 രൂപയും 2-ാം സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
2: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
0: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
3: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
4: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
6: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: എന്നും എപ്പോഴും എവിടെയും കൂട്ടായി 8 റേഡിയോ 91.2.

0: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
1: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
5: മൈജി ഫ്യൂച്ചറിൽ എന്താ ഇത്ര അത്യാവശ്യം?
6: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
7: എന്നാ ഞാനും വരുന്നളയാ.
8: മൈജി ഓണം മാസോണം സീസൺ 4.
9: ഒരു നാടിന്റെ സംഗീതം എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
10: നാടൻപാടെന്ന് പറയുമ്പോ നമുക്ക് എപ്പോഴും ഓർമ്മ വരുന്ന ഒരു പേരുണ്ട്, ആരെന്നറിയോ?
11: മണിച്ചേട്ടൻ.
10: അപ്പൊ നമുക്ക് എന്തായാലും നമ്മളൊരു പ്രോഗ്രാം വെക്കുമ്പം എന്തായാലും നമുക്ക് മണിച്ചേട്ടന്റെ പാട്ട് വേണം എന്തായാലും.
11: തീർച്ചയായിട്ടും.
10: അപ്പം മണിച്ചേട്ടൻ ഏത് പാട്ടായിട്ട് പാടാൻ പോന്നെ?
11: മണിച്ചേട്ടന്റെ പാട്ടുകൾ പാടുന്ന ഞങ്ങളുടെ കലാകാരനാണ് പ്രണവ് കല്ലട. ഇദ്ദേഹം ഒട്ടനവധി ചാനൽ ഷോകളിലൊക്കെ പ്രോഗ്രാം ചെയ്തിട്ടുള്ള മണിച്ചേട്ടന്റെ ഏകദേശം ശബ്ദത്തോട് സിമിലാരിറ്റി ഉള്ള ഒരു വോയിസ് ആണ് ഇദ്ദേഹത്തിന്റെ. അതുകൊണ്ട് തന്നെ ഒട്ടനവധി ചാനലുകളിൽ സ്പോട്ട് ഡബിങ്ങും ഒക്കെ ചെയ്തിട്ടുള്ള അതുകൊണ്ട് അദ്ദേഹം മണിച്ചേട്ടന്റെ വോയിസിൽ തന്നെ
10: ഇമിറ്റേറ്റ് ചെയ്യുമല്ലോ.
11: അല്ലല്ല, ഒരിക്കലും അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുന്നതല്ല. അദ്ദേഹത്തിന് മണിച്ചേട്ടന്റെ ശബ്ദവുമായി ചെറിയൊരു സിമിലാരിറ്റി ഉണ്ട്, അതുകൊണ്ട് അതിനെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് പാടുന്നു. ഒരിക്കലും അത് ആ മണിച്ചേട്ടന്റെ അതേ ശബ്ദമല്ല.
10: ചേട്ടൻ സൗണ്ട് എടുക്കുമല്ലോ മണിച്ചേട്ടൻ്റെ
12: അല്ലേ?
10: അപ്പൊ നമുക്ക് അതും കൂടെ കേൾക്കണം.
11: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
10: അത് കേട്ടിട്ട് നമുക്ക് പാട്ടിലേക്ക് പോവാം.
11: തീർച്ചയായിട്ടും അങ്ങനെ ആകാം.
13: മണിച്ചേട്ടൻ്റെ രാക്ഷസ രാജാവ് എന്ന് പറയുന്ന സിനിമയിലെ മണിച്ചേട്ടൻ ചെയ്ത വിക്കനായിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്, ഗുണശേഖരൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. ആ ക്യാരക്ടറിന്റെ വോയിസ് ഞാനൊന്ന് കേൾക്കാം. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ഒന്ന് കേൾക്കാം. മിടുക്കൻ, മിടുമിടുക്കൻ, നീ രാമനും രാക്ഷസനും മനുഷ്യനും മക്ക കൂടി ചേർന്ന് കളിക്കുക കളിക്കേ. പക്ഷേ 3ാം ക്ലാസ്സിൽ 3 കൊല്ലം തോറ്റ എന്റെ തലട ബുദ്ധി. IPSന് ചെറച്ച നിന്റെ തലക്കില്ലട കമ്മീഷണറെ. തേങ്ങാ മൂട്ടി ചേർന്ന ഗുണശേരൻ ഇവിടം വരെ എത്തി. MLA ആയി, മന്ത്രി ആയി, കോടീശ്വരനായി. അക്കൻ്റെ വാശിയായിരുന്നു, പകയായിരുന്നു. പണം പണം മാത്രമാണ് എൻ്റെ ഈശ്വരൻ. അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും, ആരെയും കൊല്ലും. നിനക്കൊരു പുല്ലും ചെയ്യാൻ പറ്റില്ല. നിന്നെ കാണണ ഗുണശേഖരന്റെ ബുദ്ധി. നിന്റെ മകള് പഠിക്കുന്ന അനാഥമന്ത്രി തിന്ന പോട്ടടാ കമ്മീഷണറെ.
11: തീർച്ചയായിട്ടും, ഞങ്ങളുടെ പ്രോഗ്രാമിന് ഒപ്പം തന്നെ മണിച്ചേട്ടന്റെ ശബ്ദം എന്തായാലും ഒട്ടനവധി പേര് ചോദിക്കാറുണ്ട്. അദ്ദേഹത്തിന് മണിച്ചേട്ടനെ അനുകരിക്കുന്ന ആളായത് കൊണ്ട് തന്നെ ചോദിക്കാറുണ്ട്. മണിച്ചേട്ടനെ വേണമെങ്കിൽ വേറൊരു ശബ്ദം കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം.
13: മണിച്ചേട്ടന്റെ ചോട്ടമുമ്പിലെ, അതൊരു വില്ലൻ ക്യാരക്ടറാണ്, ചോട്ടമുമ്പിലെ നടേശൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന്റെ വോയിസാണ്. ആ വോയിസ് ഒന്ന് ചെയ്യാം.
14: നിങ്ങൾ ഇപ്പൊ വായിച്ച വേദപുസ്തകത്തില് ദുഷ്ടനും ശത്രു മാത്രമേക്ക ഞാൻ തന്നെയാ. പേര് നടേശൻ. സത്യവും ധർമ്മവും നീതി നോക്കുന്ന ഒരുപാട് ദൈവത്രമാരെല്ലാം നമ്മുടെ നാട്ടിലേ. അവർക്കെതിരെ എന്നെ പോലെ ഒരു ചെകുത്താനെങ്കിലും വേണ്ട. തനിക്കറിയോ, ഞാൻ വളരെ താഴ്ന്ന നിലയിൽ കഷ്ടപ്പെട്ട ഇവിടം വരെ എത്തിയെ. ഇപ്പൊ പറയാൻ കൊള്ളാവുന്നതും കൊള്ളരാത്തതുമായ ഒരുപാട് ബിസിനസ്സും ഉണ്ട്. ആ സീമോന്ദാസന്റെ മെക്കിട്ടേറെ വന്നണ്ട അവനെ കൊന്നത്. ഇനി അതിനെതിരെ താനും കൂടി കോടതിയിൽ സാക്ഷി ഒന്നും പറയാൻ പോണ്ട. അങ്ങനെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ ഞാൻ ആദ്യം കൊല്ലുന്ന തന്നെയായിരിക്കും. നിന്റെ മരണം കണ്ട് മനസ്സൊന്ന് പടച്ചെയ്യുമ്പോ നിന്റെ മകനെ ഞാൻ കൊല്ലും. ഇത് രണ്ടുപ്പി കള്ളിന്റെ പുറത്ത് കൊച്ചിയിലെ ലോക്കൽ ഗുണ്ടകൾ പറയണ വാക്കല്ല. കൊല്ലുമെന്ന് പറഞ്ഞ നടേശൻ കൊന്നിരിക്കും. പോടാ പറേ.
10: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.

0: നമ്മൾ ഈ നാടൻ പാട്ടില് നമ്മൾ വിഷ്വലൈസിങ് അത് ഭയങ്കര ഒരു ഘടകമാണ് അല്ലേ? അതായത് ഇപ്പം തെയ്യത്തിന്റെ ദേവിയുടെ അങ്ങനെ പലതും ഞാൻ ഒരു നാടൻ പാട്ട് കാണാൻ പോകുന്ന ഒരാളാണ് കേട്ടോ. എന്നിട്ട് ഇത് ഇതൊക്കെ കാണാൻ നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി, ഇത് എന്താണ് എന്നൊക്കെ അറിയാനിട്ട്. ആ അങ്ങനെയുള്ള ആ ടൈപ്പ് പാട്ടുകളുണ്ട് കേട്ടോ.
1: തീർച്ചയായിട്ടും അതിലുള്ള പാട്ടുകളൊക്കെ ഉണ്ട്. നമുക്ക് വടക്കൻ മലബാറിലെ കാവുകളിലും കളരികളിലും ഒക്കെ കിട്ടിയാടാറുള്ള അമ്മ സുരുമണിയായ കരിങ്കാളിയുടെ ഒരു തുളിച്ചുകൊണ്ടുള്ള ഒരു പാട്ടിലേക്ക് പോവാം.
0: ഇത് ആരാണ് പാടുന്നത്?
1: നമ്മുടെ പെൺതരിയാണ്, ആലിയനെയാണ് പാടുന്നത് പാട്ട്. ഈ പാട്ടിലേക്ക് പാടുന്നത്.

0: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
1: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
0: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
1: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
0: ടിഎൻസി അപ്ലൈ.
2: 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
4: You're listening to Enter Radio 91.2.

0: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16-ാം തീയതി മുതൽ 31-ാം തീയതി വരെ. ഓഗസ്റ്റ് 23-ാം തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
1: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1-ാം സമ്മാനം 50,000 രൂപയും 2-ാം സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
2: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
0: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
3: കയർ ഫെഡ് ഓണം മെഗാ വിപണന മേള. കയറുൽപ്പന്നങ്ങൾ വാങ്ങാം. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർ ഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232.
4: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.
5: എനിക്ക് ശരിക്കും നിങ്ങളോട് ഭയങ്കര അസൂയ തോന്നുന്നുണ്ട്. കാരണം നിങ്ങൾ ഈ ഇങ്ങനെ റിഹേഴ്സൽ ചെയ്യുന്നത്, അതിന് കൂടി ഇങ്ങനെ ഓരോ താളം ഇട്ട് കൊടുക്കുന്നത്, ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഒക്കെ തോന്നുന്നുണ്ട്. കാരണം നമുക്കിത് പറ്റുന്നില്ലല്ലോ. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ടുണ്ട് കേട്ടോ. കാരണം അതൊരു ചെറിയൊരു റിക്വസ്റ്റ് ആണ് നിങ്ങൾ ആ പാട്ട് പാടണമെന്ന്. പഞ്ചവർണക്കിളി ചെയ്തുള്ള.
6: ഓ, തീർച്ചയായിട്ടും പാടിത്തരാം. അത് പാട്ട് പാടുന്ന നമ്മുടെ കലാകാരൻ സുരയാണ്. അദ്ദേഹത്തിന്റെ വയലിൽ നിന്ന് നമുക്ക് പാട്ടിനെ കേൾക്കാം. തീർച്ചയായിട്ടും പാട്ടിലേക്ക് പോവാം.
7: പഞ്ച്

0: ഇനി നമുക്കേ അധികം കാസറ്റുകൾ കേൾക്കാത്ത അത് നമ്മൾക്ക് കേട്ട് വരച്ചുള്ള കുറെ പാട്ടുണ്ട്,
1: തീർച്ചയായിട്ടും ഒരുപാട് പാട്ടുണ്ട്,
0: കുറെ പാട്ടുണ്ട്. അതിലേലും ഒരു പാട്ട് നമുക്ക് വേണ്ടി പാടിത്തരും.
1: ആ പാടിത്തരം പാടും തീർച്ചയായിട്ടും. അത്തരത്തിലൊരു പാട്ട് നമ്മളധികം വേദികളിൽ ചുരുക്കം ചില വേദികളിൽ മാത്രം പാടിയിട്ടുള്ള ഒരു പാട്ടുണ്ട്, ആ പാട്ടിലേക്ക് കിടക്കും.
0: ആ പാട്ടിനെ കുറിച്ച് ഏത് പാട്ടാണ് അതൊന്ന് നമുക്കൊന്ന് പറഞ്ഞുതരൂ.
1: ആ പാട്ട് നമ്മൾ ഒട്ടുമിക്ക വേദികളിലും പാടാറുള്ള ഒരു ചെറിയ ആഘോഷമായി ബന്ധപ്പെട്ടൊരു പാട്ട് അതിലേക്കാണ് കിടക്കുന്നത്. നമുക്ക് തയ്യൂരിലെ കുഞ്ഞു വല്യമ്മ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടുണ്ട്, അധികം വേദികളിലൊന്നും പാടി കേട്ടിട്ടില്ലാത്ത എന്നാൽ കേട്ട് പരിചയമുള്ള ഒരു പാട്ടിലേക്കാണ്. നമുക്ക് ആ പാട്ട് പാടുന്നത് അമലാണ്, മാവേലിക്കര. ഓക്കെ, നമുക്ക് പാട്ടിലേക്ക്.

0: നമ്മളേ ഈ പ്രണയിക്കാത്തവരായിട്ട് അങ്ങനെ ആയിരുന്നെ ഇല്ലല്ലേ അല്ലേ?
1: ആ
0: അപ്പം ഒരു പെണ്ണിനെ പ്രണയ ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടുള്ള പാട്ട് കുറെ ഉണ്ട് നാടൻ പാട്ടില്, കുറെ അല്ലേ? അതുപോലെ ഒരു പാട്ട് പാടുവോ?
1: അത്തരത്തിലൊരു പാട്ട് നമുക്ക് നമ്മുടെ പാടിത്തരാം. നമ്മുടെ കലാകാരൻ ആദ്യമായി വേദികളിലൊക്കെ പാടിയ വന്നൊരു പാട്ടാണ് ചന്ദനപ്പൂട്ടിന്റെ തുടങ്ങുന്ന ആ ഒരു പാട്ട്. അദ്ദേഹം ആദ്യമായിട്ട് വേദിയിൽ പൊതുവേദിയിൽ പാടുന്ന പാട്ടാണ്. നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാം.
0: ശരിക്കും ആ പാട്ടിന് ഭയങ്കര ജനശ്രദ്ധ ഒരു നേടിയ ഒരു പാട്ടാണ്.
1: അതെ അതെ, ഒരുപാട്
0: കൊച്ചുകുട്ടികൾ വരെ പാടിക്കൊണ്ടിരുന്ന ഒരു പാട്ടാണ്.
1: അതെ, ഒരു കാലഘട്ടത്തിൽ ആ പാട്ട് ഭയങ്കര തരംഗമായിരുന്ന ഒരു പാട്ടാണത്. നമുക്ക് ആ പാട്ടിലേക്ക് നോക്കാം.

0: വാഹനം ഐജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ,
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3,00,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ ഡി റേഡിയോ 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.
3: നമ്മൾ ഈ നാടൻപാട്ട് പ്രോഗ്രാമിന്റെ ഇടയ്ക്ക് ഇതുപോലെ അടി അടക്കുന്നുണ്ട്. അത് നല്ല അടിപൊളി പാട്ടൊക്കെ പാടുമ്പം, നല്ല ഡാൻസ് കളിക്കുന്ന പാട്ടൊക്കെ പാടുമ്പം, അങ്ങനെയുള്ള പാട്ട് പാടുമ്പോൾ ഈ അടിയൊക്കെ നടക്കുമ്പം നിങ്ങൾ എന്താണ് ശരിക്കും ചെയ്യുക? നിങ്ങളൊക്കെ എന്താണ് തോന്നാറുണ്ട്?
4: നമ്മുടെ പാട്ട് ജനങ്ങളിലേക്ക് എത്തി, അവർ ആസ്വദിച്ച് തുള്ളുന്നുണ്ട്. പക്ഷേ ചില വേദികളിലെ കമ്മിറ്റിക്കാർ, അവർ സാധാരണ നമുക്ക് തുള്ളാനുള്ള വേദികൾ അവർക്ക് ഒരുക്കി കൊടുക്കത്തില്ല. അങ്ങനെ വരുമ്പോൾ പരസ്പരം തമ്മി മുട്ടിയും ഉരസിയൊക്കെയാണ് അടികളൊക്കെ ഉണ്ടാകുന്നത്. പക്ഷെ നമ്മുടെ പാട്ടിൽ അത് ബാധിക്കാറില്ല. നമ്മുടെ പാട്ട് ജനങ്ങൾ ഏറ്റെടുത്ത് ആസ്വദിക്കുന്നതുകൊണ്ടാണ് ഉണ്ടാകാറുള്ളത്.
3: അങ്ങനെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ എന്തെങ്കിലും
4: ഇല്ല, അത്തരത്തിലുള്ള ഒരു കേടുപാടുകളും ആരുടെയും കയ്യിൽ നിന്ന് ഇതുവരെ നമുക്ക് സംഭവിച്ചിട്ടില്ല. കാരണം അവർ വീണ്ടും പ്രോഗ്രാം കഴിഞ്ഞ് എത്ര വലിയ വഴക്കുകളൊക്കെ നടന്നെങ്കിൽ പോലും തിരിച്ച് കുറച്ചു ചേട്ടാ ഞങ്ങൾക്ക് ആ ശരിക്കൊന്ന് തുള്ളാൻ പറ്റിയില്ല, അതിനിടയ്ക്ക് ബഹളമായതുകൊണ്ടെന്ന് പറയാറേ ഉള്ളൂ. പക്ഷെ അല്ലാതെ നമുക്ക് കേടുപാടുകളോ നമ്മളെ അസഭ്യം പറയുകയോ അങ്ങനെയുള്ള ഒരു പ്രോഗ്രാമുകളോ നമുക്ക് ഉണ്ടാകാറില്ല.
3: അപ്പം നമുക്ക് അതേപോലുള്ളൊരു പാട്ട് വേണം. പക്ഷെ ഇവിടെ അടിയും നടത്തണ്ട, അത് തുള്ളണം. നമ്മുടെ ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് നല്ല നല്ല വൃത്തിയും മനസ്സറിഞ്ഞ് ഡാൻസ് കളിക്കാൻ വരണം. അങ്ങനെ ഒരു പാട്ടുണ്ടോ?
4: നമുക്ക് അത്തരത്തിലൊരു പാട്ട് കേൾക്കാം.
3: ആരാ പാടുന്നതെന്ന് പറഞ്ഞു?
4: നമ്മുടെ കലാകാരൻ പ്രേമ കുട്ടനാട്,
3: പ്രേമണൻ
4: പ്രേമാണ് പാടുന്നത്.
3: അപ്പം ശരി, പാടാം.
4: നമുക്ക് പാട്ടിലേക്ക് പോകാം.

0: ഒരു 45 ദിവസം കഴിയട്ടെ.
1: 45 ദിവസം
0: മൈജി ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
2: മൈജി ഓണം, മാസോണം, സീസൺ 4. വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.

0: ഇങ്ങനെ നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം കഴിഞ്ഞിരിക്കുകയാണ് ചേട്ടാ. അപ്പൊ നമുക്ക് ഈ പരിപാടി വൈൻഡപ്പ് ചെയ്യണം. പക്ഷെ അതിന് മുമ്പ് നമുക്ക് ഒരു കുറെ പാട്ടുകൾ നമുക്ക് കേൾക്കണമെന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ സമയം കുറവ് കാരണം നമുക്കതൊന്നും കേൾക്കാൻ പറ്റിയില്ല.
1: നമുക്ക് ഒട്ടനവധി പാട്ടുകൾ നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നതും എന്നാൽ നമ്മൾ പാടാൻ വിട്ടുപോയിട്ടുള്ള കുറച്ച് പാട്ടുകളുണ്ട്. അത്തരത്തിലെ പാട്ടുകളെ നമ്മൾ കോർത്തിണക്കിക്കൊണ്ട് നമ്മളൊരു ചെറിയ ചങ്ങല പോലെ ഒന്ന് രണ്ട് പാട്ടുകൾ കീർത്തനക്കായിട്ട് നമ്മളൊരു പാട്ട് പാടിത്തരാം.
0: പക്ഷെ അതിന് മുമ്പേ ഈ പ്രോഗ്രാം കേട്ടിട്ട് ഇഷ്ടപ്പെട്ട പ്രേക്ഷകരുണ്ടല്ലോ, അവർക്ക് നിങ്ങളുടെ പ്രോഗ്രാം ബുക്ക് ചെയ്യണമെങ്കിൽ എങ്ങനെയാ?
1: ഞങ്ങളുടെ പ്രോഗ്രാം ബുക്ക് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ ഇത് പറഞ്ഞുതരാം, ഞങ്ങളുടെ അഡ്രസ് പറഞ്ഞുതരാം. സെക്രട്ടറി, നെയ്തൽ ഫോക്ക് ബാൻഡ്, തിരുവല്ല, പരുമല. ഞങ്ങളുടെ ഫോൺ നമ്പർ 96 33 85 65 92. പിന്നെ മറ്റൊരു നമ്പറോട് കൂടിയുണ്ട്, 99 61 18 62 49.
0: അപ്പൊ നമുക്ക് പാട്ട് ചെയിൻ സോങ് കേൾക്കാം.
1: തീർച്ചയായിട്ടും.

ചിങ്ങം പിറന്നുവല്ലോ. മനസ്സിൽ പൂക്കളുടെയും തുമ്പപ്പൂവിന്റെയും ഗന്ധം നിറയുന്ന സമയം. ഓണം വരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു കുളിരുണ്ട്. ആ ഒരു വലിയ ആഘോഷത്തിന് കൊഴുപ്പേകുന്ന നമ്മുടെ മനസ്സിൽ വേരുകളാരുന്ന മനോഹരമായ കലാരൂപങ്ങൾ, അവയാണ് ഓണത്തിന് മാറ്റിയേക്കുന്നത്. മാവേലി മണ്ണിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും സ്വാഗതം. നിങ്ങളുടെ കൂടെയുള്ളത് ഐശ്വര്യയാണ്. ആധുനികതയുടെ തിരക്കിനിടയിലും നമ്മുടെ ഗ്രാമങ്ങളിൽ ഇപ്പോഴും മങ്ങാതെ നിൽക്കുന്ന ചിലതാണ് ഓണത്തെയ്യവും ഓണേശ്വരനും പിന്നെ വേലൻ തുള്ളലുമൊക്കെ. ഉത്തര കേരളത്തിലെ കണ്ണൂർ ഭാഗങ്ങളിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കൂ. അവിടെ ഉത്രാട നാളുകളിൽ കുഞ്ഞു കൈകളിൽ പില്ലുമേന്തി മുഖത്ത് തേപ്പും ചായവുമായി വീടുകൾ തോറും ഓണത്താർ വരും. ദേ നോക്കിക്കേ ഇതുപോലെ.

കേരളത്തിലെ ഓണക്കാലത്ത് വീടുകളിലെത്തുന്ന മഹാബലിയുടെ സങ്കല്പത്തിലുള്ള ഒരു കുഞ്ഞു തെയ്യമാണ് ഓണത്താർ. മുഖത്തെഴുത്ത്, പ്രത്യേക ഉടയാടകൾ, തലയിൽ കിരീടം എന്നിവയാണ് ഓണത്താറിന്റെ പ്രധാന വേഷവിധാനങ്ങൾ. കൈയിലോട്ടുമണിയും കിലുക്കി ഓണവില്ലും ഓണച്ചെണ്ടയുടെ താളവുമായി പൂക്കളത്തിന് ചുറ്റും നൃത്തം വയ്ക്കുന്ന ആ ഒരു കാഴ്ച അതീവ മനോഹരമാണ്. മഹാബലിയുടെ ആഗമനകഥയും മാവേലിപ്പാട്ടും പാടിയാണ് ഓണത്താറിന്റെ വരവ്. മഹാബലി തമ്പുരാന്റെ കഥ പാടി നമ്മളുടെ വീട്ടുമുറ്റങ്ങളിൽ ഐശ്വര്യം നിറയ്ക്കാൻ എത്തുന്ന ഈ ഒരു കുട്ടിത്തെയ്യങ്ങൾ ആ ഒരു കാഴ്ച തന്നെ മനസ്സ് നിറയ്ക്കുന്നതാണ് അല്ലെ. മണ്ണാന്മാർ പാടുമ്പോൾ ആ ഒരു വീടുകളിൽ ഐശ്വര്യം പുനർജനിക്കുന്നു. അതുപോലെ തന്നെ ഗ്രാമീണ വഴികളിൽ ഒരു കാലത്ത് നിറഞ്ഞു നിന്നിരുന്നതാണ് വേലൻ തുള്ളൽ അഥവാ ഓണം തുള്ളൽ. ഓണം തുള്ളലിനെ കുറിച്ച് നമുക്ക് കൂടുതലായി അറിയാം ഒരു ബ്രേക്കിന് ശേഷം.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.
7: ഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
8: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
7: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
8: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
7: ടിഎൻസി അപ്ലൈ.
9: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡമും മികച്ച ഓഫറുകളിലൂടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
10: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ, ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ.
11: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
12: അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
10: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം.
13: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ ഏറ്റ റേഡിയോ 91.2.
14: എന്റെ റേഡിയോ 91.2 മാവേലി മണ്ണിലൂടൊരു യാത്ര. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. ഉത്തര കേരളത്തിലെ ഓണത്താറിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞു. ഇനി നമ്മൾ തെക്കൻ കേരളത്തിലേക്ക് പോകാം. കോട്ടയം ജില്ലയിൽ അപൂർവ ചില സ്ഥലങ്ങളിൽ മാത്രം പ്രചാരത്തിലുള്ള, ഓണക്കാലത്ത് മാത്രം നടത്താറുള്ള ഒരു അനുഷ്ഠാന കലയാണ് ഓണം തുള്ളൽ അഥവാ വേലം തുള്ളൽ. വേല സമുദായത്തിൽപ്പെട്ടവരാണ് ഈ ഒരു കല അവതരിപ്പിക്കുന്നത്. ആരെല്ലാമാണ് ഈ ഒരു സംഘത്തിലുള്ളത്? വേലൻ, വേലത്തെ, 10 വയസ്സിൽ താഴെയുള്ള ഒരു പെൺകുട്ടി, പിന്നെ ഏത് വീട്ടിലാണോ ഈ ഒരു വേലം തുള്ളൽ നടത്തുന്നത് ആ ഒരു വീട്ടിൽപ്പെട്ട ഒരു പുരുഷൻ എന്നിവരാണ് സാധാരണയായിട്ട് സംഘത്തിലുണ്ടാവുന്നത്. ഉത്രാട നാളിലാണ് ആദ്യ കളി തുടങ്ങുന്നത്. ദേശത്തെ പ്രധാനപ്പെട്ട ഏതെങ്കിലും ക്ഷേത്രത്തിന് മുൻപിൽ വെച്ചാണ് ആദ്യ പ്രകടനം. പിന്നീട് കളിസംഘം വീടുകൾ തോറും കയറി ഇറങ്ങി കലാപ്രകടനം നടത്തുന്നു. ഓട്ടുകിണ്ണത്തിൽ പേനക്കത്തി പോലുള്ള സാധനങ്ങൾ കൊണ്ട് കൂടെയുള്ള പുരുഷൻ കൊട്ടുമ്പോൾ വേലത്തി കൈത്താളമിടുന്നു. പെൺകുട്ടി കുരുത്തോല കൊണ്ട് നിർമ്മിച്ച ചാമരം വീശിക്കൊണ്ട് നൃത്തം ചെയ്യുകയും ചെയ്യുന്നു. ഗണപതി, സരസ്വതി എന്നിവരെ വന്ദിച്ചുകൊണ്ടുള്ള പാട്ടാണ് ആ.

അക്ഷരം മുഴുവൻ പാടുന്നു. അത് കഴിഞ്ഞാൽ അമ്മാനമാട്ടം, പാറാവളയം, കുടനിവർത്തൽ, അറവുകാരൻ എന്നീ മനോഹരമായ കലാപ്രകടനങ്ങൾ വേലത്തി നടത്തുന്നു. നാടിനും നാട്ടാർക്കും തമ്പുരാനും ക്ഷേമമൈശ്വര്യങ്ങൾ നേർന്ന് വേലൻ തുള്ളൽ അവസാനിക്കുമ്പോൾ നാട്ടിലെ പ്രമാണിമാർ വേലനും കുടുംബത്തിനും സമൃദ്ധമായി കഴിയാൻ വേണ്ട വക സമ്മാനങ്ങളായി നൽകി ആദരിക്കുന്നു. ഇന്ന് നഗരങ്ങളുടെ ബഹളത്തിൽ ഇതൊക്കെ പലർക്കും അന്യമായിരിക്കാം. പക്ഷെ നമ്മളുടെ നാട്ടിൻപുറങ്ങളിലൂടെ ഈ ഒരു കലകൾക്ക് ഇന്നും ഗൃഹാതുരതയുടെ ഒരു വലിയ അസ്തിത്വമുണ്ട്. മണ്ണും മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധം വിളിച്ചോതുന്ന ഈ പാരമ്പര്യങ്ങൾ കൈമോശം വരാതെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയല്ലേ? ഇനിയും ഒരുപാട് കലാരൂപങ്ങളെ കുറിച്ച് അറിയാം ഒരു ബ്രേക്കിന് ശേഷം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മാവേലി മണ്ണിലൂടെ ഒരു യാത്രയാണ്. ഒപ്പമുള്ളത് ഐശ്വര്യയാണ്.

0: താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
1: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ എന്നാ.
0: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
1: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
0: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
1: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
0: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
1: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
0: നടത്താം.
2: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: My deal, onam discounts and prices. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബംബർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻഡ്ഷീൽഡ്, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
4: ഒരു ടിവി വാങ്ങിച്ചാൽ BMW പറകെ വരും.
2: അതെങ്ങനെ?
4: My deal, onam mass onam ബംബർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. My deal, onam mass onam season 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം My deal.
5: വയറിനാണെ ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
6: ക്ഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
7: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
8: കണക്ട് ആയോ?
9: ഏ ആയിട്ടില്ല, വെയിറ്റ്. കണക്ട് ആകുന്നു, മലയാളി കണക്ട് ആകുന്നു ലുലുവിനൊപ്പം.
10: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ടായി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാ സിറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ടായി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
11: മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
12: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.
13: ആധുനികതയുടെ തിരക്കിനിടയിലും നമ്മളുടെ ഗ്രാമങ്ങളിൽ ഇപ്പോഴും മങ്ങാതെ നിൽക്കുന്ന ഒന്നാണ് കേരളത്തിലെ പ്രശസ്തമായ വർണ്ണാഭമായ മുഖമൂടി നൃത്തമായ കുമ്മാട്ടിക്കളി. കുമ്മാട്ടിക്കളിയെക്കുറിച്ച് നമുക്ക് കൂടുതലായി അറിയാം മാവേലി മണ്ണിലൂടെ ഒരു യാത്രയിലൂടെ. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. തൃശൂർ ജില്ലയിലും പാലക്കാട് ജില്ലയിലും ദക്ഷിണ മലബാറിന്റെ ചില ഭാഗങ്ങളിലുമായാണ് ഇത് പ്രചാരത്തിലുള്ളത്. ഓണാഘോഷ വേളയിൽ കുമ്മാട്ടിക്കളി കലാകാരന്മാർ വീടുതോറും പോയി ചെറിയ സമ്മാനങ്ങൾ ശേഖരിക്കുകയും ആളുകളെ രസിപ്പിക്കുകയും ചെയ്യുന്നു. ഓണക്കാലത്ത് തൃശൂർ ജില്ലയിലെ കുമ്മാട്ടി നൃത്തങ്ങൾ വ്യാപകമാണ്. എന്നാൽ പാലക്കാട് ജില്ലയിലെ ഭദ്രകാളി ക്ഷേത്രത്തിൽ കുമ്മാട്ടിക്കളിയുടെ പ്രാകൃതമായ അല്ലെങ്കിൽ യഥാർത്ഥ രൂപം നമുക്ക് കാണാൻ സാധിക്കും. കുമ്മാട്ടിക്കളിയുടെ ഏറ്റവും രസകരമായ ഒരു വസ്തുത അതിന്റെ വേഷവിധാനങ്ങളാണ്. നർത്തകർ കൃഷ്ണൻ, നാരദൻ, കിരാതൻ, ധാരികൻ അല്ലെങ്കിൽ വേട്ടക്കാരുടെ മുഖങ്ങൾ ചിത്രീകരിക്കുന്ന ശക്തമായി ചായം പൂശിയ വർണ്ണാഭമായ മരമൂടി ധരിക്കുന്നു. നർത്തകർ പുല്ലുകൊണ്ട് നെയ്ത പാവാടകൾ ധരിക്കുന്നു. ചിലർ കൂടുതൽ ഭംഗിയുള്ള ഒരു രൂപത്തിനായിട്ട് ശരീരം മുഴുവൻ പുൽക്കുലകൾ കൊണ്ട് മൂടുന്നു. കുമ്മാട്ടി നർത്തകർ വീടുതോറും ചുറ്റി സഞ്ചരിച്ച് ശർക്കര, അരി അല്ലെങ്കിൽ ചെറിയ അളവിൽ പണം എന്നിവ ശേഖരിക്കുന്നത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. കാഴ്ചക്കാർ പ്രത്യേകിച്ച് കുട്ടികൾ അവരുടെ പ്രകടനത്തിൽ വളരെയധികം ആനന്ദം കണ്ടെത്തുന്നു. ഓടവില്ലെന്നറിയപ്പെടുന്ന വില്ലു പോലുള്ള ഒരു ഉപകരണത്തിന്റെ നൂൽ കമ്പനം ചെയ്താണ് നൃത്തചലനങ്ങൾക്ക് താളം നൽകുന്നത്. മണ്ണും മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധം വിളിച്ചോതുന്ന ഈ പാരമ്പര്യങ്ങൾ കൈമോശം വരാതെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഇനിയും ഒരുപാട് കലാരൂപങ്ങളെ കുറിച്ച് അറിയാം ഒരു ബ്രേക്കിന് ശേഷം.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു. സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: എന്താ ചേട്ടാ ഒരു വിഷമം?
3: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
2: അതിനെന്താ, മൈജിന് ഈസിയായി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്. അപ്പോൾ 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
1: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: ഒരു നാടിന്റെ സംഗീതം എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
5: ാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2. മാവേലി മണ്ണിലൂടെ യാത്രയാണ് ഒപ്പമുള്ളത്. നിങ്ങൾ സ്വന്തം ആർജി ഐശ്വര്യാണ്. കേരളത്തിലെ തനതായ മറ്റൊരു പ്രശസ്തമായ കലാരൂപമാണ് പുലികളി അഥവാ കടുവാകളി. ഓണക്കാലങ്ങളിലാണ് ഈ ഒരു കലാരൂപം അവതരിപ്പിച്ചു വരാറുള്ളത്. ഏകദേശം 200 വർഷത്തെ പഴക്കമുണ്ട് ഈ ഒരു കലാരൂപത്തിന്. കലാരൂപം അവതരിപ്പിക്കുന്ന കലാകാരന്മാർ അന്നേ ദിവസം കടുവയുടെ ശരീരത്തിലുള്ളതുപോലെ വരകളും കടുവയുടെ മുഖവും ശരീരത്തിൽ വരയ്ക്കുകയും മുഖത്ത് കടുവയുടെ മുഖം മൂടി വെച്ച് വാദ്യമേളങ്ങൾക്കനുസരിച്ച് നൃത്തം വെക്കുകയും ചെയ്യുന്നു. ഒടുക്കും തകിലുമാണ് വാദ്യങ്ങളായി ഉപയോഗിക്കാറുള്ളത്. പുലികളെ കൂടാതെ ഒരു വേട്ടക്കാരനും ഈ ഒരു സംഘത്തിലുണ്ടാകും. കടും മഞ്ഞ നിറത്തിലുള്ളതും കറുപ്പ് നിറത്തിലുള്ളതുമായ ചായങ്ങളാണ് കൂടുതലായും വരയ്ക്കുമ്പോൾ ഉപയോഗിക്കുന്നത്. പ്രത്യേകം പരിശീലനം സിദ്ധിച്ച ആളുകളാണ് ഈ കലാരൂപം അവതരിപ്പിച്ചു വരുന്നത്. പുലികളുടെ മേൽ ഉപയോഗിക്കുന്ന ചായം ഇനാമൽ പെയിന്റ് ആണ്. ഇവ മണ്ണെണ്ണയിൽ നന്നായി കൂട്ടിച്ചേർത്താണ് ശരീരത്തിൽ പൂശുന്നത്. എന്നാൽ കാലത്തിന്റെ മാറ്റം പുലികളിലെ വേഷങ്ങളിലും പ്രകടനങ്ങളിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ചിലർ ശരീരത്തിൽ പലതരം ചിത്രങ്ങളും വരയ്ക്കാറുണ്ട്. അതേപോലെ പച്ച, മഞ്ഞ, കറുപ്പ്, സിൽവർ, ചുവപ്പ്, നീല, പിങ്ക്, വയലറ്റ് എന്നിങ്ങനെ മിക്ക നിറങ്ങളിലും ഇന്ന് പുലികളെ കാണാൻ സാധിക്കും. കുടവയറുള്ള പുലികളിക്കാരെയാണ് ഇവിടെ മിക്കവാറും പ്രധാനിയായിട്ട് കാണുന്നത്. അവർ അരമണി ധരിക്കാറുണ്ട്. ഇത് കൊലുക്കി കൊലുക്കിയാണ് മിക്കവാറും ഇവർ നൃത്തം വെക്കുന്നത്. പരിപാടി കഴിഞ്ഞാൽ ഈ ഒരു ചായം ശരീരത്തിൽ നിന്നും കഴുകി കളയുന്നതും മണ്ണെണ്ണയുടെ സഹായത്തോടെ തന്നെയാണ്. ഓണാഘോഷത്തിന് മാറ്റുകൂട്ടുന്ന ഇത്തരം പാരമ്പര്യ കലകൾ നമ്മളുടെ സംസ്കാരത്തിന് തനിമയാണ് വിളിച്ചു വരുന്നത്. ഈ ഒരു കലാരൂപങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോഴും നമുക്ക് പാട്ടുകളുടെ ഈണം കൂടി പിടിച്ചാലോ? ഒരു ബ്രേക്കിന് ശേഷം മടങ്ങിയെത്താം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ആണ്.

0: ഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
1: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
0: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
1: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
0: ടിഎൻസി അപ്ലൈ.
2: ഇഷ്ടംപോലെ പാട്ടുകളുമായി നിങ്ങളുടെ കാതോരത്ത് എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
3: മടങ്ങിയെത്തുകയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 മാവേലി മണ്ണിലൂടെ ഒരു യാത്രയാണ്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. ഓണാഘോഷങ്ങളുടെ ഭാഗമായും ചിലപ്പോഴൊക്കെ തിരുവാതിര ആഘോഷവേളയിലും അവതരിപ്പിക്കുന്ന രസകരമായ ഒരു കളിയാണ് തുമ്പിതുള്ളൽ. അവതരിപ്പിക്കുന്നത് നടുവിലുള്ള പെൺകുട്ടി കൈകളിലോ കരത്തിലോ ചെറിയ തുമ്പയിലകൾ പിടിച്ചിരിക്കും. ഒരു കൂട്ടം ഗായകരും നർത്തകരും അവളെ ചുറ്റിപ്പിടിച്ച് പാട്ടുകളുടെ താളത്തിനനുസരിച്ച് അവളെ പതുക്കെ മുന്നോട്ട് നയിച്ചുകൊണ്ട് അവർ പാടുകയും ആർപ്പ് വിളിക്കുകയും ചെയ്യുന്നു. പാട്ടിന്റെ വേഗത കൂടുമ്പോൾ പെൺകുട്ടി ഒരു തുമ്പയെ പോലെ ആടാൻ തുടങ്ങുന്നു. പൂക്കളുടെ കുലയും പിടിച്ചിരിക്കുന്ന പെൺകുട്ടി തുമ്പയെ പോലെ തുള്ളിത്തുള്ളി അവസാനം ബോധരഹിതയായി വീഴുന്നു. ഗ്രാമങ്ങളിൽ ഒരു കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന തുമ്പിതുള്ളൽ ഇപ്പോൾ ഓണാഘോഷങ്ങളുടെ ഭാഗമായി മാത്രമാണ് അവതരിക്കപ്പെടുന്നത്. ഇനി നമുക്ക് ഓണത്തല്ലിനെ കുറിച്ച് അറിയാം. ഒരു ബ്രേക്കിന് ശേഷം പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 മാവേലി മണ്ണിലൂടെ ഒരു യാത്രയാണ്.

0: You're listening Enter Radio 91.2.
1: തിരികെയെത്തുകയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 മാവേലി മണ്ണിലൂടൊരു യാത്രയാണ്. ഒപ്പമുള്ളത് നിങ്ങൾ സ്വന്തം ഐശ്വര്യയാണ്. ഇനി നമുക്ക് ഓണത്തല്ലിനെ കുറിച്ച് അറിയാം. കയ്യാങ്കളി അല്ലെങ്കിൽ അവിട്ടത്തല്ല് എന്നറിയപ്പെടുന്ന ഓണത്തല്ല് കളരിപ്പയറ്റ് എന്ന ആയോധനകലയിൽ നിന്നാണ് ഇത് ഉത്ഭവിച്ചതെന്ന് കരുതപ്പെടുന്നു. ഇന്നത്തെ പാലക്കാട് ജില്ലയിലെ പല്ലസേന എന്ന ഗ്രാമത്തിൽ ഇത് പരിണമിച്ചതായി പറയപ്പെടുന്നു. ഐതിഹ്യമനുസരിച്ച് പല്ലസേന കുറൂർ നമ്പിടി തങ്ങളുടെ തലവനെ വഞ്ചനയിലൂടെ കൊന്നതിന് പല്ലസേന ഗ്രാമവാസികൾ കുതിരവട്ടത്ത് നായർ തലവനെതിരെ നടത്തിയ യുദ്ധത്തിന്റെ സ്മരണയ്ക്കായിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. രണ്ട് തലവന്മാരും കോഴിക്കോട് സാമൂതിരിയുടെ കീഴ്പ്പെട്ടവരായിരുന്നു. സാമൂതിരിയുടെ ഇടപെടലിനെ തുടർന്ന് യുദ്ധം ഒടുവിൽ അവസാനിച്ചു. കോലത്തിരിമാരുടെ സൈന്യത്തിന്റെ ഭാഗമായി തങ്ങൾ നയിച്ചതും പോരാടിയതുമായ നിരവധി യുദ്ധങ്ങളുടെ സ്മരണയ്ക്കായി ഈ ഒരു പ്രദേശത്തെ ആളുകൾ പിന്തുടരുന്ന ഒരു പാരമ്പര്യമാണ് ഈ ഒരു ഉത്സവം. കളിയിൽ 14 മീറ്റർ വ്യാസമുള്ള ഒരു വൃത്തത്തിനുള്ളിൽ രണ്ട് ടീമുകളായി തിരിച്ചാണ് കളിക്കുന്നത്. ഇത് ആട്ടക്കളം എന്നും അറിയപ്പെടുന്നു. ഓരോ എതിരാളിയും ആട്ടക്കളത്തിൽ പ്രവേശിച്ച് മറ്റേ ടീമിലെ ഒരാളെ വെല്ലുവിളിക്കുന്നു. പോരാടുമ്പോൾ വൃത്തത്തിന് പുറത്ത് കാലെടുത്ത് വെക്കുന്നത് നഷ്ടമായി കണക്കാക്കുന്നു. മുതിർന്നവരുടെ മാർഗനിർദ്ദേശത്തിലും മേൽനോട്ടത്തിലും പുരുഷന്മാർ ജോഡികളായി ഒത്തുചേരുകയും ശാരീരിക പോരാട്ടം, യുദ്ധവിളി, യുദ്ധസമാനമായ പെരുമാറ്റം എന്നിവ അവതരിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഈ ഒരു പ്രകടനത്തിന്റെ പ്രധാന ഘടകം. ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന പുരുഷന്മാർ ഇതൊരു വഴിപാടായി കാണുന്നു. കൂടാതെ ഓണത്തിലെ അവിട്ട നക്ഷത്രത്തിൽ വളരെയധികം ആദരിക്കപ്പെടുകയും പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു ഉത്സവമാണ്. ഇടതു കൈമുട്ട് ഒരു പരിചയായും വലതു കൈ ആയുധമായും പ്രവർത്തിക്കുന്നു. മത്സരാർത്ഥികളുടെ ആയോധന ആവേശം ഉണർത്തുന്നതിൽ കാണികൾക്കൊരു പ്രധാന പങ്കുണ്ട്. തൃശൂർ ജില്ലയിലെ കുന്നംകുളത്തും മലപ്പുറത്തും വടക്കൻ കേരളത്തിലെ മറ്റു ചില ഭാഗങ്ങളിലും ഈ ഒരു യുദ്ധം നിലവിലുണ്ട്. കളരിപ്പയറ്റിന്റെ പശ്ചാത്തലമുള്ള മുതിർന്നവരാണ് ഇത് കളിക്കുന്നത്. 10 മുതൽ 20 വരെ ആളുകൾ ഉൾപ്പെടുന്ന രണ്ട് ടീമുകളായി ഇവർ കളിക്കുന്നു. ഓരോ ടീമിൽ നിന്നും രണ്ടു പേർ മുന്നോട്ട് നടന്ന് ഒരാളെ കീഴടക്കുന്നതുവരെ ഈ ഒരു കളി തുടരുന്നു. ആധുനികയുടെ തിരക്കുകൾക്കിടയിൽ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന അല്ലെങ്കിൽ അകന്നു പോകുന്ന നമ്മുടെ തനിമയെയും ഗ്രാമീണ സ്മരണകളെയും ഒക്കെയാണ് ഈ ഓണക്കാലം നമുക്ക് വീണ്ടും വീണ്ടും സമ്മാനിക്കുന്നത്. വരും തലമുറയ്ക്കായി ഈ പാരമ്പര്യങ്ങൾ കൈമോശം വരാതെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. ഓണത്തിന്റെ നന്മയും സമൃദ്ധിയും നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സുകളിൽ നിറയട്ടെ എന്ന് ആശംസിക്കുന്നു.

അങ്ങനെ തിരുവോണം ഒക്കെ കഴിഞ്ഞ് അവിട്ടമായിട്ട് അവിട്ടക്കട്ട ചവിട്ടി പൊടിച്ച് നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇത് റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. അങ്ങനെ നല്ലൊരു ഓണസദ്യ ഒക്കെ കഴിച്ച് നമ്മളിങ്ങനെ തിരികെ എത്തിയിരിക്കുകയാണ് അല്ലേ. ഈ ഓണസദ്യയുടെ കാര്യം പറയപ്പോഴും ശരിക്കും നമ്മുടെ അല്ല ഈ ഓണസദ്യ എന്ന് പറയുന്നത്. ഓണസദ്യ നമ്മുടെയാണ്, പക്ഷേ ഓണസദ്യയിൽ എല്ലാ വിഭവങ്ങളും നമ്മുടെ അല്ല, കുറച്ച് മാത്രമേ ഉള്ളൂ നമ്മുടെ. അതായത് പണ്ട് കാലത്ത് സദ്യ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഓലൻ, കാളൻ, എലിശ്ശേരി, പുളിശ്ശേരി ഇവയാണ് പ്രധാനമായിട്ടും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മൾ കേരളക്കാർ. അപ്പം നമ്മുടെ പപ്പടം, സാമ്പാർ, രസം ഇവയൊക്കെ വേറെ സ്ഥലത്തു നിന്ന് വന്നതാണ്. അതെ, പപ്പടം വന്നത് ഹിന്ദിക്കാരായിരുന്നാണ് കേട്ടോ. സാമ്പാർ വന്നത് തമിഴ്നാട്ടിലെ തഞ്ചാവൂർ മറാഠ കൊട്ടാരത്തിൽ നിന്നും ഉത്ഭവിച്ചതാണ് ഈ സാമ്പാർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എനിക്ക് സദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നാണ് അവിയൽ. ഈ അവിയലും തമിഴ്നാട്ടിൽ നിന്ന് വന്നതാണ്. തിരുനെൽവേലി കന്യാകുമാരി പ്രദേശത്തെ പാചക രീതിയിൽ നിന്നും വളരെ അടുത്ത ബന്ധമുള്ളതാണിത്. ഇതിൽ നിന്നും പരിണമിച്ച് വന്നതാണെന്നാണ് പറയുന്നത്. അതുപോലെ രസം, രസവും തമിഴ്നാട്ടുകാരുടെയാണ്. പിന്നെ നമ്മൾ ഈ എരിക്കു വേണ്ടി ഉപയോഗിക്കുന്ന മുളകുണ്ടല്ലോ, പാണ്ടിമുളക്, പിരിയൻ മുളക് ഇവയൊക്കെ, ഇതൊന്നും നമ്മുടെ അല്ല, ഇതൊക്കെ പോർച്ചുഗീസുകാർ കൊണ്ടുവന്നതാണ്. നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്നത് കുരുമുളകും ഒക്കെയാണ്, പക്ഷെ പോർച്ചുഗീസാണ് നമുക്ക് ഈ മുളക് കൊണ്ടുവന്നത്. അതേപോലെ തന്നെ തക്കാളി, ഉരുളക്കിഴങ്ങ്, ഇതും നമ്മുടെ അല്ല, ഇതൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്. കായം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്നതാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ടുള്ളതെന്ന് പറഞ്ഞാല് കാളൻ, ഓലൻ, എലിശ്ശേരി, പുളിശ്ശേരി, ചോറ്, പിന്നെ നമ്മുടെ സ്വന്തം വാഴയില, ഈ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും സദ്യ അതിന്റെ തട്ടത്താണെന്നാണ് ഇരിക്കും. അപ്പോൾ നിന്ന് സദ്യ കഴിച്ചൊരു മയക്കത്തിൽ ഇങ്ങനെ ഇരിക്കുന്നവർക്കിടയിലൂടെ ഞാൻ വന്നിരിക്കുകയാണ് ഗാനമഞ്ചരിയുമായിട്ട്. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. ഇന്ന് ഗാനമഞ്ചരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ. അപ്പോൾ വിളിക്കുന്ന നമ്പർ ഇതാണ്, 9544 7001. അപ്പോൾ വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്ക് രണ്ടു മൂന്ന്

0: കഷ്ടായിപ്പോയല്ലേ അല്ലേ അപ്പൂപ്പരമ്മേ ഒരുമിച്ച് മരിച്ചത്. ഇതൊക്കെയാണല്ലേ കപ്പിൾ ഗോൾസ്.
1: എടാ അമ്മൂമ്മയാണ് മരിച്ചത്, അപ്പൂപ്പം പണ്ടെങ്ങാണ്ടോ മരിച്ചതാണ്, ഫോട്ടോ ഒരുമിച്ച് വെച്ചെന്നുള്ളൂ.
2: ചില സമയത്തുള്ള സംശയിക്കാണ്ട് പിടിക്കണാട്ടാ.
0: ജസൻ ചേട്ടാ നമ്മാതിരി പസങ്ങളെ പാത്താ പിടിക്കാതെ പാക്ക പാകത്താൻ പിടിക്കും.
1: ഏറ്റവും

0: പടങ്ങാണാൻ
1: പരിസരത്തുള്ള പെമ്പിള്ളേരിലൊക്കെ മനസ്സമാധാനം കൊടുത്തേക്കണേ.
0: അച്ഛേ ചിടപുറം രണ്ട് സ്റ്റെപ്പ് മാറിക്ക് എന്നിട്ടിടയിൽ ഓടി കൊച്ചിന്റെ പാവ തിരിച്ചു കൊടുത്തേ.
2: കൊച്ചിന്റെ പാവയൊന്നുമില്ല, കഷ്ടപ്പെട്ട് അള്ളിയെടുത്ത പാവയാണ്.
0: അവരെ തിയേറ്റർ പേര് തന്നെയാണ്
3: സ്റ്റാൻഡിൽ കയറാം.

0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
1: യെസ്, നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. പാട്ടുകളായി കേട്ട് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഹായ്, ഞാൻ ശ്യാമാണ്. എനിക്ക് ഇന്നത്തെ ഗാനമഞ്ജരിയിൽ ഒരു പാട്ട് വേണം. ബെത്ലഹേം കുടുംബ യൂണിറ്റി എന്ന പാട്ടിൽ എല്ലാവരും ഇപ്പോൾ കേട്ട് ഇഷ്ടപ്പെട്ട പഴയ ഒരു പാട്ടാണ് യവനകഥ എന്ന പാട്ട്. ഇതൊന്ന് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ആ പാട്ട് കേൾക്കാം. പക്ഷേ അതിനോടൊപ്പം മറ്റൊരു മെസ്സേജും ഉണ്ട്. പറനിറയെ പൊന്നളക്കും പൗർണമി രാവായി എന്ന പാട്ട് ചോദിച്ചുകൊണ്ട് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുകയാണ് കാരാളിമുക്കിൽ നിന്ന് നവ്യ. അപ്പോൾ നവ്യയ്ക്ക് വേണ്ടി ഈ പാട്ട് നമുക്ക് വെച്ച് കൊടുക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ട് നമുക്ക് കേൾക്കാം ഗാനമഞ്ജരിയിൽ. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. അതേപോലെ നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വിളിക്കാം, മെസ്സേജ് അയക്കാനായിട്ടുള്ള നമ്പർ ഇതാണ്: 9544 7004. ഇപ്പോൾ നമുക്ക് രണ്ട് പാട്ടും കേട്ട് തിരിച്ചു വരാം.

0: ഇപ്പോ ഏറ്റവും ജോളി കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
4: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
3: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
4: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
3: ടിഎൻസി അപ്ലൈ.
5: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
6: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
7: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ, ഓഗസ്റ്റ് 23

0: ആം തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
1: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
2: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
0: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
6: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം 8 റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: അങ്ങനെ നല്ല മനോഹരമായുള്ള പാട്ടുകളൊക്കെ കേട്ട് നമ്മൾ വീണ്ടും തിരികെ ഗാനമഞ്ചരിയിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ ഗാനമഞ്ചരിയിലേക്ക്. അപ്പോൾ വിളിക്കുന്ന നമ്പർ ഇതാണ്, 9444709912. നല്ലൊരു ദിവസമായിരുന്നു അല്ലെ ഇന്ന്? അപ്പോൾ ഇന്നലെ തിരുവോണം കഴിഞ്ഞു, ഇന്ന് അവിട്ടമാണ്. അപ്പോൾ അവിട്ടത്തിൽ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഞങ്ങളോട് പങ്കുവെക്കാം. ഫോൺ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ചോദിക്കാം. കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ പാടുകയും ചെയ്യാം കേട്ടോ. നല്ല നല്ല പാട്ടുകളൊക്കെ നമുക്ക് പാടാം, നമുക്ക് ഒരുമിച്ച് പാടാം, നമുക്ക് കേൾക്കാം പാട്ടുകൾ. അപ്പോൾ അതിനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കുന്ന നമ്പർ ഇതാണ്, 9444704912. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: നന്ദു.
0: നന്ദു, ഓക്കെ. നന്ദു എവിടുന്നാ വിളിക്കുന്നേ?
1: പുത്തൻതെരുവ്.
0: പുത്തൻതെരുവിൽ നന്ദു പഠിക്കുവാണോ?
1: അല്ല, വെക്കേഷൻ അല്ലേ.
0: അതല്ലേ, ഞാൻ പഠിച്ചോണ്ടിരിക്കുവാണോ നന്ദു ഇപ്പോൾ?
1: ആ,
0: എത്രയാ പഠിക്കുന്നേ?
1: 9.
0: എങ്ങനെ ഉണ്ടായിരുന്നു വെക്കേഷൻ ഒക്കെ?
1: കൊള്ളാം.
0: അപ്പോൾ ഇന്ന് നന്ദുന് ഏത് പാട്ടാ ഇന്ന് വേണ്ടേ?
1: ശ്രീരാഗമോ.
0: ശ്രീരാഗമോ, ആ പാട്ടല്ലേ. ഇത് ആർക്ക് വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നേ?
1: അമ്മയ്ക്ക്.
0: അമ്മയുടെ പേരെന്താ?
1: അജിത.
0: അജിത, അപ്പോൾ അജിത അമ്മയ്ക്ക് വേണ്ടി നമ്മൾ ഈ പാട്ട് ഡെഡിക്കേറ്റ്
1: ചെയ്തിരിക്കുകയാണ്
0: ആണോ?
1: ആണ്.
0: ആ, എന്താ പിന്നെ സംശയം?
1: ഇല്ല,
0: സംശയമില്ല. ഓക്കെ ഓക്കെ. ആ, അപ്പോൾ നമുക്ക് ഈ പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ, ഇത് നമുക്ക് അതിനോടൊപ്പം മറ്റൊരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്ന ലക്ഷ്മിയാണ് വവാക്കാവിൽ നിന്നും. ഹായ് ഗാനമഞ്ചരി, ഹായ് നിതിൻ, ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ട് ആഘോഷിച്ചെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിന്ന് വേണ്ട പാട്ട് ബാലേട്ട എന്ന ചിത്രത്തിലെ ബാലേട്ട ബാലേട്ട എന്ന പാട്ട് വെച്ച് തരുമ്പോൾ ചോദിച്ചിരിക്കുകയാണ് ലക്ഷ്മി. അപ്പോൾ നമുക്ക് ലക്ഷ്മിക്ക് വേണ്ടി ആ പാട്ടും ഇതിനോടൊപ്പം കേൾക്കാം. അപ്പോൾ ഈ രണ്ട് പാട്ടും കേട്ട് നമുക്ക് വേഗം തന്നെ തിരിച്ചു വരാം.

0: ഖുലാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാക്കപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
1: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നത്? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
2: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ച് ആൻഡ് ജെ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ?
1: രണ്ടില് എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
2: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
1: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
2: 10-18 വർഷങ്ങളായിട്ട് നമ്മള് ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
1: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കൊച്ചുങ്ങള് നടന്നത്.
2: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
1: നടത്താം.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: സമ്മാനങ്ങളെ മനസ്സിലും കേറി. കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
4: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: കീർത്തന ഹൈപ്പവർ വാഷിംഗ് സെന്റർ കൂടുതൽ മികവോടെ 10-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ബൈക്കുകളും സ്കൂട്ടറുകളും വെറും 100 രൂപയ്ക്ക് ഹൈപ്പവർ വാഷും സർവീസും. ബുള്ളറ്റിന് 150 രൂപ. സ്വിഫ്റ്റ് വരെയുള്ള എല്ലാ കാറുകൾക്കും വെറും 400 രൂപ. ഇന്നോവ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് വെറും 500 രൂപ. യാത്രക്കിടയിൽ വാഹനം പെട്ടെന്ന് വൃത്തിയാക്കണമെന്നുണ്ടോ? വെറും 150 രൂപയ്ക്ക് 5 മിനിറ്റിനുള്ളിൽ അത്യാധുനിക ഫോം വാഷ്, കൂടാതെ 200 രൂപയ്ക്ക് ബോഡി വാഷിൽ ലഭ്യമാണ്. കീർത്തന ഹൈപ്പവർ വാഷിംഗ് സെന്റർ, പതാരം.
6: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
7: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
8: മലയാളി കണക്ട് ആകുന്നു ലുലുവിനൊപ്പം.
9: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ട് ആയി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്റ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാ സെറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ടായി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.

0: അപ്പോൾ അങ്ങനെ ശ്രീരാഘമോ എന്ന പാട്ടായി കേട്ട് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഗാനമഞ്ചനിലേക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് വേഗം തന്നെ നിങ്ങൾ ഗാനമഞ്ചനിലേക്ക് വിളിച്ചോളൂ. വിളിക്കണം, നമ്പർ ഇതാണ്: 9544709091. ഇപ്പോൾ നമ്മൾ ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മലയാളികളും ഇങ്ങനെ ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തിരുവോണം കഴിഞ്ഞ ഇതാ അവിട്ടം എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സദ്യയെക്കുറിച്ച് പറഞ്ഞു, ഇനി നമുക്ക് പായസത്തെ കുറിച്ച് പറയാം. പല രീതിയിലുള്ള പായസം ഉണ്ട് അല്ലേ. അടപ്രഥമൻ പാലടപ്പായസം, പരിപ്പ് പായസം, പഴപ്രഥമൻ ഗോതമ്പ് പായസം, ക്യാരറ്റ് പായസം, സേമിയ പായസം, പാൽപ്പായസം, അങ്ങനെ പല രീതിയിൽ, പല വേരിയൻറ്റിൽ, പല കളറിൽ, പല ഫ്ലേവറിൽ, പല സ്മെല്ലിൽ. വൗ അല്ലേ. ഈ പായസം പല രീതിയിലുണ്ടെങ്കിലും ഇതൊക്കെ ഓവറായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ഒരു കിക്കാണ്. അയ്യോ, ആ കിക്ക്, ഒരു ഉറക്കം ഉറങ്ങിയെങ്കിലേ നമുക്ക് അത് മാറത്തുള്ളൂ. ഇന്ന് നിങ്ങൾ പക്ഷേ നിങ്ങൾ ഉറങ്ങരുത്. നമുക്ക് നല്ല പാട്ടുകൾ കേട്ടിട്ട് നമുക്ക് ആ ഉറക്കം അങ്ങോട്ട് മാറ്റാം. യെസ്, നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോവാം. ഹലോ,
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ഇതാരാണ് സംസാരിക്കുന്നത്? അല്ല, ഇത്
1: ഗാനമഞ്ചരിയാണ്.
0: ഇത് ഗാനമഞ്ചരിയാണ്.
1: എനിക്കൊരു പാട്ട് വേണമല്ലോ ഓണമായിട്ട്. ആപ്പി ഓണാശംസകൾ.
0: ഓണാശംസകൾ ഞാൻ തിരിച്ചു നേരുകയാണ്.
1: ആ, അതുപോലെ എന്റെ പേരക്കാരുണ്ട് തന്നെ, തെക്കുംപാളം, പിന്നെ നന്ദു ഉണ്ട്, അവർക്ക് വേണ്ട ഒരു പാട്ട്.
0: ഇത് ആരാ വിളിക്കുന്നത് പറഞ്ഞില്ലോ ഞങ്ങൾ. പക്ഷേ
1: പുതിയവനെ കിടക്കുവാത്ത രാജേഷ്. രാജേഷണ ചേട്ടാന്നോ എന്താ വിളിച്ചോ? എനിക്കിട്ട് ആരോ കമ്മത്തി വെച്ച് റൂട്ടുരുളി പോലെ ആകാശത്ത് ആവണി തിങ്കൽ.
0: ആ പാടാണ് വേണ്ടുന്നത് അല്ലേ?
1: ആ, അത് തന്നെ.
0: ഓക്കെ.
1: അടിപൊളിയായിട്ട്
0: പോയി. അവിടെ എങ്ങനെയൊക്കെയുണ്ട്? അവിടെ എങ്ങനെയുണ്ട് ഓണം?
1: ഇവിടെ രാവിലെ ചെറിയ മഴയൊക്കെ പെയ്ത് അതങ്ങ് പോയി.
0: ഇപ്പോൾ അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടല്ലേ?
1: ആ, ഇപ്പൊ അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട്. കുഴപ്പമൊന്നുമില്ല, എങ്ങനെയൊക്കെ പോകുന്ന. അടുത്ത ചതയാവശ്യം
0: ഇങ്ങനെ വരികയാണ്. വള്ളംകളി നമ്മൾ അടുത്ത് നടക്കാൻ പോവുകയാണ്.
1: കന്നേറ്റി വള്ളംകളി അടിപൊളി.
0: അടിപൊളിയായിട്ട് സന്തോഷത്തോടൊക്കെ ഇരിക്കുക. ഓക്കെ, നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ.
1: ശരി.
0: അങ്ങനെ കോൾ അങ്ങോട്ട് കട്ടായതിന് തൊട്ട് പുറകെ തന്നെ നമുക്ക് മറ്റൊരു മെസ്സേജ് ഉണ്ട്. ഹായ്, ഞാൻ അമൃതയാണ്. എനിക്ക് പൊടിമീശം മുളയ്ക്കണ കാലം എന്ന സോങ് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ്. പാവ എന്ന സിനിമയിലെ നല്ലൊരു പാട്ടാണ്. അപ്പോൾ നമുക്ക് ഈ പാട്ട്, ഈ രണ്ട് പാട്ടും നമുക്ക് ഒരുമിച്ച് കേൾക്കാം.

0: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537. ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367. 70% വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
1: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശയാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
0: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
1: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
2: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
3: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
4: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
4: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
6: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷം.
7: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
6: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
8: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: ാണ് ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയോടൊപ്പം കൂടെയുള്ള താരം ഇതിനാണ്. ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാൻ വേഗം തന്നെ ഗാനമഞ്ജരിയിലേക്ക് വിളിക്കൂ, മെസ്സേജ് അയച്ചോളൂ. അതിനുള്ള നമ്പർ ഇതാണ്, 9544700912. നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്? ആ സജിച്ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു ഓണം? തിരുവോണം എങ്ങനെ ഉണ്ടായിരുന്നു?
1: തിരുവോണമൊക്കെ വളരെ നല്ല ഭംഗിയായിട്ട് ആഘോഷിച്ചു.
0: ഇനി അവിട്ടം അതെങ്ങനെ ഉണ്ട്?
1: അവിട്ടമൊക്കെ വളരെ നന്നായി പോകുന്നു.
0: പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം പറയൂ. ഞങ്ങള് ഓണവിശേഷം അറിയാനില്ലേ ഞങ്ങൾ ഈ കേൾക്കുന്ന ഇരിക്കുന്ന.
1: നമ്മുടെ ഇവിടെ ക്ലബിന്റെ പരിപാടിയൊക്കെ നടന്നോണ്ടിരിക്കുകയാണ്.
0: ഇന്ന് എന്താണ് പരിപാടി രാത്രിയില്? ഓണത്തിന്
1: രാത്രി നാടൻപാട്ടാണ്.
0: ഓ ഓക്കെ ഓക്കെ, നാടൻപാട്ട് കേൾക്കാൻ പോകുന്നു ഇന്ന്?
1: പോകുന്നുണ്ട്.
0: അപ്പൊ ഇന്ന് ഏത് പാട്ടാ ചേട്ടന് നമ്മുടെ ഗാനമഞ്ജലി കേൾക്കാൻ താല്പര്യം?
1: നമുക്ക് ഇന്ന് ഓണപ്പാട്ട്, ഓണം ഇല്ലേ, അപ്പൊ തരംഗിണിയുടെ ഏതെങ്കിലും ഒരു ഓണപ്പാട്ട് വെച്ചാൽ മതി.
0: തരംഗിണിയുടെ ഓണപ്പാട്ട് ഓക്കെ വെച്ചേരാ. തരംഗിണിയുടെ ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ തരംഗിണിയുടെ? ഉത്രാട പൂനിലാവേ. അത് വേണോ അതോ വേറെ മതിയോ?
1: അത് വേറെ ഏതെങ്കിലും വെച്ചാൽ മതി, കാരണം ഉത്രാടം കഴിഞ്ഞല്ലോ.
0: അതന്നെ പറഞ്ഞോ.
1: നല്ല നമ്മുടെ പൂക്കളം കാണുന്ന പൂവും പൂമരം പോലെ പൂവിന്റെ പിന്നലെ നീ വന്നു എന്നുള്ള പാട്ടുണ്ട്.
0: ഓക്കെ ഓക്കെ, ആ പാട്ട് നമ്മൾ സെറ്റ് ആക്കിയിരിക്കും ഇവിടെ കേട്ടോ. ഓക്കെ ശരി കേട്ടോ.
1: ഓക്കെ,
0: ഇത് നമുക്ക് അതിനോടൊപ്പം മറ്റൊരു മെസ്സേജ് ഉണ്ട്. ഹായ്, ഞാൻ കണ്ണൂരിൽ നിന്നും സൈനോരയാണ്. ഗാനമഞ്ചരിയിൽ എനിക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ടുണ്ട്, ക്ലാസ്മേറ്റ്സ് എന്ന സിനിമയിലെ എന്റെ കൽപ്പിലെ എന്ന പാട്ട് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ് സൈനോര. അപ്പോൾ നമുക്ക് സൈനോരയ്ക്ക് വേണ്ടി ഈ പാട്ട് ഇതിനോടൊപ്പം കേൾക്കാം.

0: ഡീൽ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ് 20 കാറുകൾ 25 സ്കൂട്ടറുകൾ 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ് 50 ഇന്റർനാഷണൽ ട്രിപ്സ് മെഗാ ബമ്പർ സമ്മാനം BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്
1: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
2: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 50,000 രൂപയും 2 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
3: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
1: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
4: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
8: ലുലു ഹൈപ്പർമാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
9: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
8: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മോളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
9: TNC അപ്ലൈ.
10: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
11: രണ്ടും ഒരുമിച്ചായാലോ?
10: ഒരുമിച്ച് കിട്ടാനോ?
11: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
10: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
12: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
13: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
14: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3,000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1,000 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2,000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.

0: എന്റെ റേഡിയോ 81.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയിൽ കൂടെയുള്ളത് അർജുൻ നിതിനാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഗാനമഞ്ജരിയിലൂടെ കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കുന്ന നമ്പർ ഇതാണ്, 9544700092. വേഗം തന്നെ വിളിച്ചോളൂ. നമുക്ക് കുറെ നേരമായിട്ട് ഇങ്ങനെ ഒരു കോള് വരികയാണ്, നമുക്ക് ആ കോളിന്ന് കണക്ട് ചെയ്യാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം, ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: നമസ്കാരം, ഞാനാണ് അനിൽകുമാർ, കരുനാപ്പള്ളി ഒട്ടത്തിമുക്ക്.
0: ആ പറഞ്ഞോളൂ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം?
1: എന്തുണ്ട് വിശേഷം? ഓണം ഇത് മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കും.
0: അതെ, മൂന്നാം ഘട്ടത്തിലേക്കട്ട് ചുവടുത്ത് വെച്ചിരിക്കുകയാണ് ഓണം.
1: ഓണം
0: എന്തൊക്കെയുണ്ട്, എങ്ങനെ ഉണ്ടായിരുന്നു ഓണം?
1: ഓണം കുഴപ്പമില്ല, ഒരുവിധം ഇങ്ങനെ പോയി. ഇപ്പൊ മോളും മരുമോനും വന്ന് അങ്ങനെ ആഘോഷം ഇങ്ങനെ വന്നോണ്ടിരിക്കും. ഇപ്പൊ അവർക്ക് വേണ്ടി ഒരു പാട്ട് ഞാൻ ഇങ്ങനെ
0: ചോദിക്കാമെന്ന് വിചാരിച്ചു. ഏത് പാട്ടാ വേണ്ടേ, പറഞ്ഞോളൂ.
1: പിന്നെ മണ്ണിൻ മനമീണമാകുമെന്നും പറഞ്ഞ് നമ്മുടെ യേശുദാസിന്റെ ഒരു ഓണപ്പാട്ടുണ്ടല്ലോ, മണ്ണിൻ മനമീണമാകും.
0: പാട്ട് വെച്ചുതരാം കേട്ടോ.
1: മോനെ മോനും ഉണ്ട്, മരുമോനും ഉണ്ട്. മോന്റെ മരുമോനും ഉണ്ട്,
0: രണ്ടുപേരും
1: പേര് പറയാം. മോന്റെ പേര് സൂരജ്, സൂരജ് കുമാർ. മോളെ പേര് സിനിജ.
0: ഓക്കെ, അപ്പൊ രണ്ടുപേർക്കും വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് തരംഗിണി എന്ന ആൽബത്തിൽ അല്ലേ പാട്ട് കേൾക്കാം
1: കേട്ടോ.
0: ഓക്കെ ശരി
1: ശരി.
0: നമുക്ക് അതിനോടൊപ്പം മറ്റൊരു മെസ്സേജ് ഉണ്ട്. ഗുഡ് ഈവനിങ് എന്റെ റേഡിയോ, അവിട്ടം ദിനാശംസകൾ നേരുകയാണ് ആദ്യം തന്നെ എല്ലാവർക്കും. ഇന്ന് ഞങ്ങളുടെ അനിയൻ ബെൻസന്റെ ജന്മദിനമാണ്. പിരിയില്ല നാം എന്ന മൂവിയിലെ മുന്നാഴി മുത്തുമായി എന്ന ഗാനം വെച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. പ്ലീസ് ആശംസകൾ പറയണേ വൈപ്പിൽ നിന്നും. അൻസൻ, മോളി, റീന, റാണി, മിനി എന്നിവരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ബെൻസിന് വേണ്ടി എല്ലാവിധ ജന്മദിനാശംസകളും നേർന്നുകൊണ്ട് നമുക്ക് ആ പാട്ടിലേക്ക് പോകാം.

0: സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി. കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബി കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
1: അല്ലേ, താൻ എന്തുവാടോ കൊറേ നേരം കൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നേ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
2: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ എച്ചാൻജയ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോ എന്നാ.
1: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
2: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
1: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
2: 10-18 വർഷങ്ങളായിട്ട് നമ്മള് ചോയ്സ് നല്ല ഓണ നടത്തുന്നത്.
1: രണ്ട് ചോയ്സിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
2: എന്നാ പിന്നെ വർത്താനം ഒക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ചോയ്സിൽ പോയി ഓണക്കോൾ അങ്ങ്
1: നടത്താം.
0: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമ്പൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. 30 crore രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
3: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: ആയിട്ടില്ല, വെയിറ്റ്, കണക്ട് ആകുന്നു. മലയാളി കണക്ട് ആകുന്നു ലുലുവിനൊപ്പം.
5: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ട് ആയി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ.

0: ഇന്റർനെറ്റിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാ സിറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്റ്റിനൊപ്പം സ്മാർട്ടായി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
1: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.

0: 70% വരെ ഡിസ്കൗണ്ടുമായി രശ്മി ഹാപ്പി ഹോമിൽ ത്രില്ലോണം.
1: കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശയാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങൾ.
0: ഏതൊരു പ്രോഡക്റ്റിനും 5 വർഷം വരെ എക്സ്ട്രാ വാറണ്ടി, ഒപ്പം ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും.
1: ഈ ഓണം രശ്മി ഹാപ്പി ഹോമിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
2: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, മഹത്തായ 30ാം വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൗണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൗണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
3: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
4: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിളുമായിട്ടുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
5: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും. കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്.
6: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
7: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
8: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ,
9: രണ്ടും ഒരുമിച്ചായാലോ?
8: ഒരുമിച്ച് കിട്ടാനോ?
9: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
8: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
0: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളും.

വീണ്ടും ഇതാ നമ്മൾ ഗാനമഞ്ജരിയിലേക്ക് തന്നെ തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. അപ്പോൾ ഗാനമഞ്ജരിയിലേക്ക് വേഗം തന്നെ വിളിച്ചോളൂ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് ഈ ഓണനാളുകളിൽ. അപ്പോൾ വേഗമായിക്കോട്ടെ, നിങ്ങൾക്ക് ഓണപ്പാട്ടുകൾ ചോദിക്കാം, നിങ്ങൾക്ക് സിനിമാ പാട്ടുകൾ ചോദിക്കാം. അപ്പോൾ നിങ്ങളുടെ പാട്ടുകൾക്കായിട്ട് ഞാൻ ഇവിടെ കാത്തിരിക്കുകയാണ്, നിങ്ങളുടെ കോളുകൾക്കായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ചന്തുവാണ് കരുനാഗപ്പിൽ നിന്നും. എനിക്ക് കുട്ടനാടൻ കായലിലെ കൊച്ചുപെണ്ണ എന്ന പാട്ട് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ് കാഴ്ച എന്ന സിനിമയിലെ. അപ്പോൾ ഈ പാട്ട് നമുക്ക് കേൾക്കാം. പക്ഷെ അതിനോടൊപ്പം മറ്റൊരു മെസ്സേജും കൊണ്ട്, ഹായ് ഞാൻ നിമ്മിയാണ്, എനിക്ക് ജോക്കർ എന്ന സിനിമയിലെ എന്ത് ഭംഗി നിന്നെ കാണാൻ എന്ന പാട്ട് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ആ പാട്ട് കേൾക്കാം, നല്ലൊരു പാട്ടാണ്. അപ്പോൾ ഈ രണ്ട് പാട്ട് നമുക്ക് കേട്ട് തിരിച്ചു വരാം.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
3: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
2: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
3: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
2: ടിഎൻസി അപ്ലൈ.
4: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ? മൈജി ഫ്യൂച്ചറില് എന്താ ഇത്ര അത്യാവശ്യം? ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
5: എന്നാ ഞാനും വരുന്നളിയാ.
6: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
8: പാണ്ഡന്നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. പണ്ടിവൻ ഒരു കടി

അങ്ങനെ നമ്മൾ തിരികെ വന്നിരിക്കുകയാണ്. ഇത് റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചിലേക്ക് തന്നെ. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചുള്ളൂ. വിളിക്കണ നമ്പർ ഇതാണ്, 9544700092. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്ന ആദിത്യനാണ് എനിക്ക് കല്യാണരാമൻ എന്ന ചിത്രത്തിലെ തുമ്പി കല്യാണത്തിന് വന്നെത്തിയ തുമ്പികൾ എന്ന പാട്ട് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ്. അതിനോടൊപ്പം മറ്റൊരു മെസ്സേജും കൊണ്ട് ലക്ഷ്മിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. വാൽക്കണ്ണാടി എന്ന ചിത്രത്തിലെ മനോഹരമായിട്ടുള്ള ഒരു പാട്ട് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കാം.

അങ്ങനെ നമ്മൾ സമയത്തോട് മല്ലിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയോടൊപ്പം കൂടെ ഉള്ളത് അർജുൻ ഇതിനാണ്. നമുക്ക് ഇപ്പോൾ നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും നല്ല നല്ല പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. ഗാനമഞ്ജരിയിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700912. നമുക്കിപ്പോൾ ഒരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്ന അനുമോളാണ്. അനുമോൾക്ക് വേണ്ട പാട്ട് കൊക്കരക്കോ കോഴിക്കോട് നേരത്താണല്ലോ എന്ന പാട്ട്, മണിച്ചേട്ടന്റെ ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ പാട്ട് കേൾക്കാം. അപ്പോൾ ഈ പാട്ടോട് കൂടി നമ്മുടെ ഗാനമഞ്ജരി ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. തുടർന്നും നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കൂ ഇതിന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: നമ്മുടെ നാടിന്റെ പാരമ്പര്യവും തനിമയും വിളിച്ചോതുന്ന പരമ്പരാഗത കലാരൂപങ്ങളിലേക്ക് ഏവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നു. ദക്ഷിണേന്ത്യയിലെ, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളുടെ മണ്ണിൽ വേരൂന്നിയ ഒരു പ്രമുഖ നാടോടി കലാരൂപമാണ് കാക്കാരിശു നാടകം. ഈ കലാരൂപത്തിന്റെ ഇതിവൃത്തം അതീവ വിശിഷ്ടമാണ്. സാക്ഷാൽ പരമശിവനും പാർവതീദേവിയും കാക്കാലന്റെയും കാക്കാതിയുടെയും വേഷങ്ങൾ ധരിച്ച് ഭൂമിയിലേക്ക് അവതരിക്കുന്നതാണ് ഇതിന്റെ പ്രമേയം. കേവലം പൗരാണികത മാത്രമല്ല ഇതിന്റെ പ്രത്യേകത. പാട്ടും നൃത്തവും സംഭാഷണവും ഒരേപോലെ ഇഴചേർന്ന് അവതരിപ്പിക്കുന്ന ഈ നാടകത്തിന് അകമ്പടിയായി ഗഞ്ചറ, കൈമണി, മൃദംഗം തുടങ്ങിയ പരമ്പരാഗത വാദ്യോപകരണങ്ങളും മുഴങ്ങിക്കേൾക്കുന്നു. ഇനി നമ്മുടെ മുമ്പിൽ ഈ മനോഹരമായ കലാരൂപം അരങ്ങേറുകയാണ്.
1: തന്താനേ താനേ, തന്താനേ താനേ, തന്താനേ താനേ, തന്താനേ താനേ, കാക്കാലം വന്നേ, കാക്കാലൻ മലമേലിൽ നിന്ന് ഇറങ്ങി വന്നേ, നാട്ടിലെ വിശേഷം അറിയാൻ വന്നേ.
2: എടാ കാക്കാല, നിക്കടാ അവിടെ, എവിടുന്ന് വരുന്നു, ഏതാടാ നീ?
1: അടിയൻ സുന്ദരൻ കാക്കാലനാണ് നമ്പുരാനെ, മലമേലിൽ നിന്നും ഇറങ്ങി വന്നതാണ്.
2: ആണോ? മലമേലെ നിന്ന് ഇറങ്ങി പോരുമ്പോൾ വഴിയിൽ എന്തൊക്കെ കാഴ്ചകളാണ് നീ കണ്ടത്?
1: അപ്പടി വലിയ കാഴ്ചകളാണ് തമ്പുരാനെ. വരുന്ന വഴി ഒരു വലിയ കുളം കണ്ടു. ആ കുളത്തിൽ ഒരു വലിയ ആന മുങ്ങി പോകുന്നത് കണ്ടു.
2: എടാ കാക്കാല, നീ എന്നോട് കള്ളം പറയാതെ ചെറിയൊരു കുളത്തിൽ ആന മുങ്ങിപ്പോകുമോടാ?
1: അയ്യോ തമ്പുരാനെ, ഞാൻ പറഞ്ഞത് ആന മുങ്ങിപ്പോകുന്ന കഥയല്ല. കുളത്തിൽ വെള്ളം കുടിക്കാൻ കുനിഞ്ഞപ്പോൾ ആനയുടെ പ്രതിബിംബം വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന കഥയാണ് പറഞ്ഞത്.
2: കൊള്ളാമല്ലോടാ നിന്റെ ബുദ്ധി. ശരി, നീ ഇപ്പൊ എങ്ങോട്ടാണ് യാത്ര?
1: നാട്ടിലെ ജനങ്ങളുടെ വിശേഷങ്ങൾ അറിയാനും കാക്കാത്തികളെ കണ്ടുപിടിക്കാനും പിന്നെ തമ്പുരാന്റെ അയിന്ന് പടി.

0: മുള്ളുമലയും താണ്ടി
1: തമ്പുരാനെ നോക്കിക്കേ, എന്നെ കാക്കാലത്തി വരുന്നുണ്ടല്ലോ.
0: കക്കാലത്തി വന്നേ മച്ചാനെ തേടി, കക്കാലത്തി വന്നേ മച്ചാനെ തേടി, കക്കാലത്തി വന്നേ.
1: എടി കാക്കാലത്തി, നീ ഇത്രയും നേരം എവിടെയായിരുന്നു?
2: ഓ മച്ചാനെ, നിങ്ങൾ എന്റെ കാര്യം മറന്നുപോയോ? ഞാൻ അങ്ങാടി പോയി സാധനം മേടിച്ചുകൊണ്ട് വന്നപ്പോ നിങ്ങൾ വഴി കണ്ടവരോടെല്ലാം കാര്യം പറഞ്ഞ് നിക്കുവാണോ?
3: എടാ കാക്കാല, നിന്റെ ഭാര്യ കണ്ടവാട വഴക്കാണല്ലോടാ. അല്ലടി കാക്കാലത്തി, അങ്ങാടിയിൽ പോയിട്ട് എന്തൊക്കെ വിശേഷങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്?
2: നാട്ടിലെ വില നിലവാരം കണ്ടാൽ കണ്ണ് തള്ളിപ്പോകും തമ്പുരാനെ. ചന്തയെ പോയാൽ അരിക്ക് തീ പിടിച്ച വില, മുളകിന് പൊന്നുമില്ല. ഉപ്പു എണ്ണയും വാങ്ങാൻ ചെന്നാൽ അടിയന്റെ കുടില് പണയം വെക്കേണ്ട അവസ്ഥയായി പോയി തമ്പുരാനെ.
1: ഓഹോ, എന്നാ പിന്നെ നീ അവിടെയുള്ള വിശേഷം വല്ലതും ജ്യോതിഷം പോലെ പ്രവചിച്ച് പറഞ്ഞോടി.
2: പിന്നെ പറയാതെ അങ്ങാടിയിലെ കച്ചവടക്കാരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എത്ര വില കൂട്ടിയാലും ഞങ്ങളുടെ തമ്പുരാൻ പടി തന്നാൽ ഞങ്ങൾ ഇവിടുന്ന് സന്തോഷമായി സാധനങ്ങൾ വാങ്ങുമെന്ന്.
3: കൊള്ളാമല്ലോ നിന്റെ തന്ത്രം. രണ്ടുപേരും കൂടി എന്നെ കൊണ്ട് പടി ധരിച്ചിട്ട് അടങ്ങും അല്ലേ?
1: പിന്നെ അല്ലാതെ തമ്പുരാനെ, സന്തോഷത്തോടെ ഒരു പടി തന്നാൽ ഞങ്ങൾ രണ്ടുപേരും ഈ നാട്ടിൽ നിന്ന് മംഗളം നേർന്ന് അടുത്ത നാട്ടിലേക്ക് പോകാം.
0: തന്നെ താന തന തന്താനേ താന തന്നേ താന തന തന്താനേ താന പോയി വരുന്നേ കാക്കാലനും കാക്കാലത്തെയും പോയി വരുന്ന
4: കാക്കാലത്തെയും പോയി വരുന്നേ.

0: ആത്മവരുത്തുക ഭഗവാനെ, നാടിനു സമാധാനം നൽകേണി.
1: പരമശിവന്റെയും പാർവതീദേവിയുടെയും സങ്കല്പത്തിൽ തെക്കൻ കേരളത്തിന്റെ മണ്ണിൽ അലിഞ്ഞു ചേർന്ന ആ തനത് കലാരൂപം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഗഞ്ചരയുടെയും മൃദംഗത്തിന്റെയും താളത്തിനൊപ്പം ചിരിയും ചിന്തയും സാമൂഹിക വിമർശനങ്ങളും കോർത്തിണക്കി കാക്കാലനും കാക്കാത്തിയും തമ്പുരാനും ചേർന്ന് അവതരിപ്പിച്ച ഈ ശബ്ദ വിരുന്ന് ഏവരും ഹൃദയേശ്വരം സ്വീകരിച്ചെന്ന് കരുതുന്നു. നമ്മുടെ പരമ്പരാഗത നാടോടി കലകളെ നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ടതിന്റെയും അടുത്ത തലമുറയിലേക്ക് പകർന്നു നൽകേണ്ടതിന്റെയും ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്.
2: കാക്കാരശ്ശി നാടകം അവതരിപ്പിച്ചത് നിതിൻ, ആതിര, ഐശ്വര്യ, സഫീർ ഖാൻ.

0: സർക്കാരുമായി ഇതുവരെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കൈലാസ മാനസ സരോവർ യാത്രയ്ക്കായി എത്തിയ 21 തമിഴ്നാട് സ്വദേശികളെ നേപ്പാളിൽ നിന്ന് രക്ഷപ്പെടുത്തിയതായും അദ്ദേഹം അറിയിച്ചു. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ 53 മലയാളികൾ നേപ്പാളിൽ കുടുങ്ങിയതായി നോർക്ക സിഇഒ രാജേഷ് മാധവൻ. ഇവരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എല്ലാ മലയാളികളും നിലവിൽ സുരക്ഷിതരാണെന്നും എംബസിയിൽ നിന്നുൾപ്പെടെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിവരങ്ങൾക്കായി സംസ്ഥാന സർക്കാരിന്റെ 9447111844 എന്ന നമ്പറിലോ 9747132147 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. നോർക്ക റൂട്ട്സിന്റെ ടോൾ ഫ്രീ നമ്പർ 1800425 3939 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. 21-ാം നൂറ്റാണ്ടിനുതകുന്ന രീതിയിൽ രാജ്യത്ത് ആധുനിക കായിക ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഖേലോ ഇന്ത്യ ഡയലോഗിനെ ഓൺലൈനായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കായിക പ്രതിഭകൾക്ക് എല്ലാ ഘട്ടത്തിലും പിന്തുണ ലഭിക്കുന്ന സംവിധാനം രാജ്യത്തുടനീളം വികസിപ്പിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. 5 മുതൽ 15 വയസ്സ് വരെ പ്രായമുള്ള കായിക പ്രതിഭകളെ കണ്ടെത്തുന്നതിനായി വിപുലമായ പദ്ധതി നടപ്പാക്കുമെന്നും പ്രധാനമന്ത്രി ആവർത്തിച്ചു. തിരുവോണം കഴിഞ്ഞെങ്കിലും വിനോദസഞ്ചാര വകുപ്പിന്റെ ഓണം വാരാഘോഷ പരിപാടികൾ കൂടുതൽ ആവേശത്തോടെയും പകിട്ടോടെയും മുന്നേറുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: വിനോദസഞ്ചാര വാരാഘോഷങ്ങളോട് അനുബന്ധിച്ച് തിരുവനന്തപുരത്ത് 35 വേദികളിലാണ് കലാസാംസ്കാരിക പരിപാടികൾ പുരോഗമിക്കുന്നത്. നിശാഗന്ധിയിൽ 4 വേദികളിലായി കലാപരിപാടികൾ അരങ്ങേറും. കനകക്കുന്ന് ഗേറ്റിൽ 7 മണിവരെ ചെണ്ടമേളവും സെൻട്രൽ സ്റ്റേഡിയം, പൂജപ്പുരം മൈതാനം എന്നിവിടങ്ങളിൽ ഗാനമേളയും നടക്കും. ശാസ്ത്രീയ നൃത്തത്തിനും ശാസ്ത്രീയ സംഗീതത്തിനും വേദിയാകുന്നത് ഭാരത് ഭവനാണ്. വേളി ടൂറിസ്റ്റ് വില്ലേജ്, ആക്കുളം, കോവളം, വർക്കല തുടങ്ങി നിരവധി വേദികളിൽ ഇന്ന് വൈകിട്ട് 7 മണി മുതൽ കലാപരിപാടികൾ ഉണ്ടാകും.
0: ഓണം വാരാഘോഷത്തിന്റെ ഈ മാസം 30-ന് തിരുവനന്തപുരത്ത് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. പുലിക്കളി സംഘങ്ങൾക്കുള്ള തൃശൂർ കോർപ്പറേഷന്റെ ധനസഹായം 3,50,000 രൂപയായി വർദ്ധിപ്പിച്ചതായി മേയർ നിജി ജസ്റ്റിൻ. ഇത്തവണ 9 പുലിക്കളി സംഘങ്ങളാണ് മത്സരരംഗത്തുള്ളത്. പുലിക്കളിയുടെ ഭാഗമായിട്ടുള്ള പുലിച്ചമയ പ്രദർശനം ഇന്ന് രാത്രി 8 മണിവരെ പുലിമടകളിൽ നടക്കും. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 172-ാമത് ജയന്തി നാളെ ചതയദിനത്തിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കും. ശിവഗിരിയിൽ നടക്കുന്ന ജയന്തി സമ്മേളനം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ശ്രീകാര്യം ചേന്തി ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ പുഷ്പാർച്ചനയും സാംസ്കാരിക സമ്മേളനവും നടക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിന്റെ നവോത്ഥാന നായകൻ മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മവാർഷിക ദിനം നാളെ. ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തൊട്ടാകെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന, ജന്മദിന സന്ദേശ സമ്മേളനങ്ങൾ തുടങ്ങിയവയുണ്ടാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം കടൽ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ വൈകുന്നേരം 5:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രവിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. മലപ്പുറത്ത് ഓട്ടോറിക്ഷയ്ക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിൽ ഡ്രൈവറായ ഷൌക്കത്ത് ജീവനൊടുക്കിയ സംഭവം അങ്ങേയറ്റം ദൌർഭാഗ്യകരമാണെന്ന് മന്ത്രി സി പി ജോൺ. സമഗ്ര അന്വേഷണം നടത്താൻ ഗതാഗത വകുപ്പ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 2 ദിവസത്തിനകം പ്രാഥമിക റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഗതാഗത മന്ത്രി അറിയിച്ചു. ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ ആറന്മുളയിൽ പുരോഗമിക്കുന്നു. ഞായറാഴ്ച നടക്കുന്ന വള്ളംകളി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
3: ജലഘോഷയാത്രയ്ക്ക് ശേഷം പമ്പാനദിയിൽ വൈകിട്ട് 3 മുതൽ മത്സരവള്ളംകളി ആരംഭിക്കും. 51 പള്ളിയോടങ്ങൾ ജലോത്സവത്തിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനം പ്രമാണിച്ച് ആറന്മുള എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കുന്ന നീറ്റ് പരീക്ഷയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി ആറന്മുള പോലീസ് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആറന്മുള എഞ്ചിനീയറിംഗ് കോളേജിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 വരെ നടക്കുന്ന നീറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് രാവിലെ 7 മുതൽ കോളേജിൽ പ്രവേശിക്കണം. വിദ്യാർത്ഥികൾ കോളേജിൽ പ്രവേശിക്കുന്ന സമയത്ത് ഗതാഗത നിയന്ത്രണം ഉണ്ടാവില്ല.
0: ഓണം പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട നാളെ രാത്രി 10 മണിക്ക് അടയ്ക്കും. കന്നിമാസ പൂജകൾക്കായി അടുത്ത മാസം 16 വൈകിട്ട് 5 മണിക്ക് നട തുറക്കും. കോഴിക്കോട് താമരശ്ശേരി അമ്പായത്തോട് അറവ് മാലിന്യ സംസ്കരണ ഫാക്ടറി അടുത്ത മാർച്ചിനകം ജനവാസ കേന്ദ്രത്തിൽ നിന്ന് മാറ്റാൻ തീരുമാനമായി. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
4: കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ്കട്ട് കോഴിമാലിന്യ സംസ്കരണ ഫാക്ടറിക്കെതിരെ നാട്ടുകാർ സമരസമിതി രൂപീകരിച്ച് പ്രക്ഷോഭത്തിലായിരുന്നു. ജലമലിനീകരണവും വായുമലിനീകരണവും ഉണ്ടാക്കുന്നതായി ആരോപിച്ചായിരുന്നു സമരം. കമ്പനി അടച്ചുപൂടണമെന്ന മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉത്തരവിനെതിരെ കമ്പനി ഹൈക്കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങിയിരുന്നു. തുടർന്ന് എംഎൽഎമാരുടെ ആവശ്യപ്രകാരം വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ സാന്നിധ്യത്തിൽ കമ്പനി ഉടമകളുമായി നടത്തിയ ചർച്ചയുടെ തുടർച്ചയായിട്ടാണ് സമരസമിതിയും കമ്പനി പ്രതിനിധികളും ധാരണയിലെത്തിയത്.
0: ഇന്ത്യ ശ്രീലങ്ക പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. പരമ്പരയിലെ രണ്ടാം മത്സരം സമനിലയിൽ അവസാനിച്ചു. ആദ്യ ജയം ഇന്ത്യയ്ക്കായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ ശ്രീലങ്കയെ 290 റൺസിന് പുറത്താക്കിയ ഇന്ത്യ ഫോളോ ഓൺ പ്രഖ്യാപിക്കുകയായിരുന്നു. എന്നാൽ രണ്ടാം ഇന്നിംഗ്സിൽ സൊനാൽ ദിനുഷയുടെ മികച്ച പ്രകടനത്തിൽ ശ്രദ്ധേയമായ പ്രതിരോധം കാഴ്ചവച്ച ശ്രീലങ്ക 216 റൺസിന്റെ ലീഡ് നേടി 429 റൺസ് എന്ന സ്കോറിലെത്തിയതോടെ മത്സരം അവസാനിപ്പിക്കാൻ ഇരു ക്യാപ്റ്റന്മാരും സമ്മതിക്കുകയായിരുന്നു. നേപ്പാളിലെ മിന്നൽ പ്രളയ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 270. നേപ്പാളിൽ കുടുങ്ങിയ മലയാളികൾ സുരക്ഷിതരാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും നോർക്ക സിഇഒ രാജേഷ് മാധവൻ. മികച്ച ജനപങ്കാളിത്തത്തോടെ സംസ്ഥാനത്ത് ഓണം വാരാഘോഷ പരിപാടികൾ പുരോഗമിക്കുന്നു. ഞായറാഴ്ച നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 172 ജയന്തി നാളെ. ശിവഗിരിയിൽ ജയന്തി സമ്മേളനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ശ്രീലങ്കയ്ക്കെതിരായ പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്
0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ August 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
7: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ
8: ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
9: രണ്ടും ഒരുമിച്ചായാലോ?
8: ഒരുമിച്ചിട്ടാനോ?
9: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
8: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
10: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. August 16 മുതൽ 31 വരെ, August 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ഡയമണ്ട്സിൽ.
11: August 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മംമ്താ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. August 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
12: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
10: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
13: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻ എച്ച്, കരുനാഗപ്പള്ളി.

0: ഉദാഹരണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: അല്ലേ, താനെന്ത് കേടോ കുറെ നേരം കൊണ്ട് താടിച്ച് കയ്യും കൊടുത്തിരിക്കുന്നെ? തന്റെ വല്ലതും കളഞ്ഞു പോയോ?
3: ഞാൻ ആലോചിച്ചതേ, ഇത്തവണ ഓണത്തിന് സാധനം വാങ്ങാൻ HNJ മാളിലെ ചോയ്സിൽ പോണോ അതോ നമ്മുടെ പഴയ ചോയ്സിൽ പോണോന്നാ.
2: രണ്ടിൽ എവിടെ പോയാലും ഓണത്തിന് വേണ്ട പല ഐറ്റങ്ങളും നേരെവാദി കാശിന് ആ ചോയ്സിൽ കൊടുക്കണം.
3: ആ അത് പിന്നെ വെറും പരസ്യം പറച്ചിൽ മാത്രമല്ല, കടയെ ചെല്ലുമ്പോ പറഞ്ഞ ഓഫറിനേക്കാൾ കൂടുതൽ കാണുമെന്ന് എല്ലാവർക്കും അറിയാം.
2: സകല കമ്പനിയുടെയും സാധനം അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ടേ പല കടകളിൽ കയറി നിരങ്ങണ്ടല്ലോ.
3: 10-18 വർഷങ്ങളായിട്ട് നമ്മൾ ചോയ്സ് നല്ല ഓണക്കോള് നടത്തുന്നത്.
2: രണ്ട് ജോയിസിലും പാർക്കിങ്ങിന്റെയും സർവീസിന്റെയും കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ തവണ എന്നപ്പോ എന്നെ കൈവെള്ളയിൽ വെച്ചോണ്ട് ആ കുച്ചുങ്ങള് നടന്നത്.
3: എന്നാ പിന്നെ വർത്താനമൊക്കെ പിന്നെ പറയാൻ പറ്റിയ, നമുക്ക് ഇപ്പൊ തന്നെ ജോയിസിൽ പോയി ഓണക്കോൾ അങ്ങ് നടത്താം.
2: എടി മിടുക്കി.
4: മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് നേർപകുതി വിലയുമായി ചോയ്സിൽ ഗംഭീര ഓണം ഓഫർ സെയിൽ. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുംപൂട് ആൻഡ് അടൂർ. ഏവർക്കും ചോയ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: കയർഫെഡ് ഓണം മെഗാ വിപണന മേള. കയറുൽപ്പന്നങ്ങൾ വാങ്ങാം. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232.
6: കണക്ട് ആയോ?
7: ഏയ് ആയിട്ടില്ല, വെയിറ്റ്. കണക്ട് ആകുന്നു, മലയാളി കണക്ട് ആകുന്നു ലുലുവിനൊപ്പം.
8: അതെ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ടെക്നോളജിയുടെയും ലോകത്തേക്ക് മലയാളി ഇനി സ്മാർട്ട് ആയി കണക്ട് ആകുന്നു. ലോകോത്തര ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളും അത്യാധുനിക ഹോം അപ്ലയൻസുകളും ഏറ്റവും മികച്ച വിലയിലും മികച്ച സേവനത്തിലും സ്വന്തമാക്കൂ ലുലു കണക്ടിൽ നിന്നും. ഈ ഷോപ്പിംഗ് അവിസ്മരണീയമാക്കാൻ നിങ്ങളെ കാത്തിരിക്കുന്നു 20 കിയാസെറോസ് കാറുകളും സ്വർണ്ണ നാണയങ്ങളും അടക്കം വമ്പൻ സമ്മാനങ്ങൾ. അപ്പോ ഈ ഓണം ലുലു കണക്ടിനൊപ്പം സ്മാർട്ട് ആയി ആഘോഷിക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
9: കേട്ടിട്ട് തന്നെ ത്രില്ലാവുന്നു.
10: ത്രില്ല് അടുപ്പിക്കുന്ന ഓണം ഓഫറുകളുമായി രശ്മി ഹാപ്പി ഹോം.
9: ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിലും 70% വരെ ഡിസ്കൗണ്ട്.
10: ഒപ്പം കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി 10 കോടി രൂപയുടെ മെഗാ സമ്മാനങ്ങളും.
9: രശ്മി ഹാപ്പി ഹോം, ഹരിപ്പാട്, കറ്റാനം, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
11: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
12: രണ്ടും ഒരുമിച്ചായാലോ?
11: ഒരുമിച്ച് കിട്ടാനോ?
12: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
11: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
0: 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.

ഓണക്കാലത്തിന്റെ അമണം, പൂക്കളത്തിന്റെ നിറം, ഓണസദ്യയുടെ രുചി, പുതുവസ്ത്രത്തിന്റെ സന്തോഷം, ബന്ധുക്കളുടെയും കൂട്ടുകാരുടെയും ഒത്തുചേരൽ, ഇതൊക്കെയും ചേർന്നാൽ പിന്നെ മലയാളിയുടെ മനസ്സിൽ വിരിയുന്നത് ഒരേ ഒരു വാക്കാണ് അല്ലെ? ഓണം. ആ ഓണക്കാലത്തിന്റെ നിറവും മണവും സംഗീതവും ഓർമ്മകളും എല്ലാം ചേർത്ത് നമ്മുടെ എൻ്റെ റേഡിയോ 91.2 ഒരു പൊന്നോണ യാത്രയ്ക്ക് പോയാലോ നമുക്ക്? അതെ, നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഓണക്കാലത്തെ പ്രിയപ്പെട്ട പാട്ടുകൾക്കൊപ്പം ഓണക്കാല വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ആ പഴയ ഓർമ്മകളിലേക്ക് ഒന്നിച്ചൊന്ന് തിരിച്ചു നടന്നാലോ? ഓണത്തിൻ്റെ രുചിയും നാട്ടിൻപുറത്തിൻ്റെ നന്മയും ഒക്കെ നമുക്ക് പങ്കുവെക്കാം. നിങ്ങൾ എവിടെയാണെങ്കിലും, അത് വീട്ടിലായാലും യാത്രയിലായാലും ഓഫീസിലായാലും കൂട്ടുകാർക്കൊപ്പമാണെങ്കിലും എവിടെയാണെങ്കിലും ഈ ഒരു ഓണക്കാലത്ത് നിങ്ങളുടെ കൂടെ ആഘോഷിക്കാൻ എൻ്റെ റേഡിയോ 91.2 പൊന്നോണ താളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ഗോപികയാണ് നിങ്ങൾക്കൊപ്പമുള്ളത്. പൂക്കൾ വിരിയുന്ന വഴികളിലൂടെ, ഓർമ്മകൾ ഉണരുന്ന നിമിഷങ്ങളിലൂടെ നമ്മൾ മലയാളികളുടെ മനസ്സ് വീണ്ടും ഇതാ ഒരു പൊന്നോണത്തിലേക്ക് എത്തി നിൽക്കുന്നു. പൂക്കളത്തിന്റെ നിറവും ഓണക്കാലത്തിന്റെ ആ സന്തോഷവും നമ്മുടെ പ്രിയപ്പെട്ട പാട്ടുകളും ഈണവും ഒക്കെ ചേർന്നൊരു യാത്രയാണിനി. ഓണക്കാലത്തിന്റെ നിഷ്കളങ്കതയും സൗന്ദര്യവും പ്രണയത്തിന്റെ മൃദുസ്പർശവും ഗ്രാമീണ മലയാളത്തിന്റെ ഗന്ധവും ഒരുമിച്ച് പകരുന്ന ഒരു ഗാനം. ചിങ്ങനിലാവിന്റെ ശോഭയും ഓണക്കാലത്തിന്റെ നനുത്ത ഓർമ്മകളും മലയാളിയുടെ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്ന ഒരു കാലത്തിന്റെ സംഗീത ഭംഗിയുമുള്ള ഒരു ഗാനം. വാക്കുകൾക്ക് കവിതയുടെ മാധുര്യം നൽകിയ മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഗാനരചയിതാവ് ഗിരീഷ് പുത്തഞ്ചേരി. അദ്ദേഹത്തിന്റെ വരികൾക്ക് ഈണമിട്ടത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട പാട്ടുകാരൻ MG ശ്രീകുമാർ. മധുരമായ ശബ്ദത്തിലൂടെ ആ ഗാനത്തിന് ജീവൻ പകർന്നത് പ്രിയ ഗായിക രാ

ചിലരുടെ ഓർമ്മകൾക്ക് ഒരു പ്രത്യേക മണമുണ്ട്. ഓണത്തിന്റെ ഓർമ്മകൾക്ക് ആ മണം കുറച്ചുകൂടി പ്രത്യേകതയാണ് അല്ലേ? പൂക്കളമിടാൻ പൂക്കൾ തേടി നടന്ന ഒരു ബാല്യം എത്ര മനോഹരമായിരുന്നു. ഓണത്തുമ്പിയെ പിടിക്കാൻ പിന്നാലെ ഓടിയ ദിവസങ്ങൾ, ഓണപ്പുടവയ്ക്കായി ഒരു പുത്തൻ ഉടുപ്പിനായി നമ്മൾ കാത്തിരുന്ന നിമിഷങ്ങൾ, വീട്ടുമുറ്റത്ത് ബന്ധുക്കളെല്ലാവരും ഒത്തുകൂടിയ സന്ധ്യകൾ, അങ്ങനെ ആ ഓർമ്മകൾ ഇന്നും മനസ്സിൽ വരുമ്പോൾ നമ്മൾ അറിയാതെ ഒന്ന് ചിരിക്കുമല്ലേ ഒരു ചെറു നോവോടെ. എൻ്റെ റേഡിയോ 91.2 പൊന്നോണ താളമാണ് ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. നമ്മളിങ്ങനെ ഓണം ആഘോഷിക്കുന്നു. ഈ ആഘോഷവേളയിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ഓണ ഓർമ്മ ഏതാണ്? അത് ചിലപ്പോൾ ഒരു ചെറിയ സംഭവമായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷങ്ങൾ അത്തരം ചെറിയ നിമിഷങ്ങളുമായിരിക്കാം. ഏതായാലും അതൊന്ന് ഓർത്തു വെക്കൂ കേട്ടോ. ഒപ്പം നമുക്ക് ഓർമ്മകളിലൂടെ കടന്നൊരു പാട്ടിലേക്കും പോകാം. ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ഒരു പാട്ട് മാത്രമല്ല നമ്മൾ കേൾക്കുന്നത്, ഒരു കാലഘട്ടത്തെ കൂടിയാണ്, ഒരു പഴയ ഓർമ്മയാണ് മനസ്സിലേക്ക് തിരികെ എത്തുന്നത്. ഒരു പക്ഷേ മറന്നുപോയ ഒരു മുഖം പോലും ആ ഒരു ഈണത്തിനൊപ്പം മനസ്സിൽ തെളിഞ്ഞേക്കാം. 1983 പുറത്തിറങ്ങിയ എൻ ഹൃദയ പൂത്താലം അങ്ങനെ ഒരു മനോഹരമായ പാട്ടാണ്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് സംഗീതം പകർന്നത് മലയാള സംഗീതത്തിന്റെ നിത്യവസന്തമായ രവീന്ദ്രൻ മാഷാണ്. പിന്നെ ആ വരികൾക്ക് ശബ്ദത്തിന്റെ ഭംഗി നൽകിയത് KJ യേശുദാസും ജാനകീദേവിയും. ഇതെല്ലാം ചേർന്നപ്പോൾ പിറന്നത് കാലം എത്ര കഴിഞ്ഞാലും മധുരം കുറയാത്ത ഒരു

നമുക്ക് ഓണത്തിന്റെ കൊതിയൂറുന്ന ആ രുചിയുള്ള ഭാഗത്തേക്ക് പോയാലോ? അതെ, ഓണസദ്യ. ചോറും പരിപ്പും സാമ്പാറും അവിയലും ഓലനും തോരനും കാളനും പച്ചടിയും കിച്ചടിയും പിന്നെ അവസാനം പായസവും ഒക്കെ കൂട്ടി ഒരു ഊണുണ്ടല്ലോ, ഒരു സദ്യ. ആഹാ, ഓണസദ്യയുടെ കാര്യത്തിൽ മലയാളികൾക്ക് ഒരു വിട്ടുവീഴ്ചയില്ലല്ലേ. ഇലയിൽ വിളമ്പിയാൽ മാത്രം പോരാ, എല്ലാം കഴിച്ചിട്ട് ഇനി ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് പായസം വന്നാൽ വീണ്ടും ഇല നീട്ടുന്നവരാണ് നമ്മളെല്ലാവരും. ഓണത്തിന് ആ രുചിയുണ്ടല്ലോ, നാവിൽ മാത്രമല്ല അത് നമ്മുടെ മനസ്സിലും എക്കാലത്തും നമ്മുടെ ഓർമ്മകളിലും ഉണ്ടാകും. എൻ്റെ റേഡിയോ 91.2 പൊന്നോണത്താളത്തിൽ അടുത്ത പാട്ടിലേക്ക് നമുക്ക് പോകാം. ചില ഗാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നിറയുന്ന ഒരു ശാന്തതയുണ്ട്. വാക്കുകൾ പതുക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരും പോലെ, ഈണമൊരു പ്രാർത്ഥന പോലെ നമ്മളെ തഴുകുന്നത് പോലെ, അത്തരത്തിൽ കേൾക്കുന്ന ഓരോ തവണയും പുതുമയുള്ള ഒരനുഭൂതി സമ്മാനിക്കുന്ന ഒരു ഗാനമുണ്ട് ശ്രീരാഗാർദ്രം. മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവിയും ഗാനരചയിതാവുമായ ചൊവ്വലൂർ കൃഷ്ണൻകുട്ടിയുടെ മനോഹരമായ വരികൾക്ക് സംഗീതം പകർന്നത് സംഗീതജ്ഞരായ ജയവിജയനാണ്. ആ വരികളിലെ ഭാവവും ഈണത്തിന്റെ ഭക്തിസാന്ദ്രതയും തന്റെ സ്വരമാധുര്യത്തിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ ഹൃദയത്തിലേക്ക് എത്തിച്ചത് പ്രിയപ്പെട്ട ഗായകൻ ജി വേണുഗോപാൽ. നമ്മുടെ മനസ്സിലെ തിരക്കുകളെ അല്പനേരത്തേക്ക് മാറ്റിവെച്ച് ഒരു നിശബ്ദതയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നു

0: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
1: 45 ദിവസം
0: മൈജിന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
2: മൈജിയോണം മാസോണം സീസൺ 4 വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
7: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
8: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
7: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
8: TNC അപ്ലൈ.
9: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
10: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
11: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
9: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.

കഥകളിലാണല്ലോ ഓണം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് എന്താണ്? പൂക്കളമാണോ, ഓണസദ്യയാണോ, പുതിയ ഉടുപ്പാണോ, അതോ പണ്ടത്തെ ആ ഓണക്കാലമാണോ? ഒരു കാലത്ത് ഓണം വന്നിരുന്നത് കലണ്ടറിലൂടെ ഒന്നും അല്ലായിരുന്നു. വീടിന്റെ മുറ്റത്ത് പൂക്കൾ വിരിയുമ്പോൾ, തൊടിയിൽ പൂക്കൾ തേടി കുട്ടികൾ ഓടുമ്പോൾ, അടുക്കളയിൽ നിന്ന് ആ സദ്യയുടെ മണം അങ്ങനെ വരുമ്പോൾ, അപ്പോഴാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കിയിരുന്നത് ഓണമെത്തി, നാടെങ്ങും ഓണത്തിന്റെ ആരവം മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഓണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം എത്തുന്ന ഒരു മുഖമുണ്ട്, നമ്മുടെ മാവേലിയുടെ മുഖം. മാവേലി നാട് വാണിടും കാലം എന്ന് പാടുമ്പോൾ നമ്മൾ ഓർക്കുന്നത് ഒരു രാജാവിനെ മാത്രമല്ല, സമത്വത്തിന്റെ, സ്നേഹത്തിന്റെ, സന്തോഷത്തിന്റെ, ഒരുമയുടെ ഒരു സങ്കല്പ ലോകത്തെയാണ്. അവിടെ എല്ലാവരും ഒരുപോലെയാണ്, ആരും വലിയവനല്ല, ആരും ചെറിയവനുമല്ല. അതുകൊണ്ട് തന്നെയാവാം നമ്മുടെ മാവേലി ഇന്ന് നമ്മൾ മലയാളികളുടെ മനസ്സിൽ അങ്ങനെ ജീവിക്കുന്നത്. എൻ്റെ റേഡിയോ 91.2 പൊന്നോണ താളത്തിൽ ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. നമ്മുടെ കാതുകളിൽ ആദ്യം നിറയുന്നത് ഓണപ്പാട്ടുകളുടെ മധുരമായ ഈണങ്ങളാണ്. ഓണത്തിന്റെ ആഹ്ലാദവും മലയാളിയുടെ ആഘോഷ മനസ്സും നിറച്ചുകൊണ്ട് നമ്മളിലേക്ക് എത്തുന്ന മനോഹരമായ ഒരു ഗാനമാണ് വന്നല്ലോ പൊന്നോണം. ഈ മനോഹരമായ വരികൾ ഒരുക്കിയത് ചിറ്റൂർ ഗോപിയാണ്. ആ വരികൾക്ക് ഈണം പകർന്നത് കണ്ണൻ. മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഗായകൻ എം ജി ശ്രീകുമാറിന്റെ ശബ്ദത്തിൽ ആ ഗാനം കൂടുതൽ ഉത്സവമാകുന്നു. ഓണം എന്നത് വെറും ഒരാഘോഷമല്ല, പൂക്കളത്തിന്റെയും പൂവിളിയുടെയും ഓണക്കോടിയുടെയും ഓണസദ്യയുടെയും പഴയ സൗഹൃദങ്ങളുടെയും കുടുംബ സംഗമങ്ങളുടെയും കാലമാണ്. ആ ആഘോഷത്തിന്റെ നിറവും താളവും മനസ്സിൽ നിറച്ചുകൊണ്ട് നമുക്ക് കേൾക്കാം ഈ ഗാനം.

പറഞ്ഞല്ലോ, ഓണം എപ്പോഴും ഓർമ്മകളിലാണ് അല്ലെ. ഓണം എന്ന് പറയുമ്പോൾ ഇന്ന് നഗരത്തിലെ ആ വലിയ ആഘോഷങ്ങൾ മാത്രമല്ല, എന്നും എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത്, നമ്മുടെ മനസ്സിൽ തെളിയുന്നത് ആ ചെറിയ നാട്ടുവഴി തന്നെയായിരിക്കാം അല്ലെ. രാവിലെ മഞ്ഞുതുള്ളികൾ വീണ വഴികൾ, വീടുകളുടെ മുറ്റത്ത് വിരിഞ്ഞ പൂക്കളങ്ങൾ, കയ്യിൽ പൂക്കൊട്ടകളുമായി ഓടുന്ന കുട്ടികൾ, അകലെ നിന്ന് കേൾക്കുന്ന ഓണപ്പാട്ടുകൾ. പഴയകാലത്ത് ഓണം ആഘോഷിക്കാൻ ഇന്നത്തെ പോലെ വലിയ വേദികളൊന്നും തന്നെ വേണ്ടായിരുന്നു. വീടിന്റെ മുറ്റം തന്നെ വേദിയായിരുന്നു, അയൽ വീടുകൾ തന്നെ കൂട്ടുകാരായിരുന്നു, നാടൊന്നാകെ തന്നെ ഒരു കുടുംബമായിരുന്നു. ഇന്നത്തെ തിരക്കുകൾക്കിടയിൽ ആ നാട്ടിൻപുറത്തെ ഓണം കുറച്ചൊക്കെ മാറിപ്പോയിട്ടുണ്ടാകാം അല്ലേ. പക്ഷേ ആ ഓർമ്മകൾ അവയ്ക്കിന്നും അതേ നിറമാണ്. നമ്മുടെ ഓണം മാറിയാലും നമ്മുടെ മനസ്സിലെ ഓണം ഒരിക്കലും മാറില്ല. എൻഡറേഡിയോ 91.2-ൽ പൊന്നോണത്താളമാണ് ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഗാനരചയിതാവ് ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ മനോഹരമായ വരികൾക്ക് ഈണം പകർന്നത് സംഗീതത്തിന്റെ ഭാവസമ്പന്നനായ MG രാധാകൃഷ്ണൻ. ആ വരികളിലെ കാവ്യഭംഗിയും ഈണത്തിലെ ആർദ്രതയും തന്റെ ശബ്ദത്തിലൂടെ കൂടുതൽ മനോഹരമാക്കിയത് മലയാളത്തിന്റെ പ്രിയ ഗായകൻ MG ശ്രീകുമാർ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഒരു പ്രത്യേക മാധുര്യമുണ്ട്. വളരെ ലളിതമായ വാക്കുകൾക്കുള്ളിൽ പോലും വലിയൊരു ലോകം ഒളിപ്പിച്ചു വെക്കുന്ന മികവ്. അതിലേക്ക് MG രാധാകൃഷ്ണന്റെ സംഗീതം കൂടി ചേരുമ്പോൾ പാട്ട് പതുക്കെ ഒരു ഓർമ്മ കൂടിയായി മാറുന്നു. പിന്നെ MG ശ്രീകുമാറിന്റെ ശബ്ദം, ഈ ചിങ്ങനിലാവിന്റെ വെളിച്ചം പോലെ മനസ്സിൽ പടരുന്ന ഒരു സംഗീതാനുഭവം.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
1: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
4: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
5: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
7: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
8: 20 കിയാ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
7: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
8: TNC അപ്ലൈ.
9: എന്താ ചേട്ടാ ഒരു വിഷമം?
10: ഈ ഓണത്തിന് TV ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
9: അതിനെന്താ, മൈജിന് ഈസി ആയി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് EMI ഉണ്ട്. ഒപ്പം 100 പേർക്ക് 1 ലക്ഷം വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
11: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
12: കാലം മാറി, ഓണത്തിന്റെ ആഘോഷ രീതികളും മാറി. പൂക്കളത്തിന് പകരം ചിലപ്പോൾ റെഡിമെയ്ഡ് പൂക്കളാണ്. കുടുംബസംഗമങ്ങൾക്ക് പകരം വീഡിയോ കോളുകൾ. നാട്ടിലെ ഓണാഘോഷങ്ങൾക്ക് പകരം സോഷ്യൽ മീഡിയയിലെ ഓണാശംസകൾ അല്ലെ. എങ്കിലും ഓണം നമ്മളെ ഒന്നിപ്പിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ആഘോഷം. എൻ്റെ റേഡിയോ 91.2 ഇത് പൊന്നോണ താളമാണ്. ഒരുമിച്ചിരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പോലും നമുക്കൊരുമിച്ച് ഓർക്കാം അല്ലേ. ദൂരെയാണെങ്കിലും സ്നേഹത്തോടെ നമുക്ക് വിളിക്കാം. ഈ ഓണത്തിന് ഒരാളെയെങ്കിലും സന്തോഷിപ്പിക്കാം. കാരണം നമ്മൾ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് പകരുന്ന ആ സന്തോഷമാണ് യഥാർത്ഥ ഓണസമ്മാനം. ദൂരെയുള്ള ഒരാളെയെങ്കിലും നമുക്ക് ഓർക്കാം. വർഷങ്ങളായി കാണാത്ത ഒരു സുഹൃത്തിനെ വിളിക്കാം. ഒറ്റയ്ക്ക് കഴിയുന്ന ഒരാളുടെ വീട്ടിലേക്ക് ഒരു ഓണസദ്യയുടെ പങ്കെത്തിക്കാം. നമ്മുടെ സന്തോഷത്തിൽ മറ്റൊരാളെയും ചേർത്ത് നിർത്താം. കാരണം ഓണം ആഘോഷിക്കേണ്ടത് ഒരു വീടിനുള്ളിൽ മാത്രമല്ല, മനസ്സുകൾക്കുള്ളിൽ കൂടിയാണ്. ഈ ഓണത്തിന് വലിയ സമ്മാനങ്ങളൊന്നും വേണ്ട. ഒരു ഫോൺ കോൾ മതി, ഒരു സ്നേഹവാക്ക് മതി, ഒരു പുഞ്ചിരി മതി ഒരാളുടെ ദിവസം മനോഹരമാക്കാൻ. അതാണ് പൊന്നോണത്തിന്റെ യഥാർത്ഥ പൊൻതിളക്കം. ആഘോഷത്തിന്റെ നിറവും സന്തോഷവും സംഗീതത്തിലൂടെ പകരുന്ന മനോഹരമായ ഒരു ഓണപ്പാട്ടിലേക്ക് നമുക്ക് പോകാം. മലയാളക്കരയാകെ. ഈ മനോഹര ഗാനത്തിന് വരികൾ ഒരുക്കിയത് ഖാദർ പട്ടേപാടമാണ്. ഈണം പകർന്നത് ജോജി ജോൺസൺ. മധുരമായ ശബ്ദത്തിലൂടെ ഗാനത്തിന് ജീവൻ നൽകിയത് പ്രിയ ഗായിക സുജാത മോഹൻ. ഓണം എന്നത് ഒരു വീട്ടിലെ മാത്രം ആഘോഷമല്ല, മലയാളക്കര ഒന്നാകെ ഒരേ മനസ്സോടെ ആഘോഷിക്കുന്ന ഒരു സ്നേഹോത്സവമാണ്. അകലെയുള്ളവർ അടുത്തെത്തുന്ന കാലം, പിണക്കങ്ങൾ മറന്ന് സൗഹൃദങ്ങൾ പുതുക്കുന്ന കാലം, പൂക്കളത്തിനൊപ്പം മനസ്സിലും സൗഹൃദങ്ങൾ നിറയുന്ന വിരിയുന്ന കാലം. അത്തരമൊരു ഓണക്കാലത്തിന്റെ സന്തോഷം നിറച്ചുകൊണ്ട് സുജാതയുടെ മധുരസ്വരത്തിലൂടെ പൊന്നോണത്താളത്തിൽ നിന്ന് ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് തൽക്കാലം വിട പറയുന്നു. കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ.

0: നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും, എന്റെ ഓണാശംസകൾ. ഞാൻ ആതിരയാണ്. അപ്പോൾ ഈ ഓണം എൻ റേഡിയോ 91.0-നോടൊപ്പം പഴമയുടെ തനിമയിൽ ഇന്നത്തെ ഓണം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഓർമ്മകളിലെ ഓണത്തിന് ഒരു പ്രത്യേക സുഖം തന്നെയല്ലേ? ഇനി ഈ ഓണനാളുകളിൽ അത്തരമൊരു സുഗന്ധത്തിനായി ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. പഴമയുടെ തനിമയിൽ ഇന്നത്തെ ഓണത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. നമ്മുടെ ഇടയിൽ നിന്നും സാധാരണക്കാരനായ കോഴിക്കോട്ടുകാരനായ ബാബു അച്ഛനാണ് നമ്മളോടൊപ്പം ഉള്ളത്. അച്ഛനും ഓണവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ ഓണപ്പാട്ടുകളുമായാണ് അച്ഛന് ബന്ധമുള്ളത്. അപ്പോൾ നമുക്ക് അച്ഛനോട് ചോദിക്കാം, അച്ഛന്റെ ഓണം എങ്ങനെയുള്ളതായിരുന്നു?
1: ഞാൻ കോഴിക്കോട്ട് ഉള്ള പുലത്തരവാകും. എന്റെ കുഞ്ഞുനാട് തന്നെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക അനുഭൂതിയാണ്. ആ അനുഭൂതിയിലേക്ക് ഞങ്ങളെ നയിച്ചത് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കുറെ അമ്മമാരുണ്ട്. ആ അമ്മമാരുടെ വാഴ്മൊഴിയിൽ നിന്നും കിട്ടിയതാണ് എനിക്ക് ഈ തിരുവാതിരകളും നാടൻ പാട്ടുകളും എല്ലാം. അവരെല്ലാം മൺമറിഞ്ഞു പോയപ്പോൾ ഇതിന്റെ സുഗന്ധവും ഇതിന്റെ ഈരടികളും അവരോടൊപ്പം തന്നെ മറഞ്ഞുപോയി. അതിനെ അതിജീവിച്ചുകൊണ്ട് അതിനെ പുനർജീവിപ്പിക്കാൻ ഞാൻ ഒരു ശ്രമം നടത്തുകയാണ്. അവരെഴുതി തന്നതും അവർ പഠിപ്പിച്ചതും ഞാൻ എഴുതിയതും എല്ലാം കൂടെ കൂട്ടി ഓർത്തിണക്കിക്കൊണ്ട് ആണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത്.
0: അപ്പോൾ പണ്ടത്തെ ഓർമ്മകളിൽ ഏറ്റവും കൂടുതൽ പറയപ്പെട്ടത് കുറെ പാട്ടുകളായിരുന്നു. ഈ പാട്ടുകൾക്ക് ഓരോ പാട്ടിനും അതിൻ്റെതായ പ്രാധാന്യങ്ങളുമുണ്ട്. ഇപ്പോൾ പണ്ടത്തെ നമ്മൾ വേദികളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു പാട്ടാണ് വില്ലടിച്ചാൻ പാട്ട് എന്നാണ് അതറിയപ്പെടുന്നത്. അപ്പോൾ അതിനെ കുറിച്ച് അച്ഛൻ എന്തൊക്കെ അറിയാം?
1: വില്ലടിച്ചാൻ പാട്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശ്രീരാമനും ലക്ഷ്മണനും സീതയും കൂടെ വനവാസത്തിന് പോയ പഞ്ചവടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെ നിന്നാണ് വില്ലടിച്ചാൻ പാട്ടിന്റെ ഉത്ഭവം. അന്ന് ശ്രീരാമനും ലക്ഷ്മണനും സീതയും കൂടെ ആശ്രമ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെല്ലാവരും കൂടെ ഒന്നിച്ചു കൂടിയിരുന്നപ്പോൾ സീത ശ്രീരാമനോട് പറയുന്നു, നമുക്കൊരു വിൽപ്പാട്ട് ഒരു വില്ല് അടിച്ച് പാടിയാൽ എന്താണ്. അങ്ങനെയാണ് വില്ലടിച്ചാൻ പാട്ടിന്റെ ഉത്ഭവം. വില്ലടിച്ചാൻ പാട്ട് വില്ലെടുത്തടുത്ത് വെച്ച് രാമചന്ദ്രൻ, അമ്പെടുത്ത് താളം വിട്ട് രാമചന്ദ്രൻ, ഇങ്ങനെ തുടങ്ങി ആണ് വില്ലടിച്ചാൻ പാട്ടിന്റെ ഉത്ഭവം. അത് പിന്നെ പിൻഗാമികള് അത് പല രൂപത്തിലും പല താളത്തിലും പല ശൈലിയിലും എടുത്ത് അത് വലിയ ഒരു ബിൽ കലാമേളയായിട്ട് മാറിയ കാലഘട്ടങ്ങളുണ്ട്. അന്ന് കലയോട് അടുപ്പമുള്ള ഒരുപാട് ചെറുപ്പക്കാരുകൾ ഉണ്ടായിരുന്നു. കലയെന്ന് പറഞ്ഞാൽ ആത്മാവിൽ കൊണ്ടുനടന്ന കുറെ ചെറുപ്പക്കാരുണ്ടായിരുന്നു. ആ ഇല്ലായ്മയുടെ കാലത്താണ് ഈ വില്ലടിച്ചാൻ പാട്ടും കലാരൂപങ്ങളും നാടൻ കലാരൂപങ്ങളും തിരുവാതിരകളും എല്ലാം. തിരുവാതിരയൊക്കെ എന്ന് പറയുമ്പം പാടത്ത് അധ്വാനിച്ച് വീട്ടിൽ വരുന്ന ഒരു 10 ദിവസം ആഘോഷിക്കുന്നതാണ് ഓണം. അത് മഹാബലി തമ്പുരാന എഴുന്നള്ളി വരുമ്പോൾ അദ്ദേഹത്തിനെ വരവേൽക്കുവാൻ വേണ്ടി ആണ് ഓണം ആഘോഷിക്കുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ ഓണം എന്ന് പറയുമ്പോൾ ഇല്ലായ്മയുടെ കാലത്ത് ഓണം എന്ന് പറയുമ്പോൾ വയറ് നിറച്ച് അന്നം കഴിക്കുവാൻ ഉതകുന്ന ഒരു കാലഘട്ടമാണത്. ഇന്നതല്ല, ഇന്ന് എല്ലാം നമുക്ക് കിട്ടും. കലയോ ഈ തിരുവാതിരകളും നാടൻ പാട്ടുകളും നാടൻ രൂപങ്ങളും എല്ലാം മൺമറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിനായിട്ട് വരുന്നതിന് മുമ്പ് ഞാൻ ഇതൊന്ന് പുനർജീവിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്.
0: പലപ്പോഴും ഈ നാടൻ പാട്ടിന്റെയും അല്ലെങ്കിൽ നാടൻ കലകളുടെയും തനിമ നഷ്ടപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അച്ഛൻ പറഞ്ഞതിൽ നിന്നും ആ ഒരു മാറ്റം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പഴയ രീതിയിലല്ല പലരും പരിവർത്തനങ്ങളൊക്കെ വരുത്തി അവരവരുടേതായ ശൈലിയിലൊക്കെയാണ് ഇപ്പൊ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വില്ലടിച്ചാൻ പാട്ടിൽ എത്രത്തോളം പാട്ടുകളോ കഥകളോ അങ്ങനെയൊക്കെ എന്തെങ്കിലും വേറെ കാര്യങ്ങളും ഉൾപ്പെടുത്താറുണ്ടോ?
1: വില്ലടിച്ചാൻ പാട്ടിന്റെ ഒരു കഥ നമ്മള് ഒരാൾ എഴുതി തരികയോ അല്ലെങ്കിൽ നമ്മളൊരു പുസ്തകം എടുത്ത് അത് വില്ലടിച്ചാൻ പാട്ടിന്റെ രൂപത്തിലാക്കി എടുക്കുമ്പോൾ അതിന് ഓരോ സന്ദർഭങ്ങൾക്ക് പാട്ടെഴുതണം.
0: സന്ദർഭത്തിന്
1: അനുസരിച്ചാണ് ഗാനങ്ങൾ എഴുതുന്നത്. ആ ഒരു കഥയ്ക്ക് 58 പാട്ടുകളാണ്, അവതരണാനം കൂടാതെ 58 പാട്ടുണ്ട്. ഈ 58 പാട്ട് എഴുതുന്നെന്ന് പറഞ്ഞാൽ ശ്രമകരമായ ഒരു കാര്യമാണ്. കാരണം ഇത് പലപ്പോഴും നമുക്ക് ചില ഭാഗങ്ങൾക്ക് നമുക്കത് അതിനനുയോജ്യമായ പാട്ട് എഴുതാൻ പറ്റാതെ വരും. അതിന് നമ്മൾ വളരെയേറെ കഷ്ടപ്പെട്ടെങ്കിലേ അതിന് സന്ദർഭത്തിനനുസരിച്ച് ഓരോ പാട്ടുകൾ എഴുതുകയാണ്. അങ്ങനെ 58 പാട്ടാണ് ഒരു കഥയ്ക്ക്. അങ്ങനെ ഞങ്ങൾ ആ രണ്ട് കഥയെടുത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ എറണാകുളം മുതൽ കൊല്ലത്ത് ഈ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങൾ വിൽപ്പാട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ആ വിൽപ്പാട്ട് അവതരിപ്പിച്ച സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾക്ക് നല്ല ഹൃദയം നിറഞ്ഞ പ്രോത്സാഹനം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നാടകങ്ങൾ, നാടകം ഞങ്ങൾ എടുത്തതെന്ന് പറയുന്ന ഏകാംഗ നാടകമാക്കി അവതരിപ്പിച്ചു. ആ ഏകാംഗ കുവൈറ്റിൽ യുദ്ധം നടക്കുമ്പോൾ ഞങ്ങൾ ഒരു നാടകം എടുത്തു. അത് ഏകാംഗ നാടകമായിട്ടാണ് ഞങ്ങൾ എടുത്തത്. ആ നാടകം ഞങ്ങൾ പിന്നെ ജനത്തിന്റെ എന്നുവെച്ചാൽ ഞങ്ങൾ കുവൈറ്റിൽ നടക്കുന്ന യുദ്ധം നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച് കാണിക്കുവാണ്. അങ്ങനെ ജനങ്ങളുടെ സപ്പോർട്ടോടു കൂടി ഞങ്ങളത് ഏകാംഗ നാടകം അമച്ചർ നാടകമാക്കി. ആ അമച്ചർ നാടകം പിന്നെ ഞങ്ങൾ പ്രൊഫഷണൽ നാടകമാക്കി ടിക്കറ്റ് വെച്ച് നടത്തി. അതിനകത്ത് 4 പാട്ടുണ്ട്. ആ 4 പാട്ടും ഞാൻ തന്നെ എഴുതിയത്.
0: ഞാൻ കേട്ടിട്ടുണ്ട് അച്ഛൻ ഒട്ടനവധി ഗാനങ്ങൾ എഴുതിയ ഒരു വ്യക്തിയാണ്. പക്ഷേ ആ ഗാനങ്ങളിൽ നിന്നും ഒരു പ്രശസ്തിയോ അച്ഛന് ലഭിക്കുകയോ ഉണ്ടായിട്ടില്ല. പലരും അച്ഛന്റെ പാട്ട് ഉപയോഗിച്ച് ഇന്ന് പല മേഖലകളിലും എത്തപ്പെട്ടിട്ടുണ്ട് എന്നും എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇവിടെ അടുത്തുള്ള അമ്പലങ്ങളിലെല്ലാം ക്ഷേത്രങ്ങളിലെല്ലാം അച്ഛൻ ഇതുപോലെ പാട്ടുകൾ എഴുതി കൊടുത്തു, ഭക്തിഗാനങ്ങൾ എഴുതി കൊടുത്തു. പല അമ്പലങ്ങളിൽ പോലും അച്ഛന്റെ പാട്ടാണ് പാടുന്നത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെ അമ്പലങ്ങളിലാണ് അച്ഛന്റെ പാട്ട്?
1: ഒട്ടനവധി അമ്പലങ്ങളിൽ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. അത് ശബ്ദാഗത്തിന്, പിന്നെ ഉത്സവത്തിന്, പിന്നെ അങ്ങനൊക്കെ ഉള്ള ഭാഗങ്ങളിലാണ് ഞാൻ പാട്ട് എഴുതി കൊടുത്തത്. എല്ലാ എഴുതി കൊടുത്ത പാട്ടുകൾക്കെല്ലാം എനിക്ക് പൂർണ്ണ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇല്ലായ്മക്കാരൻ എഴുതുമ്പോഴും ഇല്ലായ്മക്കാരൻ അതിനെ വളർത്തിയെടുക്കാൻ ആരും ശ്രമിച്ചില്ല. ആ ശ്രമിക്കാത്തതിന്റെ പേരിലാണ് ഞാൻ എഴുതിയ പാട്ടുകളെല്ലാം വേണ്ട 300 ചില്ലുവാനം പാട്ടുകളോളം ഞാൻ എഴുതിയിട്ടുണ്ട്. ഈ പാട്ടുകളൊന്നും വെളിയിൽ അറിയാതെ എന്റെ ഷെൽഫിനകത്ത് ഇരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതിന് എനിക്കിപ്പം ഒരു അവസരം എന്റെ റേഡിയോ തന്നത് ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ്.
0: അച്ഛാ, അത് മാത്രല്ല, അച്ഛന്റെ ഒരു ഒരു പാട്ട് കേട്ടതിൽ കലാലയം എന്ന് പറഞ്ഞ ഒരു പാട്ട്, അത് കേൾക്കുമ്പോൾ ഇതുവരെ ആ പഴയ കാലത്തിലോട്ട്, അല്ലെങ്കിൽ എന്താണ് കലാലയം, അത് കലാലയം എന്ന് അർത്ഥമാക്കുന്നത് എന്താണ് എന്നൊരു അർത്ഥം ജനിപ്പിക്കുന്ന ഒരു പാട്ട് കൂടിയായിരുന്നു അത്. അത് കേൾക്കാൻ എനിക്കൊരു അവസരം കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇപ്പൊ ഓണവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു വരുന്നത് വില്ലടിച്ചാൻ പാട്ടും അതിനകത്തുള്ള കരടിപ്പാട്ട് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ കരടിപ്പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അച്ഛന്റെ അഭിപ്രായത്തിൽ കരടിപ്പാട്ടിന്റെ പ്രാധാന്യം എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെ പരിപാടികളായിട്ട് അവതരിപ്പിക്കുന്നത്, അതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു.
1: കരടിപ്പാട്ട്, കരടികളി എന്ന് പറയുന്നത് ഇന്നത്തെ കരടികളിയല്ല, അന്നത്തെ കരടികളി. അതുകൊണ്ട് എന്റെ കുഞ്ഞുനാള് എനിക്ക് ഏതാണ്ട് 10-14 വയസ്സ് തൊട്ട് ഞാൻ കരടി കളി കണ്ടിട്ടുണ്ട്, ആ പാട്ടുകൾ കേട്ടിട്ടുണ്ട്. അന്നെന്ന് പറയുന്ന കരടിക്ക് വേഷമിടുന്നതെന്ന് പറഞ്ഞാൽ ചപ്പ് എല്ലാം കൂടെ വെച്ച് കെട്ടി, ഓല കീറി അതിൻ്റെ ഈർക്കിൽ കളഞ്ഞ് പട്ടം വെച്ച് കെട്ടി, പാളയ്ക്ക് പിന്നെ പുലിയുടെ കരടിയുടെ രൂപം വരച്ച് 2 കരടിയും 1 വേടനുമായിട്ടാണ് കരടി കളിക്കാൻ പോകുന്നത്. അത് ഓണത്തിന് പിന്നെ പൂരാടം ഉത്തരാടം ആണ് കരടി കളിയുടെ പ്രധാനം. എന്നുവെച്ചാൽ എല്ലാ വീടുകളിലും അന്ന് ഉപ്പേരി കാച്ചലും പിന്നെ ഒരുക്കങ്ങളും എല്ലാം ഒരുക്കുന്ന ഒരു സമയമാണ്. ആ രാത്രിയിലാണ് ഞങ്ങൾ ഇത് കളിക്കാൻ പോകുന്നത്. കളിക്കാൻ പോകുമ്പം അത് ആളുകൾക്കെല്ലാം വളരെ ആവേശവും വളരെ രസകരവുമായ കളികളാണ്. ഇന്ന് കൃത്രിമ വേഷ ഇട്ടുകൊണ്ടുള്ള കളിയല്ല കരടി കളി.
0: പ്രകൃതിദത്തമായിട്ടുള്ള കാര്യങ്ങളെ ഉപയോഗിച്ച് നമ്മൾ തന്നെ തയ്യാറാക്കുന്ന
1: വസ്ത്രങ്ങൾ ഉപയോഗിച്ചാണ് കളിക്കുന്നത്. അപ്പൊ ആ കരടി കളി എന്ന് പറയുമ്പം കരടിക്ക് അതിന് താളം ഇട്ട് കളിക്കുമ്പോ അതിനൊരു പാട്ടുണ്ട്. ആ പാട്ട്
0: അച്ഛനെ ആ കരടിപ്പാട്ട് ഒന്ന് പാടിയാൽ കൊള്ളായിരുന്നു.
1: പട്ടി കടിക്കല്ലേ വീട്ടുകാരെ, ഞങ്ങൾ ഓണം കളിക്കുവാൻ വന്നതാണേ, മാവേലി മന്നന്റെ മക്കളാണേ, ഞങ്ങൾ കോണക്കൈനീട്ടങ്ങൾ തന്നിടണേ.

0: ഏതാനും നീ തന്നാന കാട്ടിക്കിടന്നൊരു കള്ളക്കരടിയ പാട്ടിലാക്കി ഞങ്ങൾ കൊണ്ടുവന്നേ. കരടിക്കു ഭാരം വിശപ്പ് കയറി കരടി ഞങ്ങളെ തിന്നാൻ അടുത്തുകൂടി. വാടാ വടക്കൻ കരടി മനോഹര ചാടിക്കളിക്കട കൂടെ കൂടെ. ഉണ്ട കിട്ടും പിന്നെ അവലു കിട്ടും പിന്നെ വെള്ളിപ്പണത്തിന്റെ തൊട്ടു കിട്ടും. പട്ടി കടിക്കല്ലേ വീട്ടുകാരെ ഞങ്ങൾ ഓണം കളിക്കുവാൻ വന്നതാണ്. ഇവിടുത്തെ അമ്മയുടെ മോന്ത കണ്ടാൽ നല്ല സൂര്യൻ ഉദിച്ചു വരുന്ന പോലെ. ഇവിടുത്തെ അച്ഛന്റെ മോന്ത കണ്ടാൽ പിന്നെ ചന്ദ്രൻ ഉദിച്ചു വരുന്ന പോലെ. പോച്ചിറച്ചെന്നു കിഴക്കോട്ടു നോക്കുമ്പോൾ മാധവി എന്നൊരു ചേഴക്കാരി. മൂക്കും തുളച്ചിട്ട് തൊണ്ണാനും തൂക്കിട്ട് കണ്ടോടി നാത്തൂനെ മൂക്കിത്തണ്ണാൻ. കൊല്ലത്തു തൈ നട്ടു കിളികൾ ഉർവേരോടി അവിടെ മുളച്ചൊരു ചാമയരി. ചാമക്കഞ്ഞി കുടിച്ചാമോദം പൂണ്ടപ്പോൾ വായി തടഞ്ഞൊരു കട്ടുറുമ്പെ. കട്ടുറുമ്പിനെ തട്ടിക്കൊട്ടയിലിട്ടപ്പോൾ കുവി തെളിഞ്ഞൊരു പൂവങ്കോഴി. പൂവങ്കോഴി രണ്ടു മുട്ടയിട്ടേ പിന്നെ കന്നെറ്റിപ്പാലം വീരന്തുപോയേ. താനും നീ തന്നാന തനിതാനും നീ താനും നീ തന്നാന. കരടി കളി കണ്ടു ഉന്മൂലം പൂണ്ടങ്ക ദക്ഷിണ തന്നു പറഞ്ഞു വീടു. പട്ടി കടിക്കല്ലേ വീട്ടുകാരെ ഞങ്ങൾ ഓണം കളിക്കുവാൻ വന്നതാണേ. മാവേലി മന്നന്റെ മക്കളാണേ ഞങ്ങൾക്ക് ഓണക്കൈ നീട്ടങ്ങൾ തന്നിടേണേ. താനും നീ താനും നീ തന്നാന തനി താനും നീ താനും നീ തന്നാന.
1: അപ്പോൾ നല്ല മനോഹരമായ ഒരു കരടിപ്പാട്ട് അല്ലെ, പഴമയുടെ തനിമയിൽ തന്നെയാണ് അച്ഛൻ പാടിയത് അല്ലെ. പാടാൻ പെർഫെക്ഷൻ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തനിമയാണ് എന്ന് നിലനിർത്തേണ്ടത് എന്ന് ഈ പാട്ട് സൂചിപ്പിക്കുന്നുണ്ട്. കൂടാതെ വേറെ ഓണവുമായി ബന്ധപ്പെട്ട് അച്ഛന് എന്തൊക്കെ പാട്ടറിയാം, അല്ലെങ്കിൽ ഓണപ്പാട്ടിന്റെ ഒരു തനിമ എന്ന് പറയുമ്പോൾ അച്ഛൻ എന്തൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നു?
2: ഓണം, ഓണപ്പാട്ടും ഓണത്തിരുവാതിര എന്ന് പറയുന്നത് ആ പഴയ കാലത്ത് എല്ലാവരും തിരുവോണം ഉണ്ട് പുത്തനുടുപ്പും എല്ലാം ധരിച്ച് പിന്നെ അമ്മമാരും സഹോദരിമാരും എല്ലാം കൂടെ എവിടെയെങ്കിലും ഒരിടത്ത് കൂടുവാണ്. കൂടിക്കഴിഞ്ഞ് വട്ടവിട്ട് കളിക്കുന്നതാണ് തിരുവാതിര കളി. അത് വിവിധ തരം കളികളുണ്ട്. വിവിധ തരം കളികൾ എന്ന് പറയുമ്പം പ്രായമായ ഒരാൾ പാടിക്കൊടുക്കും, അത് ഏറ്റുപാടി കളിക്കുന്നതാണ് തിരുവാതിര. ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറയുമ്പം പിന്നെ കൃത്രിമമായ രീതിയിലാണ് ഇന്ന് തിരുവാതിര കളി.
1: അതിലച്ച ഈ കൈകൊട്ടിക്കളി ആയിട്ടാണ് ഇന്ന് തിരുവാതിര, കൈകൊട്ടിക്കളിക്കാണ് കൂടുതൽ പ്രാധാന്യം.
2: അത് വട്ടത്തിൽ കൂടി നിന്ന് കൈകൊണ്ട് അടിച്ച് താളവിട്ടാണ് കളിക്കുന്നത്.
1: തിരുവാതിരയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. ഇന്നത്തെ കാലത്ത് കൈകൊട്ടിക്കളിക്കാണ് പ്രാധാന്യമുള്ളത്. അപ്പോൾ അതിനെ കുറിച്ച് എന്താണ് അച്ഛന് പറയാനുള്ളത്?
2: അതിനെപ്പറ്റി പറയാനെന്നുണ്ടെങ്കിൽ ഈ തിരുവാതിര കളി എന്ന് പറയുന്നത് പഴയ കാലത്തുള്ള തിരുവാതിര കളി എന്ന് പറയുന്നൊരു ഒരു എന്നുവെച്ചാ സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും പട്ടിണിയുടെയും പരിവേട്ടത്തിന്റെയും ഒക്കെ കാലഘട്ടത്തിൽ തിരുവാതിരയ്ക്ക് പ്രാധാന്യം ഉണ്ടായിരുന്നു. ഓണത്തിന് തിരുവോണം ഉണ്ട് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ഒരിടത്ത് ഒത്തുകൂടി വിവിധ തരം തിരുവാതിര കളികളാണ് കളിക്കുന്നത്. അത് എല്ലാ ഒത്തിരി പേരും വട്ടത്തിൽ കൂടിയിരുന്നുണ്ട് കൈകൊട്ടി കൈത്താളമിട്ട് സ്റ്റെപ്പ് വെച്ച് കളിക്കുന്നതാണ് തിരുവാതിര. ആ തിരുവാതിരയിൽ ഒരു പാട്ട് ഞാൻ നിങ്ങളുടെ സമക്ഷം അവതരിപ്പിക്കുകയാണ്. ഓണം വന്നടി ശിങ്കാരി പെണ്ണെ, ഓണപ്പാട്ടുകൾ പാടടി പെണ്ണെ, ഓണത്തപ്പനെ പൂച്ചിരുത്താം പൂവും പൂക്കലും കൊണ്ടുവാ പെണ്ണെ. ഓണം വന്നടി ശിങ്കാരി പെണ്ണെ, ഓണപ്പാട്ടുകൾ പാടടി പെണ്ണെ, ഓണത്തപ്പനെ പൂച്ചിരുത്താം പൂവും പൂക്കലും കൊണ്ടുവാ പെണ്ണെ. മന്നമ്മാവേലിക്കൂണു കൊടുക്കാൻ എല്ലാം ഒരുക്കടി പെണ്ണെ, നെല്ല് കുത്തി പായസം വെച്ചേ വെള്ളി കിണ്ണത്തിൽ വേഗം വിളമ്പി, ഓണം വന്നടി ശിങ്കാരി പെണ്ണെ.

0: എല്ലാം ഒരു കടി പെണ്ണ്, ഓണം വന്നടി ചിങ്കാരി പെണ്ണ്, ഓണപ്പാട്ടുകൾ പാടടി പെണ്ണ്, ഓണത്തപ്പനെ പോയി ചിരുത്താം പൂവും പൂക്കലും കൊണ്ടുവാ പെണ്ണെ.
1: നല്ലൊരു പാട്ടായിരുന്നു അല്ലേ? അപ്പം നമ്മൾ ഓണപ്പാട്ടിന്റെ ശൈലികളും രീതികളും ഒക്കെ ഉൾപ്പെടുത്തി അച്ഛൻ നല്ലൊരു പാട്ടാണ് നമുക്ക് പാടിത്തന്നത്. ഇത് കൂടാതെ അച്ഛൻ അനേകം പാട്ടുകൾ എഴുതിയിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇനിയും അച്ഛന്റെ രണ്ട് പാട്ട് നമുക്ക് കേൾക്കാം.
0: ഇത് ഞാനാ എഴുതിയത് സ്കൂളിലെ കൊച്ചുകുട്ടികൾക്ക് പാടാൻ വേണ്ടി എഴുതിയ ഒരു പാട്ടാണ്. പക്ഷെ അത് സ്കൂളിൽ പാടിയെങ്കിലും അത് കൊച്ചുകുട്ടികൾക്ക് ഇത് എടുത്ത് പാടുന്നതിനുള്ള കഴിവ് കുറവുകൊണ്ട് ഒരു മുതിർന്ന ഒരു പാട്ടുകാരനാണ് അത് പാടിയത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ആ പാട്ട് അസംബ്ലിക്ക് പാടിക്കാം എന്ന് പറഞ്ഞ്, പക്ഷെ അത് സാധിച്ചില്ല. അത് സാധിക്കാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് ഇത് ഇല്ലായ്മക്കാരന്റെ വരികളാകുമ്പോൾ വളരെയേറെ ബുദ്ധിമുട്ടുകളും ഒരുപാട് കടമ്പുകൾ കടന്നു പോകണം. ഇത് ഇത്ര അങ്ങനെ ഒന്നിച്ച് പ്രസിദ്ധീകരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഭാരിച്ചൊരു കാശമാകും. അതിനുവേണ്ടി ഞാൻ പലരെയും സമീപിച്ചു. ആർക്കും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം സാമ്പത്തികമുള്ള ഒരാളായിരുന്നുവെങ്കിൽ പലരും മുന്നോട്ട് വന്ന് ഇത് വളർത്തിയെടുത്ത് അത് ആ കലാകാരനെ വളർത്തിയെടുക്കാൻ പലരും ശ്രമിച്ചേനെ. ഇല്ലായ്മക്കാരനായതുകൊണ്ടാണ് ഈ സ്ഥിതിയിൽ ഇന്ന് ഇത്രയേറെ പാട്ടുകൾ എഴുതിയ ഒരു വ്യക്തിക്ക് ഒരു അംഗീകാരവും കിട്ടാതെ പോയത്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഈ അടുത്ത സമയത്ത് ഒരു റിട്ടയർമെന്റ് ആഘോഷം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ പലരും പല പൂർവ്വ വിദ്യാർത്ഥികൾ പലരും പലതും സംസാരിക്കുകയും പാടുകയും എല്ലാം ചെയ്തു. അന്നേരം അതിനകത്തിരുന്നുകൊണ്ട് ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അണ്ണാ അണ്ണൻ ഈ ഒരു പാട്ട് പാടെന്ന് പറഞ്ഞു. ഞാനന്ന് ഇതെന്റെ മനസ്സിനെ മാത്രമേ ഉള്ളൂ, അല്ല എഴുതിക്കൊണ്ട് നടക്കുന്ന ഒരു സ്വഭാവമായിരിക്കില്ല. ഈ പാട്ട് പാടണമെന്ന് പറഞ്ഞ് ഞാൻ പാടി. എല്ലാവരും ഹൃദയം നിറഞ്ഞ മനസ്സോടും എന്നെ കെട്ടിപ്പിടിച്ച് ആഹ്ലാദിക്കുക എല്ലാം ചെയ്തു. ആ ഒരു പാട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ പാടാൻ പോകുന്നത്. കലാലയത്തിൻ

0: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
4: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
5: കയർഫെഡ് ഓണം മെഗാ വിപണന മേള. കയറുൽപ്പന്നങ്ങൾ വാങ്ങാം. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% മുതൽ 35% വരെ വിലക്കുറവ്. കയർഫെഡ് ഓണം വിപണന മേള, പഴയ ഫെഡറൽ ബാങ്കിന് വടക്കുവശം, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9446252232.
6: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
6: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
8: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകർതി.
9: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
8: 20 കിയ സീറോ സ്കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി അനവധി സമ്മാനങ്ങൾ.
9: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.

0: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
1: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈ ജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
0: എന്നാ നാളെ ഒന്നുകൂടെ മൈ ജിയിലേക്ക് പോവാ.
2: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: ആഘോഷങ്ങൾക്കൊപ്പം ആവേശം നിറയ്ക്കാൻ ഓഗസ്റ്റ് 21 മുതൽ 25 വരെ ലുലു തിരുവോണ തകൃതി.
1: ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു കണക്ട് എന്നിവിടങ്ങളിൽ 50% വരെ ഗംഭീര ഓഫർ. മനസ്സ് നിറയെ ഷോപ്പ് ചെയ്യാം.
0: 20 കിയ സീറോസ് കാറുകൾ, ഡെയിലി ഗിഫ്റ്റ്സ്, ഗോൾഡ് കോയിൻസ്, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങിയ അനവധി സമ്മാനങ്ങൾ.
1: ഇനി എന്ത് വേണം? ഈ ഓണം കൊട്ടിയം ഡ്രീംസ് മാളിലെ ലുലു ഡെയിലിക്കൊപ്പം അടിപൊളിയാക്കാം.
0: ടിഎൻസി അപ്ലൈ.
2: ചേട്ടാ, മൈജിയിലേക്ക് വിടാം.
3: ഓണം ഷോപ്പിംഗോ?
2: ആ, ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
3: ആ, കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്നും കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
4: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: വില്ലടിച്ചാൻ പാട്ടിന്റെ പ്രാധാന്യമാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ വില്ലടിച്ചാൻ പാട്ട് മറ്റു നാടൻ പാട്ടുകളുമായിട്ട് എങ്ങനെയാണ് വ്യത്യസ്തമായി തോന്നുന്നത്? നമുക്കൊരു ഒരു താരതമ്യം ചെയ്യുകയാണെങ്കിൽ മറ്റു നാടൻ പാട്ടുകളുമായിട്ട് ഈ വില്ലടിച്ചാൻ പാട്ടിന്റെ പ്രത്യേകതകൾ എന്താണ്? എന്താണെന്ന് വെച്ചാൽ
1: നാടൻ പാട്ടിന്റെ ശൈലി വേറൊന്ന്. കഥാപ്രസംഗം വില്ലടിച്ചാൻ പാട്ടെന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ കൂടിയിരിക്കുന്നിടത്ത് ഒരു സ്റ്റേജിൽ മൂന്നോ നാലോ അല്ലെ ആറു പേരോ ഈ കൂടിയിരിക്കുന്ന ജനത്തിന്റെ ഇത്രയും ശ്രദ്ധ ഈ സ്റ്റേജിലിരിക്കുന്ന മൂന്നോ നാലോ അല്ലെ ആറു പേരിലായിരിക്കും. ഇത് കഥ പറഞ്ഞും പാടിയും ഈ ആഡിയൻസ് തന്നെ സൂചിപ്പിക്കണമെങ്കിൽ ശ്രമകരമായ ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു നാടകം അവതരിപ്പിക്കുന്നതും ഒരു നാടൻ പാട്ട് അവതരിപ്പിക്കുന്നതും ഈ നാടകവും അതേപോലെ തന്നെ പ്രയാസമേറിയ ഒരു കാര്യമാണ്. സിനിമ കാണുന്നത് സിനിമ വേറൊരു ശൈലി, നാടകം വേറൊരു ശൈലി, വില്ലടിച്ചാൻ പാട്ട് വേറൊരു ശൈലി, കഥാപ്രസംഗം വേറൊരു ശൈലി. ഈ ആഡിയൻസിനെ ഇത്രയും സൂചിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് വളരെയേറെ ശ്രമകരമാണ്. അത് വളരെ ബുദ്ധിമുട്ടാണ്. അത് ഇത് ചെയ്തിട്ടുള്ളവർക്ക് മാത്രമേ, ഇത് അവതരിപ്പിച്ചിട്ടുള്ളവർക്ക് മാത്രമേ ഇതിന്റെ ബുദ്ധിമുട്ടിനെ പറ്റി അറിയാനൊക്കത്തുള്ളൂ. അപ്പം നമ്മൾ അവതരിപ്പിക്കുന്ന ഒരു കഥ അത് പാടിയും കഥ പറഞ്ഞും ഫലിപ്പിക്കുമ്പോൾ ഈ കൂടിയിരിക്കുന്ന ആഡിയൻസിന്റെ സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ അത് വേദനാജനകമാണ്.
0: തീർച്ചയായിട്ടും
1: അത് അനുഭവിച്ചിട്ടുള്ളവനാണ് ഞാൻ. അതുകൊണ്ട് ഇനിയും ഇത് തുടർന്നങ്ങോട്ട് പോകുമ്പോൾ നല്ല രീതിയിൽ കഥാപ്രസംഗവും ഈ വിൽപ്പാട്ടും എല്ലാത്തിനും ഇനിയും പുനർജനിക്കുവാനുള്ള ഒരു അവസരം ഉണ്ടാവണം എന്നൊരു ആഗ്രഹക്കാരനാണ് ഞാൻ.
0: അതെ, അതിന്റെ പ്രാധാന്യം അന്യം നിന്ന് പോയൊരു കാലത്തിലാണ് നമ്മൾ ഇപ്പൊ ഇരുന്ന് സംസാരിക്കുന്നത്. ഇന്നുണ്ടെങ്കിൽ തന്നെയും അതൊരു പേരിന് വേണ്ടി മാത്രമുള്ളതായിട്ടാണ് പലപ്പോഴും നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ വീണ്ടും അതിന്റെ തനിമ നിലനിർത്തി മുന്നിട്ട് പോകാൻ ഇനിയുള്ള കലാകാരന്മാരെങ്കിലും ശ്രമിക്കുക എന്നൊരു അഭ്യർത്ഥന കൂടിയാണ് അച്ഛനം നിങ്ങളോടായി പറയുന്നത്.
1: ഞാൻ ഞങ്ങളുടെ പ്രദേശത്ത് 1982 ടാഗൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് രൂപീകരിക്കുമ്പോൾ അന്ന് ഇന്നത്തെ കൂട്ട് പേർഷ്യയിലോ പേർഷ്യ പണമോ അല്ലെങ്കിൽ ആഡംബരമായ ജീവിതങ്ങളോ ഒന്നുമില്ല. അന്ന് ആ വട്ടക്കായലിൽ കിടന്ന് കക്കാവാരിയും മണ്ണ് വാരിയും കുറെ ചെറുപ്പക്കാർ കഷ്ടപ്പെട്ട് വളർത്തിയൊരു പ്രസ്ഥാനമാണ് രവീന്ദ്രനാഥ ടാഗൂറിന്റെ പേരിലുള്ള ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. ആ അന്ന് വിദ്യാഭ്യാസവും കുറവായിരുന്നു, കഴിക്കാൻ ആഹാരമില്ല. ആ കാലഘട്ടത്തിൽ ഓരോ വീട്ടിലും ചെന്ന് ഓരോ എട്ട് ഓല വെട്ടിയെടുത്ത് കൊണ്ടുവന്ന് കീറി ഉണക്കി മേഞ്ഞ് അങ്ങനെ ഞങ്ങളൊരു ഒരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഒരു കൂര ഉണ്ടാക്കുന്നത്. പിന്നീട് ഒരാൾ സ്പോൺസർ ചെയ്ത് അത് ഒരു കെട്ടിടമായിട്ടുണ്ടായി. കരുനാഗപ്പള്ളി താലൂക്കിൽ 4 സെന്റ് വസ്തു സ്വന്തമായിട്ടുള്ള ഒരു സാംസ്കാരിക സംഘടന ഇന്ന് രവീന്ദ്രനാഥ ടാഗൂറിന്റെ പേരിലുള്ള ടാഗൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഗ്രന്ഥശാലയ്ക്ക് മാത്രമേ ഉള്ളൂ. അന്ന് ഇല്ലായ്മ, വിദ്യാഭ്യാസവും ഇല്ല, അറിവും ഇല്ലാതിരുന്ന കുറെ ചെറുപ്പക്കാർ അതുണ്ടാക്കിയെടുത്തപ്പോൾ ഈ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസവും സമ്പത്തും ഉണ്ടായിട്ടും ആ 4 സെന്റ് വസ്തു ക്ലബിനുണ്ടാക്കുകയും അത് വളർത്തിയെടുക്കാനോ ഒരു കുട്ടിയെ പോലും ഈ കലാരംഗത്ത് വളർത്തിക്കൊണ്ടുവരുവാൻ ടാഗൂറിന് കഴിഞ്ഞിട്ടില്ല. കാരണം അത് വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ്. അന്ന് ഞങ്ങൾക്ക് വിദ്യാഭ്യാസവും അറിവില്ലായിരുന്ന കാലത്ത് ആ പ്രദേശത്ത് ഒരുപാട് സുഹൃത്തുക്കളെ ഞങ്ങൾ കലാരംഗത്ത് കൊണ്ടുവരികയും വളർത്തിയെടുക്കുകയും കഥാപ്രസംഗം പറയുകയും വില്ലടിക്കാൻ പാട്ട് നടക്കുകയും നാടകം നടത്തുകയൊക്കെ ചെയ്തു. ഇന്ന് ഒരു കാര്യം പോലും ചെയ്ത് ഒരു കലാരൂപം ഉണ്ടാക്കിയെടുക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് ഇനിയും ഈ വിൽപ്പാട്ട് പുനർജനിപ്പിക്കണമെന്നും വളർത്തിയെടുക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ അതിന് സപ്പോർട്ട് ചെയ്യുവാനോ അല്ലെങ്കിൽ അതിന് സമ്പത്ത് കണ്ടെത്തുവാനോ ആരും മുന്നോട്ട് വരാത്തതിന്റെ പേരിലാണ് ഇന്ന് ആ ടാഗൂറിൽ ഈ കലാരൂപങ്ങളെല്ലാം നശിച്ചു പോയിട്ടുള്ളത്. ടാഗൂറിൽ ഓണം വന്നു കഴിഞ്ഞാൽ ടാഗൂറിൽ ഒരു 1000 കണക്കിന് ആളുകൾ കൂടുന്ന തിരുവാതിര കളി അവിടെ ഉണ്ട്. ഇന്ന് അതെല്ലാം അന്യായപ്പെട്ടു പോയിട്ടുണ്ട്. ഇനിയെങ്കിലും ഈ ടാഗൂറിന്റെ സുഹൃത്തുക്കള് ഇതിനു വേണ്ടി ഒരു നാടകോത്സവത്തിൽ മാത്രം ഒതുക്കാതെ കണ്ട് ഈ കലാരൂപങ്ങൾ വളർത്തിയെടുക്കുകയും നമ്മുടെ പ്രദേശത്തുള്ള കുട്ടികളെ കലാവാസന കണ്ടെത്തി അവരെ വളർത്തിയെടുക്കുവാൻ നിങ്ങൾ ശ്രമിക്കണം എന്ന് ഈ വേദി വെച്ച് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. എന്റെ റേഡിയോ ഇതിനൊരവസരവും എനിക്ക് തന്ന് ആ അവസരത്തിൽ വെച്ച് നമ്മുടെ ക്ലബിന്റെ കാര്യങ്ങൾ പറയുവാൻ എനിക്ക് അവസരം ഒരുക്കി തന്ന എന്റെ റേഡിയോയ്ക്ക് വളരെയേറെ നന്ദിയും കടപ്പാടും ഞാൻ രേഖപ്പെടുത്തുന്നു.
0: പലപ്പോഴും ഈ പരിപാടികൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത് എപ്പോഴും കുറെ യുവജനങ്ങൾ തന്നെയാണ്. ആ നാടിന്റെ സമ്പത്തും അവര് തന്നെയാണ്. പലരും പറയും ജോലിക്കൊന്നും പോകാതെ ഇങ്ങനെ നടക്കുകയാണെന്ന് പറയെങ്കിലും ഇങ്ങനെയുള്ള പരിപാടികൾക്ക് നാടിനെ സന്തോഷിപ്പിക്കാൻ, നാടിന്റെ കൂട്ടായ്മയിൽ ഒന്നിക്കാൻ അവ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്ന ഒരു സമയം കൂടിയാണ്. ഇങ്ങനെ കുറെ യുവാക്കളുണ്ട്, ഇതേ ഇതിനു വേണ്ടിയിട്ട് അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം മാറ്റിവെക്കുന്ന കുറെ ആൾക്കാർ പണ്ടുമുണ്ട്, ഇന്നുമുണ്ട്. എന്ത് പരിപാടി വന്നാലും അത്ര ആത്മാർത്ഥതയോടുകൂടി മുന്നിട്ടിറങ്ങാനും നടപ്പാക്കാനും ആളുകൾ അന്നുമുണ്ട്, ഇന്നുമുണ്ട്. അന്നുള്ള ഒരാളാണ് നമ്മുടെ കോഴിക്കോട്ടുള്ള ബാബു അച്ഛൻ. ഇനി അച്ഛൻ എഴുതിയ ഒരു ലളിതഗാനം.
1: അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. നമ്മള് ഒരു ക്ഷേത്രം ഉണ്ടായാൽ ആ ക്ഷേത്രത്തിൽ പോയി നമ്മൾ തൊഴും. പക്ഷെ ആ ക്ഷേത്രത്തിലിരിക്കുന്ന വിഗ്രഹം ഉണ്ടാക്കിയ കക്ഷിയെ, ആ വ്യക്തിയെ ആരെങ്കിലും അറിയുന്നുണ്ടോ, കാണുന്നുണ്ടോ, അദ്ദേഹത്തിന് തൊഴുന്നുണ്ടോ? അത് ഇന്നത്തെ കാലഘട്ടത്തിൽ സമ്പത്ത് കൂടുമ്പോൾ വിശ്വാസങ്ങളും വർദ്ധിക്കുന്നു. വിശ്വാസങ്ങൾ വർദ്ധിക്കുമ്പോൾ ക്ഷേത്രങ്ങൾ വർദ്ധിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ നാടിന് എന്ത് ഗുണം കിട്ടുന്നു? ഒരു സദ്ദാഹം നടത്തുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടു പോവുകയാണ്. ഈ സദ്ദാഹം കൊണ്ട് നമ്മുടെ പ്രദേശത്ത് എന്ത് ഗുണം കിട്ടി? കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്ന് പറയുന്ന കാര്യങ്ങൾ തന്നെ ഈ പ്രാവശ്യം ഒരാചാര്യം പറയുന്നു. 100,000 രൂപയ്ക്ക് മേലെ അദ്ദേഹം കൊണ്ടുപോകുന്നു. അതിനോട് ചുറ്റിപ്പറ്റി 100,000 രൂപ നഷ്ടപ്പെടുന്നു. ഈ നഷ്ടപ്പെടുന്ന കാശിൽ നമ്മുടെ പ്രദേശത്ത് ക്ഷേത്രത്തിന് വേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് ബാക്കി കിട്ടുന്ന സമ്പത്ത് ആ പ്രദേശത്തുള്ള ഒരു കുട്ടിക്കെങ്കിലും ഉപയോഗപ്രദമായി വന്നാൽ ഈശ്വരന് ഇതിലും വലിയ സന്തോഷം വേറെ ഉണ്ടാകത്തില്ല.
0: ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഇപ്പൊ അച്ഛൻ പറഞ്ഞത്.
1: ഇപ്പൊ ഇനിയുള്ള തലമുറകളെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ വേണ്ടായെന്ന് ഞാൻ പറയുന്നില്ല. വേണം, ആവശ്യത്തിന് ഈശ്വര വിശ്വാസങ്ങളും എല്ലാം വേണം. അജ്ഞാത ദൈവത്തെ കൈകൂപ്പും മനുഷ്യരെ, കൽപ്പണിക്കാരെ മറക്കുമോ നിങ്ങൾ? വൃക്ഷക്കിരിക്കും ബേക്കോലങ്ങളെ ഈശ്വരൻ സൃഷ്ടിച്ചതാണോ? നമ്മൾ തന്നെ സൃഷ്ടിച്ചെടുത്തിയാണ് ഇതൊക്കെ. അജ്ഞാത ദൈവത്തെ കൈകൂപ്പുമ്പോൾ നമ്മൾ ഒരു കൂട്ടം കാര്യങ്ങൾ നമ്മൾ ആക്കണം. എന്തിനാണ് ഞാൻ കൈകൂപ്പുന്നത്? നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു കക്ഷി ക്ഷേത്രത്തിൽ പോയി മുട്ടുകാലെ കിടന്നെഴിയേണ്ട കാര്യമില്ല. ഞാനൊരു നിരീശ്വരവാദിയല്ല, ഈശ്വര വിശ്വാസിയാണ്. ഞാൻ കെട്ടുമുറുക്കാൻ പോകുന്നവനാണ്, പൂജ ചെയ്യുന്നവനാണ്. എങ്കിൽ പോലും തന്നെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ കാണിക്കുന്ന ഓരോ കോപ്രായത്തിലും കാണുമ്പോൾ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിലൊരു വേദനയാണ്. ഇനിയെങ്കിലും നമ്മൾ വരും തലമുറകൾക്ക് ഉപയോഗപ്രദമായ കാര്യങ്ങൾ നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾ ചെയ്യണം എന്ന് ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കണം.
0: നമുക്ക് അടുത്തതായിട്ട് ഓണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പൊലിപ്പാട്ട് കൂടി കേൾക്കാം.
1: തിരുവാതിരക്കളിയെല്ലാം നടന്നു കഴിയുമ്പോൾ മങ്കമാരെല്ലാം കൂടെ ഒത്തുകൂടിക്കൊണ്ട് ഒരു പൊലിപ്പാട്ട് പാടും. പൊലിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പൊലിപ്പാട്ടാണ്. ആ പൊലിപ്പാട്ട് പാടുമ്പോൾ എല്ലാവരും താളമടിച്ച് ആ ഒരു തോർത്ത് ഇരിച്ചിടുമ്പോൾ അതിനകത്ത് കൊണ്ട് നാണയത്തുട്ടുകളിടും. ഇന്നത്തെ കൂട്ട് നോട്ടുകളോ ഒന്നും ഇടാൻ ആരുടെയും കൈ കാണത്തില്ല, നാണയത്തുട്ടുകളാണ് ഇടുന്നത്. അത് മഹാബലി തമ്പുരാന് കാണിക്ക പോലെയാണ് അതിടുന്നത്. അങ്ങനെ ഉള്ള ഒരു പൊലിപ്പാട്ടാണ് ഞാൻ ഇപ്പൊ ഇനി പാടാൻ പോകുന്നത്. കദരക്ഷി കുല മൗലിമ

കതരഴി കുലമൗലിമാരെ, സോദരഭാവം കളഞ്ഞിടുവിൻ, സോദരഭാവം കളഞ്ഞിടുവിൻ, നല്ല തിരുവാതിര മേളം തകർത്തിടുവിൻ. പാത്തുമായി എന്തിനു പാത്തിരിക്കുന്നതു, ഞാത്തിട്ട പെണ്ണു പൊലിച്ച കണ്ടോ? പാത്തുമായി എന്തിനു പാത്തിരിക്കുന്നതു, ഞാത്തിട്ട പെണ്ണു പൊലിച്ച കണ്ടോ? നാണി എന്നൊരു പെണ്ണിന്റെ മുണ്ടിന്റെ കോണിയിലുള്ളൊരു കെട്ടുകണ്ടോ? പാത്തുമായി എന്തിനു പാത്തിരിക്കുന്നതു, ഞാത്തിട്ട പെണ്ണു പൊലിച്ച കണ്ടോ? കാതരാക്ഷി കുലമൗലിമാരെ.

നാണക്കേടൊന്ന് നിനച്ചിടാതെ പാത്രത്തിൽ തന്നെ പൊലിച്ചിടുക. തെക്കയിലെ അമ്മ പൊലിച്ചിട്ടു വേണം വടക്കയിലെ അമ്മ പൊലിച്ചിടുവാൻ കാതരാക്ഷി.

0: നല്ലൊരു പുലിപ്പാട്ടായിരുന്നു. വളരെ അർത്ഥവത്തായ ഒന്നാണ് ആ പാട്ട് എന്ന് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകും. ഇനി അച്ഛൻ എഴുതിയ ഒരു കവിത കൂടി നമുക്ക് കേൾക്കാം.
1: ഞാൻ സ്വന്തമായിട്ട് എഴുതിയ ഒരു കവിതയാണ്. നിങ്ങളറിഞ്ഞോ നാട്ടാരെ എന്റെ അച്ഛൻ,

ജന്മിയായി എൻ്റെ പൊന്നച്ചനാറടി, മണ്ണിൻ്റെ ജന്മിയായി ഉമ്മറത്തിണ്ണയിൽ വെള്ള പുതച്ചു നിശ്ചലമെൻ്റെ അച്ഛൻ.

എല്ലാം ത്യജിച്ചിത ആറടി മണ്ണിൽ ചിതയായി തീരുന്നു എന്റെ ജീവിതം.

0: ആകാശക്കൊട്ടാരമാലാകമാരുമായി ആശകൾ പങ്കിടാൻ പോകട്ടെ ഞാൻ, ആശകൾ പങ്കിടാൻ പോകട്ടെ ഞാൻ.
1: ഈ കവിത നമ്മുടെ ഹൃദയത്തെ സ്പർശിച്ച ഒരു കവിതയായിട്ട് മാറിയിരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് അനുഭവം ഉണ്ടായത്. കേൾക്കുന്ന നിങ്ങളിലും ഇങ്ങനെ ആയിരിക്കും അനുഭവം ഉണ്ടാകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്ര മനോഹരമായ ഓണം നമുക്ക് സമ്മാനിച്ച ബാബു അച്ഛന് എൻ്റെ റേഡിയോ 91.2 ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ പഴമയുടെ തനിമ നിലർത്തിക്കൊണ്ട് നമ്മുടെ ഓണം വീണ്ടും ആഘോഷിക്കാൻ നമുക്ക് എൻ്റെ റേഡിയോ 91നോടൊപ്പം ഓണാഘോഷം ആഘോഷിക്കാം.
0: എനിക്ക് ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിക്കാൻ അവസരം ഒരുക്കി തന്ന എൻ്റെ റേഡിയോ 91.2 എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ സുഹൃത്തുക്കളുടെയും എല്ലാവരുടെയും നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഈ പരിപാടി നിങ്ങൾ ഓരോരുത്തർ കേട്ടിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ എൻ്റെ ഈ ഫോൺ നമ്പറിൽ അറിയിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എൻ്റെ ഫോൺ നമ്പർ 80 86 03 14 88. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 80 86 03 14 88. ഈ പരിപാടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നും എന്റെ ഈ പരിപാടി തുടർന്ന് കൊണ്ടുപോകുന്നതിന്, ഇത് ഞാൻ എഴുതി വെച്ചിട്ടിരിക്കുന്ന ഗാനങ്ങളും കവിതകളും വെളിച്ചം കാണുന്നതിന് ഒരവസരം ഉണ്ടാക്കി തരണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.
1: താങ്ക് യു അച്ഛാ, ഇങ്ങനെ ഒരു വേദി പങ്കിടാൻ, അച്ഛനുമായിട്ടൊരു വേദി പങ്കിടാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം എന്താണ് സന്തോഷവും എല്ലാം ഇപ്പോൾ തോന്നുന്ന ഒരു അവസരം കൂടിയാണ് പഴമയുടെ തനിമയിൽ നമ്മുടെ ഓണം എൻ്റെ റേഡിയോ 91.2.

0: ശുഭദിന ചിന്തകൾ.
1: സ്നേഹം വലിയൊരു പ്രശ്നമാണ്. സ്നേഹത്തെക്കുറിച്ച് പരാതി പറയുന്നവരും കിട്ടുന്നില്ല, മതിയാകുന്നില്ല, സ്നേഹിക്കുന്നില്ല എന്നൊക്കെ പറയുന്നവരുമാണ് നമുക്ക് ചുറ്റിനും ധാരാളമുള്ളത്. എന്നാൽ ഇത് നൽകുന്നവരാകട്ടെ എല്ലാം നൽകുകയാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ഇവിടെ എനിക്ക് തോന്നിയിട്ടുള്ളത്, തിരിച്ചറിയപ്പെടാതെ പോകുന്ന സ്നേഹമാണ് പലപ്പോഴും പല പ്രശ്നങ്ങൾക്കും കാരണം. പരസ്പരം സ്നേഹിക്കുന്നുണ്ട് എന്ന് വാദിക്കുകയും അത് രണ്ടുപേർക്കും മനസ്സിലാകാതെ വരികയും ചെയ്തതിനേക്കാൾ ദുരന്തം മറ്റെന്താണുള്ളത്? സ്നേഹിക്കുക എന്നതൊരു കടമയാണ്. സ്നേഹിക്കപ്പെടുക എന്നുള്ളത് മനുഷ്യന്റെ ഒരു അവകാശം. എന്ത് കാര്യവും ഒരാളെ നിർബന്ധിച്ച് ചെയ്യിക്കാം, സ്നേഹിക്കുന്നതൊഴിച്ച്. സത്യമല്ലേ? ബാക്കി എന്ത് കാര്യത്തിലും നമുക്കൊരാളിനെ കൊണ്ട് ഒരുപക്ഷെ കാശ് കടം വാങ്ങാം, വസ്തു എഴുതി വാങ്ങാം, വാഹനം വായ്പ വാങ്ങാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെല്ലാം ചെയ്യിക്കാം. പക്ഷേ സ്നേഹം നിർബന്ധിച്ചു വാങ്ങാൻ എളുപ്പമല്ല. സ്നേഹിക്കാൻ നിർബന്ധിക്കപ്പെടുമ്പോൾ സ്നേഹത്തിന്റെ അർത്ഥം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, സ്നേഹിക്കുന്നവന്റെ ജീവിതവും പാഴായിത്തീരുക തന്നെ ചെയ്യും. സംഭവിച്ചു പോയ ബന്ധങ്ങളുടെയോ അധികാരത്തിന്റെയോ പേരിൽ ഇല്ലാത്ത സ്നേഹം പ്രകടിപ്പിക്കേണ്ടി വരുമ്പോൾ സ്നേഹം കാപട്യത്തിന്റെ മുഖമൂടി അണിയുന്നതും നാം കാണാറുണ്ട്. ചിലരെ സ്നേഹിക്കാൻ കഴിയില്ല, ചിലരെ സ്നേഹിക്കാതിരിക്കാനും കഴിയില്ല. രണ്ടും ലഭിക്കുന്ന സമീപനങ്ങളുടെയും ഇടപെടലുകളുടെയും അനന്തരഫലമാണ് എന്ന് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും വലിയ വിജയം. സ്നേഹത്തിനും സ്നേഹം പ്രകടിപ്പിക്കാനും ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് ഒരേ ഭാഷയായിരിക്കണം. പ്രകടിപ്പിക്കാത്ത സ്നേഹത്തിന് ആരിലും ഒരു പരിവർത്തനവും ഉണ്ടാക്കാനാവില്ല. സ്നേഹമല്ല, സ്നേഹത്തിന്റെ ഭാവമാണ് ഏറ്റവും പ്രധാനം. സ്നേഹത്തിന്റെ പൂർണ്ണത സ്നേഹിക്കപ്പെടുന്നവരുടെ സംതൃപ്തിയാണ്. അന്യർക്ക് മനസ്സിലാകാത്ത വിധത്തിൽ അവരെ സ്നേഹിക്കുന്ന ആരും സ്നേഹത്തിന്റെ ഉടമകളല്ല, സ്വാർത്ഥതയുടെ ഉദാഹരണങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ സ്നേഹത്തെ പരസ്പരം ബോധ്യപ്പെടുന്ന വിധം പങ്കുവെക്കാം. അത് വാക്കുകളിലൂടെ അല്ലെങ്കിലും ഇടപെടലുകളിലൂടെയും വികാരങ്ങളിലൂടെയും അതിന്റെ ഭാവങ്ങളെ നമുക്ക് പരസ്പരം ബോധ്യപ്പെടുത്താം. സന്തോഷവും സ്നേഹവുമുള്ള ഒരു ലോകം നമുക്ക് സൃഷ്ടിക്കാം. അതിനുള്ളിൽ എന്നേക്കുമായി യാത്ര പറയുന്നതിന് മുമ്പ് ആ സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും മധുര നിമിഷങ്ങൾ പങ്കുവെച്ച് നമുക്ക് പിരിയാം. അവിടെ ഒരു ശുഭകരമായ നിമിഷത്തിന്റെ മനോഹാരിത മനസ്സിലുണ്ടാവും. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.
2: നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും. എൻ റേഡിയോ 91.2 ഓണത്തുടിതാളത്തിലേക്ക് സ്വാഗതം. എൻ റേഡിയോ 91.2 എല്ലാ ഓണക്കാലവും ആഘോഷിക്കുന്നത് 1000 അല്ലെങ്കിൽ മനസ്സിലേക്ക് അങ്ങനെ നിറഞ്ഞിട്ടുള്ള ഒരുപാട് നാടൻ പാട്ടുകളോടുകൂടിയാണ് ഇന്ന് ഈ ഒരു തിരുവോണ ദിനത്തിൽ നമ്മളുടെ കൂടെ എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം നമ്മൾ പരിചയപ്പെട്ടതാണ് ആദി ശാസ്താംകോട്ട. നാടൻ പാട്ട് പാടുന്ന ഒരുപറ്റം കലാകാരന്മാരും ഒക്കെയായിട്ട് നമ്മൾ ഓണം ആഘോഷിച്ചു. ഇക്കൊല്ലവും അവർ തന്നെയാണ് നമ്മുടെ കൂട്ടുകാരായിട്ട് നമ്മുടെ കൂടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ എൻ റേഡിയോ 91.2 ഓണത്തുടിതാളത്തിലേക്ക് ഇവരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യാം. അഭിലാഷ്, അനൂപ്, ശ്രീകുട്ടൻ, സജീവ്, അപ്പോ നാല് പേരാണ് നമ്മുടെ കൂടെ എന്നുള്ളത്. ഒരു വലിയ ടീമാണ് എൻ റേഡിയോ 91.2 സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ആദി ശാസ്താംകോട്ട.
3: നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം.
2: അപ്പൊ ഈ സംസാരിക്കുന്നത് അഭിലാഷാണ്, ഇതിന്റെ സാരഥിയാണ്. അഭിലാഷ് പറഞ്ഞോളൂ, ഒരു വർഷത്തിന് ശേഷം വീണ്ടും നമ്മുടെ റേഡിയോയിലോട്ട് വരികയാണ് ഓണപ്പാട്ടുകളൊക്കെ പാടാനായിട്ട്. ഓണപ്പാട്ടും നാടൻ പാട്ടും ഇല്ലാതെ എന്ത് ഓണം? അഭിലാഷ് പറഞ്ഞോളൂ.
3: അതെ അതെ, അപ്പം ശരിയാണ്. പണ്ട് മുതലേ നമുക്ക് പാട്ടുകൾ ഓണാഘോഷത്തിന്റെ ഭാഗമാണ്, ഓണാഘോഷത്തിന്റെ ഭാഗമാണ് പാട്ടുകൾ. പ്രത്യേകിച്ച് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഓണപ്പാട്ടും കളിയും മലയാളിക്ക് ഓണനാളുകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഭവങ്ങളാണ്. വിവിധ നാടുകളിൽ വിവിധ തരത്തിലുള്ള സംസ്കാരങ്ങൾ, ഇപ്പം കൊല്ലം ജില്ലയിൽ തന്നെയായാലും ഞങ്ങളുടെ പ്രദേശത്തായാലും കരുനാഗപ്പള്ളിയിലായാലും ഒക്കെ വിവിധ തരത്തിലുള്ള നാട്ടുപ്രദേശങ്ങളിൽ വിവിധ നാടൻ സംസ്കാരങ്ങളാണുള്ളത്. അതൊക്കെയും ഓണക്കാലത്ത് വിളിച്ചോതുന്ന പാട്ടുകളായിട്ട്, കളികളായി, ആട്ടങ്ങളായിട്ടൊക്കെ നമ്മുടെ ഇടയിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് നാടൻ പാട്ടുകളെ ഇപ്പോഴും ജനങ്ങൾ ഹൃദയത്തോട് ചേർക്കുന്നു എന്നുള്ളത്.
2: ഓണമായാൽ നമ്മുടെ മനസ്സിലേക്ക് 1000 കൊയ്ത്തുപാട്ടുകളും എല്ലാം ചേർന്ന് വരുന്നു എന്നുള്ളതാണ്. അപ്പോ ആദി ശാസ്താംകോട്ട, ആദ്യമായി ഞാൻ ബാക്കി കൂട്ടുകാരെയൊക്കെ വഴിയെ പരിചയപ്പെടുത്താം കേട്ടോ. കലാകാരന്മാരാണ്, പ്രഗത്ഭരായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ തന്നെയാണ് നമ്മുടെ കൂടെയുള്ളത്. ഇപ്പോ ഓണമായത് കൊണ്ട് തന്നെ, ഇപ്പൊ ഉണ്ണുന്ന ഒരു സമയമായത് കൊണ്ട് തന്നെ, നമുക്കൊരു ഓണപ്പാട്ടിലൂടെ തുടങ്ങിയാലോ?
3: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും നമുക്കൊരു ഓണപ്പാട്ട് പാടി ആരംഭിക്കാം.

0: ഉഷാറായിട്ടുള്ള ഓണപ്പാട്ടുമായിട്ട് ഓണത്തുടിതാളം ഇതാ ഇങ്ങനെ ഓണ തിരുവോണ ദിനത്തിൽ നമ്മളിങ്ങനെ ആസ്വദിക്കുകയാണ്. ആദി ശാസ്താംകോട്ടയിലെ നാല് കൂട്ടുകാർ കലാകാരന്മാരാണ് നമ്മുടെ കൂടെയുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കേട്ട പാട്ട് ഓണപ്പാട്ടാണ്. ഇനി നമുക്ക് ഈ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്ന കൂട്ടുകാരെ കൂടി ഒന്ന് പരിചയപ്പെടാം. സജീവുണ്ട്. സജീവിന് ഒരുപാട് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പഠിപ്പിക്കുന്ന ഒരു അക്കാദമി ഒക്കെ ആൾക്കുണ്ട്. അതോടൊപ്പം തന്നെ ശ്രീക്കുട്ടൻ തുടി. കഴിഞ്ഞ വർഷം നമ്മൾ ശ്രീക്കുട്ടനെ പരിചയപ്പെടുത്തിയതാണ്. ഇനി പ്രവാസ ജീവിതത്തിലേക്കൊക്കെ പോവാൻ എനിക്ക് തോന്നുന്നു അടുത്ത കൊല്ലം നമ്മൾ വിളിക്കുന്ന സമയത്ത് ഓൺലൈനിലൊക്കെ മീറ്റിംഗ് വെക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം. നമുക്ക് ആദ്യം തന്നെ സജീവ് ചേട്ടനോട് ചോദിക്കാം, ഒരു ഓണത്തിന്റെ ഒരു തിരക്കിലാണ് നമ്മൾ, ഓണപരിപാടികളൊക്കെ വരുവാണ്, എന്തൊക്കെയാണ് നിങ്ങളുടെ ഒരു ഓണത്തിന്റെ ഷെഡ്യൂളും, അല്ലെങ്കിൽ ഇന്ന് തിരുവോണമായിട്ട് നിങ്ങൾക്കൊരു പരിപാടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് പറയാം.
1: ആദ്യം തന്നെ ഓണാശംസകൾ എല്ലാവർക്കും.
0: താങ്ക് യു.
1: വളരെ പ്രതീക്ഷയാണ്. കലാകാരന്മാരെ സംബന്ധിച്ച് നമ്മൾ ഒരു സീസണ് മുമ്പുള്ള ഒരു ആഘോഷം ഓണമാണ് നമ്മുടെ. അപ്പൊ അത് വളരെ സന്തോഷത്തോടെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. എല്ലാവരും പാട്ടും കൂട്ടുമായിട്ടൊക്കെ വളരെ സന്തോഷമായിട്ട് പോകുന്നു.
0: അക്കാദമിയായിട്ട് പോകുന്നു അല്ലേ?
1: തീർച്ചയായിട്ടും കുറെ കുട്ടികളുണ്ട്.
0: എപ്പോഴും എൻജോയ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എപ്പോഴും മനസ്സിനൊരു ആനന്ദം തരുന്നത് തന്നെയാണ് സംഗീതം, നാടൻ പാട്ടുകളൊക്കെ. നമുക്ക് എപ്പോഴും മനസ്സിന്റെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സ് താളം തുള്ളുന്നു എന്നുള്ളതാണ്. പഴമയെ തേടി, നാട്ടു നന്മകളെ തേടി, ഞാൻ പലപ്പോഴും പറയാറുള്ള ആ ഒരു പച്ച മണ്ണിന്റെ ഗന്ധം തേടി ഒക്കെയുള്ളൊരു യാത്ര തന്നെയാണ് നാടൻപാട്ട്. അപ്പോ എപ്പോഴും നാടൻപാട്ടിന് താളം നിർബന്ധമാണ് അല്ലെ? അതുകൊണ്ട് തന്നെ ഇൻസ്ട്രുമെന്റ്സ് അത്രത്തോളം, തുടിയാണെങ്കിലും ഇറുദംപാടാണെങ്കിലും ഒക്കെ നമുക്ക് വേണ്ട ഒരു സംഭവം തന്നെയാണ്. ശ്രീകുട്ട പാട്ടുകാരോ?
2: അതെ,
0: തുടി വായിക്കും, പാട്ട് പാടും. ഓക്കെ, അപ്പൊ ശ്രീകുട്ട അടുത്തതായിട്ട് നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട് ഇങ്ങനെ ഓണത്തിന്റെ ആ ഒരു പൊളി വൈബിലിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ടീമിൽ നിന്ന് ഇത് കേട്ടാൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ ശ്രോതാക്കൾ ഇത് കേട്ടാൽ നന്നായിരിക്കുമെന്ന് 10 പേരോട് ഉറക്കം വിളിച്ച് പറഞ്ഞ അഭിമാനത്തിൽ പറയാൻ പറ്റുന്ന ഒരു പാട്ടെന്ന് പറയാം.
2: അതെ, പറയാം. അടുത്തതായി പാടാൻ പോകുന്നത് ഒരു ഓണക്കളിപ്പാട്ടാണ്. ഓണക്കാലത്ത് കളിച്ച് പാടി വരാറുള്ള ഒരു പാട്ടാണ് പാടാൻ പോകുന്നത്.
0: ഓക്കെ, പാടിക്കോളൂ.

0: എത്ര ഭംഗിയായിട്ടാണ് നമ്മൾ പൂക്കളെ പോലും, എത്ര ഭംഗിയായിട്ടാണ് ഈ ഒരു അത്തം വരും അല്ലെങ്കിൽ ഓണം വരുന്ന സമയത്ത് നമ്മൾ പൂക്കളത്തെ പ്രതീക്ഷിച്ച് പോകാറുണ്ട്. പണ്ടൊക്കെ തൊടിയിലൊക്കെ, ഇപ്പോൾ നമ്മൾ കടയിൽ പോയിട്ട് പൂക്കളൊക്കെ വാങ്ങുന്ന പോലെയല്ല, നിഷ്കളങ്കമായിട്ടുള്ള ബാല്യകാലത്ത് നമ്മളുടെ ഏറ്റവും വലിയ മത്സരം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, അടുത്ത വീട്ടിലെ പൂക്കളത്തേക്കാൾ കുറച്ചുകൂടി വലിയ പൂക്കളം നമുക്ക് വേണം. ഇതല്ലായിരുന്നോ നിങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെ അല്ലായിരുന്നോ? അടുത്ത വീട്ടിലേക്കാൾ കൂടുതൽ നല്ല പൂക്കളമായിരിക്കണം, ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായിട്ടുള്ള പൂക്കൾ എൻ്റെ വീട്ടിലായിരിക്കണം, ഇങ്ങനെയൊക്കെയുള്ളൊരു വാശി. പ്രകൃതിയോട് ഏറ്റവും ഭംഗിയുള്ള ചില വാശികളായിരുന്നു. അതിനു വേണ്ടിയിട്ട് മണ്ണും മനസ്സും ഒരുപോലെ പോക്കുന്നൊരു കാലം തന്നെയായിരുന്നു ഓണക്കാലം. ആ ഒരു ഓർമ്മകളെ വീണ്ടും വീണ്ടും മലയാളികളുടെ മനസ്സിലേക്ക് വിളിച്ചോതുവാൻ ഇങ്ങനെയുള്ള നാടൻ പാട്ട് ടീമുകൾ ഉണ്ടാവട്ടെ, ജനിക്കണം. ഇതൊരു പുനർജനിയാണ് മലയാളത്തിൻ്റെ, മലയാള മണ്ണിൻ്റെ, കർഷകൻ്റെ, പാട്ടിൻ്റെ, അല്ലെങ്കിൽ ആരൊക്കെയോ വായ്ത്താരികളായിട്ട് പാടിപ്പാടി പതിഞ്ഞ പാട്ടുകൾ വീണ്ടും യുവതലമുറ പാടണം എന്നുള്ളൊരു നിർബന്ധം തന്നെയാണ് എൻറേഡിയോ 91.1. അതുകൊണ്ട് തന്നെയാണ് എല്ലാ കൊല്ലവും നാടൻ പാട്ട് ഉച്ച സമയത്തൊരു നിർബന്ധമാക്കി തന്നെ, കാരണം പ്രവാസികളായിട്ടുള്ളവർ ഇതേ സമയം ഈ ഓണം പരിപാടി കേൾക്കുന്നുണ്ട്. അവർക്ക് ഏറ്റവും മിസിംഗ് ആണ്, നമ്മളീ പറയുന്ന പോലെ അല്ല, വല്ലാത്തൊരു അടുത്തില്ലാത്തപ്പോഴാണ് ഒരു ചങ്കിടിപ്പ് ഉണ്ടാവുന്നത് അല്ലേ? അങ്ങനെയല്ലേ? ഓക്കെ, അടുത്തതായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ അനൂപിനെയാണ് കേട്ടോ. അനൂപ് ഒരു പോസ്റ്റ്മാൻ കൂടിയാണ്, പാട്ടുകാരനാണ്, നമ്മുടെ തഴവക്കാരനാണ്. ഏറ്റവും കൂടുതൽ തഴപ്പാവളുടെ നാട്,
1: അതെ,
0: തഴപ്പാവളുടെ നാടാണ് ഏറ്റവും കൂടുതൽ ശ്രോതാക്കൾ എൻറേഡിയോ 91.1 ഉള്ളൊരു ലൊക്കാലിറ്റിയാണ് തഴവ. അപ്പോൾ അവിടെ നിന്നൊരു പാട്ടുകാരൻ വരുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എങ്ങനെയാണ് അനൂപ് ഈ ഒരു ടീമിലേക്ക് വന്നത്? ആദ്യ ഒരു ഗ്രൂപ്പിന്റെ ഒരു ഭാഗമായി മാറിയത് എങ്ങനെയാണ്?
1: ആദ്യ സംബന്ധിച്ചിടത്തോളം ആദ്യ കുറെ വർഷക്കാലമായി നാടൻ പാട്ടുകളെ അന്വേഷിച്ച പാട്ടുകളാണ് നാടൻ പാട്ടുകൾ, പ്രത്യേകിച്ച് വാമൊഴിയായി കിട്ടിയ പാട്ടുകളാണ്. അപ്പൊ അത്തരം പാട്ടുകളുടെ വീണ്ടും തന്നെ പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. ഒരു പോയ കാലത്തിന്റെ സംസ്കാരത്തെ വീണ്ടും നമ്മൾ ഈ വീണ്ടും കൊണ്ടുവരിക, അതിനെ നിലനിർത്തി കൊണ്ടുപോവുക എന്നുള്ളതാണ് ആദി എന്ന സംഘം ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ്, അതൊരു വലിയ ഉദ്ദേശമായി തന്നെ, ഒരു നല്ല ഉദ്ദേശമായി, അല്ലെങ്കിൽ അത് നമ്മുടെ നാടിൻ്റെ സംസ്കാരം എല്ലാ കാലത്തും നിലനിൽക്കണമെന്ന വലിയ പ്രതീക്ഷയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആദി എന്ന സംഘത്തോടൊപ്പം ചേരാനുള്ള ഒരു കാരണം.
0: ഈ ഒരു ഓണക്കാലം വരുമ്പം എന്തായാലും ലീവ് കിട്ടും, പിന്നെ പാട്ടും മേളവും. എനിക്ക് തോന്നുന്നു കുറെ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഇനി വരുന്ന ദിവസങ്ങളിലുണ്ട്, ഓണം കഴിഞ്ഞിട്ടും കുറെ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്വന്തം അനൂപ്, അനൂപെ നമുക്ക് കുറെ പാട്ടുകളൊക്കെ പാടാനുണ്ട്. ഈ ഓരോ പാട്ടും ഓരോ ഓർമ്മകളായിട്ട് നമുക്ക് അങ്ങനെ നമുക്ക് എല്ലാവർക്കും കൂടെ ഇനിയില്ലാത്ത വയൽവരമ്പുകളിലൂടെയൊക്കെ ഒന്ന് നടക്കാം, ഇനിയില്ലാത്ത കുട്ടിക്കാലം നമുക്കൊന്ന് കണ്ടറിയാം. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ 91.2 ഓണത്തുടിതാളമാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കേൾക്കാം ഒരു വേളയ്ക്ക് ശേഷം.

0: നാം ഓണത്തുടി താളത്തിൽ നമ്മുടെ കൂടെ എന്നുള്ളത് ആദി ശാസ്താംകോട്ട നാടൻ പാട്ട് സംഘമാണ്. അപ്പോ ടീം, എനിക്കൊരു പാട്ട് കേൾക്കാൻ ഒരു ആഗ്രഹം. ഒരു നാലഞ്ചു കൊല്ലം മുൻപ് ഒരു നാടൻപാട്ടുകാര് ടീം വന്നിട്ട് എനിക്ക് പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക്, ചില ആളുകൾ വന്ന് ചില പാട്ടുകളുമായിട്ട് കേറാറുണ്ടെന്ന് പറയില്ലേ, അങ്ങനെ എന്റെ മനസ്സിലേക്ക് വന്നൊരു പാട്ടാണ് പൂത്ത ചെമ്പക ചോട്ടിൽ ഞാൻ കാത്തിരുന്നു. കരളെ അല്ലേ? ഓക്കെ, ഈ ഒരു പാട്ടിന്റെ ഈണമാണോ ഈ നാടൻപാട്ടിന്റെ രണ്ട് രീതിയിൽ ഇഷ്ടപ്പെടും, ഒന്നുകിൽ വരികൾ അല്ലെങ്കിൽ താളം അല്ലെങ്കിൽ ഈണം എന്തെങ്കിലുമൊക്കെ. എന്നെ എന്തോ ഈ പാട്ട് വല്ലാതെ സ്വാധീനിച്ചപ്പോ ആ ഒരു പാട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പാടിത്തരുമോ?
1: ഉറപ്പായിട്ടും പാടിത്തരാം.
0: ഓക്കെ, കേൾക്കാം.

ശരിക്കും ഒരു നാടൻപാട്ടിന്റെ ശൈലിയിലുള്ള ഒരു പ്രണയഗാനം തന്നെയാണ് പൂത്ത ചെമ്പകച്ചോട്ടിൽ എന്ന് പറയുന്നത്. കാത്തിരിപ്പിന്റെ ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോ ഇനി നാടൻപാട്ടുകാർ വന്നു, അല്ലെങ്കിൽ നാടൻപാട്ടുകാർ എൻറെഡി 91.2 വന്ന് പാടുമെന്ന് പറയുമ്പോൾ, നമ്മൾ ആദ്യം ഈ നാടൻപാട്ട് എന്ന് പറഞ്ഞൊരു സങ്കല്പം മലയാളികൾ ഓർക്കുന്നത്, അല്ലെങ്കിൽ പണ്ട് മുതൽക്കേ പാടി പതിഞ്ഞ പാട്ടുകളാണെങ്കിലും ജനങ്ങളിലേക്ക് നാടൻപാട്ടുകൾ ഇറങ്ങിച്ചെന്നതിന്റെ ഒരു കാരണക്കാരൻ കലാഭവൻ മണിച്ചേട്ടൻ തന്നെയാണ്. മണിച്ചേട്ടനില്ലാതെ എന്തോണം, എന്ത് ആഘോഷം. അപ്പോ നമുക്ക് മണിച്ചേട്ടന്റെ ഒരു പാട്ട്, മണിച്ചേട്ടനെ ഓർക്കാതെ ഒരു നാടൻപാട്ട് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പം നമ്മളെ കരുനാഗപ്പള്ളിക്കാരെ സംബന്ധിച്ച് ബാനർജി ചേട്ടനും നാടൻപാട്ട് വളർത്തുന്നതിനും വലിയൊരു കലാകാരൻ തന്നെയാണ്. അപ്പൊ അവരെല്ലാം സ്മരിച്ചുകൊണ്ട് നല്ലൊരു മണിച്ചേട്ടന്റെ പാട്ട് നമുക്ക് പാടിയാലോ?

0: യെസ്, അടിപൊളി. മനുഷ്യനെ ഓർക്കാൻ വേണ്ടിയിട്ട്, മനുഷ്യനെ പറ്റി പറയുകയാണെങ്കിൽ കുറെ കുറെ അധികം പാട്ടുകൾ നമ്മൾ ഇങ്ങനെ, ഒരു പാട്ടുകാരന്റെ ഒരു വിജയം എന്ന് പറയുമ്പോൾ ഒരു പാട്ട് കേട്ട് കേൾവിക്കാരൻ മനസ്സിലാവണം ഇത് ആര് പാടിയതാണ് എന്ന്. ഒറ്റത്തവണ ഒരു വട്ടം കേട്ടാൽ മനസ്സിലാവുമ്പോഴത്തേക്കാണ് ഒരു പാട്ടുകാരന്റെ വിജയം. അവിടെ മണിച്ചേട്ടൻ അതിൽ 100-ൽ 100 തന്നെയാണ്.
1: തീർച്ചയായിട്ടും മണിച്ചേട്ടന്റെ ശബ്ദം മറ്റുള്ള ഗായകരെക്കാളിലും ഒക്കെ, ഇപ്പം നമ്മളിപ്പോ കേരളത്തിന്റെ ഈ നാടൻ സംഗീതം എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ സി ജെ കുട്ടപ്പൻ മാഷ് അറിയാലോ, കുട്ടപ്പൻ സാറ്, കുട്ടസാറിന്റെ ഒരു ശബ്ദമുണ്ട്, അത് ആ ഒരു ശബ്ദത്തിന് പകരം വെക്കാൻ വേറെ ശബ്ദമില്ല. ഇപ്പൊ തമിഴ് ഫോക്ക് എടുത്തു കഴിഞ്ഞാൽ, തമിഴ്നാട്ടിലെ നാടോടി ഗായകരെ എടുത്തു കഴിഞ്ഞാൽ, പുഷ്പവനം കുപ്പസ്വാമിയെ പോലെ, ഇപ്പൊ അന്തോണിദാസനെ പോലെയൊക്കെ ഉള്ള വേറിട്ട ശബ്ദം, അതിനുടമയായിരുന്നു മണിച്ചേട്ടൻ. മണിച്ചേട്ടൻ മലയാള സംഗീതത്തിന് നൽകിയിട്ടുള്ള തന്റേതായിട്ടുള്ള സംഭാവനകൾ വളരെ വലുതാണ്. എഴുതി വെക്കാൻ ചരിത്രത്തിന്റെ ഏടുകളിൽ എക്കാലത്തും നമ്മൾ എഴുതി വെക്കപ്പെടുന്ന ഒരു ശബ്ദമാണ് കലാഭവൻ മണിച്ചേട്ടന്റെ ശബ്ദം. അതേതന്നെ ശബ്ദവും പാട്ടുകളും എക്കാലത്തും ഓർക്കും എന്നുള്ളതിൽ സംശയമില്ല.
0: അതുകൊണ്ട് തന്നെയാണ് മണിനാഥം മരിക്കുന്നില്ല എന്ന് പറഞ്ഞു തന്നെ നമ്മൾ എപ്പോഴും, ഈ കാലം എത്ര കഴിഞ്ഞാലും ഓണപ്പരിപാടികൾ അല്ലെങ്കിൽ സ്റ്റേജ് പരിപാടികൾ ഇത്രത്തോളം ജനകീയമാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ സ്റ്റേജിൽ നിന്ന് പഴയ പാടുന്ന ഒരു രീതിയിൽ നിന്ന് മാറി ഒരു കലാകാരൻ ജനങ്ങളിലേക്ക് ഇറങ്ങി പാടുന്ന ഒരു സിസ്റ്റം തന്നെ കൊണ്ടുവന്നത് എനിക്ക് തോന്നുന്നു
1: മണിച്ചേട്ടൻ. മണിച്ചേട്ടനാണ്, അതെ അതെ അതെ, മണിച്ചേട്ടനാണ് ഈ എത്രത്തോളം കേരളത്തിൽ നാടൻപാട്ട് സംഘങ്ങളുണ്ടോ അത്രത്തോളം ആൾക്കാരെ ഇതൊരു വൈബാക്കിയെടുക്കാൻ, പുതിയ ഭാഷയിൽ പറയുമ്പോൾ വൈബാക്കിയെടുക്കാൻ, ന്യൂ ജനറേഷന് ഇത് ഒരു ഓളമാക്കിയെടുക്കാൻ. പണ്ട് എനിക്ക് തോന്നുന്നു നാടൻപാട്ട് സംഘമൊക്കെ ഉണ്ടായി ഉത്ഭവിച്ച ഒരു കാലഘട്ടത്തിൽ നിലത്തിരുന്ന് പാടുന്ന ഒരു സാഹചര്യമായിരുന്നു അന്ന്. ഇതൊരു ഈ പാരമ്പര്യ കലാരൂപമായതുകൊണ്ട് പാരമ്പര്യമായ പാട്ടുകൾ നിലത്തിരുന്ന് പാടിയിരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അത് എഴുന്നേറ്റിരുന്ന് പാടുന്ന ഒരവസ്ഥ, പിന്നീട് ആൾക്കാരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ എങ്ങനെ ഒരു ഓളം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള രീതിയിലേക്ക് മാറി ഇതിന്റെ ഒരു അവതരണ രീതി തന്നെ. ഇപ്പൊ അത് മണിച്ചേട്ടൻ കാട്ടി തന്ന ഒരു വലിയ ഒരു
0: വഴി,
1: ആ വഴി കാട്ടി തന്ന ഈ നാടൻപാട്ട് മേലേക്ക് കാട്ടി തന്നൊരു വഴി തന്നെയാണ്. ഇതിനെ കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് അങ്ങനെയാണ്. ആ പാടുന്നവനൊപ്പം അല്ലെങ്കിൽ കളിക്കുന്നവനൊപ്പം നിന്ന് ചേർന്ന് പാടാൻ കഴിയുന്നത് ഇതിനെ കൂട്ടുചേർത്ത്. മറ്റിപ്പോ ഗാനമേളയാണെ സ്റ്റേജിൽ മാത്രം നിന്ന് പാടുന്നൊരവസ്ഥയാണ് മറ്റ് സംഗീതത്തെ ഒക്കെ അപേക്ഷിച്ച്. നാടൻ സംഗീതമാകുമ്പോൾ പ്രത്യേകിച്ച് മണിച്ചേട്ടന്റെ പാട്ടുകളൊക്കെ ആകുമ്പോൾ മണിച്ചേട്ടൻ പാടിയിരുന്നത് അങ്ങനെയാണ്, ആൾക്കാരോടൊപ്പം ചേർന്ന് നിന്ന് പാടാൻ അങ്ങനെയാണ് അദ്ദേഹം ശ്രമിച്ചത്. അതാണ് ഞങ്ങളൊക്കെയും പാഠമാക്കി ഇപ്പം മുന്നോട്ട്.
0: എനർജിയാണ് മനുഷ്യരുടെ തന്നൊരു എനർജി. അത് ആലോചിച്ച് നോക്കുക, ആ ഒരു കാലഘട്ടത്തിൽ സ്റ്റേജിൽ നിന്ന് ഒരാൾ പുറത്തിറങ്ങി പാടുക എന്ന് പറഞ്ഞ് ചിന്തിക്കാൻ വയ്യ. രണ്ടാമത്തെ കാര്യം താളമേളങ്ങൾക്കൊത്ത് ഡാൻസ് കളിക്കുക. മൂന്നാമത്തെ സംഭവം മണിച്ചേട്ടനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു ചിരിയ, ഈ മണിനാഥം മുഴക്കുന്ന പോലൊരു ആ ഒരു ചിരി.
1: അതെ അതെ, അത് എത്ര നമ്മൾ വിഷമിച്ചിരുന്ന ശബ്ദം കേട്ട് കഴിഞ്ഞാൽ മണിച്ചേട്ടനെ ആ ചിരി കേട്ടാൽ നമുക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജി ഉണ്ട്.
0: ഈ പറയുമ്പോ തന്നെ നമ്മുടെ മനസ്സിൽ, എല്ലാവരുടെ മനസ്സിൽ ആ ഒരു ഫീലിംഗ്സ് വന്നില്ലേ?
1: അതെ, തീർച്ചയായും.
0: അങ്ങനെയായിരിക്കണം ഒരു കലാകാരൻ ഉണ്ടാവേണ്ടത്. എല്ലാ കേൾവിക്കാരന്റെയും കാണികളുടെയും ഇടനെഞ്ചിൽ സ്ഥാനം നേടിയ മണിച്ചേട്ടനെ ഈ ഒരു അവസരത്തിൽ നമ്മൾ സ്മരിച്ചുകൊണ്ട് തന്നെയാണ് ആദി ശാസ്താംകോട്ടയുടെ ഈ ഒരു പാട്ടുകൾ ഇങ്ങനെ മുന്നോട്ട്
1: പോയിക്കൊണ്ടിരിക്കുന്നത്.
0: അപ്പോ ഓണമാണ്, എല്ലായിടവും ആഘോഷമാണ്, സദ്യവട്ടങ്ങളുടെ ഒക്കെ ഒരു തിരക്കിലാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. റേഡിയോ 91.2 ഓണം സ്പെഷ്യൽ ഓണത്തുടിതാളം ആദി ശാസ്താംകോട്ട ടീമിന്റെ പാട്ടുകളാണ്. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതി, സ്റ്റേറ്റ്യൂൺ 91.2 എന്റെ റേഡിയോ. അപ്പോ ഈ ഒരു തിരുവോണ ദിനത്തിൽ ആദി ശാസ്താംകോട്ട നമ്മുടെ കൂടെ തന്നെയുണ്ട്. അപ്പോ ഓണപ്പാട്ടുകളും ഓണവിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇവരുടെ ഈ ഒരു ഇന്ന് വളരെ തിരക്കൊഴിച്ചൊരു ദിവസമാണ്. ഈ തിരക്കിനിടയിലാണ് അവർ നമ്മളുടെ കൂടെ ഇന്ന് എത്തിയിട്ടുള്ളത്. അപ്പോ നമുക്കൊരു വഞ്ചിപ്പാട്ട് കേട്ടാലോ? ഇതെല്ലാം ഒരു നാടിന്റെ ഒരു, നമ്മളൊക്കെ നമ്മൾ അറിയുക, നമ്മളെങ്ങനെ നമ്മളായി എന്നൊക്കെ പറയുന്നത് പോലെ പലർ പാടി, ചിലർ പാട് വെട്ടു, ചിലർ പാട്ട് പരിവഴിക്ക് കളഞ്ഞു, എന്നിട്ടും കുറച്ചു പേരിങ്ങനെ പാടുന്നു, പാട്ടിനെ ഉറപ്പിക്കുന്നു. ഇങ്ങനെ ഒരുപാട് സംഘങ്ങൾ ഉണ്ടാവട്ടെ, സംഘങ്ങൾക്ക് വീണ്ടും വീണ്ടും പ്രചോദനമാകാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു കൂട്ടായ്മ തന്നെ ഇവിടെ കൂടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു വഞ്ചിപ്പാട്ട്, ഓണം വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ വള്ളംകളിക്കൊക്കെ വലിയ പ്രാധാന്യമുണ്ടെന്നേ, അപ്പൊ നമുക്കൊന്ന് കേട്ടാലോ?
2: കൊച്ചേരെ കൊച്ചേരെ വള്ളം വരുന്നേ താനിതകതാരാം, കൊച്ചേരെ കൊച്ചേ

0: ഈ ഒരു പാട്ട് കേൾക്കുന്ന സമയത്തുണ്ടല്ലോ ടീം ആദി, നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ അറിയാതെ തന്നെ ആ ഒരു വള്ളത്തിന്റെ തുഴ പോകുന്ന ആ ഒരു താളത്തിൽ നമ്മളും അങ്ങനെ ചുള്ളിച്ചാടി പോകുന്നു എന്നുള്ളതാണ്. ഈ മനസ്സിന് എന്ത് കഴിവുള്ളത്, ഒരേ സമയം ആ വയൽവരമ്പിലൂടെ പോകാനും പൂക്കൾ പറിക്കുവാനും വള്ളത്തിലൂടെ പോകുവാനും ഒക്കെ ഈ പാട്ടിന് സാധിക്കുന്നു. എനിക്ക് തോന്നുന്നു പാട്ടിന് മാത്രമുള്ള ഒരു മാന്ത്രിക ശേഷിയാണ്.
1: തീർച്ചയായിട്ടും
0: ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നത് എത്ര വർഷങ്ങൾക്ക് പിന്നിലോട്ട് നമ്മൾ പോയി എന്നുള്ളതാണ്.
1: മറ്റൊരു സാഹിത്യ രൂപത്തിനും പറ്റാത്തതാണ് പാട്ടുകൊണ്ട് നമ്മൾ സാധ്യമാക്കുന്നത്. ഒരു പറഞ്ഞതുപോലെ പൂവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പൂക്കളോട് അടുത്തിരിക്കുന്നു, വള്ളത്തെ കുറിച്ച് പറയുമ്പോൾ വള്ളം കളിയുമായിട്ട് നമ്മൾ എഴുകിച്ചേരുകയാണ്. അപ്പൊ മറ്റൊന്നിനും പറ്റാത്തതാണ് സംഗീതത്തിന് പറ്റുന്നത് അല്ലെങ്കിൽ ഇത്തരം സംഗീത രൂപങ്ങൾക്ക് പറ്റുന്നത് എന്നുള്ളത് നമുക്ക് ഓർമ്മപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്.
0: തീർച്ചയായിട്ടും. അപ്പോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ആദി ശാസ്താംകോട്ട സ്റ്റേജിൽ എത്തുന്ന സമയത്ത് ആദിയോട് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പാട്ട് ഏതാണ്, അല്ലെങ്കിൽ കേൾക്കുന്ന ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ വന്ന് പറയും നിങ്ങൾ ഈ പാട്ട് പാടുവോ എന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ച് നിങ്ങളുടെ ഒരു ഹൈലൈറ്റ് സോങ് എന്ന് പറയാൻ പറ്റുന്ന ഒരു പാട്ട് ഏതാണ്?
1: നമ്മളുടെ പാട്ട് വഴിയിൽ നമുക്ക് ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ അന്വേഷിക്കാറുണ്ട്. ഇപ്പൊ പുതിയ വേദികളിലൊക്കെ ചെല്ലുമ്പോൾ കൂടുതലും ഈ എഴുത്ത് പാട്ടുകൾക്കാണ് പ്രാധാന്യം. ഇപ്പം നമ്മുടെ അന്തരിച്ച ഗായകനായിരുന്ന നാടൻപാട്ട് ഗായകനും യുവാക്കളുടെ എല്ലാം ഞങ്ങളുടെ എല്ലാം പ്രചോദനവുമായിരുന്ന പ്രിയപ്പെട്ട പി എസ് ബാനർജി എണ്ണം പാടിയ നിരവധി അനവധി പാട്ടുകൾ വേദികളിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന പാട്ടുകളാണത്. പ്രത്യേകിച്ച് തെക്കോട്ടുള്ള തെക്കൻ ജില്ലകളിൽ പരിപാടികൾ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം പാടിയ പാട്ടുകൾ, ഇപ്പം താരകപ്പെണ്ണാളെ പോലുള്ള പാട്ടുകൾ.
2: താരകപ്പെണ്ണാളേ കതിരാടും മിഴിയാളേ തമ്പുരാനെത്തിടും മുന്നേ കരിങ്ക

0: ഈ പാട്ട് പാടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മള് ബാനർജി ചേട്ടനെ ഓർക്കും
1: എന്നുള്ളതാണ്.
0: വരയിലും പാട്ടിലും
1: അതെ അതെ അതെ,
0: നമ്മൾ സ്മരിക്കേണ്ട ഒരു കലാകാരൻ തന്നെയാണ്. നമ്മുടെ ഏറ്റവും വലിയൊരു നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിന്റെ വിയോഗം എന്ന് പറയുന്നത്. ഈ ഒരു അവസരത്തിൽ നമുക്ക് ബാനർജി ചേട്ടനെയും ഓർക്കാം. ഈ ഒരു പാട്ടിലൂടെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു, ബാനർജി ചേട്ടനെ ഓർക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഈ ഒരു പാട്ട്, നമ്മുടെ സ്റ്റേഷൻ ഡയറക്ടർ തന്നെ കുറച്ച് മുൻപ് അദ്ദേഹത്തെ പറ്റി പറഞ്ഞപ്പോ വർഷങ്ങൾക്ക് മുൻപ് സ്റ്റുഡിയോയിൽ വെച്ച് വരച്ച ആ ഒരു ചിത്രം സൂക്ഷിച്ചു വെക്കും. അപ്പൊ ഇങ്ങനെ പലർക്കും ഇങ്ങനെയുള്ള കലാകാരന്മാർ പല പല ഓർമ്മകളാണ്. അപ്പോ ഈ ഒരു ഓണത്തെ പറ്റി പറയുമ്പോൾ തെക്കൻ പാട്ടുകൾ, നമ്മൾ വടക്കൻ പാട്ട് വരുന്നതാണ് പൂത്ത ചെമ്പക ചൂട്ടിൽ അല്ലേ, അങ്ങനെയല്ലേ വരുന്നത്? ഈ തെക്കൻ, നമ്മുടെ ഈ തെക്കൻ ഏരിയയിൽ രൂപപ്പെട്ടിട്ടുള്ള നാടൻ പാട്ടുകൾ എന്തൊക്കെയാണ്? അപ്പോൾ അതിൽ പാടാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ട് നമുക്ക് വേണ്ടിട്ട് അഭിലാഷ് ഒന്ന് പാടാമോ?
1: നിരവധി പാട്ടുകൾ തെക്കൻ ഏരിയയിൽ നമുക്ക് ഉണ്ട്. തെക്കൻ മേഖലയിൽ, വടക്കൻ മേഖലയിൽ എല്ലാം ഈ ആരാധനയുമായി ബന്ധപ്പെട്ട്, ക്ഷേത്രകലകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അങ്ങനെയുള്ള അനുഷ്ഠാന പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ. അവിടെ അനുഷ്ഠാനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. തെക്കൻ മേഖലയിലെ അനുഷ്ഠാനങ്ങൾ വ്യത്യസ്തമാണെങ്കിൽ തന്നെയും വടക്കൻ മേഖലയിൽ ഏറ്റവും കൂടുതൽ നാടൻ പാട്ടുകളിൽ ഇപ്പോൾ കണ്ടുവരുന്നത് അനുഷ്ഠാന പാട്ടുകളാണ്. അവിടെ കൊയ്ത്തു പാട്ടുകൾക്ക് അല്ലെങ്കിൽ മറ്റുള്ള കളിപ്പാട്ടുകൾക്ക് നമുക്ക് തെക്കോട്ടുള്ള പ്രതിഷേധ പാട്ടുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില സമുദായങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന പാട്ടുകൾക്കോ വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് തെക്കൻ നാടൻ പാട്ടുകൾ രൂപപ്പെട്ടിരിക്കുന്നത്. കൂടുതൽ കാർഷിക മേഖലയുമായിട്ട് വളരെയധികം തെക്കൻ മേഖലയിലെ പാട്ടുകളെല്ലാം അങ്ങനെ തന്നെയാണ്, കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ട പാട്ടുകളാണ്. അത്തരത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് പാടുന്ന ഒരു പാട്ട് നമുക്ക് പാടാം. തെക്കൻ കേരളത്തിന്റെ ഒരു പാട്ട്, തെയ്യത്തിനെന്തോ തിനന്തിനം താര, നമ്മുടെ കണ്ടത്തിൽ കല്ലുകണ്ടത്തിൽ തുടങ്ങുന്ന ഒരു പാട്ട്. ശ്രീകുട്ടൻ.

0: യെസ്, അങ്ങനെ നമ്മൾ നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട് ഓണത്തുഴുതാളം ഇങ്ങനെ ആഘോഷിക്കുകയാണ്. ഒരു കമ്പകളി പാട്ട്, അങ്ങനെ എന്തോ ഒരു പാട്ടുകള്, നമ്മുടെ തെക്കൻ കേരളത്തിലെ പാട്ടുകളാണെന്ന്
1: തോന്നുന്നു,
0: ആയോധന കലകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പാട്ടൊന്ന് കേൾക്കാം. അഭിലാഷ് ആന്റിയും ശ്രീകുട്ട റെഡിയല്ലേ? അനൂപ് ഓക്കെ.

0: ഇന്ത്യയിലെ എല്ലാ ശ്രോതാക്കളുടെയും വീട്ടിലേക്ക് ഒരു നാടൻ പാട്ട് സംഘം ദായിത പാട്ടുകളും താളവും താളത്തുടികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചേർന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. ആഘോഷ തിമിർപ്പിലാണ് ഈ ഓണത്തിന്റെ ആഘോഷ തിമിർപ്പിൽ എൻഡ്രോയിഡ് 91.2 ഒന്നിച്ചിങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാടുകയാണ്. അഭിലാഷ്, എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേയേറെ സിനിമാ പാട്ടുകൾ കൂടി സിനിമാ പാട്ടുകളിലേക്ക് കൂടി ഗാനങ്ങൾ
1: നാടൻ
0: പാട്ടുകൾ തുടങ്ങി. പിന്നീട് ഈ ഒരു യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ ഈ അടുത്ത് ട്രെൻഡിങ് ആയിട്ട് കുറെ പാട്ടുകൾ കുട്ടികളൊക്കെ പാടി, അങ്ങനെ കൂടി വീണ്ടും വീണ്ടും ജനങ്ങൾ ഏറ്റു പാടുന്നു എന്നുള്ളതാണ്.
1: ഇഷ്ടംപോലെ പാട്ടുകൾ ഇപ്പം യൂത്ത് ഫെസ്റ്റിവലിൽ വന്നിട്ടുണ്ട്. ട്രഡീഷണൽ ആയിട്ടുള്ള പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ, അങ്ങനെ പാടിയെങ്കിൽ മാത്രമേ അത് മത്സര ഇനത്തിൽ പരിഗണിക്കത്തുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ സിനിമയിൽ മലയാള ചലച്ചിത്രം ഉൾപ്പെടെ നിരവധി പാട്ടുകൾ, നാടൻ പാട്ടുകളിലെ തനത് പാട്ടുകളെ ഉൾപ്പെടുത്തി ഇപ്പം നിരവധി അനവധി പണ്ട് മുതലേ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ അതിന്റെ ഒരു അതിപ്രസരമുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം മിക്ക സംഗീത സംവിധായകന്മാരും നാടൻ പാട്ടുകളെ പിടിച്ചാണ് ഇപ്പം.
0: അതെ അതെ, ഇഷ്ടംപോലെ നല്ല നല്ല പാട്ടുകൾ,
1: ഇഷ്ടംപോലെ പാട്ടുകൾ ഇപ്പം തനത് പാട്ടുകൾ മലയാള സിനിമയ്ക്ക് വന്നിട്ടുണ്ട്. അതൊക്കെ ഹിറ്റുകളാണ്
0: എനിക്ക് തോന്നുന്നു. അത് ആ സിനിമയെന്ന് കേൾക്കുമ്പോ അല്ലെങ്കിൽ നമുക്കൊരു മാസ് ബിജെഎം ഒക്കെ ഇടാൻ വേണ്ടിട്ട് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള വരികൾ ഇത് എങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കണേ, ഇത് എങ്ങനെ കമ്പോസ് ചെയ്തിരുന്ന ഈ പറഞ്ഞതുപോലെ ഒരു പാട്ടും തമ്മിൽ ഒരു സാദൃശ്യം ഉണ്ടാവില്ല. പല പാട്ടുകൾ പല ഈണത്തിൽ അതി വായ്ത്താരികളൊക്കെ പാടി പോകുമ്പോ ഈ പഴമക്കാർ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ കൊണ്ടുപോകുന്നു.
1: അതുപോലെ തന്നെ മിക്ക പാട്ടുകളിലും ഈ വായ്ത്താരികളായാലും ആലപിച്ച രീതിയായാലും അതുപോലെ തന്നെ എടുത്ത് പാടിയിട്ടുണ്ട്.
0: അതെ, പല പാട്ടുകളും വായ്ത്താരികൾ ഈ തനതിന്റെ തനതിന്റെ അല്ലെങ്കിൽ വേറെ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ എന്റെ അറിവിൽ വെച്ചിട്ട് പറയുകയാണെ, പക്ഷേ എത്രയോ വായ്ത്താരികൾ റിപ്പീറ്റേഷൻ ഇല്ലാതെ അല്ലെങ്കിൽ പലവട്ടം പറയേണ്ട ഭാവം വരുമ്പോഴും പല താളത്തിൽ പല ഈണത്തിൽ പല മൂടി ചിലപ്പോ സങ്കടത്തെ അല്ലെങ്കിൽ ഒരു കർഷകന്റെ ദുഃഖത്തെ ആഴ്ത്തുന്ന പാട്ടുകൾ പറയാറുണ്ട്.
1: നേരത്തെയൊക്കെ നമുക്ക് പണ്ട് കാലങ്ങളിൽ ഈ നാടൻ പാട്ടുകൾ ആഡ് ചെയ്തിട്ടുള്ള സിനിമ പാട്ടുകൾ വളരെ ചുരുക്കമാണ്. ഇപ്പൊ അത് എനിക്ക് തോന്നുന്നു ഈ കൊമേഴ്സ്യൽ സിനിമകളിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന നാടൻ പാട്ടുകൾ ഒരുപാട്. പണ്ടൊക്കെ തന്നെ അവാർഡ് സിനിമകൾക്ക് മാത്രമാണ് പിന്നെ നാടൻ പാട്ടുകൾ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോഴാണ് കൂടുതൽ വാണിജ്യപ്രദമായ രീതിയിൽ ആക്കുന്നതിന് വേണ്ടിയിട്ട് നാടൻ പാട്ടുകളുടെ സ്വാധീനം വളരെ വലുതാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഇപ്പം ചില പാട്ടുകൾ, ചില സിനിമകളിൽ നാടൻ പാട്ടുകളുടെ ഒരു അതിപ്രസരം ഞാൻ കുറ്റപ്പെടുത്തിയല്ല, അത് കടന്നു വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്.
0: അപ്പോൾ
1: അത് സ്വീകാര്യതയാണ്, മലയാള സിനിമയിൽ നാടൻ പാട്ടുകൾക്കുള്ള സ്വീകാര്യതയാണ് അത് വിളിച്ചു പോകുന്നത്.
0: അതെപ്പോഴും ഹൈലൈറ്റ് ചെയ്തത് നല്ല അതിന്റെ തനിമ വിടാതെ ചെയ്യുമ്പോഴാണ് അതിന്റെ ഭംഗി ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ എന്തോ ഒരു പാട്ട് തീർക്കാൻ വേണ്ടിയിട്ട് ആരോ എഴുതിയ കുറെ വരികൾ ചേർത്ത് ഇഷ്ടമുള്ളതുപോലെ കമ്പോസ് ചെയ്യുന്നിടത്തല്ല നാടൻ പാട്ടിന് സക്സസ് ഉണ്ടാവുന്നത്.
1: അല്ല, അത് നീതി പുലർത്തുന്നുണ്ട്. മിക്ക സംഗീത സംവിധായകന്മാരും ഡയറക്ടേഴ്സ് എല്ലാം അത് നീതി പുലർത്തുന്നുണ്ട്.

0: പാരമ്പര്യ സംഗീതത്തെ അതേപടി എടുത്ത് ഏത് സിനിമയിൽ തന്നെ പ്രയോഗിച്ചിട്ടുണ്ട്. അത് അതിനോടുള്ള നാടൻപാട്ടോടുള്ള അല്ലെങ്കിൽ ഇതിന് മ്യൂസിക് എടുത്ത് ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇപ്പം വേറെ ലിറിക്സ് എഴുതി ചേർത്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും.
1: പക്ഷെ
0: അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതേപടി തന്നെ ഇപ്പൊ ഉള്ളുള്ള ഏരി എന്നുള്ള പാട്ടുണ്ടല്ലോ, ഇപ്പൊ മാവിലർ സമുദായത്തിന്റെ കാസർഗോഡ് ജില്ലയിലെ മാവിലറുടെ പിന്നെ തനത് പാരമ്പര്യ കലാരൂപമാണ് മംഗലങ്കളി എന്ന് പറയുന്ന ഒരു കലാരൂപമുണ്ട്. അപ്പൊ അതിന്റെ പാട്ടാണ് നമ്മുടെ പിന്നെ ഏ സിനിമ അജഗജാന്തരം എന്ന് പറഞ്ഞ സിനിമയിൽ ഏറ്റുപാടിയിട്ടുള്ള

0: അതുപോലെ തന്നെ ഇപ്പം അടുത്തിടയ്ക്ക് ഇറങ്ങിയ പിന്നെ നരിവേട്ട എന്ന് പറയുന്ന സിനിമയിൽ എടുത്തിട്ടുള്ള പാട്ടുകൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ ഫോക്കാണ്, ഏറ്റവും കൂടുതൽ തരതായിട്ടുള്ള പാട്ടുകളൊക്കെ. പിന്നെ ആട് പൊന്മയിലേ മേലാങ്കൂട്ടം വരും, പാട് പൂങ്കുയിലേ മേലാങ്കൂട്ടം വരും തുടങ്ങുന്നുള്ള പാട്ടുകൾ, അത് ട്രഡീഷണലാണ്. അതുപോലെ തന്നെയാണ് പിന്നെ പൃഥ്വിരാജിൻ്റെ കടുവ എന്ന് പറയുന്ന സിനിമയിൽ കൂളികെട്ടെന്ന് പറയുന്ന തൂളികെട്ടെന്ന് പറയുന്ന ഒരു അനുഷ്ഠാന ചടങ്ങ് വടക്കൻ കേരളത്തിലെ, ആ പാട്ട് അതേപോലെ തന്നെയാണ്. അതിൻ്റെ ലിറിക്സിനും വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതൊക്കെ ജനഹൃദയങ്ങൾ ഏറ്റവും ആടിയ സിനിമയിലേക്ക് വന്നപ്പോൾ കൂടുതൽ സിനിമ പാട്ടായിട്ട് വന്നപ്പോൾ ആൾക്കാർ ഏറ്റവും കൂടുതൽ അത് ഏറ്റെടുത്തു. പറഞ്ഞല്ലേ, ആവോ താമാനോ നാലാളും കൂടാനുണ്ട്, ആവോ താമാനോ നാലാളും കൂടാനുണ്ട്, പാലാപ്പള്ളി തിരുപ്പള്ളി കുളി. എനിക്ക് എൻ്റെ ലിറിക്സ് അറിയത്തില്ല എങ്കിൽ തന്നെ അതൊക്കെ തനത് പാരമ്പര്യമായ പാട്ടുകളുടെ പിന്നെ അവിടെ വരികൾ എഴുതി ചേർത്ത് ആ സംഗീതത്തെ ഒട്ടും തന്നെ നഷ്ടപ്പെടുത്താതെ തന്നെ എടുത്ത് പാടിയ പാട്ടാണ്. അതൊരു അനുഷ്ഠാന ചടങ്ങാണ്, ഞാൻ പറഞ്ഞില്ലേ തൂളികെട്ടെന്ന് പറയുന്ന ഒരു അനുഷ്ഠാന അല്ലേ ചടങ്ങാണ്, ആ ചടങ്ങിന്റെ പാട്ടാണത്.
1: അന്യം നിന്ന് പോകുന്ന പഴയ പല പല കലകളെയും ആചാരങ്ങളെയും കോർത്തിണക്കാൻ ഈ പറഞ്ഞതുപോലെയുള്ള പാട്ടുകൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് വീണ്ടും വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയായിരുന്നു. നമ്മൾ ഇങ്ങനെയായിരുന്നു, ഇങ്ങനെയുള്ള പാട്ടുകൾ നമുക്കുണ്ടായിരുന്നു, കലാകാരന്മാരുണ്ടായിരുന്നു.
0: ആഘോഷത്തിന് ഇപ്പൊ ഏതാഘോഷത്തിന് ഉത്സവമായാലും കല്യാണമായാലും പാലുകാച്ചായാലും കൊച്ചിന് പേരുള്ള ചടങ്ങായാലും പിന്നെ കാതുകുത്തി ചടങ്ങായാലും വളയടിയിലായാലും എല്ലാ സമുദായത്തിനും എല്ലാ മതത്തിനും അതിൻ്റെതായിട്ടുള്ള തനതായിട്ടുള്ള സാംസ്കാരിക പൈതൃകം ഉണ്ടായിരുന്നു. ഓരോ നാടുകളിലും ഉള്ള ഏത് ജനവിഭാഗത്തിനും പാടാൻ ആഘോഷങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒക്കെ പാടുന്ന നിരവധി പാട്ടുകൾ നാടൻ പാട്ട് ശൃംഖലയിലുണ്ട്. അതിനെയും കണ്ടെത്തുന്ന ഒരു തിരക്കിലാണ് ഞങ്ങളെല്ലാം. ഞങ്ങളെല്ലാം യുവാക്കളാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് ഞങ്ങളുടെ സംഘത്തിൽ, അതുപോലെ തന്നെ ഇതിനെ കണ്ടെത്തുന്നവരുണ്ട്, വിവിധ പാട്ടുകളെ സ്വീകരിക്കുകയാണ്. അപ്പം അതൊക്കെ കണ്ടെത്താനുണ്ട്, വിവിധ തരത്തിലുള്ള പാട്ടുകളാണ് നമുക്കുള്ളത്.
1: അതെ, ഇടക്കാലങ്ങളിൽ നാടൻ പാട്ടിനെ ഇങ്ങനെ കോർത്തിണക്കിക്കൊണ്ട് കുറെ ആൽബം സോങ്ങുകൾ അല്ലെങ്കിൽ ആൽബം വേർഷൻ പോലെ കണ്ണോണ്ടങ്ങനെ നോക്കല്ലേ പെണ്ണെ, നിന്നു ചീരിക്കല്ലേ നിന്നോടേ എനിക്കെന്തോന്ന്. അയ്യോ ശ്വാസം കിട്ടുന്നില്ലേ, അവിടെയാണ് നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യേണ്ടത്. അപ്പൊ ഇതൊക്കെ നാടൻപാട്ടാണോ അല്ലെങ്കിൽ ആ ഒരു ശൈലിയിലേ നമുക്ക് ഈ ഒരു പാട്ടുകളെയൊക്കെ കാണാൻ പറ്റുന്നുള്ളൂ?
0: അത് ഇപ്പൊ കണ്ണോണ്ടങ്ങനെ നോക്കല്ലേ പാട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാരെ സ്വാധീനിച്ചൊരു പാട്ടാണ്. നമ്മുടെ തന്നെ സുഹൃത്തായിട്ടുള്ള തൃശൂർ കരിന്തലക്കൂട്ടം നാട്ടറിവ് പഠന കേന്ദ്രത്തിലെ പിന്നെ രമ്യത്ത് ഞങ്ങളുടെ സുഹൃത്താണ്. രമ്യത്ത് എഴുതിയ വരികളാണ്, അത് എഴുതി നാടൻപാട്ട് രൂപേണ മരത്താളത്തിന്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ചു. അത് ഏറെയധികം ജനശ്രദ്ധ, ഞങ്ങളൊക്കെ വേദികളിൽ ഇഷ്ടംപോലെ നമ്മൾ പാടിയിട്ടുള്ള പാട്ടാണ്.
1: എനിക്ക് വേണ്ടിയിട്ട് പാടിത്തരുമോ പാട്ട്?
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.

0: സംഭാഷണം പോലെയല്ലേ. ഒരാള് ഇഷ്ടം പറയുന്നു, ഒരാൾ പറയുന്നു അഞ്ച് അണ്ണന്മാരുണ്ട് അഞ്ച് ഏട്ടന്മാരുണ്ട് ഒന്ന് സൂക്ഷിച്ചാൽ കൊള്ളാം എന്നൊക്കെ പറയുന്ന തരത്തിൽ ഈ പറയുന്ന നല്ല നല്ല നിഷ്കളങ്കമായിട്ടുള്ള പ്രണയങ്ങൾ കൂടി
1: നാട്ടു സംസ്കാരമാണ് അത്, നാട്ടു ഭാഷയാണ്. അല്ല ഇപ്പം പെട്ടെന്ന് ഡാഡി മമ്മി വീട്ടിലില്ല എന്ന് പറയുന്ന പാട്ടുകളല്ല, അതുപോലുള്ള വരികളല്ല, വളരെ അച്ചടക്കവും മര്യാദയുള്ള സംസ്കാരമുള്ള വരികളാണ് നാടൻ പാട്ടുകൾ.
0: പാട്ടിലൂടെ ഈ എഴുത്തുകാരൻ പ്രണയം പറയുമ്പോ ആ ആള് പറയാം പ്രേമം കുഴപ്പമില്ല, പക്ഷെ വീട്ടില് അറിഞ്ഞ
1: നേരത്തെ അവിടെ ഒരു സംസ്കാരം വിളിച്ചു വന്ന പാട്ടാണ്. ഇത്തരത്തിലുള്ള നാടൻപാട്ടിന്റെ തനതായിട്ടുള്ള വരികളോട് നീതി പുലർത്തുന്ന വരികളാണ്
0: തീർച്ചയായിട്ടും. നാടൻപാട്ടുകൾ എഴുതപ്പെട്ട് ഇപ്പൊ പാടുന്നുണ്ട്, പക്ഷെ ഇനി എനിക്ക് തോന്നുന്നു ഇനിയും അറിയാത്ത പുറലോകം അറിയാത്ത ഒരുപാട് പാട്ടുകളെ നമ്മൾ തിരക്കി പിടിക്കേണ്ടതായിട്ടുണ്ട്. അതില് ഈ പറഞ്ഞതുപോലെ ആദി ശാസ്താംകോട്ടയ്ക്കും ഇതുപോലെയുള്ള വളരുന്ന സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, നിങ്ങൾ തന്നെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുക, വളരുന്നവരെ എനിക്ക് തോന്നുന്നു ഈ ഒരു
1: ഇഷ്ടംപോലെ കുട്ടികൾക്ക് ഇത് പകർന്നു കൊടുത്തോണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഒരു 25 വർഷക്കാലമായിട്ട് ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ പറയാം 28 വർഷമാകുന്നു ഇപ്പൊ, 25 വർഷക്കാലം കൊണ്ട് അന്ന് ഞാൻ വളരെ ചെറുപ്പത്തിലെ ഈ രംഗത്തിറങ്ങിയ ആളാണ് പറഞ്ഞ അന്തരിച്ചുപോയ പ്രിയപ്പെട്ട ഞങ്ങളുടെയൊക്കെ ഗുരുസ്ഥാനീയനായ പ്രിയപ്പെട്ട പി എസ് ബാനർജി അണ്ണനാണ് ഞങ്ങളെയൊക്കെ ഈ രംഗത്തേക്ക് ഇറക്കിയത്. അപ്പം ഞങ്ങളെല്ലാവരും ചെയ്തത് ഇത് തന്നെയാണ്, പുതിയ തലമുറയ്ക്ക് ഇത്തരം പാട്ടുകളെ കണ്ടെത്തി കൊടുക്കുക അല്ലെങ്കിൽ പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്, ഇതിന് പ്രചോദനമാക്കുക. എനിക്ക് തോന്നുന്നു ഇരിക്കുന്ന അനൂപായാലും ശ്രീകൂട്ടനായാലും അപ്പം അത്തരം ഒരു പ്രചോദനം, ഞങ്ങളുടെയൊക്കെ ഒരു പാട്ട് വഴിയിലെ ആ ഒരു രീതികളും ഞങ്ങളെയൊക്കെ പിന്തുടർന്ന് വന്ന ആൾക്കാരാണ്. അവരൊക്കെ ഞങ്ങളെക്കാളൊക്കെ മികച്ച ഗായകരാണ്. അവരിപ്പം ഞങ്ങളെന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെയാണ് അവരും തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. പുതിയ തലമുറയിലേക്ക് ഈ പാട്ടുകളെ പകർന്നെത്തിക്കുക, സ്കൂള് കോളേജ് തലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള സെമിനാറുകളും ക്ലാസ്സുകളും ഒക്കെ. ഇപ്പം നമ്മൾ തന്നെ ഈ ഓഗസ്റ്റ് 22 DV കോളേജ് ആസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജ് വെച്ച് തന്നെ ലോക ഫോക്ലോർ ഡേയുടെ ലോക നാട്ടറിവ് ദിനത്തിൻ്റെ അന്ന് തന്നെ കുട്ടികൾക്കായിട്ട് ഇത്തരം നാട്ടു സംസ്കാരത്തിൻ്റെ അറിവുകൾ പകർന്നു കൊടുക്കുന്നതിന് ഒരു സെമിനാർ, ഫോക്ക് സെമിനാർ ഞങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. ആ ഫോക്ക് സെമിനാറിൽ ഞാൻ പറയുന്നു ചവറ BJM ബേബി ജോൺ മെമ്മോറിയൽ കോളേജിലെ കുട്ടികളും അതോടൊപ്പം തന്നെ ആസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിലെ KSM DB കോളേജിലെ NSS നാഷണൽ സർവീസ് സ്കീമിൻ്റെ കുട്ടികളൊക്കെ ഉൾപ്പെടെ വലിയൊരു ഫോക്ക് സെമിനാറാണ് ഇവിടെ സംഘടിപ്പിച്ചത്. നാട്ടൻ കലകളെക്കുറിച്ചും പാട്ടുകളെക്കുറിച്ചൊക്കെ ആധികാരികമായിട്ടുള്ള നാട്ടു സംസ്കാരത്തെക്കുറിച്ചും ഒക്കെയുള്ള ഒരു ആധികാരികമായിട്ടുള്ള അറിവ് അവർക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിച്ചു. അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഞങ്ങളുടെ ഈ സംഘത്തോടൊപ്പം ഇത് കേവലം ഒരു പരിപാടി ട്രൂപ്പ് മാത്രമല്ല, ഇത്തരത്തിലുള്ള നിരവധി അനവധി കാര്യങ്ങൾ കുട്ടികൾക്ക് നാട്ടറിവുകളെക്കുറിച്ച്, നാടൻ പാട്ടുകളെക്കുറിച്ച്, നാട്ടു സംസ്കാരത്തെക്കുറിച്ച് നിരന്തരം, അത് ഇത്ര സീസണൽ എന്നില്ല അല്ലെങ്കിൽ മാസം തോറും ഇല്ല, പറ്റുന്ന അവസരങ്ങളിലൊക്കെ എനിക്കൊന്ന് ആഴ്ചകളിൽ തോറും ഞങ്ങൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. ഓരോ സ്കൂളുകളിൽ, ക്ഷണിക്കുന്ന സ്കൂളുകളിലും സാംസ്കാരിക സംഘടനകളിൽ ലൈബ്രറികളിൽ ഒക്കെ ഞങ്ങളിങ്ങനെ കുട്ടികൾക്കായി പകർന്നു കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സമീപിക്കുന്ന ഏത് കുട്ടികൾക്കും നാടൻ പാട്ടുകൾ പഠിപ്പിക്കുകയും ഒപ്പം നാട്ടു സംസ്കാരത്തെ കുറിച്ച് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന സംഘമാണ്. നാടൻ വാദ്യങ്ങൾ ഉൾപ്പെടെയുള്ളത് പരിശീലിപ്പിക്കുന്നുണ്ട്.
0: ഒരു ചെയിൻ പോലെ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ഇത് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഒരാൾ കുറച്ചു പേർ മുൻകൈയെടുത്തെങ്കിൽ മാത്രമേ ചിലതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക്
1: അറിയാനായിട്ട്.
0: ഇത് മൂടപ്പെടും, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ.
1: അതെ അതെ അതെ, അതെ, ഞാൻ പറഞ്ഞല്ലോ നാടൻ പാട്ടുകൾക്ക് ഒരിക്കലും മരണമില്ല. നാളെ ആയാലും ഒരു പുതിയ കുട്ടി വന്നാൽ ഇപ്പൊ ഈ വെസ്റ്റേണൊക്കെ പാടുന്ന കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ പാടുന്നത് ഫോക്കാണ്. ഫോക്കില് നിരവധി അനവധി പാട്ടുകളാണ് അവരിപ്പോ എടുത്ത് പ്രയോഗിച്ചിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞ വലിയൊരു വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റമാണ് മലയാള
0: പ്രത്യേകത കൂടി. വെറുതെ പാടുകയല്ല, ഓരോ പാട്ടിനും ഒരു കഥയുണ്ട്.
1: കഥയുണ്ട് മിക്ക പാട്ടുകളും.
0: കുറച്ച് വരികൾ എഴുതി, ഇപ്പൊ ഞാൻ എഴുത്തുകാരിയാണെന്ന് കൂട്ടിക്കും, എന്റെ 10 വരികൾ എഴുതി അത് കമ്പോസ് ചെയ്യുന്നിടത്തല്ല, 10 അനുഭവങ്ങൾ, 10 യാത്രകൾ, 10 പ്രകൃതിയോട് പോലും
1: സംസാരിക്കുന്നതാണ് നാടൻ പാട്ടുകൾ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. നിരവധി അനവധി കഥകളും കഥപ്പാട്ടുകളുണ്ട്, അനുഷ്ഠാന പാട്ടുകളുണ്ട്, കൃഷിപ്പാട്ടുകളുണ്ട്, കൊയ്ത്തുപാട്ട്, ഞാൻ പറഞ്ഞത് കൃഷിപ്പാട്ടിന് വിവാദിപ്പെടുന്ന കഥപ്പാട്ട്, എഴുതപ്പെട്ടു പോയിട്ടുള്ളവ, എഴുതപ്പെട്ടു പോയിട്ടുള്ള ചരിത്രങ്ങളുടെ പാട്ട്, വീര പുരുഷന്മാരുടെ പാട്ട്, അങ്ങനെ നിരവധി അനവധിയായിട്ടുള്ള പാട്ട്. ഇതിനെ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്നും നാളെയും അല്ലെങ്കിൽ ഒരു ഒരാഴ്ച മൊത്തം ഇരുന്നാലും നമുക്ക് തീരാത്തത്ര വലിയൊരു പഠനശാഖയാണ്. അത് ഫോക്ലോർ വിഭാഗത്തിൽ തന്നെ നമുക്ക് റിസർച്ച് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ. ഇപ്പം പ്രസിദ്ധ ജാലക്കുടിയെ പോലുള്ള മികച്ച ഗായിക, കേരളത്തിലെ അറിയപ്പെടുന്ന സിനിമ ഗായിക കൂടിയാണ്, നാടൻപാട്ട് പ്രവർത്തകയാണ്, നാടൻപാട്ട് കലാകാരിയാണ്, അവരുൾപ്പെടെ നിരവധി ആൾക്കാർ നാടൻപാട്ടിനെ ഐച്ഛിക വിഷയമായിട്ടെടുത്ത് പഠിക്കുന്നുണ്ട്, പഠിച്ച ഗവേഷകരുണ്ട്, നിരവധി അനവധി ഗവേഷകരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിലയ്ക്കുന്നില്ല, നിലയ്ക്കാത്തൊരു ശബ്ദമായിട്ട് ഇന്നിന്റെ ഇന്നലെയുടെ ഇന്നിന്റെ നാളെയുടെ ഒക്കെ ശബ്ദമാണ് നാടൻ പാട്ട്.
0: അങ്ങനെ തന്നെ ആവട്ടെ. ഓരോ ഓണക്കാലവും നമ്മുടെ നാടിന്റെ ഏറ്റവും നല്ല നല്ല നാളുകൾ ഇന്നലകൾ ഒക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നാടൻ പാട്ടുകളുമായി ആദി ശാസ്താംകോട്ട റേഡിയോ 91.2 ശ്രോതാക്കളുടെ ഓണം സുന്ദരമാക്കുവാനായിട്ട് നമ്മുടെ കൂടെ ഈ ഒരു തിരുവോണ ദിനത്തിലുണ്ട് എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. ഒരു കലാശ കൊട്ടുന്നോണം ആദി ശാസ്താംകോട്ടയ്ക്ക് നമ്മുടെ ശ്രോതാക്കൾ. ഇതൊരു ശരിക്കും അഭിലാഷ്, ഇതൊരു ഒരു ഗ്രാമത്തിന്റെ റേഡിയോ ആണ്. ഒരുപാട് സാധാരണക്കാർ അവരുടെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന, കലകളെ സ്നേഹിക്കുന്നവർ ഒരുപാട് സാധാരണ, എപ്പോഴും പറയുന്നത് കൂലിപ്പണിക്കാരുള്ള അല്ലെങ്കിൽ അന്നന്ന് ജോലിക്ക് പോയിട്ട് വരുന്ന ഒരുപറ്റം ആളുകളുടെ ഒരു വിനോദം തന്നെയാണ് റേഡിയോ 91.2. അവർക്ക് വേണ്ടിയിട്ട്, അവർ ഒരുക്കുന്ന അവരുടെ ഓണത്തിന് വേണ്ടിയിട്ട്, ഞങ്ങളുടെ ഓണത്തിന് വേണ്ടിയിട്ട് ടീം ആദി ശാസ്താംകോട്ട ഒരു കലാശ കെട്ടുന്നോണം ഒരു പാട്ട് പാടും. തുടക്കം ഞാൻ പാടാം.
1: എനിക്ക് പറഞ്ഞപോലെ സ്വാതിയെ വളരെ നേരത്തെ തന്നെ അറിയാവുന്ന ഒരാളാണ്. കാരണം ഞങ്ങളുടെ അതേ ടീമിൽ തന്നെ ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ പഠിക്കുന്ന കാലത്തെ എനിക്ക് സ്വാതി അറിയാം. സ്വാതി നല്ലൊരു ഗായികയാണ്. ഞങ്ങളുടെ സംഘത്തിലേക്കൊക്കെ ഞങ്ങൾ ക്ഷണിക്കാനൊക്കെ ഇരുന്ന്, ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോഴും പറഞ്ഞതാണ്, വളരെ സന്തോഷം സ്വാതിയോടൊപ്പം ഈ ഓണത്തിൽ ഇങ്ങനെ ഈ എന്റെ റേഡിയോ 91.2 ഭാഗമായി മാറുവാൻ. ശാസ്താംകോട്ട ആദി നാടൻ പാട്ട് സംഘത്തിന് എനിക്ക് എന്റെ പ്രിയപ്പെട്ട എന്റെ സഹപ്രവർത്തകരായിട്ടുള്ള ശ്രീ അനൂപ് കരുനാഗപ്പള്ളി, ശ്രീകോട്ട ശാസ്താംകോട്ട, സജീവ് ശൂരനാട് ഉൾപ്പെടെയുള്ളവർക്ക് പങ്കെടുക്കാൻ സാധിച്ചു തന്നെ വളരെ സന്തോഷകരമാണ്. പ്രത്യേകിച്ച് ഈ ഗ്രാമാന്തരത്തിൽ കൂടി സഞ്ചരിക്കുന്ന ഈ റേഡിയോ ആയത്, എന്റെ റേഡിയോ കഴിഞ്ഞ തവണ ഈ തിരുവോണ ദിവസം കേട്ട പരിപാടികൾ എന്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് അവർ ഈ എഫ് എം ഈ എന്റെ റേഡിയോ കേട്ടതിന് ശേഷം ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഞങ്ങളുടെ അടുത്ത് വളരെ അവർക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സംഭവമായിരുന്നു. ഒരു എനിക്ക് തോന്നുന്നു ഓണ സമ്മാനം എന്നുള്ള രീതിയിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അവർ ഉൾക്കൊണ്ട് എന്നെ വിളിച്ച്. ഞാൻ ഇത് വെറുതെ പറയുന്നതല്ല, സത്യസന്ധമായിട്ടുള്ള കാര്യം. എന്നെ വിളിച്ച് പറഞ്ഞു നിങ്ങളുടെ പ്രോഗ്രാം കേട്ടായിരുന്നു, നന്നായിരുന്നു, ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പ്രത്യേകിച്ച് എന്റെ റേഡിയോയിൽ പോലെ ഏറ്റവും അടുത്ത് അവരുടെ മനസ്സിലാണ് എന്റെ റേഡിയോ എന്നുള്ള ഇതിലെ ഓരോ പ്രോഗ്രാമും. അപ്പൊ അത് കേൾക്കാൻ സാധിച്ചാല് ഞങ്ങൾക്ക് അങ്ങേയറ്റം ചാരിതാർത്ഥ്യമുണ്ട്, സന്തോഷമുണ്ട്. നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കലാപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നാടൻ കലാകാരന്മാരായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് ഇത് പ്രചോദനമാണ്. 91.2 എന്റെ റേഡിയോയ്ക്ക് എല്ലാവിധമായ ആശംസകളും ഓണാശംസകളും ഇതിന്റെ പ്രേക്ഷകർക്ക്, ഇതിന്റെ പ്രേക്ഷിതർക്ക്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന, ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ അറിയാവുന്നവരും അറിയാത്തവരും നിരവധി ആൾക്കാരാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്കെല്ലാവർക്കും ഈ പൊന്നും ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ എല്ലാവിധമായ ഓണാശംസകളും ഞങ്ങൾ അറിയിക്കുകയാണ്. പറഞ്ഞപോലെ ഞങ്ങളുടെ പ്രിയ കൂട്ടുകാരി എന്ന് പോലും ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് കൂടിയായിട്ടുള്ള പ്രിയ സ്വാതി തന്നെ പാടി തുടങ്ങാം. അതായിരിക്കും
0: സത്യം പറഞ്ഞ ഒരു കാര്യം. ഈ പറഞ്ഞില്ല ഈ ആദ്യാവേശോ എന്തോ പറയുന്ന ഐശ്വര്യ, ആദ്യത്തെ ആവേശം എന്ന് പറഞ്ഞാണെങ്കിൽ ഈ മൈക്ക് കാണുമ്പോൾ എനിക്കൊരു ഇളക്കമുണ്ട്. പോയി എന്തെങ്കിലുമൊക്കെ ഇത് പാടണം, എന്തെങ്കിലുമൊക്കെ പറയണം. കാരണം ഈ അച്ഛന് റെക്കോർഡിംഗ് സെന്റർ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അപ്പോൾ പാട്ടുകളൊക്കെ ഇട്ട് പ്ലേ ചെയ്യുന്ന ഒരു സമയത്ത്, ഈ ഓണം വരുന്ന സമയത്തൊക്കെ മണിച്ചേട്ടൻ്റെ പാട്ടുകളും കാസറ്റുകളും ഒക്കെ കേട്ട് കേട്ട് നമ്മൾ ആ ഒരു ധൈര്യത്തില്ല, ബേസിക്കായിട്ടുള്ള ഒരു ഒറ്റ കാര്യം അറിയത്തില്ല, ഇങ്ങനെ സംസാരിക്കാം എത്ര വേണമെങ്കിലും. എന്നാലും ഏത് പാട്ട് പാടണം ശ്രീ കിട്ടോ? നിങ്ങളെ കൊണ്ട് തന്നെ പാടിപ്പിക്കാം, ഞാൻ ഇടയ്ക്ക് വരാം. ഓക്കെ, ആദ്യം ആവേശമായിരുന്നു, അങ്ങ് പോയി. ഓക്കെ, നിങ്ങളുടെ ഒരു കലാശക്കൊട്ട് സോങ് നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട്.
1: ഓക്കെ ഓക്കെ, നമുക്ക് ഓണ കൈകൊട്ടുകളിയുടെ ഒരു പാട്ട് ഓണമായിട്ട്.
0: ഓക്കെ
1: ഓക്കെ.

0: യെസ് അടിപൊളി. ഇതാ ഈ ഒരു പാട്ട് പാടുന്ന സമയത്തെ ശരിക്കും എന്റെ ശ്രോതാക്കളോട് പറയാം, ഇതിലെ എല്ലാവരും ഋതം വായിച്ച സജീവാണെങ്കിലും ശ്രീകുട്ടനാണെങ്കിലും അനൂപാണെങ്കിലും അഭിലാഷാണെങ്കിലും അപ്പുറത്തെ റൂമിൽ നിന്ന് സെറ്റ് ചെയ്തിട്ടുള്ള സൗണ്ട് എഞ്ചിനീയർ ആണെങ്കിലും ഐശ്വര്യ ആണെങ്കിലും ആതിര ആണെങ്കിലും നിതിൻ ആണെങ്കിലും എല്ലാവരും ചിരിച്ചു എന്നുള്ളതാണ് അല്ലെ. ഈ ഒരു കഥയിലെ ഈ ഒരു പാട്ടിൽ പറയുന്ന അഞ്ചാങ്ങളമാർ അഞ്ച് മാരന്മാരും മാരന്മാർ മീൻസ് വരുന്ന കാമുകന്മാരാണോ? ഓക്കെ, അപ്പൊ എന്തായാലും അഞ്ചു പേരെയും എത്ര ഭംഗിയായിട്ട് അവർ വരികളിൽ എങ്ങനെ വർണ്ണിച്ചു എന്നുള്ളതാണ്. താളം കൊണ്ടാണെങ്കിലും ഈണം കൊണ്ടാണെങ്കിലും ഇന്നിപ്പോ സദ്യയ്ക്ക് വേണ്ടിട്ട് ആളുകളൊക്കെ എമ്പക്കം വിട്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും സന്തോഷമുള്ള ഓർമ്മകളിലൂടെ സഞ്ചരിക്കാൻ ആദി ശാസ്താംകോട്ടയ്ക്ക് സാധിച്ചു, അവരെ കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ വിജയം. ഇനിയും യുഗങ്ങൾ കഴിയുന്തോറും തലമുറകളിലേക്ക് നിങ്ങളുടെ കഴിവുകൾ കൈമാറിക്കൊണ്ട് യാത്ര ചെയ്യാൻ ആദി ശാസ്താംകോട്ടയ്ക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ടീം എൻറേഡിയോ 91.0 എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നല്ലൊരു ഓണക്കാലം, ഒരു ഓണം തിരുവോണം നേരുന്നു. അപ്പോ താങ്ക് യു ടീം ആദി ശാസ്താം.
1: താങ്ക് യു എല്ലാവർക്കും, പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും, ഇതിനെ ഞങ്ങൾക്കിവിടെ ക്ഷണിച്ച പ്രിയപ്പെട്ട എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ 1000 ഓണാശംസകൾ.
0: താങ്ക് യു. അപ്പൊ ഇഷ്ടംപോലെ പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് ടീം എൻറേഡിയോ 91.0 ഈ ഒരു തിരുവോണ ദിനത്തിൽ നിങ്ങൾക്കായി നിങ്ങളുടെ കാതോരം വന്നിരുന്ന ഓണത്തിന്റെ ഓർമ്മകളുമായി ഞങ്ങൾ കൂടെയുണ്ട്. സ്റ്റേ ട്യൂൺ 91.2 എൻറേഡിയോ. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264396. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.